ആകാശവാണി 103.6 റിയൽ എഫ്എം. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 53:19. ഇന്ന് ശകവർഷം 1948, ജ്യേഷ്ഠം 24, കൊല്ലവർഷം 1201, ഇടവ് 31. 2026 ജൂൺ 14 ഞായറാഴ്ച. 103.6 MHz ൽ FM ബാൻഡിൽ ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

0: ആകാശവാണി 103.6 റിയൽ എഫ്എം.
1: വചനാമൃതം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഫാദർ ബിജോ പനച്ചിക്കൽ.
2: അധികമാർഗം സ്വന്തമാക്കാൻ സാധിക്കാത്ത ഒന്നാണ് സംതൃപ്തിയുടെ താക്കോൽ. മിച്ചം വരുന്നവയൊക്കെ സമ്പാദ്യമാണെന്ന് ചിന്തിക്കുന്നവരാണ് ഭൂരിഭാഗം പേരും. അവർക്കിടയിൽ മിച്ചം വരുന്നവയൊക്കെ അധികപ്പറ്റാണെന്ന് ചിന്തിക്കുന്ന ചിലരെങ്കിലുമുണ്ട്. നൂലുപൊട്ടിയ പട്ടം പോലെ നിവർത്തിക്കാനുള്ള ആഗ്രഹങ്ങളുടെ ലോകത്ത് ജീവിക്കുന്നവരാണ് മനുഷ്യർ. പാഠപുസ്തകത്തിൽ പഠിച്ച നാറാണത്ത് ഭ്രാന്തന്റെ ഒരു കഥയുണ്ട്. ഒരിക്കൽ വരദാനങ്ങളുടെ ദേവത നാറാണത്ത് ഭ്രാന്തന് പ്രത്യക്ഷപ്പെട്ട് എന്താഗ്രഹമുണ്ടെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറഞ്ഞു. പകല് മുഴുവൻ ഒരു പാറക്കല്ലുരുട്ടി മലയുടെ മുകളിൽ കയറ്റി അത് താഴേക്ക് ഉരുട്ടിവിട്ട് കൈകൊട്ടിച്ചിരിച്ചിരുന്ന നാറാണത്ത് ഭ്രാന്തന് നിവർത്തിക്കാൻ ആഗ്രഹങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആദ്യമൊക്കെ ധാർഷ്ട്യത്തോടുകൂടി എന്താഗ്രഹം വേണമെങ്കിലും ചോദിച്ചുകൊള്ളാൻ പറഞ്ഞ ദേവത ഒടുവിൽ അയാൾക്ക് മുൻപിൽ യാചിക്കുകയാണ്. ദയവ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും ഒരാഗ്രഹം പറയണം, വരം തരാതെ എനിക്കിവിടെ നിന്ന് പോകാൻ കഴിയില്ല. ഒടുവിൽ സഹികെട്ട് നാറാണത്ത് ഭ്രാന്തൻ ഇങ്ങനെ പറഞ്ഞു, എന്റെ ഇടതുകാലിലെ മന്ത് ഒന്ന് വലതുകാലിലേക്ക് മാറ്റിത്തരണം. നമ്മളൊക്കെ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ആ മനുഷ്യന്റെ ആഗ്രഹം അവിടെ തീർന്നു. നാറാണത്ത് ഭ്രാന്തൻ പഠിപ്പിക്കുന്ന ഫിലോസഫി എന്നും പ്രസക്തമാണ്. കൈനിറയെ സമ്പാദ്യമുണ്ടാകുമ്പോഴാണ് നമ്മൾ മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുന്നത്. എന്നാൽ അയാൾ സ്വന്തമായവ കൈവെള്ളയിൽ നിന്ന് ചോർന്നു പോയപ്പോഴും മനസ്സ് നിറഞ്ഞ് സന്തോഷിക്കുകയാണ് ചെയ്തത്. എല്ലാറ്റിലും സംതൃപ്തി കണ്ടെത്തുക എളുപ്പമല്ല. ഇന്ന് വരെ ഒരു മനുഷ്യനും അവന്റെ എല്ലാ സങ്കല്പങ്ങൾക്കും ഇണങ്ങിയ ജീവിത പങ്കാളിയെ കിട്ടിയിട്ടില്ല. ഒരാൾക്കും പൂർണ്ണമായ മാനസിക സന്തോഷം നൽകുന്ന ജോലിയോ ചുറ്റുപാടുകളോ ലഭിച്ചിട്ടില്ല. എന്നാൽ മനസ്സുകൊണ്ട് അംഗീകരിക്കുന്ന നിമിഷം അവയൊക്കെ പൂർണ്ണതയുള്ളവയായി മാറും. നിന്റെ തൊപ്പിയിലെ മഞ്ഞ് നിന്റേതാണെന്ന് തോന്നുന്ന നിമിഷം തൊപ്പിക്ക് ഭാരമില്ലാതാകുന്നു എന്നൊരു നിക്കരാഗുവൻ പഴഞ്ചൊല്ലുണ്ട്. ജീവിതത്തോടുള്ള വീക്ഷണവും ഇത്തരത്തിൽ മാറ്റിയെടുക്കാം. ചായ കുടിക്കാൻ പണം ചോദിക്കുന്ന യാചകന് നമ്മൾ 20 രൂപ കൊടുക്കുമ്പോൾ അതിൽ 10 രൂപ മടക്കിത്തന്ന് ചായ കുടിക്കാൻ ഇത് മതിയെന്ന് പറയുന്ന യാചകൻ നമുക്കെന്തുകൊണ്ടാണ് വിസ്മയമായി അനുഭവപ്പെടുന്നത്? അയാൾക്ക് വേണമെങ്കിൽ അത് നാളേക്കായി മാറ്റിവെക്കാമായിരുന്നു. ദീർഘനാൾ പട്ടിണി കിടന്ന ശേഷം വരി നിന്ന് മേടിച്ച ഭക്ഷണപൊതിയിൽ ഒരു പങ്ക് മറ്റൊരാൾക്ക് പകുത്തുകൊടുക്കുന്ന കുട്ടി നമുക്കെന്തുകൊണ്ടാണ് അതിശയമായി അനുഭവപ്പെടുന്നത്? അതൊന്നും അത്ര പരിചിതമായ കാഴ്ചകളല്ലാത്തതുകൊണ്ട് തന്നെ. തൃപ്തി എന്നത് മനസ്സിന്റെ നിലപാടുകൂടിയാണ്. ചോർന്നൊലിക്കുന്ന വീട്ടിൽ അത്രയ്ക്ക് സൗന്ദര്യമൊന്നുമില്ലാത്ത ജീവിത പങ്കാളിയെയും പ്രത്യേകിച്ച് കഴിവൊന്നുമില്ലാത്ത മക്കളെയും ചേർത്ത് നിർത്തി ഒരുവൾ ഇതെന്റെ സ്വർഗമാണ് എന്ന് പറയുമ്പോൾ, സൗഭാഗ്യങ്ങളെന്ന് പൊതുവെ വിശേഷിപ്പിക്കപ്പെടുന്ന പണവും പ്രശസ്തിയുമുള്ളവർ സ്വർഗം കൊതിക്കുന്ന കാഴ്ച ഒരു ചോദ്യചിഹ്നമായി അവശേഷിക്കുന്നു. ഇങ്ങനെ പറയാറുണ്ട്, എ സാറ്റിസ്ഫൈഡ് ലൈഫ് ഈസ് ബെറ്റർ ദാൻ എ സക്സസ്ഫുൾ ലൈഫ്. കാരണം വിജയം അളക്കുന്നത് മറ്റുള്ളവരാണ്. നമ്മുടെ സംതൃപ്തി നമ്മുടെ മനസ്സിനും ഹൃദയത്തിനും മാത്രമാണ് അളക്കാൻ സാധിക്കുക. ചെയ്തു തീർക്കാൻ എന്തെങ്കിലും ഉണ്ടായിരിക്കുക, സ്നേഹിക്കാൻ ആരെങ്കിലും ഉണ്ടാകുക, പ്രതീക്ഷിക്കാൻ എന്തെങ്കിലും ബാക്കിയുണ്ടാകുക എന്നിവയൊക്കെയാണ് ജീവിതത്തെ മുൻപോട്ട് നയിക്കുന്നത്. കുറവുകളിൽ കണ്ണുടക്കാതെ ലഭിച്ച അനുഗ്രഹങ്ങളുടെ എണ്ണമെടുത്തവരാണ് സന്തുഷ്ടരായി ജീവിതം നയിച്ചവർ. നടൻ മമ്മൂട്ടി അഭിനയിച്ച പ്രശസ്തമായ സിനിമയാണ് പത്തേമാരി. അതിൽ അദ്ദേഹത്തിന്റെ പേര്

0: നാരായണൻ എന്നാണ്. ജീവിതത്തിന്റെ നല്ലൊരു ശതമാനവും നാരായണൻ ചെലവഴിച്ചത് ഗൾഫിലാണ്. അയാൾ കാരണമാണ് വീട്ടിലെ പട്ടിണി മാറിയത്, അച്ഛന്റെ കടങ്ങൾ വീട്ടിയത്, പെങ്ങന്മാരെ കെട്ടിച്ചത്, ഏട്ടനൊരു തൊഴിലുണ്ടായത്. എങ്കിലും അവരാരും നാരായണനെ സ്നേഹിച്ചിരുന്നില്ല, അയാളുടെ പണത്തെ മാത്രമാണ് സ്നേഹിച്ചത്. ദീർഘകാലം ഗൾഫിൽ ജോലി ചെയ്ത ആളെന്ന നിലയിൽ ഒരു ടി വി ചാനൽ നാരായണനുമായി ഒരു ഇന്റർവ്യൂ നടത്തുമ്പോൾ ചോദ്യകർത്താവ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, നാരായണന് ഇനി എന്തെങ്കിലും ആഗ്രഹമുണ്ടോ? അതിനയാൾ കൊടുക്കുന്ന മറുപടി ഇപ്രകാരമാണ്: ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ നാരായണനായിട്ട് തന്നെ ഈ ഭൂമിയിൽ ജീവിക്കണം. ഈ അച്ഛൻ്റെയും അമ്മയുടെയും മകനായിട്ട്, ഈ ഏട്ടൻ്റെ അനിയനായിട്ട്, ഈ അനിയത്തിമാരുടെ ഏട്ടനായിട്ട്, ഈ നളിനിയുടെ ഭർത്താവായിട്ട്, എൻ്റെ മൊയ്തീൻ്റെയും കൂട്ടുകാരുടെയും കൂട്ടുകാരനായിട്ട് ഒരിക്കൽ കൂടി ജനിക്കണം, ഇത്രയേ ഉള്ളൂ. ഒന്നാലോചിച്ചാൽ ഇവരാരും നാരായണനൊരു പ്രത്യുപകാരവും ചെയ്യാത്തവരാണ്. ചുറ്റുമുള്ളതെല്ലാം അനുഗ്രഹങ്ങളാണെന്ന് തിരിച്ചറിയുന്ന നിമിഷം സ്വന്തമാകുന്നതാണ് സംതൃപ്തിയുടെ താക്കോൽ.
1: ഫാദർ ബിജോ പനച്ചിക്കൽ തയ്യാറാക്കി അവതരിപ്പിച്ച വചനാമൃതമാണ് ഇതുവരെ കേട്ടത്.
2: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. ഈ മാസം 16-17 തീയതികളിൽ ഫ്രാൻസിലെ ഇവിയനിൽ നടക്കുന്ന G7 ഉച്ചകോടിയെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് മോദി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികർ വീരമൃത്യു വരിച്ച സംഭവത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖമറിയിച്ചു. ഇവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി കേന്ദ്രമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ പറഞ്ഞു. കോഴിക്കോട് നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ ICMR സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ജ്ബസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7 PM ആണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 8 PM.

റിയൽ എഫ്എമ്മിൽ ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന ചില പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 കാവ്യാഞ്ജലിയിൽ ബാലാമണി അമ്മയുടെ ദീപാരാധന എന്ന കവിത. ആലാപനം പാണപ്പുഴ പത്മനാഭ പണിക്കർ. 6:15 പ്രഭാതവന്ദനം. 6:30 ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം. 6:40 ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. 6:55 പരിസൻസ് ചായ ഹാപ്പി ജേണി. തുടർന്ന് പരിസൻസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. 7:00 സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം. സഹപ്രായോജകർ ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ. 7:05 വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. സഹപ്രായോജകർ ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്. 7:15 കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവഗാനം. സഹപ്രായോജകർ വെനീസിയ ബാത്വേർ. 7:20 സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്. 7:25 മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആരോഗ്യം അമൂല്യം. 7:30 പാട്ടുപെട്ടിക്കാലം. പ്രായോജികർ ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ. 7:35 മുബാരക് ജ്വല്ലറി ശ്രദ്ധ. 7:45 നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം. സഹപ്രായോജികർ നേത്ര ഐ ഫൗണ്ടേഷൻ. ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ കോഴിക്കോട് ഇളയനില. 7:55 എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാളപ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. 8:02 ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. 8:30 ഹവാക്കർ പാദരക്ഷകൾ റിയൽ എഫ് എം പോഡ്കാസ്റ്റ്. ഡോക്ടർ പി ബി സലീം ഐ എ എസ് പങ്കെടുക്കുന്നു. 9:02 ന്യൂ ഹിറ്റ്സ്. 9:30 കിഞ്ചന വർത്തമാനം. 9:35 മെയിൽ ബോക്സ്. 9:45 10:02 ചലച്ചിത്രഗാനങ്ങൾ.

10:30 റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ്. തുടർന്ന് കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട, കാക്കൂർ ALP സ്കൂൾ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ പരിപാടികൾ. 11:00 ക്രസന്റ് ബിൽഡേഴ്സ് ദിൽ സേ ദിൽ തക്. 11:30 യുവർ ചോയ്സ്. 12:00 എവർഗ്രീൻ ഡ്യുവറ്റ്സ്.

0: 103.6 Real FM.
1: കാവ്യാഞ്ജലി.
2: ദീപാരാധന, ബാലാമണിയമ്മയുടെ കവിതയിൽ നിന്ന് ഒരു ഭാഗം. ആലപിക്കുന്നത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.

അർച്ചിച്ചിരേകാഗ്ര ഹൃതായതിനെ ഞാനപ്പോൾ വിടർന്നു തേൻ തൂകുന്ന പൂക്കളാൽ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുമൻ കണ്ണതിൻ ചുറ്റും പരത്തി പ്രഭാപടലങ്ങളെ കർമ്മപ്രപഞ്ചമശേഷമിരുണ്ടുപോയൻമിഴി മുന്നിൽ സ്ഫുരിച്ചിതതൊന്നു ഞാൻ കാൽക്ഷണം കൊണ്ടനദ്യന്ത തേജസ്സിനെ സാക്ഷാത്കരിച്ചിതനിക്ക ചെറുതിരി വിശ്വഹൃ

0: അയതിൻ ക്ഷീണശിഖയിൽ സ്ഫുരിക്കയായി മായിക സങ്കല്പമൊന്നിന്റെ പുഞ്ചിരി.
1: ബാലാമണിയമ്മയുടെ ദീപാരാധന എന്ന കവിതയിൽ നിന്ന് ചില ഭാഗങ്ങൾ ആലപിച്ചത് പാണപ്പുഴ പത്മനാഭ പണിക്കർ.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിക്കുന്നത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ കള്ളിമുള്ള എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയ ഗാനം. ഗാനരചന പൂവച്ചൽ ഖാദർ, സംഗീതം മുഹമ്മദ് സുബൈർ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ എഫ്എം.
2: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരത്തിൽ ഇനി പി മാധുരി പാടിയ ഗാനം. ചിത്രം പാദസരം. ജി കെ സംഗീതം നൽകിയത് ദേവരാജൻ.

0: കാഴ്ച മങ്ങി തുടങ്ങിയോ? ഒരുപക്ഷെ തിമിരമാകാം, പ്രമേഹം മൂലമാകാം, അല്ലെങ്കിൽ ഗ്ലൂക്കോമയാകാം. രോഗം എന്തായാലും കാഴ്ചയെ തിരിച്ചുപിടിക്കാൻ വിദഗ്ധരും പരിചയ സമ്പന്നരുമായ ഡോക്ടർമാരും നൂതന സാങ്കേതിക സംവിധാനങ്ങളുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ നിങ്ങൾക്കൊപ്പമുണ്ട്.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്.
2: സ്മൃതി മധുരം
3: 103.6 റിയൽ FM.
2: ഡോക്ടർ ശ്രീ,

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ സ്മൃതി മധുരം സമർപ്പിച്ചത്,
1: കുട്ടികളിൽ മൊബൈൽ ഫോണിന്റെയും കമ്പ്യൂട്ടറിന്റെയും അമിത ഉപയോഗം കാരണം ഉണ്ടാകുന്ന രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സയുമായി ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കൊട്ടൂളി കോഴിക്കോട്.
2: ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
3: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: എക്സലന്റ് കളക്ഷൻസ്, ട്രെൻഡി ഫാഷൻ, ഏത് ബഡ്ജറ്റിലും എല്ലാവർക്കും കൈ നിറയെ പർച്ചേസ് ചെയ്യാം. അതുകൊണ്ടാണ് ശോഭിക എന്നെന്നും ഏവർക്കും പ്രിയപ്പെട്ടതായത്.
8: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടത്തിൽ കോഴിക്കോട് നഗരപരിധിയിൽ ഇന്ന് നടക്കുന്ന ചില പ്രധാന കാര്യങ്ങളിൽ കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രാലയത്തിന്റെ കീഴിൽ വരുന്ന കോഴിക്കോട് ജില്ലാ യോഗാസന സ്പോർട്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇന്ന് രാവിലെ 8 മണി മുതൽ ചിന്മയ വിദ്യാലയയിൽ വെച്ച് 7th യോഗാസന സ്പോർട്സ് ചാമ്പ്യൻഷിപ്പ് നടത്തുന്നു. 10 വയസ്സ് മുതൽ 55 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കാം. കല്ലായി MS ബാബുരാജ് റോഡിൽ കുന്നത്തിപ്പറമ്പ് CSCO അഭയം പദ്ധതിയിൽ വീടിന്റെ തറയിടൽ ഉദ്ഘാടനം VK ഫൈസൽ ബാബു MLA രാവിലെ 9:30. നളന്ദ ഓഡിറ്റോറിയത്തിൽ സാഹോദര്യ സമത്വ സംഘം 4th വാർഷികം ഉദ്ഘാടനം ഫാത്തിമ തഹലി MLA രാവിലെ 10 മണിക്ക്. DCC ഹാളിൽ സംസ്ഥാന അഖില പാരമ്പര്യ വൈദ്യ ഫെഡറേഷന്റെ സംസ്ഥാന കൌൺസിൽ ഉദ്ഘാടനം K ജയന്ത് MLA 10 മണിക്ക്. വെസ്റ്റ് ഹിൽ പോളിടെക്നിക് കോളേജിൽ പുഷ്പക ബ്രാഹ്മണ സേവാ സംഘം വാർഷികവും കുടുംബയോഗവും 10 മണിക്ക്.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം. സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഇനി 6:45 പ്രാദേശിക വാർത്തകൾ.
4: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുക്കാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നൈസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നൈസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് രാത്രി സ്ലോവാക് റിപ്പബ്ലിക്കിലെത്തുന്ന പ്രധാനമന്ത്രിയെ സ്വീകരിക്കാൻ ഒരുക്കങ്ങൾ അവസാനഘട്ടത്തിൽ. കൂടുതൽ വിവരങ്ങളുമായി സ്ലോവാക് റിപ്പബ്ലിക്കിലെ ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
5: സ്ലോവാക് റിപ്പബ്ലിക്കിൽ എത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സ്വീകരിക്കാനായി പ്രൗഢഗംഭീരമായ ഒരുക്കങ്ങളാണ് ബ്രാറ്റിസ്ലാവയിൽ നടക്കുന്നത്. പ്രസിഡന്റ് പെലേഗ്രിനിയുമായും പ്രധാനമന്ത്രി ഫിക്സോയുമായും ശ്രീ നരേന്ദ്രമോദി ബ്രാറ്റിസ്ലാവയിൽ ചർച്ചകൾ നടത്തും. മുൻനിര ബിസിനസ് നേതാക്കന്മാരുമായുള്ള ആശയവിനിമയവും സന്ദർശനത്തിനിടെ നടക്കും. ഇന്ത്യയും യൂറോപ്യൻ യൂണിയനും തമ്മിലുള്ള സ്വതന്ത്ര വ്യാപാര കരാർ വൻ അവസരങ്ങൾ ഉയർത്തുന്ന പശ്ചാത്തലത്തിലാണ് ഇതാദ്യമായി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി സ്ലോവാക് റിപ്പബ്ലിക് സന്ദർശിക്കുന്നത്.
4: അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. അസമിലെ ജോർഹട്ടിൽ AN-32 വിമാനാപകടത്തിൽ 5 വ്യോമസേനാ സൈനികരുടെ ജീവൻ നഷ്ടപ്പെട്ടതിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ദുഃഖം അറിയിച്ചു. സ്ക്വാഡ്രൺ ലീഡർ പ്രശാന്ത് സിംഗ്, ഫ്ലൈറ്റ് ലഫ്റ്റനന്റ് ശുഭം കുമാർ, സർജൻ ജിതേന്ദ്ര ശർമ്മ, അഗ്നിവീർ വായു ഖേമാരാം കുമാവത്ത്, അഗ്നിവീർ വായു ഡാനിഷ് ആലം എന്നിവർ കർത്തവ്യ നിർവഹണത്തിനിടെ പരമത്യാഗം ചെയ്തതായി രാജ്നാഥ് സിംഗ് സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിക്കുകയാണ്. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയാണ്. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽറ്റ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി. കേന്ദ്ര ആയുഷ് മന്ത്രി പ്രതാപ് റാവു ജാദവും സംരംഭത്തിൽ പങ്കെടുക്കും. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിൽ ഏറ്റവും കൂടുതൽ കാഴ്ചക്കാരെ നേടുന്ന പുതിയ ലോക റെക്കോർഡ് സൃഷ്ടിക്കുക എന്നതാണ് പരിപാടിയുടെ ലക്ഷ്യമെന്ന് ആയുഷ് മന്ത്രാലയം അറിയിച്ചു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് കോഴിക്കോട് ജില്ലയുടെ ചുമതല വഹിക്കുന്ന മന്ത്രി AP അനിൽകുമാറിന്റെ നേതൃത്വത്തിൽ ജില്ലാ കലക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ആവശ്യമായ മെഡിക്കൽ ഉപകരണങ്ങൾ, മരുന്നുകൾ തുടങ്ങിയവയുടെ ലഭ്യതയും മന്ത്രി ചോദിച്ചറിഞ്ഞു. നേരത്തെ നിപ്പ ബാധയുണ്ടായപ്പോൾ സ്വീകരിച്ച പ്രതിരോധ നടപടികൾ തുടരണമെന്നും മന്ത്രി നിർദ്ദേശിച്ചു. ജില്ലയിൽ സന്ദർശനത്തിനെത്തിയ കേന്ദ്ര സംഘവുമായും മന്ത്രി ആശയവിനിമയം നടത്തി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 12 വർഷത്തിനിടെ സബ്കാ സാത്, സബ്കാ വികാസ്, സബ്കാ വിശ്വാസ്, സബ്കാ പ്രയാസ് എന്നീ തത്വങ്ങളാൽ നയിക്കപ്പെടുന്ന ഇന്ത്യ ശ്രദ്ധേയമായ പരിവർത്തനത്തിന് വിധേയമായി. 12 വർഷങ്ങൾ പ്രധാന മേഖലകളിൽ ഗവൺമെന്റ് നടത്തിയ ശ്രമം

0: ങ്ങളെ സംബന്ധിച്ച് ആകാശവാണി തയ്യാറാക്കുന്ന പ്രത്യേക ഫീച്ചറിൽ ഇന്ന് രാജ്യത്തെ പൗരന്മാരുടെ ജീവിതം സുഗമമാക്കുന്നതിന് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികളെ സംബന്ധിച്ച് ഒരു റിപ്പോർട്ട്.
1: എല്ലാ നികുതിദായകർക്കും പ്രയോജനപ്പെടുന്ന രീതിയിൽ 2025-26 കേന്ദ്ര ബജറ്റിൽ നികുതി സ്ലാബുകൾ, നിരക്കുകൾ എന്നിവയിൽ സമഗ്ര പരിഷ്കാരങ്ങൾ രൂപകൽപ്പന ചെയ്തു. പുതിയ നികുതി വ്യവസ്ഥയിൽ 12 ലക്ഷം രൂപ വരെ വാർഷിക വരുമാനമുള്ളവരെ ആദായ നികുതിയിൽ നിന്ന് ഒഴിവാക്കി. 2022 സാമ്പത്തിക വർഷത്തിൽ ആദായ നികുതി ഫയൽ ചെയ്യുന്നവരുടെ എണ്ണം 6,09,00,000 2025 9,02,00,000 ഉയർന്നു. ഗവൺമെന്റ് വരും തലമുറ GST ലളിതമാക്കുകയും പൗരന്മാരുടെ ജീവിതം എളുപ്പമാക്കുകയും ചെയ്തു. 5% 18% സ്ലാബുകളെ അടിസ്ഥാനമാക്കിയാണ് ഇപ്പോൾ രാജ്യത്തെ GST ഘടന. ഈ വർഷം ഏപ്രിലിൽ രാജ്യത്തെ GST വരുമാനം 2.42 ലക്ഷം കോടി രൂപയിലെത്തി. ഇതുവരെ രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിത്. നരേന്ദ്രമോദി ഗവൺമെന്റ് രാഷ്ട്രീയ നയരൂപീകരണ മേഖലയിൽ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തി. കേവലം 22 മാസത്തിനകം രാജ്യത്തെ 99.6% ജില്ലകളിൽ 5G സേവനങ്ങളെത്തി. ഇന്റർനെറ്റ് ഡാറ്റയുടെ നിരക്ക് 97.7% കുറഞ്ഞു. 6G സാങ്കേതിക വിദ്യയിൽ ആഗോളതലത്തിൽ ഒന്നാമതെത്താനുള്ള ഒരുക്കത്തിലാണ് രാജ്യം.
0: എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ചു മാറ്റുന്നതിന് അവസരം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. വീടുപണി തീരുന്നതുവരെ നിവാസികൾക്ക് നിലവിലെ വീടുകളിൽ തന്നെ താമസിക്കാം. കുടിയൊഴിപ്പിക്കലുമായി ബന്ധപ്പെട്ട സമരങ്ങളുടെ ഭാഗമായ കേസുകൾ പിൻവലിക്കാനും യോഗത്തിൽ ധാരണയായി. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ, സ്വിറ്റ്സർലാൻഡ്, ബ്രസീൽ, മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറാസോയെയും നേരിടും. വിവരങ്ങളുമായി സുരേഷ് എടപ്പാൾ.
2: ആവേശം മലകളിൽ തീർത്ത പോരാട്ടത്തിൽ ബ്രസീലിനെ പിടിച്ചുകെട്ടി കരുത്തറിയിച്ചിരിക്കുകയാണ് ആഫ്രിക്കൻ ചാമ്പ്യന്മാരായ മൊറോക്കോ. ആദ്യ പകുതിയിൽ 1 ഗോളിന് പിന്നിൽ പോയ മഞ്ഞപ്പടയെ സൂപ്പർ താരം വിനീഷ്യസ് ജൂനിയറിന്റെ ഉജ്ജ്വലമായ ഗോളാണ് മത്സരത്തിലേക്ക് തിരികെ എത്തിച്ചത്. കളിയുടെ 21-ാം മിനിറ്റിൽ ഇസ്മായിൽ സെബാരിയിലൂടെ മൊറോക്കോ ആദ്യം വലകുലുക്കി. ബ്രസീൽ പ്രതിരോധ നിരയെയും ഗോൾ കീപ്പർ അലിസനെയും അമ്പരപ്പിച്ചുകൊണ്ട് സെബാരി നേടിയ ഗോൾ ബ്രസീൽ ആരാധകരെ ശരിക്കും ഞെട്ടിച്ചു. എന്നാൽ 32-ാം മിനിറ്റിൽ റയൽ മാഡ്രിഡ് വിംഗർ വിനീഷ്യസ് ജൂനിയർ ബ്രസീലിന്റെ രക്ഷകനായി അവതരിച്ചു. ബ്രൂണോ ഗുയ്മാരിസ് പാസിൽ നിന്ന് ബോക്സിനുള്ളിലേക്ക് കുതിച്ച വിനീഷ്യസ് ജൂനിയർ മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബോണോയ്ക്ക് ഒരു അവസരവും നൽകാതെ ഉതിർത്ത തകർപ്പനടി ആഫ്രിക്കൻ വല കുലുക്കി. ആദ്യ പകുതിയിൽ മിഡ്ഫീൽഡിൽ പിടിമുറുക്കി എതിരാളികളെ വിറപ്പിച്ച മൊറോക്കോയ്ക്ക് പക്ഷേ 2-ാം പകുതിയിൽ കാര്യങ്ങൾ കൈവിട്ടു. വിജയദാഹവുമായി ഇരമ്പിക്കേറിയ ബ്രസീലിനെ നന്നേ പാടുപെട്ടാണ് ആഫ്രിക്കൻ ടീം ചെറുത്തത്. കളിയുടെ അവസാനത്തിൽ ഒരു മിന്നലാക്രമണത്തിലൂടെ മൊറോക്കോ എതിരാളികളെ ഞെട്ടിച്ചെങ്കിലും ഗോൾ പിറന്നില്ല. ഇന്ന് പുലർച്ചെ നടന്ന ആദ്യ മത്സരത്തിൽ കരുത്തരായ സ്വിറ്റ്സർലൻഡിനെ 1-1 സമനിലയിൽ കുരുക്കി ഖത്തർ ലോകകപ്പിലെ ആദ്യ പോയിന്റ് നേടി. അവസരങ്ങളുടെ പെരുമഴ തീർത്തിട്ടും ഖത്തറിനെതിരെ സ്വിസ് പടയ്ക്ക് വിജയം കൈവിട്ടു.
0: ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എഡ്ബെസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-ന് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മികച്ച കളിക്കാരൻ. ബുധനാഴ്ച ലക്നൌവിലാണ് അടുത്ത മത്സരം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: ആരാധനകളിൽ പ്രാധാന്യമേറിയതാണ് രോഹിണി ആരാധന. തിരുവോണം, അഷ്ടമി, രേവതി ആരാധനകൾ പൂർത്തിയായതിനു ശേഷമാണ് രോഹിണി ആരാധന നടക്കുന്നത്. ശിവഭഗവാന്റെ കോപം ശമിപ്പിക്കാൻ സ്വയംഭൂവിനെ ആലിംഗനം ചെയ്യുന്ന ചടങ്ങാണ് രോഹിണി ആരാധനാ നാളിലെ അതിവിശിഷ്ടമായ ആലിംഗന പുഷ്പാഞ്ജലി. കുറുമാത്തൂറില്ലത്തെ നായ്ക്കർ സ്ഥാനികനാണ് ആലിംഗന പുഷ്പാഞ്ജലി നടത്താനുള്ള അവകാശം. ആരാധനകൾ പൂർത്തിയാവുന്നതോടെ ചതുശതങ്ങൾക്ക് തുടക്കമാകും. ചൊവ്വാഴ്ചയാണ് തിരുവാതിര ചതുശതം. കൊട്ടിയൂരിലേക്ക് എത്തുന്ന ഭക്തരുടെ എണ്ണം ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്.
0: മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി

ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നൈസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. എറണാകുളം പര്യത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു.

0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
1: പരിസൺസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ട്രെയിൻ സമയം 7:27 ചെന്നൈയിൽ നിന്ന് മംഗലാപുരത്തേക്ക് പോകുന്ന ചെന്നൈ മംഗലാപുരം മെയിൽ അരമണിക്കൂർ വൈകി ഓടിക്കൊണ്ടിരിക്കുന്ന അറിയിക്കുന്നു. 8:07 മുംബൈ ലോകമാന്യ തിലകനം തിരുവനന്തപുരത്തേക്ക് പോകുന്ന വണ്ടി 3 മണിക്കൂർ വൈകിയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. മറ്റു യാത്രാ വണ്ടികൾ കൃത്യസമയം പാലിക്കുന്നതായി അറിയിക്കുന്നു.
0: പരിസൺസ് ചായ, ഹാപ്പി ജേണി.
3: കാത്തിരുന്ന് മടുത്തോ? എങ്കിൽ ഒരു കപ്പ് പരിസൺസ് ചായ കുടിക്കൂ, ഉന്മേഷം വീണ്ടെടുക്കൂ.
4: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: കേരസമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
6: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: വിപണിയിൽ ഇന്നലെ സ്വർണ്ണ ഗ്രാമിന് 13,665 രൂപ, ഒരു പവന് 1,09,320 എന്ന നിരക്കിലാണ് വ്യാപാരം അവസാനിച്ചത്.
7: കൊതിതീരെ കഴിക്കാൻ ലിബർട്ടി സൺഫ്ലവർ ഓയിലിൽ ഇഷ്ടമുള്ളത് എന്തും പാചകം ചെയ്തോളൂ. രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
8: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
9: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
10: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
11: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
10: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
12: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.

അന്തരിച്ച ബോളിവുഡ് നടൻ സുശാന്ത് സിംഗ് രാജ്പൂത് അവസാനമായി അഭിനയിച്ച് പുറത്തിറങ്ങിയ ചലച്ചിത്രമായ ദിൽ ബേചാരയിലെ ഗാനമാണ് ഇന്നത്തെ ഗാനം. ജോൺ ഗ്രീനിന്റെ ദ ഫാൾട്ട് ഇൻ അവർ സ്റ്റാർസ് എന്ന നോവലിനെ ആസ്പദമാക്കി റിലീസ് ചെയ്ത ഈ ചിത്രം മുകേഷ് ചബ്ര സംവിധായകൻ എന്ന രീതിയിൽ അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയാണ്. എ ആർ റഹ്മാനാണ് ഈ പാട്ടിന്.

അമിതാഭ് ഭട്ടാചാര്യയാണ് വരികൾ തയ്യാറാക്കിയത്. അർജിത് സിംഗ്, സാഷ തിരുപ്പതി എന്നിവർ ചേർന്ന് ആലപിച്ച ഈ ഗാനം ജീവിതം അതിന്റെ പൂർണ്ണതയിൽ ആഘോഷിക്കണമെന്ന സന്ദേശമാണ് നൽകുന്നത്. ജൂൺ 14 സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ

0: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന വിമൻ ആൻഡ് ചൈൽഡ് കെയർ സെന്ററും ഗൈനക്കോളജി പീഡിയാട്രിക് ജനറൽ മെഡിസിൻ വിഭാഗവും വെറും 10,000 രൂപയിൽ ഡെലിവറി പാക്കേജുമായി കൊയിലാണ്ടിയിൽ ആരോഗ്യ വിപ്ലവം തീർക്കുകയാണ് സഹാനി ഹോസ്പിറ്റൽ.
1: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
2: ശരീരത്തെ മനസ്സിലാക്കാൻ മനസ്സിന് കഴിയും, എന്നാൽ ആരാണ് മനസ്സിനെ ശരിക്കും മനസ്സിലാക്കുന്നത്?
3: വരൂ, ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
5: ഫോൺ 0495-233-4300.
6: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
0: സഹാനി ഹോസ്പിറ്റൽ, നന്ദി ബസാർ.
6: ചേതന സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ സെന്റർ ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
4: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലാപ്പറമ്പ്, കോഴിക്കോട്.
7: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിക്കുന്നത്
0: കാഴ്ചയുടെ പുതിയ ലോകത്തേക്ക് കരുതലോടെ വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വേങ്ങേരി, കോഴിക്കോട്. ഹേ പിണങ്ങളെ കണ്ണേ,
8: കണ്ണേ കരളേന്ന് വിളിക്കല്ലാണ്ട് എത്ര ദിവസമായി എന്റെ കണ്ണ് കാണിക്കാൻ പോകാൻ പറയുന്നു.
0: നല്ലൊരു ഐ ഹോസ്പിറ്റൽ ഏതാന്ന് ആലോചിക്കുക.
8: അതപ്പം നന്നായേ. വേങ്ങേരിയില് വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഇല്ലേ? അതാകുമ്പോ മെഡിസപ്പ് അംഗീകൃതമാണ്.
0: എന്നാ റെഡി ആയിക്കോ കണ്ണേ, നിന്റെ കണ്ണ് ശരിയാക്കിയിട്ട് തന്നെ കാര്യം.
7: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് സമർപ്പിക്കുന്നത്
0: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലാപ്പറമ്പ് ആൻഡ് പാവങ്ങാട്, കോഴിക്കോട്. ഫോൺ 9961202.

0: 3365.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും ഒരുപോലെ വേണോ?
2: മോഡേൺ ഡിസൈനുകളിലുള്ള ബ്രാൻഡഡ് സ്റ്റീൽ ഡോസ്, തലമുറകളോളം ഈടുനിൽക്കുന്ന കരുത്തുറ്റ ടാറ്റ സ്റ്റീൽ വിൻഡോസ് എന്നിവയുടെ വിപുലമായ ശേഖരവുമായി ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പാൻ പാവങ്ങാട്.
1: വീടിനകം സുന്ദരമാക്കാൻ പാനൽ, മെബ്രിയിൽ പ്രീമിയം ലുക്ക് നൽകുന്ന വെനീർ ഡോസ് എന്നിവയുടെ വെറൈറ്റി കളക്ഷൻ.
2: ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പറമ്പാൻ പാവങ്ങാട്.
3: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഓർമ്മകളുടെ സാക്ഷികൾ. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്.
4: ഒരു എക്സ്റേ ഷീറ്റ്, ഒരു ചെറിയ നോട്ട്ബുക്ക്, അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം, അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒരു പെട്ടി, ഇങ്ങനെ ഉള്ള വസ്തുക്കൾ ഒരാളെ സംബന്ധിച്ച് ഓർമ്മ വസ്തുവായി, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയെ പ്രതിനിധീകരിക്കുന്ന വസ്തുവായി മാറുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചത് കുറച്ചു നാൾ മുമ്പ് ബാംഗ്ലൂരിൽ മാപ്സ് ആർട്ട് ഗാലറിയിൽ ഇന്ദു ആന്റണി ക്യൂറേറ്റ് ചെയ്ത് നടത്തിയ ഒരു പ്രദർശനത്തിൽ നിന്നാണ്. ഓർമ്മകളും വസ്തുക്കളും എന്നായിരുന്നു ആ പ്രദർശനത്തിൻ്റെ പേര്. 20 സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ചതായി കരുതുന്ന വസ്തുക്കളുടെ പ്രദർശനമാണ് അവിടെ നടന്നിരുന്നത്. നാം വിചാരിക്കുന്നത് പോലെ അത് കോഹിനൂർ രത്നമോ അത്തരത്തിൽ വിലപിടിച്ച സാധനങ്ങളൊന്നുമായിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ വന്നു ചേർന്ന, ചിലപ്പോൾ ഒരു ചെറിയ സമ്മാനമായി, ചിലപ്പോൾ ഒരു വേദനയുടെ ഓർമ്മയായി, ചിലപ്പോൾ മകന് വന്ന അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് ആ സ്ത്രീകൾ ഓർമ്മ വസ്തുക്കളായി സൂക്ഷിച്ചിരുന്നത്. ഈ പ്രദർശനത്തിൽ എക്സ്റേ ഷീറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പർസാന അലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ക്യൂറേറ്റർക്ക് ഈ എക്സ്റേ ഷീറ്റ് ലഭിക്കുന്നത്. അവരുടെ മകൻ അസ്കർ അലി എന്ന് പറയുന്ന എക്സ്റേ എടുക്കുന്ന സമയത്ത് 6 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിലേക്ക് അറിയാതെ ഒരു കാന്തത്തിൻ്റെ കട്ട വിഴുങ്ങുകയാണ്. ആ കാന്തക്കട്ടയുടെ എക്സ്റേ ആണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാന്തം ഡോക്ടർമാരടുത്ത് കൊണ്ടുപോകുമ്പോൾ കാന്തം കിടക്കുന്ന പൊസിഷൻ, എവിടെയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഈ കാന്തം ഉള്ളത്, അത് രേഖപ്പെടുത്തിയിട്ടുള്ള എക്സ്റേകളാണ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ മകൻ പെട്ട വളരെ ആപൽക്കരമായ ഒരവസ്ഥയുടെ രേഖയാണ് ആ എക്സ്റേ ഷീറ്റ്. പിന്നീട് ഈ കുട്ടിയെ ഡോക്ടർമാർ രക്ഷിച്ചു. ആ ഒരു കാലത്ത് താൻ അനുഭവിച്ച മാനസികമായ പീഡയുടെ ഒരടയാളമായി, തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെയും ആ മകനെ താൻ പരിചരിച്ചതിൻ്റെയും ഒക്കെ ഓർമ്മയായും ആണ് ആ എക്സ്റേ ഷീറ്റ് ഫർസാന സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെ നാം വളരെ പ്രധാനമെന്ന് കരുതുന്ന വസ്തുക്കളെ പോലെ തന്നെ, ഉദാഹരണത്തിന് നാം ചരിത്ര തലങ്ങളിലൂടെ നടക്കുമ്പോൾ കാണുന്ന വിജയസ്തംഭങ്ങൾ, കോട്ട കൊത്തളങ്ങൾ, അവയുടെ എല്ലാം ഉള്ളിൽ പലതരം വസ്തുക്കൾ ഒക്കെ നാം കാണാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് താനും. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എക്സ്റേ ഷീറ്റ്, അതല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ പ്രദർശനത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 40 വർഷത്തിലധികമായി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, പലതരം വസ്തുക്കൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ യാത്രയിൽ നാം 3 കാര്യങ്ങൾ കാണുന്നു. നാം സ്ഥലങ്ങൾ, ഭൂപ്രദേശങ്ങൾ കാണുന്നു. രണ്ടാമതായി അത്തരം ഭൂപ്രദേശങ്ങളിലെ മനുഷ്യരെ കാണുന്നു, അവരുടെ സംസ്കാരത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. മൂന്നാമതായി ഓരോ യാത്രയിലും നാം പലതരം വസ്തുക്കൾ കാണുന്നു. വസ്തുക്കൾ അചേതനങ്ങളാണ് എന്ന് നമുക്കറിയാം, അവയ്ക്ക് ജീവനില്ല. പക്ഷെ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യരുടെ കഥയിൽ, മനുഷ്യരുടെ ചരിത്രത്തിൽ, മനുഷ്യരുടെ സഹനത്തിൻ്റെ, മനുഷ്യരുടെ ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറുന്നത് എന്നതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായി തിരിഞ്ഞു നോക്കാറുണ്ട്. അതിനുള്ള കാരണം ബാംഗ്ലൂരിൽ ഞാൻ കണ്ട ആ പ്രദർശനമായിരുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന് നമ്മൾ ഡൽഹിയിൽ ഗാന്ധി മ്യൂസിയത്തിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ നമ്മൾ ഗാന്ധി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കാണുന്നു. അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നൂൽ നൂറ്റിരുന്ന ചർക്ക, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട, പാദരക്ഷകൾ, അദ്ദേഹം കിടന്നിരുന്ന വളരെ ലളിതമായ കിടക്ക, ഇങ്ങനെയുള്ള പല വസ്തുക്കളും നമുക്ക് അവിടെ കാണാം. ആ വസ്തുക്കളിൽ നിന്ന് നാം ഗാന്ധിയെക്കുറിച്ച് കൂടുതലായോ അല്ലെങ്കിൽ ഗാന്ധിയെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ശിവഗിരിയിൽ പോകുമ്പോൾ നാം നാരായണഗുരു ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണുന്നു. അത് നാരായണ

0: ഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് താല്പര്യമുള്ള ഒരാൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വസ്തുക്കൾ എന്ന് പറയുന്നത് അത് വളരെ വില കൂടിയ വസ്തുക്കളാകണമെന്നില്ല, വളരെ സാധാരണവും ലളിതവുമായ വസ്തുക്കൾ വരെ മനുഷ്യ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാന്തിനികേതനിൽ പോയി ടാഗോറിൻ്റെ മ്യൂസിയം കാണുമ്പോൾ ടാഗോർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നമ്മൾ അവിടെ കാണുന്നു. ടാഗോറിൻ്റെ കരസ്പർശമേറ്റ അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രദർശനം നമുക്കവിടെ കാണാം. ഇത്തരത്തിൽ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യൻ്റെ വൈയക്തിക സന്ദർഭങ്ങളിൽ, മനുഷ്യൻ്റെ വികാര വിനിമയങ്ങളിലെല്ലാം ഇടപെട്ടത് എന്ന് അറിയാനായി വസ്തുക്കൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ, അവയ്ക്ക് ജീവനില്ല എന്ന് പറയാമെങ്കിലും അവ നമ്മളോട് അവയുടെ കഥ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നാം അത് കാണുന്നു. മുഗൾ കാലഘട്ടത്തിലെ ചില വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നിടത്ത് നമ്മൾ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കാണുന്നു. രണ്ട് ലോകയുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പല മ്യൂസിയങ്ങളിൽ നാം യുദ്ധസമയത്ത് ഉപയോഗിച്ച പല വസ്തുക്കളും കാണുന്നു. മനുഷ്യരാശിയുടെ ജീവിതത്തിൽ ഉടനീളം വസ്തുക്കളും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. സരയാവോയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള സെബ്രിനിക്ക മെമ്മോറിയൽ മ്യൂസിയത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒരു പറ്റം ഷൂസുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം താക്കോലുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം വസ്ത്രങ്ങളാണ്. എന്താണ് ഇവയുടെ പ്രാധാന്യം? ഇതിൻ്റെ സന്ദർഭം എന്താണ്? സെബ്രിനിക്കയിൽ ഒരു വലിയ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. 80-കളുടെ ഒടുവിൽ 90-കളുടെ ആദ്യത്തിൽ അവിടെ നിന്ന് സംഘർഷങ്ങളുടെ ഭാഗമായി ബോസ്നിയാക്കുകളെ സെർബുകൾ കൊല്ലുകയാണ്. ബോസ്നിയാക്കുകൾ മുസ്ലിങ്ങളാണ്, സെർബുകളാണ് ഇവരെ കൊല്ലുന്നത്. വംശീയ കൂട്ടക്കൊലയാണ് നടക്കുന്നത്. ആ കൊല്ലപ്പെട്ടവരെ അതിരഹസ്യമായി സെബ്രിനിക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള വനപ്രദേശങ്ങളിൽ കൊണ്ടുപോയി അടക്കുകയാണ് ചെയ്തത്. അത് പുറത്താരും അറിയില്ലെന്നാണ് സെർബുകൾ വിചാരിച്ചത്. എന്നാൽ അത് പുറത്തറിഞ്ഞു. പിൽക്കാലത്ത് അത് എല്ലാം ആ മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലങ്ങളിൽ കൂട്ടക്കുഴിമാടങ്ങളെല്ലാം കുഴിച്ചെടുത്തു. അതിൽ നിന്ന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതെല്ലാം ആ മനുഷ്യരുടെ ബന്ധുക്കൾ ആരെങ്കിലും, സഹോദരനോ സഹോദരിമാരോ അങ്ങനെ, അല്ലെങ്കിൽ മക്കളോ ഒക്കെയുള്ള അവരുടെ രക്ത സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് നടത്തി ഓരോ മൃതദേഹവും ഇന്നയാളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വീണ്ടും കവറടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. സമീപകാലത്തൊന്നും, പ്രത്യേകിച്ച് കഴിഞ്ഞ 120-ാം നൂറ്റാണ്ടിലൊന്നും ലോകത്ത് കേട്ടിട്ടേയില്ലാത്ത ഒരു സംഭവമാണ് സെബ്രിനിക്കയിൽ നടന്നത്. ഈ മനുഷ്യരെ അങ്ങനെ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്. മരിച്ചവർക്ക് കൊടുക്കേണ്ട യാതൊരു ബഹുമാനവും കൊടുക്കാതെയാണ് ഇവർ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഈ 3 വസ്തുക്കളും, പല കാര്യങ്ങളും അവിടെ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ 3 വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും കരം എങ്ങനെയാണ് ഹിംസയുടെ, മാരകമായ രീതിയിലുള്ള ഹിംസ അവിടെ പ്രയോഗിക്കപ്പെട്ടത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആ 3 വസ്തുക്കൾ അവിടെ നിലനിൽക്കുന്നത്. അവരെങ്ങനെ കൊല്ലപ്പെട്ടു, അവർ അന്ന് അനുഭവിച്ച പീഡ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഇന്ന് അചേതനമായ, ജീവനില്ലാത്ത ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും സംസാരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് മനുഷ്യരാശിയെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച് ചേതനയുള്ള വസ്തുക്കളെപ്പോലെ തന്നെ ചിലപ്പോൾ അചേതനങ്ങളായ വസ്തുക്കൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇന്ന് 40 വർഷത്തെ യാത്രാകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓരോരോ വസ്തുക്കളുടെയും പ്രാധാന്യത്തെ, വളരെ ചെറുത് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തത് എന്ന് കരുതിയ വസ്തുക്കൾക്ക് പോലും എന്തുമാത്രം പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്.
1: ഓർമ്മകളുടെ സാക്ഷികൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ

0: വിഷൻ കെയർ ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം. തുറസിന്റെ തുറമുഖങ്ങൾ സമർപ്പിച്ചത്
1: ഗ്ലോക്കോമ ക്ലിനിക്, കുട്ടികളുടെ നേത്രപരിചരണ വിഭാഗം, ഡേ കെയർ, പിൻഹോൾ, തിമിര ശസ്ത്രക്രിയ തുടങ്ങിയ സേവനങ്ങളുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: വിദഗ്ധ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ രോഗി കേന്ദ്രീകൃതവും കരുതലോടെയുമുള്ള സേവനം
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
0: ഒപ്പം ഫസ്റ്റ് സ്റ്റെപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്.

0: ഗുണമേന്മയിൽ വിട്ടുവീഴ്ച ഇല്ലാത്ത നിരവധി ബ്രാൻഡുകളുടെ മികച്ച ശേഖരവുമായി ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
1: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
2: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
1: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
2: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
1: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
2: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
1: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്, ISO 9001:2015 സർട്ടിഫൈഡ് കമ്പനി.
3: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
1: ബെനീസിയ, ബിയോണ്ട് ദ സ്റ്റൈൽ.

2013 പുറത്തിറങ്ങിയ കൈപോച്ചേ എന്ന ബോളിവുഡ് ചിത്രത്തിലെ ജനപ്രിയ ഗാനമാണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. സുശാന്ത് സിംഗ് രാജ്പൂത്തിന്റെ ആദ്യ ചലച്ചിത്രത്തിലെ ഈ ഗാനത്തിന്റെ വരികൾ തയ്യാറാക്കിയത് സ്വാനന്ദ് ഖിർഗിരയാണ്. സംഗീതം നൽകിയതും ആലപിച്ചതും അമിത് ത്രിവേദി. ഗാനത്തിൽ നിരന്തരം ഉപയോഗിക്കുന്ന മാഞ്ച എന്നത് പട്ടത്തിന്റെ നൂലിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇത് മനുഷ്യബന്ധങ്ങൾ, സ്വപ്നങ്ങൾ, പ്രതീക്ഷകൾ എന്നിവയുടെ പ്രതീകമായി ഗാനത്തിൽ ഉപയോഗിക്കുന്നു. ഫോക്ക്, ഫ്യൂഷൻ, ഇന്ത്യൻ ക്ലാസിക്കൽ ഘടകങ്ങൾ എന്നിവ ചേർന്ന ഒരു ശൈലിയാണ് ഗാനത്തിനുള്ളത്. സാധാരണ ബോളിവുഡ് ഗാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ സംഗീത സംവിധാനമാണ് ഇതിന്റെ പ്രധാന ആകർഷണം.

0: വെലിഫിയ ബിയോണ്ട് ദ സ്റ്റൈൽ.
1: സൈമൺ ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ്
2: സമർപ്പിക്കുന്നത് മിഴിവാർന്ന കാഴ്ച ഇനി അകലെയല്ല. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
3: നിങ്ങൾക്ക് മികവാർന്ന കാഴ്ചയൊരുക്കിക്കൊണ്ട് ഏറ്റവും വലിയ തിമിര ശസ്ത്രക്രിയ സെന്റർ വടകരയിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു.
4: ഇനി കാഴ്ച ക്ലിയറാകും.
3: സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
5: യു സീം ടു ബി ഇൻ എ ഹറി. തിരക്കിലാണെന്ന് തോന്നുന്നു.
6: യെസ്, യു ആർ റൈറ്റ്.
7: സംഭാഷണം കേട്ടല്ലോ. ഇതിലെ റൈറ്റ് എന്ന വാക്ക് ശ്രദ്ധിക്കുക. റൈറ്റ്, RIGHT, റൈറ്റ്. ശരി, വലതുവശം, അവകാശം എന്നിങ്ങനെ പല അർത്ഥങ്ങളാണ് റൈറ്റ് എന്ന വാക്കിനുള്ളത്. ഇപ്പോൾ കേട്ട സംഭാഷണത്തിൽ ശരി എന്ന അർത്ഥത്തിലാണ് റൈറ്റ് എന്ന പദം ഉപയോഗിച്ചിരിക്കുന്നത്. യെസ്, യു ആർ റൈറ്റ്. അതെ, താങ്കൾ പറഞ്ഞത് അഥവാ ഉദ്ദേശിച്ചത് ശരിയാണ് എന്ന് അർത്ഥം. വലത് എന്ന അർത്ഥത്തിൽ റൈറ്റ് സൈഡ് ഓഫ് ദ റോഡ്, റോഡിന്റെ വലത് വശം, റൈറ്റ് ഹാൻഡ്, വലത് കൈ എന്നിങ്ങനെ. അവകാശം എന്ന അർത്ഥത്തിൽ ലീഗൽ റൈറ്റ്സ്, നിയമപരമായ അവകാശങ്ങൾ, സിറ്റിസൺസ് റൈറ്റ്സ്, പൗരന്റെ അവകാശങ്ങൾ, ജെൻഡർ റൈറ്റ്സ്, ലിംഗപരമായ അവകാശങ്ങൾ, റൈറ്റ്സ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ്, അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും. കേട്ടിട്ടില്ലേ, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്. ഫ്രീഡം ഇസ് മൈ ബർത്ത് റൈറ്റ്. റൈറ്റിന് പല അർത്ഥങ്ങൾ ഉള്ളതുകൊണ്ട് തന്നെ ഒന്നിലധികം വിപരീത പദങ്ങളും ഉണ്ട്. സിൻസ് റൈറ്റ് ഹാസ് ന്യൂമറസ് മീനിങ്സ്, ഇറ്റ് ഹാസ് ന്യൂമറസ് ഓപ്പോസിറ്റ്സ് ആസ് വെൽ. ശരി എന്ന അർത്ഥത്തിൽ റൈറ്റ് ഉപയോഗിക്കുമ്പോൾ റോങ്, WRONG, റോങ് അഥവാ തെറ്റ് ആണ് ആന്റണിം അഥവാ ഓപ്പോസിറ്റ്. ഇനി വലതുവശം അഥവാ റൈറ്റ് സൈഡ് എന്നാണെങ്കിൽ ഇടതുവശം അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ആണ് വിപരീത പദം. റൈറ്റ് ഓപ്പോസിറ്റ് റോങ്, റൈറ്റ് ഓപ്പോസിറ്റ് ലെഫ്റ്റ്. സച്ച് വേർഡ്സ് വിത്ത് സെയിം സ്പെല്ലിംഗ് ആൻഡ് പ്രൊനൗൺസിയേഷൻ ബട്ട് ഡിഫറെന്റ് മീനിങ്സ് ആർ കോൾഡ് ഹോമോനിംസ്. HOMONYMS, ഹോമോനിംസ്. ഒരേ അക്ഷരങ്ങളും ഉച്ചാരണവും പക്ഷെ വ്യത്യസ്തമായ അർത്ഥങ്ങളും ഉള്ള വാക്കുകളെ ഹോമോനിംസ് എന്നാണ് പറയാറ്.
1: You were listening to Simon Eye Hospital English Matters, presented by Smita Manikoth.
2: സമർപ്പിച്ചത് വടകരയുടെ കാഴ്ച ഇനി ക്ലിയർ ആകും. സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം, വടകര, ചെമ്പ്ര റോഡ്, പേരാമ്പ്ര, വയനാട് റോഡ്, കുറ്റ്യാടി.
8: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്. എന്തുകൊണ്ടാണ് മലബാറുകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
9: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
10: ഇന്ന് June 14, ലോക രക്തദാന ദിനം. സന്നദ്ധ രക്തദാനത്തെക്കുറിച്ചും അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ അനു തോമസ് സംസാരിക്കുന്നു.
11: സന്നദ്ധ രക്തദാനത്തിനെ പറ്റി നമ്മൾ സംസാരിക്കുക എന്ന് പറയുന്നത് വളരെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് തന്നെയാണ്. കാരണം ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ വളരെയധികം നമുക്ക് രക്തക്ഷാമം ഉണ്ടാകുന്ന സാഹചര്യമാണ്. ഇപ്പം അവധിക്കാലമായ സമയത്തും അതേപോലെ വേനൽക്കാലം വരുന്ന സമയങ്ങളിൽ പല പല അസുഖങ്ങൾ വരുന്നതുകൊണ്ട് അപ്പം അങ്ങനെയുള്ള ഓരോ ഇഷ്യൂസ് വരുന്ന സമയത്ത് നമുക്ക് രക്തബാങ്കുകളിൽ രക്തത്തിന് ക്ഷാമം വരാറുണ്ട്. സോ ഇങ്ങനത്തെ സന്നദ്ധ രക്തദാനത്തിനെ പറ്റിയിട്ട് കൂടുതലായിട്ട് നമ്മൾ സംസാരിക്കേണ്ടിയിരിക്കുന്നു. അപ്പം അതുകൊണ്ട് തന്നെയാണ് ലോകാരോഗ്യ സംഘടന 2004 ഇങ്ങനെ ഒരു പ്രോഗ്രാം നടത്തണം എന്നുള്ളത് അവർ തീരുമാനിക്കുകയും June 14 ഇതിനു വേണ്ടി സെലക്ട് ചെയ്യുകയും ചെയ്തത്. അത് സെലക്ട് ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ട്രാൻസ്ഫ്യൂഷന്റെ പിതാവെന്ന് അറിയപ്പെടുന്ന കാൾ ലൈൻസ്റ്റൈൻ എന്ന ശാസ്ത്രജ്ഞൻ, നമ്മുടെ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയ ശാസ്ത്രജ്ഞന്റെ ജന്മദിനവും കൂടിയാണ് ഈ June 14. June 14 ലോകാരോഗ്യ സംഘടന സന്നദ്ധ രക്തദാതാക്കളുടെ ദിനമായിട്ട് ആചരിക്കാൻ തുടങ്ങി. ലോകമെമ്പാടും ഇത് ആചരിക്കപ്പെട്ടു വരുന്നു. ഇത് ആചരിക്കുന്നതിന്റെ മെയിൻ ഉദ്ദേശം എന്ന് പറയുന്നത്

0: കേര സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിച്ചത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേര സമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: ബെനീസിയ ബാത്ത്വേഴ്സ് ISO 9001 2015 സർട്ടിഫൈഡ് കമ്പനി.
4: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?

0: തന്നെ സന്നദ്ധ രക്തദാനത്തിന് നമ്മൾ കൂടുതലായിട്ട് അവബോധം ജനങ്ങളുടെ ഇടയിൽ കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. സന്നദ്ധ രക്തദാനത്തിന്റെ ഒരു മെയിൻ ഗുണം എന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ, പ്രതിഫലേച്ഛയൊന്നും കൂടാതെ സ്വന്തം ഇഷ്ടപ്രകാരം ഒരാൾ രക്തദാനം ചെയ്യാൻ വരുന്നത് കൊണ്ട് തന്നെ ആ രക്തം വളരെ സുരക്ഷിതമായ രക്തമായിരിക്കും. അല്ലാതെ പണ്ട് കാലങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടോന്നറിയില്ല, രക്തം ദാനം ചെയ്യാൻ വരുമ്പോൾ ഓരോ ബ്ലഡിനും ക്യാഷ് മേടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പണ്ട് കാലങ്ങളിൽ. പക്ഷെ അതിൽ നിന്ന് മാറ്റം വന്നു 1998 നിയമം അത് പാടില്ല എന്നുള്ളത് കൊണ്ടുവന്നു. അപ്പോൾ അതിനുശേഷം അതിന് മുന്നേ വരെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു പെയ്ഡ് ഡൊണേഷൻസ് കാരണം വളരെയധികം നമുക്ക് സുരക്ഷിതമല്ലാത്ത രക്തം ബ്ലഡ് ബാങ്കുകൾ ലഭിക്കുകയും പല രക്തജന്യ രോഗങ്ങൾക്ക് കാരണമാകുകയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനൊക്കെ ഒരു തടവെക്കുവാൻ വേണ്ടിയിട്ടാണ് ലോകാരോഗ്യ സംഘടന സന്നദ്ധ രക്തദാനത്തിന് കൂടുതലായിട്ട് അവബോധം സൃഷ്ടിക്കുന്നതിന് ഇങ്ങനത്തെ പ്രോഗ്രാമുകൾ എല്ലാ വർഷവും കണ്ടക്ട് ചെയ്യുന്നത്. ഒരു കാര്യം സന്നദ്ധ രക്തദാനത്തിന്റെ കൂടുതലായിട്ട് അവബോധം നൽകുക. രണ്ടാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമുക്ക് തുടർച്ചയായി രക്തദാതാക്കളെ കൊണ്ടുവരണം. കുറച്ച് നേരത്തേക്ക് മാത്രമല്ല ഇതോ ദാതാക്കളെ വേണ്ടത്, നമുക്ക് എല്ലാ വർഷവും എല്ലാ ദിവസവും സന്നദ്ധ രക്തദാതാക്കൾ നമ്മുടെ ബ്ലഡ് ബാങ്കിലേക്ക് കടന്നു വരികയും സുരക്ഷിതമായ രക്തം നൽകുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു രക്തദാന ദിനമായിട്ട് നമ്മൾ എപ്പോഴും ആചരിക്കുമ്പോൾ ആലോചിക്കേണ്ട ഒരു കാര്യം.
1: അപ്പൊ ഈ വർഷത്തെ സന്ദേശം എന്താണ്?
0: ലോകാരോഗ്യ സംഘടന എല്ലാ വർഷവും ഓരോ പ്രമേയം തരാറുണ്ട്, ഓരോ സന്ദേശം തരാറുണ്ട്. അപ്പൊ ഈ വർഷത്തെ സന്ദേശം എന്ന് പറയുന്നത്, മനുഷ്യത്വത്തിന്റെ ഒരു തുള്ളി രക്തം നൽകുക, ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ്. വളരെ നല്ലൊരു സന്ദേശമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കാരണം അരമണിക്കൂറോ 20 മിനിറ്റോ ഒരാൾ ചെലവഴിക്കുന്നത് കൊണ്ട് തന്നെ ഒരു 3 പേരുടെ ജീവൻ രക്ഷിക്കാൻ സാധിക്കുകയാണ്. സോ ആ ഒരു മനുഷ്യത്വം നമ്മൾ ഓരോരുത്തരും കാണിക്കുകയാണെങ്കിൽ പലരുടെ ജീവനെ നമുക്ക് രക്ഷിക്കാനായിട്ട് സാധിക്കും.
1: ആർക്കൊക്കെ രക്തദാനം നൽകാം ഡോക്ടർ?
0: രക്തദാനം നൽകാൻ കഴിയുന്നത് 18-നും 65-നും വയസ്സിനിടയിലുള്ള ആരോഗ്യമുള്ള, സ്ഥിരമായിട്ട് മരുന്നുകളൊന്നും കഴിക്കാത്ത ആൾ, വളരെ ആരോഗ്യവനും ആരോഗ്യവതിയുമായിട്ടുള്ള എല്ലാ ഡോണേഴ്സിനും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാൻ സാധിക്കും. അതിൽ 18 വയസ്സ് പൂർത്തീകരിച്ചിരിക്കണം. അതായത് ഇപ്പം ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞാലും അവർക്ക് ഡൊണേറ്റ് ചെയ്യാൻ കഴിയില്ല. അവരുടെ 18-ാമത്തെ വയസ്സ് അവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് രക്തദാനത്തിലേക്ക് പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ. 65 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നേരത്തെ രക്തദാനം ചെയ്ത ഒരു ഡോണർ ആയിരിക്കണം. ഒരു പ്രാവശ്യമെങ്കിലും ആ ഡോണർ രക്തം ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് 65 വയസ്സ് വരെ രക്തദാനം ചെയ്യാൻ സാധിക്കും. പക്ഷെ വേറെ അസുഖങ്ങളൊന്നും അവർക്ക് ഉണ്ടാവരുത് എന്ന് ഉറപ്പ് വരുത്തണം നമ്മൾ. അത് നമ്മൾ ബ്ലഡ് ബാങ്കിൽ കൗൺസിലറുകളുണ്ട്, കൗൺസിലേഴ്സും അതേപോലെ മെഡിക്കൽ ഓഫീസേഴ്സൊക്കെ അത് കൂടുതലായിട്ട് അവരെ പരിശോധിച്ച് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. പിന്നെ 60 വയസ്സ് വരെ എന്ന് പറയുമ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഒരാൾ ഡോണർ വന്ന് പറയുകയാണ് ഞാൻ ഇതുവരെ കൊടുത്തിട്ടില്ല, പക്ഷെ അയാൾക്കൊരു 60-62 വയസ്സായെങ്കിൽ അവർക്ക് 60 വയസ്സ് വരെയൊക്കെ കൊടുക്കാൻ പറ്റുള്ളൂ. 60 വയസ്സ് വരെയാണ് ഫസ്റ്റ് ടൈം വരുന്ന ഒരു ഡോണർക്ക് ബ്ലഡ് കൊടുക്കാൻ സാധിക്കുന്നത്. നേരത്തെ ഒരു പ്രാവശ്യമെങ്കിലും രക്തദാനം ചെയ്ത ഒരു വ്യക്തിക്ക് 65 വയസ്സ് വരെ രക്തദാനം ചെയ്യാൻ സാധിക്കും.
1: ലോക രക്തദാന ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ അനു തോമസ്.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ആരോഗ്യം അമൂല്യം നിങ്ങൾക്കായി സമർപ്പിച്ചത് ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി. മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
4: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
6: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിൻമടക്കം.
7: നൂർജഹാൻ എന്ന നാടകത്തിനു വേണ്ടി സെബാസ്റ്റ്യൻ ജോസഫ് പാടിയ ഗാനം. ഗാനശില്പികൾ: P. ഭാസ്കരൻ,

0: നൂർജഹാൻ എന്ന നാടകത്തിനു വേണ്ടി സെബാസ്റ്റ്യൻ ജോസഫ് പാടിയ ഗാനമാണ് നിങ്ങൾ കേട്ടത്. ഗാനശില്പികൾ പി ഭാസ്കരൻ, ദക്ഷിണാമൂർത്തി.
1: പാട്ടുപെട്ടിക്കാലം, ഗ്രാമഫോൺ ഗാനങ്ങളിലേക്ക് ഒരു പിന്മടക്കം.
2: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൽ സന്ധി മാറ്റിവെക്കൽ, കീഹോൾ സർജറി, ആർത്രോസ്കോപ്പി, സ്പോർട്സ് മെഡിസിൻ, ട്രോമ മാനേജ്മെന്റ്, ഹിപ്പ് സർജറി, മുട്ടുമാറ്റിവെക്കൽ തുടങ്ങി നിരവധി ചികിത്സാ രീതികൾ.
3: ജി എം സി ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ, CH ക്രോസ് റോഡ്, നടക്കാവ്, കോഴിക്കോട്.
4: ജി എം സി ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
2: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
6: നമ്മുടെ മൈജിയിൽ, അല്ലാതെ എവിടെ?
5: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
6: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
5: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
6: TNC apply.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
1: മുബാറക്കിൽ സ്വർണം വാങ്ങാൻ പോകുമ്പോ ഒരു സന്തോഷം, നല്ല തൃപ്തിയോടെ തിരഞ്ഞെടുക്കാൻ ഇഷ്ടം പോലെ സെലക്ഷൻ, കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ക്ഷമയോടെ നമ്മുടെ തൃപ്തിക്കൊത്ത് പെരുമാറുന്ന സ്റ്റാഫ്, നല്ല ക്വാളിറ്റിയുള്ള BIS 916 ഹോൾ മാർക്ക് സ്വർണം, പണിക്കൂലിയാണേലോ എത്രയോ കുറവ്, എല്ലാം കൊണ്ടും ഒരു ഊഷ്മളമായ അനുഭവം.
2: മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
3: കണ്ടൽ കാടുകളും തണ്ണീർത്തടങ്ങളും കൊണ്ട് സമൃദ്ധവും പരിസ്ഥിതി പ്രാധാന്യമുള്ളതുമായ പ്രദേശമാണ് കോഴിക്കോട് സരോവരം ബയോപാർക്ക്. സരോവരത്തിന് സമീപം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന മലിനജല സംസ്കരണ പ്ലാന്റിനെതിരെ വിവിധ സർക്കാർ വകുപ്പുകൾക്ക് പരാതി സമർപ്പിച്ചിരിക്കുകയാണ് പൗരാവകാശ സംരക്ഷണ സമിതി. ഈ പ്ലാന്റിന്റെ നിർമ്മാണം കണ്ടൽക്കാടുകളെയും തണ്ണീർത്തടങ്ങളെയും നശിപ്പിക്കുമെന്നാണ് പരാതിയിൽ പറയുന്നത്. സമഗ്രമായ പരിസ്ഥിതി ആഘാത പഠനം നടത്തിയ ശേഷമേ നിർമ്മാണം പാടുള്ളൂ എന്നാണ് ആവശ്യവും. നേരത്തെ കോഴിക്കോട് കോർപ്പറേഷൻ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് സരോവരം പാർക്കിനടുത്ത് മലിനജല സംസ്കരണ പ്ലാന്റ് നിർമ്മിക്കാൻ തീരുമാനിച്ചത്. ശ്രദ്ധയിൽ ഈ വിഷയത്തിലാദ്യം പൗരാവകാശ സംരക്ഷണ സമിതിയുടെ ചെയർമാൻ സതീഷ് പാറന്നൂർ.
4: വികസനത്തിന് നമ്മൾ എതിരല്ല, നിയമപരവും അതുപോലെ തന്നെ ജനദ്രോഹപരവും അല്ലാത്ത ഏതൊരു വികസനത്തിനും നമ്മൾ അനുകൂലിക്കുന്നതാണ്. സരോവരത്ത് ഇത് രണ്ടും സത്യത്തില് അവിടെ ജനങ്ങളായാലും ശരി, അല്ലെ അധികാരികളായാലും ശരി, ഭരണകൂടമായാലും ഒന്നും ശ്രദ്ധിച്ചിട്ടില്ല. ഒന്നാമത് നിയമപരം എന്നുള്ള വേർഷൻ എടുത്താൽ ഒരു മാലിന്യ ശുചീകരണ പ്ലാന്റ് വരുന്നതിന് നിയമപരമായിട്ട് എന്തെല്ലാം രേഖകൾ ആവശ്യമാണോ അത് ഒട്ടുമിക്കതും സരോവരം പ്ലാന്റുമായി ബന്ധപ്പെട്ട് നേടിയെടുത്തിട്ടില്ല. രണ്ടാമത് അത് ജനദ്രോഹപരമാണോ എന്നുള്ളത്. അപ്പൊ നിയമപരമല്ലാത്തത് കൊണ്ട് തന്നെ അത് ഏറെക്കുറെ ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ അതിനെ എതിർക്കുന്നത്. ഇതുപോലുള്ള ഒരു STP പ്ലാന്റ് സ്ഥാപിക്കുമ്പോൾ പ്രാഥമികമായിട്ട് വേണ്ടത് അവിടുത്തെ പല ഡിപ്പാർട്ട്മെന്റുകളുമായി ബന്ധപ്പെട്ട അനുമതികളാണ്. ഒന്ന് കേരള തീരദേശ സംരക്ഷണ അതോറിറ്റിയുടെ NOC വേണം.

0: അതുണ്ടോ ഇല്ലാന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ അവിടെ ഒരു പാരിസ്ഥിതിക ആഘാതം പഠനം നടത്തിയിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ തന്നെ ഇതിലൊക്കെ ഏറെക്കുറെ ഏതൊരു സ്ഥലത്തും ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് വരണമെങ്കിൽ അവിടുത്തെ ജനങ്ങളെ ഒരു വാർഡ് സഭ കൂടി അത് ജനങ്ങളെ അംഗീകരിക്കണം. ഇത്തരത്തിലുള്ള ഒരു വാർഡ് സഭ അവിടെ കൂടിയിട്ട് ഈ ജനങ്ങളെ അതിനെ പിന്തുണച്ചിട്ടുണ്ടോ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടെ ഡീപ്പായിട്ട് പോയി കഴിഞ്ഞാൽ ഇവരെ പ്രപ്പോസ്ഡ് സ്ഥലം എന്ന് പറയുന്നത് റിയാസഡ് സോൺ വണ്ണിലാണ് കിടക്കുന്നത്. തൊട്ടടുത്ത് കനോലി കനാൽ സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ കനോലി കനാലിന്റെ HDML എന്ന് പറയും, അതായത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്ന ആ പോയിന്റിൽ നിന്നും പ്ലാന്റിന്റെ നിർമ്മാണം തുടങ്ങുന്ന ഏരിയ വരെ 50 മീറ്ററിന്റെ ഉള്ളിലാണെങ്കിൽ അത് VRZ1 സോണിലാണുള്ളത്. ഒരിക്കലും ഒരു നിർമ്മാണ പ്രവൃത്തിയും, പ്രത്യേകിച്ച് VRZ നിയമത്തിൽ പറയുന്നുണ്ട്, STP പ്ലാന്റിന്റെ കാര്യം തന്നെ എടുത്തു പറയുന്നുണ്ട്, 50 മീറ്ററിനുള്ളിൽ ഇത്തരം പ്ലാനുകൾ സ്ഥാപിക്കരുതെന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ഞങ്ങൾ നടത്തിയ അന്വേഷണത്തിൽ അളവിലും ഇത് VRZ1 കിടക്കുന്ന, അതായത് 50 മീറ്ററിന്റെ ഉള്ളിൽ ഉള്ള ഒരു പ്ലാന്റാണ് തരാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും അവിടെ അത്തരത്തിലുള്ള സംഗതികൾ നടത്താൻ പാടില്ല. ഇപ്പൊ ലേറ്റസ്റ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് ഈ പ്ലാന്റുമായി ബന്ധപ്പെട്ട് അവിടെ ഇങ്ങനെ വരാൻ, ഇങ്ങനെ ഒരു സംരംഭം വരാൻ പോകുന്നുണ്ടെന്ന് അറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ അവിടെ സ്ഥല സന്ദർശനം നടത്തി. ഇപ്പൊ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ നേരിട്ട് കണ്ടത്. കാരണം ഈ പ്ലാന്റ് വരാൻ ഉദ്ദേശിക്കുന്ന അതിന്റെ മധ്യഭാഗത്ത് തന്നെ കണ്ടൽ കാടുകളുണ്ട്. അതിന്റെ ഫോട്ടോഗ്രാഫ്സ് വരെ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം കണ്ടൽ കാടുകൾ നശിപ്പിക്കുന്നതെന്ന് പറയുന്നത് അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ അത്തോളക്കാലത്തിൽ തന്നെ കണ്ടൽ കാടുകൾ സംരക്ഷിക്കണം എന്നുള്ള നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ ഇത്തരത്തിലുള്ള ഒരു സാധനം നശിപ്പിച്ചും കൊണ്ട് ഒരു പ്ലാന്റ് വരാമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ അത് പാരിസ്ഥിതിക വിരുദ്ധവും നിയമവിരുദ്ധവുമായിട്ടുള്ള ഒരു കാര്യമാണ്. ആര് അവിടെ പോയി പരിശോധിച്ചാലും അത് അവിടെ തണ്ണീർത്തളമാണ്, തണ്ണീർ വെള്ളം അവിടെ കെട്ടി നിൽക്കുന്നുണ്ട്, അവിടെ കണ്ടൽ കാടുകളുണ്ട്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് അവർ വെറ്റ്ലാൻഡ് അല്ല എന്ന് പറയുന്നത് നമുക്കറിയില്ല. അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അത് പുനഃപരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാരണം അതിനും ഞങ്ങൾ പരാതി കൊടുത്തിട്ടുണ്ട്.
1: കോഴിക്കോട് നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ മലിനജല സംസ്കരണം എന്നത് ഇന്നും കീറാമുട്ടിയായി കിടക്കുന്ന കാര്യമാണ്. എന്നാൽ അതിൽ പൊതുജനങ്ങളുടെ ആശങ്കകൾ പരിഹരിച്ചു വേണം മുന്നോട്ടു പോകാൻ. ഈ വിഷയത്തിൽ നേരത്തെ ഇടപെട്ട കോട്ടൂളി തണ്ണീർത്തട സംരക്ഷണ സമിതിയുടെ ചെയർമാൻ IK ബിജു ശ്രദ്ധയോട്,
2: നേരത്തെ സർക്കാർ ഇവിടെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിരുന്നത് തണ്ണീർത്തടത്തിലായിരുന്നു. പൂർണ്ണമായി ഏത് വാനലിലും വെള്ളം കെട്ടി നിൽക്കുന്ന സ്ഥലത്തായിരുന്നു. ആ സ്ഥലം പൂർണ്ണമായി മണ്ണിട്ട് നികത്താൻ, അവിടേക്ക് പോകുന്ന തോട് അതും മണ്ണിട്ട് നികത്തി റോഡാക്കാനും ആണ് സർക്കാർ ഉദ്ദേശിച്ചിരുന്നത്. അതിനെതിരെയാണ് ഞങ്ങള് കൊട്ടുള്ളി തണ്ണീർത്തട സംരക്ഷണ സമിതി എന്ന പേരില് ഞങ്ങള് ഗ്രീൻ ട്രൈബ്യൂണലിൽ പോകുകയും ചെയ്തിരുന്നത്. ഗ്രീൻ ട്രൈബ്യൂണലിൽ എത്തിയ ഉടനെ സർക്കാരിന് നോട്ടീസ് കൊടുത്തപ്പോ സർക്കാർ തെറ്റ് ബോധ്യപ്പെട്ടതിനാലാവണം സർക്കാർ അതിന് മറുപടി കൊടുത്ത് ഞങ്ങള് തണ്ണീർത്തടത്തില് ഉണ്ടാക്കാൻ ഉദ്ദേശിച്ച പദ്ധതിയുടെ സ്ഥലം മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് സർക്കാർ മറുപടി കൊടുത്തത്. അതിന്റെ അടിസ്ഥാനത്തില് ഞങ്ങളുടെ കേസ് അവസാനിപ്പിക്കുകയാണ് അന്ന് ഉണ്ടായിട്ടുള്ളത്. എന്നാൽ പിന്നീട് ആ പ്ലാന്റ് സരോവരത്തുള്ള വാട്ടർ അതോറിറ്റിയുടെ കമ്പൗണ്ടിൽ 5 ഏക്കറോളം വരുന്ന കമ്പൗണ്ട്, അതിൽ പകുതിയോളം വരുന്ന സ്ഥലം, 2.5 ഏക്കറോളം വരുന്ന സ്ഥലത്ത് ഈ പ്ലാന്റ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി വന്നു. അതിനെതിരെ ഞങ്ങൾ ഗ്രീൻ ട്രൈബ്യൂണലിൽ പോയിരുന്നു. ഗ്രീൻ ട്രൈബ്യൂണലിൽ പരാതി പരിശോധിച്ചു. ഞങ്ങൾ അന്ന് മുന്നോട്ട് വെച്ചിരുന്നത് ഈ സ്ഥലം നേരത്തെ നമ്മുടെ വാട്ടർ അതോറിറ്റിന്റെ വളരെ മുമ്പ് പൈപ്പ് ശേഖരിക്കുന്നതിനു വേണ്ടി മണ്ണിട്ട് തൂർത്ത സ്ഥലമാണ്. അപ്പം നേരത്തെ മണ്ണിട്ട് തൂർത്ത സ്ഥലമാണെങ്കിൽ കൂടി ഇത് ഇന്നത്തെ കോസ്റ്റൽ റെഗുലേഷൻ സോണ്, തണ്ണീർത്തട നിയമം ഇതൊക്കെ അനുസരിച്ചിട്ട് വരുന്ന നിബന്ധനകൾക്ക് ഉള്ളിൽ വരുന്ന സ്ഥലമാണ്. അതിനാൽ തന്നെ പരിസ്ഥിതിക്ക് ദോഷമുണ്ടാവും. ഈ 2.5 ഏക്കറിൽ ഇത്തരത്തിലുള്ള ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ്, വലിയ പ്ലാന്റ് പ്രായോഗികമല്ല എന്നുള്ളതായിരുന്നു. പ്രത്യേകിച്ച് അതിന്റെ അക്ഷമെറ്റ് ഉൾപ്പെടെ ശേഖരിക്കുന്നതിന് റിമൂവ് ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള സൗകര്യം ഇല്ല തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ കാര്യങ്ങളാണ്, വസ്തുതകളാണ് ഗ്രീൻ ട്രൈബ്യൂണലിന് മുമ്പാകെ നിരത്തിയിരുന്നു. ഗ്രീൻ ട്രൈബ്യൂണല് അതിൽ വാദം കേൾക്കെ ഇത് നേരത്തെ മണ്ണിട്ട് തൂർത്തിയ സ്ഥലമാണ് എന്ന് ഉള്ളത് ഞങ്ങൾ കണ്ടിട്ടില്ല, ഞങ്ങളത് അല്ലാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ അതിനോട് ചേർന്നുള്ളത് ഒരുപാട് കണ്ടലുകളും ഉൾപ്പെടെയുള്ള പരിസ്ഥിതികമായിട്ട് വളരെ പ്രധാനപ്പെട്ട സ്ഥലമാണ്. പക്ഷെ കോടതി നിലവിലുള്ള നിയമപ്രകാരം അംഗീകരിക്കാൻ പറ്റില്ലെങ്കിൽ കൂടി സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ആണ് വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പ്രോസ് ആൻഡ് കോൺസ്, സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വന്നിട്ടില്ലെങ്കിൽ ഉണ്ടാകുന്ന ഗുണങ്ങളും ദോഷങ്ങളും, ഇതിനുവേണ്ടി നേരത്തെ നികത്തിയിട്ടുള്ള ഒരു സ്ഥലം എന്നുള്ള രൂപത്തിൽ മറ്റ് ഇടങ്ങളിലേക്ക് കടന്നു കയറാതെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുകയാണെങ്കിൽ ഉണ്ടാവുന്ന പ്രോസ് ആൻഡ് കോൺസ്, ഇത് രണ്ടും വേയി ചെയ്തതിന് ശേഷം നൽകിയ വിധി ഞങ്ങൾക്കെതിരായിരുന്നു. ഇത് രണ്ടും പരിശോധിക്കണം, അത് പരിശോധിച്ചുകൊണ്ട് വേണം ഒരു പദ്ധതിയായി മുന്നോട്ട് പോകാൻ. കേവലം പരിസ്ഥിതി സംരക്ഷണം എന്നുള്ളത് സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് നിർമ്മിക്കുന്നതും അത്തരത്തിലുള്ള ഗുണകരമായിട്ടുള്ള സാധനമാണ്, അതുകൊണ്ട് അത് രണ്ടും വേ ചെയ്തിട്ട് അവിടെ സിവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് എല്ലാ നിബന്ധനകളും പാലിച്ചുകൊണ്ട് സർക്കാരിനെ നിർമ്മിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളുടെ കേസ് അവസാനിപ്പിച്ചത്.

0: സുപ്രീംകോടതിയുടെ നിർദ്ദേശമാണ് എല്ലാ നഗരങ്ങളിലും സി എച്ച് ട്രീറ്റ്മെന്റ് പ്ലാന്റ് ഉണ്ടാക്കുന്നത്. അതനുസരിച്ചാണ് കോർപ്പറേഷൻ ഇത്തരത്തിലുള്ള പ്ലാന്റുകൾ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. നേരത്തെ വലിയ പ്ലാന്റ് 25 വാർഡുകൾക്കുള്ള ഒരു പ്ലാന്റായിരുന്നു സരോവരത്ത് നിർമ്മിക്കാൻ ഉദ്ദേശിച്ചിരുന്നത്. ഇപ്പോ അത് എത്രയാണ് എന്നുള്ളത് ജനങ്ങളുമായിട്ട് പങ്കുവച്ചിട്ടുള്ള അറിവ് എന്റെ അടുത്ത് എത്തിയിട്ടില്ല. മാത്രമല്ല, തീർച്ചയായിട്ടും അത് ഇത്തരത്തിലുള്ള ഒരു പ്ലാന്റ് വരുമ്പോൾ ആ പ്ലാന്റ് സ്ഥാപിക്കുന്ന സ്ഥലത്ത് അവിടെ സമീപത്തുള്ള വീടുകളിൽ നിന്ന് ഉൾപ്പെടെ മാലിന്യം, ശുചിമുറി മാലിന്യം ശേഖരിക്കുന്നതിനുള്ള സംവിധാനം എന്ത് എന്നുള്ളത് അറിയാൻ ഞങ്ങൾക്ക് പ്രദേശവാസികളുടെ രൂപത്തിൽ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. അപ്പോ സ്വാഭാവികമായിട്ടും അത്തരം കാര്യങ്ങൾ പ്രദേശവാസികളുടെ അത്തരം കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. ജനങ്ങളുടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് വേണം വേസ്റ്റ് ട്രീറ്റിംഗ് പ്ലാന്റ് നിർമ്മാണമായിട്ട് മുന്നോട്ട് പോകാൻ. വേസ്റ്റ് ട്രീറ്റിംഗ് പ്ലാന്റ് തീർച്ചയായിട്ടും ഒരു വളരുന്ന നഗരത്തിന് ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ കുടിവെള്ളം, നമ്മുടെ ഭൂഗർഭജലം ഈക്കോളി ബാക്ടീരിയൽ നിറയും. ഇപ്പോ തന്നെ ക്രിട്ടിക്കൽ സ്റ്റേജിലേക്ക് കടന്നു എന്നുള്ള ഒരുപാട് പഠനങ്ങൾ വന്നതായിട്ട് മനസ്സിലാക്കുന്നുണ്ട്. അതിന്റെ പദ്ധതി ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാനും ജനങ്ങളെ വിശ്വാസത്തിലെടുക്കാനും കൂടെ അധികാരികൾ നിലപാടും കൂടെ എടുക്കണം. അങ്ങനെയല്ലാതെ വരുമ്പോൾ ജനങ്ങൾക്ക് ആശങ്കയുണ്ടാവും. ആശങ്ക പരിഹരിച്ചു വേണം ഇത്തരം നിർമ്മാണ പ്രവർത്തനങ്ങളേക്ക് മുന്നോട്ട് പോകാൻ.
1: തണ്ണീർത്തടങ്ങളെയും കണ്ടൽക്കാടുകളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവൃത്തി മാത്രമേ ഇക്കാര്യത്തിൽ നടത്തുകയുള്ളൂ എന്ന് ഈ വിഷയത്തോട് പ്രതികരിച്ചുകൊണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ മേയർ ഒ സദാശിവൻ.
2: ഇവിടെ ഇപ്പൊ കോഴിക്കോട് സരോവരത്ത് പണിയുന്ന ട്രീറ്റ്മെന്റ് പ്ലാന്റ് വളരെ മുമ്പ് തന്നെ കോഴിക്കോട് കോർപ്പറേഷന്റെ വലിയൊരു പ്രോജക്റ്റ് ആയിട്ട് സെൻട്രൽ ഗവൺമെന്റിന്റെ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഒക്കെ ഫണ്ടോട് സഹായത്തോടു കൂടെ അമൃത പദ്ധതിയിൽ ഉൾപ്പെടുത്തിച്ചിരിക്കുന്ന ഒരു പ്രോജക്റ്റാണ്. അപ്പോ ആ പ്രോജക്ട് വരുന്ന സമയത്ത് നമ്മുടെ സരോവരത്തുള്ള കണ്ടൽക്കാടുകളെല്ലാം സംരക്ഷിച്ചു തന്നെയാണ് അതിന്റെ നിർമ്മിതി നടക്കുന്നത്. അതിന് ഒരു പോറലും ഏൽക്കാത്ത വിധത്തിൽ കണ്ടൽക്കാടുകൾ സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഈ പദ്ധതി നടപ്പിലാക്കാൻ നേരത്തെ ഉദ്ദേശിച്ചുള്ളത്. കാരണം ഒരു സംരക്ഷിത മേഖലയാണല്ലോ അത്. അതുകൊണ്ട് അത് തീർച്ചയായും പരിരക്ഷിക്കും. ഒന്ന് രണ്ട് കേസുകൾ അവിടെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. ആ കേസ് എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹാള് പണിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ളൊരു കേസ് നേരത്തെ നിലവിലുണ്ടായിരുന്നു. പിന്നെ ഈ കാര്യത്തിൽ തന്നെ നേരത്തെ ഒരു കേസ് ഉണ്ടായിരുന്നു. ആ കേസാണ് ഈ കോടതിയിൽ നിന്ന് ഇപ്പോൾ കേസ് കഴിഞ്ഞു, തള്ളിക്കഴിഞ്ഞുണ്ടാക്കിയത്. അതിന് ശേഷമാണ് നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചുള്ളത്. പക്ഷേ ഒരു കാര്യമുണ്ട്, കണ്ടൽക്കാടിനെ ഒരു പോറലും ഏൽക്കാതെ അത് സംരക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇതിന്റെ പ്രവൃത്തി നടത്തുക. അതിനൊരു പ്രാധാന്യം കോർപ്പറേഷൻ കാണുന്നുണ്ട്. അത് സംബന്ധിച്ച് തന്നെ കോടതിയിൽ തന്നെ വാദങ്ങൾ ഉന്നയിച്ചിരുന്നു. പക്ഷെ കോടതിയിൽ ഇപ്പൊ തീർപ്പ് കൽപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ആ പ്രവൃത്തി ആരംഭിക്കാൻ പുറപ്പെട്ടിട്ടുള്ളത്. അപ്പൊ ഈ കണ്ടൽക്കാട് സംരക്ഷിച്ചുകൊണ്ട് തന്നെ അവിടെ ഏതൊരു പ്രവൃത്തിയും ചെയ്യാൻ സാധ്യമാവുള്ളൂ, അങ്ങനെ തന്നെ ചെയ്യുകയുള്ളൂ. പക്ഷെ ഈ എസ് സി പി പ്ലാനിന്റെ കാര്യത്തിൽ ഈ പറയുന്ന പ്രദേശത്തിന്റെ പാരിസ്ഥിതിക പ്രശ്നത്തിന് ഒരു ബുദ്ധിമുട്ടും വരുന്നില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ തന്നെയാണ് മുമ്പ് അത് പരിഗണിക്കപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്ന് വളരെയേറെ ദൂരം മാറിയിട്ടാണ് ഈ പ്ലാന്റ് നിൽക്കുന്നത് എന്നുള്ളത്.
1: പൊതുജനാരോഗ്യവും പരിസ്ഥിതി സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് മലിനജല സംസ്കരണം എന്നത്. കോഴിക്കോട് നഗരത്തിൽ ഇത് വലിയ വെല്ലുവിളികൾ നേരിടുന്ന കാര്യവുമാണ്. കോർപ്പറേഷന്റെ അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ പ്രധാന കേന്ദ്രങ്ങളിൽ മലിനജല സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും കൂടുതൽ പ്ലാന്റുകൾ ഇനിയും വേണ്ടതുണ്ട്. മാലിന്യ സംസ്കരണവും പ്രകൃതി സംരക്ഷണവും പൊതുജനാരോഗ്യവുമെല്ലാം ഒരേ ലക്ഷ്യത്തിലൂന്നിയുള്ള പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ടുതന്നെ പൊതുജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയും പരിസ്ഥിതി സംരക്ഷണം ഉറപ്പാക്കിയുമുള്ള കാൽവെപ്പുകൾ തന്നെയാണ് ഈ മേഖലയിൽ ഇനി വേണ്ടതും. ശ്രദ്ധ ഇന്ന് ഇതുവരെ തയ്യാറാക്കി അവതരിപ്പിച്ചത് സുബീഷ് നടുവണ്ണൂർ, ആശയം നിർവഹണം ഫഹദ് റാസ.
3: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത് മുബാറക് ജ്വല്ലറി. കരുതൽ പൊന്നുപോലെ കരുതി വെക്കാം പൊന്നായും. മുബാറക് ജ്വല്ലറി, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.

0: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ കോഴിക്കോട്.
0: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
2: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
0: രാഗപരാഗം പാട്ടിലെ രാഗസാന്നിധ്യം.

ഖരഖരപ്രിയയുടെ എല്ലാ സ്വരങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഷഡ്ജം, ചതുശ്രുതി ഋഷഭം, സാധാരണ ഗാന്ധാരം, ശുദ്ധമധ്യമം, പഞ്ചമം, ചതുശ്രുതി ദൈവതം, കൈശിക നിഷാദം. ഇതിനു പുറമെ ചില സ്കൂളിൽ നിന്ന് വരുന്നവർ ഇതിനെ ചെറിയ ദൈവതം കൂടി യൂസ് ചെയ്യാറുണ്ട്. അത് എത്രത്തോളം പോപ്പുലർ ആണെന്നറിയില്ല, പക്ഷെ അങ്ങനെയും ഉണ്ട്. ഖരഖരപ്രിയയിൽ ജന്യമാണെങ്കിലും ഒരു വക്രതയുള്ള ആരോഹണവും അവരോഹണവുമാണ് രീതി കവിളക്കുള്ളത്. സരിഗമ എന്നല്ല, വക്രരാഗം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. രീതി കവിളയ്ക്ക് അതിന്റെ ഒരു ഐഡന്റിറ്റി കൊടുക്കുന്ന ചില സ്വരപ്രയോഗങ്ങളുണ്ട്. നീ പ നിനി, ഗമ നിനിസ തുടങ്ങിയത്.

രീതികളുടെ രാഗത്തിൽ പ്രശസ്തങ്ങളായ പല ചലച്ചിത്ര ഗാനങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത് തൂവാനത്തുമ്പികൾ എന്ന ചിത്രത്തിൽ പെരുമ്പാവൂർ ജി രവീന്ദ്രനാഥ് സാർ ഈണം പകർന്ന മലയാളികൾ ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങിയ

0: വീട്ടിലിരുന്ന് തന്നെ ഭവന വായ്പയ്ക്ക് രേഖകൾ ശരിയാക്കി ബാങ്കിൽ അപേക്ഷിക്കാൻ ന്യൂറ ഹൗസ് ലോൺസിന്റെ നമ്പറിൽ വിളിച്ചോളൂ. 9782223230.
1: ലോകോത്തര നിലവാരത്തിൽ സമ്പൂർണ്ണ നേത്ര ചികിത്സ ഇനി നിങ്ങളുടെ കൈയെത്തും ദൂരത്ത്.
2: ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിച്ച് വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് തിമിരം നീക്കം ചെയ്യാം.
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
3: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
4: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
3: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
1: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, ഇളയ നില, ഇളയരാജയുടെ അതിശയ ലോകം സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ,
2: പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പറമ്പ്, കോഴിക്കോട്.
1: 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനം. ആധുനിക ചികിത്സാ രീതികളായ DTMS, മോഡിഫൈഡ് ECT, ട്രീറ്റ്മെന്റ് തെറാപ്പി എന്നിവ ലഭ്യമായ ഏക ആശുപത്രി.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രി, മലപ്പറമ്പ്, കോഴിക്കോട്.
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു. വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ, ഹൈസ്കൂൾ റോഡ്, പേരാമ്പ്ര.

മണ്ണിന്റെ മണമുള്ള പാട്ടുകൾ വേണമെന്ന് സംവിധായകന് മോഹം. അതിനുള്ള അന്തരീക്ഷം ഒരുക്കാൻ തയ്യാറുമാണ്. എന്നാൽ രാജാ സാർ സ്റ്റുഡിയോയ്ക്ക് വെളിയിൽ സംഗീത സംവിധാനം ഒരുക്കാൻ തയ്യാറുമല്ല. ചെന്നൈയിലെ തിരക്കുകളിൽ നിന്ന് മാറി ഒരു കായൽപ്പരപ്പിൽ രണ്ടു ദിവസം തങ്ങാൻ സംവിധായകൻ ക്ഷണിച്ചു. പതിവില്ലാതെ ആ ക്ഷണം സ്വീകരിച്ചു. അങ്ങനെ വയലാർ പുഴയോരത്തിരുന്ന് നദി എന്ന ചിത്രത്തിന് ഗാനങ്ങൾ എഴുതിയ പോലെ രാജാ ഈണമിട്ട സംഗീതത്തിന് ഗിരീഷ് പുത്തഞ്ചേരി തൽക്ഷണം വരികൾ എഴുതി. മനസ്സിനക്കരെ എന്ന ചിത്രത്തിലെ മെല്ലെയൊന്നു പാടി നിന്നെ ഞാനുറക്കാമോമനെ എന്ന ഗാനപ്പിറവി സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ സാക്ഷ്യം. പാടിയത് യേശുദാസും ജ്യോസ്നയും.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയ നില സമർപ്പിക്കുന്നത്
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: പ്രൊവിഡൻസ് കോളേജ് റോഡ് മലപ്പുറം കോഴിക്കോട്
0: ഒപ്പം വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
3: ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര
4: ഹോം തിയേറ്റർ ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ
5: 77% ഓഫിൽ ഹോം തിയേറ്റർ
4: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്
5: ഇയർബഡ്സ് പവർ ബാങ്ക് സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്
4: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും
6: എച്ച് ആൻഡ് കെ യൂറോളജി സെന്റർ നോവൽ ടൈം അടിയാള പ്രേതം പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ സമർപ്പിക്കുന്നത്
7: എച്ച് എൻ കെ യൂറോളജി സെന്റർ
8: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന് നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ ഈ നമ്പറിൽ വിളിച്ചിട്ട് പൊയ്ക്കോളൂ 8592944444
9: പാണ്ഡ്യാലക്കൽ അച്ചമ്പിയോളം അല്ലെങ്കിൽ അതിലുമേറെ തലപ്പൊക്കമുള്ള പ്രമാണിയാണ് കാഞ്ഞിരപ്പള്ളിയിലെ ചേലാട്ട് കുഞ്ഞുരാമ മേനോൻ. ആഢ്യത്വത്തിന്റെയും പാരമ്പര്യത്തിന്റെയും പ്രകടന പത്രിക പോലെ മണിച്ചിത്രത്താഴും നാലുകെട്ടുമൊക്കെയായി പണിതെടുത്ത വീടിന്റെ ഉമ്മറത്തെ ഇളംകോലായിലൂടെ മേലാസകലം എണ്ണതിരുമി പിടിപ്പിച്ചുകൊണ്ട് അയാൾ നടക്കുന്നത് നടുകഴയ്ക്കുന്ന മരക്കസേരയിലിരുന്ന് ബെഞ്ചമിൻ കണ്ടു. തലേന്ന് മണ്ണിനടിയിലായ കുഞ്ഞവരാച്ചന്റെ പിണിയാളും വലങ്കയ്യുമായ കുഞ്ഞുരാമനെക്കുറിച്ച് ബെഞ്ചമിൻ അറിഞ്ഞത് കുഞ്ഞുമാക്കോതയുടെ പേരിലുള്ള 3.5 ഏക്കറിൽ കൊത്തിക്കിളച്ചിരുന്ന പണിക്കാരിൽ നിന്നാണ്. കുഞ്ഞവരെ കിടപ്പിലായെങ്കിലും പറമ്പിന്റെ മുഴുവൻ കാര്യങ്ങളും നോക്കുന്നത് കുഞ്ഞുരാമനാണ്. കുഞ്ഞവരാച്ചന്റെ ആത്മാവിനെ മൂടിപ്പുതപ്പിച്ചിരുന്ന ശരീരം, ഒരു സവർണജന്മി എങ്ങനെയായിരിക്കണമെന്ന പരമ്പരാഗത ലക്ഷണങ്ങളെല്ലാം കൃത്യമായി പാലിച്ചുകൊണ്ട് എണ്ണയിട്ട സ്വന്തം ശരീരത്തെ തലോടി പ്രായാധിക്യത്താൽ കൂനിത്തുടങ്ങിയ നെഞ്ചുവിരിച്ചും തല പൊക്കിപ്പിടിച്ചും തിണ്ണയിലൂടെ നടന്നുകൊണ്ട് കിഴവൻ സംസാരിച്ചു. കുഞ്ഞവരായുടെ ഒരു ഗുണവും മണവും കിട്ടാത്തവനാന്നേ കറിയാ, വേറും മണഗുണാഞ്ചൻ. തന്തയും കൂട്ടരും ചെയ്തതുപോലെ അന്യന്റെ മുതല് വെട്ടിപ്പിടിക്കാനോ നാട്ടുകാരെ ദ്രോഹിക്കാനോ കറിയ നിന്നിട്ടില്ല. അത് വലിയൊരു തിന്മയാണെന്ന മട്ടിലാണ് കുഞ്ഞുരാമന്റെ പറച്ചിൽ. സംസാരത്തിന്റെ ഒഴുക്കിന് തടസ്സമാകുമെങ്കിലും ബെഞ്ചമിൻ തന്റെ തോന്നലുകൂടി പറഞ്ഞുവച്ചു. കറിയാ നല്ലൊരു പയ്യനാണെന്നാ എനിക്ക് തോന്നിയത്. അതവനെ ശരിക്കറിയാത്തോണ്ടാ. അവൻ ഒറ്റയൊരുത്തനല്ലെന്നേ, രണ്ടാളാ. കള്ളു കുടിക്കുമ്പോ ഒരാള്, കുടിച്ചു കഴിഞ്ഞാ പിന്നൊരാള്. ശരിക്കു പറഞ്ഞാല് വട്ടാന്നേ. അവസാനകാലത്ത് കുഞ്ഞവരായുടെ സങ്കടം എവനായിരുന്നു. അല്ലേ, നിങ്ങളിപ്പോ എന്നാത്തിനാ വന്നേ? പണ്ട് കുഞ്ഞുമാക്കോതയുടെ പേരിൽ വാങ്ങിയ സ്ഥലത്ത് ഒരു കുടുംബത്തെ കൊന്നുതള്ളിയത് നിങ്ങൾക്കറിയുമായിരിക്കും. ഒരു നിമിഷം കുഞ്ഞുരാമന്റെ എണ്ണതേപ്പും നടത്തിയും നിന്നു. മുഖത്ത് നേർത്തൊരു ചിരിയുടെ തുടക്കം കണ്ടു. കാര്യം മുഴുവൻ അറിഞ്ഞിട്ടാ ഞാൻ വന്നത്. കൊച്ചിയിലുണ്ടായിരുന്ന പാണ്ഡ്യാലക്കൽ അച്ചമ്പി കുഞ്ഞുമാക്കോതയെ കൊന്ന് പറമ്പിൽ കുഴിച്ചിട്ടു. അതേ രാത്രി ഇവിടെ കുഞ്ഞവരെയും നിങ്ങളും കൂടി ചീരയെയും മക്കളെയും കൊന്നു. നല്ല കാശ് മേടിച്ചിട്ടാണത് ചെയ്തതെന്നൊക്കെ അറിഞ്ഞു. പിന്നെ കണ്ണടയും മുമ്പ് കുഞ്ഞവരാച്ചൻ എല്ലാം കുമ്പസാരിക്കുകയും ചെയ്തു. ഒന്നും മറച്ചുവെച്ചിട്ടിനി കാര്യമൊന്നുമില്ല. അല്ല, ഈ പ്രായത്തിൽ എന്നെ കയ്യാമം വെച്ച് കൊണ്ടുപോകാനാണെന്നോ നിങ്ങൾ വന്നത്? കുഞ്ഞുരാമൻ കൂടുതൽ ഉഷാറായതുപോലെ ചിരിക്കുകയും കൂനിയ നെഞ്ചൊന്നുകൂടി വിരിക്കുകയും ചെയ്തു. എല്ലാം നേരെ ജോബി അങ്ങ് സമ്മതിച്ചാ എന്തേലും ഇളവ് കിട്ടിയെന്ന് വരും. തെളിവുണ്ടാ കയ്യില്, എങ്കിലും കയ്യോടെ കൊണ്ടുവെക്കോ. എടോ പോലീസേ, നേരു പറഞ്ഞാ മനസ്സുകൊണ്ട് പലവട്ടം പലരെയും കൊല്ലാൻ ആശിച്ചോനാ ഞാൻ. അതിന് കഴിഞ്ഞില്ല, കാരണം എന്റെ ചോര തന്നെ. മനസ്സിലായില്ല, തെളിച്ചു പറ. എങ്കി കേട്ടോ, ചോരാന്ന് വച്ചാ എന്റെ അനിയൻ കുഞ്ഞുണ്ണി. ഞാൻ കത്തിയെടുക്കുമ്പോഴേക്കാവും കുത്തിക്കൊന്നു കഴിഞ്ഞിട്ടുണ്ടാകും. ശരിക്കും നിങ്ങൾ പറഞ്ഞ ആ കൊല മൂന്നും നടത്തിയത് കുഞ്ഞവരായും എന്റെ അനിയൻ കുഞ്ഞുണ്ണിയും കൂടിയാ. ഇനിയിപ്പോ രണ്ടിനെ നിങ്ങൾ വിചാരിച്ചാൽ കിട്ടാൻ പോണില്ല. കുഞ്ഞവരാ പോയത് ഇന്നലെയാണേ, കുഞ്ഞുണ്ണി 6-7 കൊല്ലം മുമ്പേ പോയി. അവനെല്ലാത്തിനും തിരക്കായിരുന്നു നേ ചാവാനും.
6: എച്ച് ആൻഡ്

0: യൂറോളജി സെന്റർ നോവൽ ടൈം. അടിയാള പ്രേതം, പി എഫ് മാത്യൂസ് എഴുതിയ നോവൽ. അവതരണം ദാമോദർ രാധാകൃഷ്ണൻ. സമർപ്പിച്ചത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ,
2: ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
3: ഓ, കിഡ്നി പ്രോബ്ലം ആണെന്ന് തോന്നേ, നല്ലൊരു യൂറോളജിസ്റ്റിനെ കാണണം.
2: അതിപ്പോ ചേവായൂർ എച്ച് എൻ കെ യൂറോളജി സെന്ററിൽ പോകുക നല്ലത്. മൂത്രതടസ്സം, മൂത്രാശയ ക്യാൻസർ, മൂത്രാശയ കല്ല്, സെക്ഷൽ പ്രോബ്ലംസ് തുടങ്ങി വൃക്ക മാറ്റി വെക്കുന്നതിൽ വരെ വൈദഗ്ധ്യമുള്ളവരാ എച്ച് എൻ കെ. കൂടുതൽ ചികിത്സ വേണമെങ്കിൽ മയാത്തിൽ അതിനുള്ള സൗകര്യം ചെയ്യും. ചേവായൂർ പ്രസന്റേഷൻ ഹൈസ്കൂളിന്റെ നേരെ എതിർവശത്താ എച്ച് എൻ കെ യൂറോളജി സെന്റർ. ഈ നമ്പറിൽ വിളിച്ചിട്ട് പോയിക്കോളൂ. 8592944444.
4: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
5: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
4: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
6: FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. അടുത്തയാഴ്ച ഫ്രാൻസിൽ G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ്. സാമ്പത്തിക വളർച്ച, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ചയാകും. ഇന്ന് ലോക രക്തദാന ദിനം. സ്വമേധയാ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം കോഴിക്കോട്ട് പറഞ്ഞു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ വൈകിട്ട് സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് പങ്കെടുക്കും. 3 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. കോഴിക്കോട് മാങ്കാവ് പന്തിരങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 ഗ്രാം MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. 3 മത്സര ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 22.5 ഓവറിൽ ലക്ഷ്യം മറികടന്നു. FM പ്രധാന വാർത്തകൾ ഇനി 9 മണിക്ക്.
7: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
8: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
7: ക്യുറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
8: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യുറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: പ്രിയ ശ്രോതാക്കളെ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം.

ടെലിവിഷനും മൊബൈൽ ഫോണും ഇല്ലാതിരുന്ന ആ കാലം, വീട്ടിലെ മുതിർന്നവർ കഥ പറഞ്ഞു തന്നിരുന്നതും അതെല്ലാം സാഗൂതം കേട്ടിരുന്നതും ഇന്നലെ എന്നതുപോലെ നമ്മുടെയെല്ലാം മനസ്സിലില്ലേ? ആ കഥകളിലൂടെയാണ് അന്ന് കുട്ടികൾ നന്മയും സത്യവും ധൈര്യവുമൊക്കെ പഠിച്ചത്. കഥകൾ വെറും വിനോദമല്ല, ജീവിത പാഠങ്ങളാണ്. സ്നേഹവും സൗഹൃദവും ധീരതയും പ്രത്യാശയും നമുക്ക് പകർന്നു തരുന്ന ഗുരുക്കന്മാരാണ് ഓരോ കഥകളും. കഥാകഥന രീതിയിൽ നിരവധി മനോഹര ഗാനങ്ങൾ മലയാള സിനിമയിൽ എല്ലാ കാലത്തും ഇറങ്ങിയിട്ടുണ്ട്. 1963 പുറത്തിറങ്ങിയ അമ്മയെ കാണാൻ എന്ന ചിത്രത്തിലെ കഥാകഥ പൈങ്കിളിയും കണ്ണുനീർ പൈങ്കിളിയും എന്ന ഗാനമാകട്ടെ ഇന്നത്തെ ഹണി ഡ്രോപ്സിൽ ആദ്യം. ഗാനമെഴുതിയത് പി. ഭാസ്കരൻ. രാഘവൻ മാഷുടെ സംഗീതം, ആലാപനം പി. ലീല.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്.
1: ഒരു നല്ല കഥ നമ്മെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യും. കാരണം അവ വെറും വാക്കുകളല്ല, നമുക്ക് മുന്നേ ജീവിച്ചു പോയവരുടെ ഓർമ്മകളാണ്, അനുഭവങ്ങളാണ്, മനുഷ്യരെ മനുഷ്യരുമായി ബന്ധിപ്പിക്കുന്ന പാലങ്ങളാണ് ഓരോ കഥകളും. 1971 പുറത്തിറങ്ങിയ പൂമ്പാറ്റ എന്ന ചിത്രത്തിലെ അരിമുല്ലച്ചെടി വികൃതിക്കാറ്റിനെ അത്തറുവിൽക്കാനേൽപ്പിച്ച കഥ പാട്ടുരൂപത്തിൽ കേൾക്കാം അടുത്തതായി. യൂസഫലി കേച്ചേരി എഴുതി, ദേവരാജൻ മാസ്റ്റർ ഈണമിട്ട് ഗാനം, ആലാപനം രേണുക.

0: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമാപിക്കുന്നു. തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ശോഭിക വെഡിംഗ് മാൾ ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ് സമർപ്പിച്ചത് ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: മനോഹരമായ വിവാഹ സ്വപ്നങ്ങൾക്ക് ശോഭിക അവതരിപ്പിക്കുന്നു ചരിത്ര വിവാഹ ബ്രൈഡൽ കളക്ഷൻസ്. ശോഭിക വെഡിംഗ്സ്, കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം.
5: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
6: മെയിൽ ബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
7: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
6: വാട്സ്ആപ്പ് നമ്പർ 9400224440.
7: 9400224440.
6: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ്, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
8: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
9: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
10: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
11: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
12: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
13: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.

ആകാശവാണി പ്രസൻസ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം ഷഗുൻ ചോപ്ര. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ടു ഹോൾഡ് ടോക്സ് വിത്ത് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോൺ ആൻഡ് ജോയിന്റ്ലി ഇനോഗുറേറ്റ് ഭാരത് ഇന്നോവേറ്റ്സ് ഇവന്റ് ഇൻ നീസ് ടുഡേ. Indian Space Research Organization developing long life moon landers capable of surviving up to 200 days, says ISRO chairman V. Narayanan. IMD says conditions are favorable for further advance of southwest monsoon into Karnataka, Telangana, Andhra Pradesh, Odisha and South Chhattisgarh during next 2 to 3 days. US President Donald Trump claims deal to end war with Iran will be signed today and Strait of Hormuz

0: ഹവാ കർ പാദരക്ഷകൾ റിയൽ എഫ്എം പോഡ്കാസ്റ്റ്.
1: റിയൽ വോയിസസ്, റിയൽ സ്റ്റോറീസ്.
0: സമർപ്പിക്കുന്നത്
2: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: കോഴിക്കോട് ജില്ലാ കളക്ടറായിരുന്ന കാലയളവിൽ ജനകീയവും വികസനോന്മുഖവുമായ നിരവധി ഇടപെടലുകളിലൂടെ ശ്രദ്ധേയനായ IAS ഉദ്യോഗസ്ഥനാണ് ഡോക്ടർ PV സലിം. ഭരണകൂടവും ജനങ്ങളും തമ്മിലുള്ള അകലം കുറയ്ക്കാൻ അദ്ദേഹം നടത്തിയ ശ്രമങ്ങളും കോഴിക്കോട് ജില്ലയിലെ വിവിധ വികസന പ്രവർത്തനങ്ങളും ഇന്നും ഏവരും ഓർക്കുന്നവയാണ്. പശ്ചിമബംഗാൾ കാഡറിൽ ജോലി ചെയ്യുന്ന അദ്ദേഹം സാഹിത്യവും കലയും രാഷ്ട്രീയവും സാമൂഹിക പ്രസ്ഥാനങ്ങളും ചേർന്ന് രൂപപ്പെടുത്തിയ ബംഗാളിന്റെ ജീവിതധാരയെക്കുറിച്ചും അവിടുത്തെ ജനങ്ങളുടെ സ്വഭാവ വിശേഷങ്ങളെക്കുറിച്ചും കേരളവും ബംഗാളും തമ്മിലുള്ള സാമ്യ വ്യത്യാസങ്ങളെക്കുറിച്ചും മനസ്സ് തുറക്കുന്നു. റിയൽ FM പോഡ്കാസ്റ്റിൽ ഇന്ന് അതിഥിയായി എത്തുന്നു പശ്ചിമബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലിം IAS. അദ്ദേഹത്തോടൊപ്പം ഫഹദ് റാസ.
3: ബംഗാളിൽ സുപ്രധാന പദവികൾ വഹിച്ചുകൊണ്ടിരിക്കുന്ന, രാജ്യത്തിന് തന്നെ മാതൃകയായ ഒരുപാട് ഭരണ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ഉദ്യോഗസ്ഥനാണ് താങ്കൾ. എന്നാൽ മലയാളികൾ ഇപ്പോഴും താങ്കളെ പ്രധാനമായിട്ടും ഓർക്കുന്നത് 3 വർഷക്കാലം താങ്കൾ കോഴിക്കോട് ജില്ലയുടെ കളക്ടറായിരുന്ന സമയമാണ്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 15 വർഷത്തോളമായി കോഴിക്കോട് ചാർജ് വിട്ടിട്ട് ഇപ്പോൾ തിരിച്ചെത്തുമ്പോൾ കോഴിക്കോട് കാര്യമായ മാറ്റങ്ങൾ എന്താണ് തോന്നുന്നത്?
4: കാര്യമായ മാറ്റങ്ങൾ സ്വാഭാവികമായിട്ടും നമ്മളന്ന് തുടങ്ങി വെച്ച ചില മാറ്റങ്ങളുടെ ഒരു ഒരു റിഫ്ലക്ഷൻ തോന്നുന്നുണ്ട്. അന്നാണ് നമ്മൾ ഈ സിറ്റിയിലെ നഗര റോഡ് വികസനവുമായി ബന്ധപ്പെട്ട് 9 റോഡുകൾ പൊളിച്ച് വീതി കൂട്ടാനുള്ള പണി തുടങ്ങിയിരുന്നു 2012. അതിൽപ്പെട്ടാണ് നമ്മുടെ ഈ ജയിൽ പുതിയ റോഡ്, നമ്മളുടെ സിറ്റിയിലുള്ള മേജർ റോഡുകളെല്ലാം, സിറ്റി റോഡ് ഇമ്പ്രൂവ്മെൻറ്റ് പ്രൊജക്റ്റിൽപ്പെട്ട് ആ റോഡുകളെല്ലാം വളരെ സുന്ദരമായിട്ട് പണികൾ കഴിഞ്ഞ് നിൽക്കുമ്പോൾ, അതോടൊപ്പം തന്നെ നാഷണൽ ഹൈവേയുടെ എക്സ്പാൻഷന് വേണ്ടിയുള്ള സ്ഥലമെടുപ്പ് പൂർത്തിയാക്കിയിരുന്നു ആ കാലഘട്ടത്തിൽ. ആ നാഷണൽ ഹൈവേയും ബൈപ്പാസ് ഉൾപ്പെടെയുള്ളത് ഇന്ന് യാഥാർത്ഥ്യമായി കാണുമ്പോൾ വലിയ ശ്വാസംമുട്ടിൽ കുറഞ്ഞ പോലെ തോന്നുന്നു സിറ്റിക്ക്, അല്ലേ? ശ്വാസം വിടാനുള്ളൊരു സ്ഥല പരിമിതി ഉണ്ടായിരുന്നത് കൂടിയിട്ടുണ്ട്. അപ്പോൾ അതാണ് പെട്ടെന്ന് നമ്മൾ വരുമ്പോൾ കണ്ണിൽപ്പെടുന്ന കാഴ്ച. അത് വളരെ സന്തോഷമാണ്.
3: 2001 ബാച്ചിലെ IAS ഉദ്യോഗസ്ഥനാണ് താങ്കൾ. അപ്പോൾ ബംഗാൾ കാഡർ ലഭിക്കുന്നു. നമ്മളൊരു സമൂഹം എന്ന രീതിയിൽ കേരളവും ബംഗാളും വളരെ വ്യത്യാസമുണ്ട്. ഭാഷയിൽ വ്യത്യാസമുണ്ട്, തൊഴിലും ജിയോഗ്രഫി ഉൾപ്പെടെ എല്ലാം വ്യത്യാസമുണ്ട്. താങ്കൾ ഈ ഒരു ഏതാണ്ട് ഒരു 25 വർഷക്കാലത്തെ ബംഗാളിലെ ആ ഒരു ജീവിതത്തോട്, ആ ഒരു സൊസൈറ്റി, അവിടുത്തെ ഭാഷ, ആളുകൾ, അതിനോട് എത്രത്തോളം അഡാപ്റ്റഡ് ആയി മാറി?
4: നിങ്ങൾ ആദ്യം ചോദിച്ചത് പറയാം. ഇപ്പം ബംഗാളും കേരളവും തമ്മിൽ ഒത്തിരി എല്ലാ തരത്തിലുള്ള വ്യത്യാസങ്ങളുണ്ടല്ലേ. അപ്പം നമ്മൾ ഇന്ത്യയുടെ തന്നെ 2 വ്യത്യസ്തമായ കോണുകളിൽ ഉള്ളവരാണ്. കേരളം ഇങ്ങേയറ്റത്തും ബംഗാൾ ഈസ്റ്റേൺ എൻഡിലും ഭാഷാപരമായും ജിയോഗ്രഫിക്കലും ഒക്കെ വലിയ വ്യത്യാസങ്ങളുണ്ട്. പക്ഷേ അതിനെല്ലാം അപ്പുറത്തേക്ക് ഈ കഴിഞ്ഞ 10-20 വർഷമായിട്ട് അല്ലെങ്കിൽ അതിലേറെയായിട്ട് മനസ്സിലായ ഒരു കാര്യം, ബംഗാളികളും മലയാളികളും തമ്മിൽ മാനസികമായി അല്ലെങ്കിൽ അവരുടെ ജീവിത കാഴ്ചപ്പാടുകളിലെല്ലാം ഒട്ടേറെ സമാനതകളുണ്ട്.
3: വ്യത്യാസങ്ങളെക്കാളും സമാനതകളുണ്ട്.
4: അത് എല്ലാ മേഖലകളിലുമുണ്ട്. ഉദാഹരണത്തിന് പറഞ്ഞാൽ ഭക്ഷണം. നമ്മൾ മലയാളി എന്ന നിലയ്ക്ക് നമ്മളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഭക്ഷണം എന്താണ്? ചോറും മീൻകറിയും, അല്ലേ?
3: അതെ.
4: ബംഗാളികൾ പോലെ തന്നെയാണ്. ചോറും മീൻകറിയും അല്ലെങ്കിൽ മീൻ വിഭവങ്ങളുമാണ് ബംഗാളികളുടെയും എല്ലാ ദിവസത്തെയും ഏറ്റവും പ്രിയപ്പെട്ട ഭക്ഷണം.
3: പക്ഷേ അതിന്റെ ഒരു രുചി തമ്മിൽ,
4: സ്വാഭാവികമായിട്ടും രുചി തമ്മിൽ ചെറിയ വ്യത്യാസം. അതിൻ്റെ ഒരു കറിക്കൂട്ടും അല്ലെങ്കിൽ അതിൻ്റെ ഉണ്ടാക്കുന്ന രീതിയും അല്ലെങ്കിൽ ഉപയോഗിക്കുന്ന എണ്ണയും കാര്യങ്ങളൊക്കെ വ്യത്യാസമുണ്ട്. പക്ഷേ ഇപ്പം നമ്മൾ അതിൻ്റെ തൊട്ടിപ്പുറത്ത് മാറിയാൽ, ബീഹാറിൽ പോയാൽ ചോറും മീൻകറിയല്ല, ഉത്തർപ്രദേശിൽ പോയാൽ ചോറും മീൻകറിയല്ല, അതുപോലെ അതിൻ്റെ ഇപ്പുറത്തുള്ള ജാർഖണ്ഡ് അല്ലെങ്കിൽ അതിനപ്പുറത്തുള്ള അസാം, ഇവിടെയൊന്നും ചോറും മീൻകറിയല്ലല്ലോ.
3: ഇതൊരു പക്ഷേ കോസ്റ്റൽ റീജിയൻസ് ആയതുകൊണ്ടായിരിക്കുമോ?
4: അല്ല, കോസ്റ്റൽ മറ്റ് സ്റ്റേറ്റുകളും ഉണ്ടല്ലോ, സംസ്ഥാനങ്ങളുണ്ടല്ലോ. ആളുകളുടെ ഒരു മനോഭാവത്തിൽ, ഒരു സോഷ്യലിസ്റ്റ് മെൻറ്റാലിറ്റി എനിക്ക് തോന്നിയിട്ടുണ്ട് പലപ്പോഴും കേരളത്തിലും അതുപോലെ ബംഗാളിലുമുണ്ട്. മനുഷ്യർക്കിടയിലുള്ള ഒരു സാഹോദര്യ ബോധം അല്ലെങ്കിൽ സമത്വ ബോധം നമ്മുടെ നാട്ടിലുള്ള പോലെ തന്നെ ബംഗാളിലും വലിയ തോതിലുണ്ട്. വേറൊന്ന് ഒരു വലിയ ഒരു സാമ്യം പോലെ തോന്നിയിട്ടുള്ളത്, സിനിമയോടുള്ള അല്ലെങ്കിൽ കലാ സാംസ്കാരിക മേഖലകളിൽ ഉള്ള ഇടപെടലുകളും അതിനുള്ളൊരു ആഭിമുഖ്യമാണ്. ഇപ്പം ഇന്ത്യയിൽ

0: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച നാല് പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.

0: തന്നെ എടുത്താൽ, കലാമൂല്യമുള്ള സിനിമകൾ എടുത്താൽ നമുക്ക് ശ്രദ്ധയപ്പെടുന്നത് മലയാള സിനിമകളും ബംഗാളി സിനിമകളും ആണല്ലോ. അതുപോലെ തന്നെ മറ്റ് കലാ സാംസ്കാരിക മേഖലകളിലും ബംഗാളികളെപ്പോലെ തന്നെ നമ്മളും വളരെയധികമായിട്ട്, അതിപ്പോൾ നമ്മളിപ്പോൾ മറ്റ് സ്റ്റേറ്റുകളോട് കമ്പയർ ചെയ്യുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുക. ഇപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു കാഴ്ചപ്പാട് സിനിമയോടോ അല്ലെങ്കിൽ കലാമേഖലകളോടുള്ള കാഴ്ചപ്പാട് ഒരുപക്ഷെ നമ്മൾ വെസ്റ്റേൺ സൈഡിലുള്ള സംസ്ഥാനങ്ങളിൽ ഉണ്ടാവില്ല. ഇപ്പം എക്സാമ്പിൾ പറഞ്ഞപ്പോൾ രാജസ്ഥാൻ അല്ലെങ്കിൽ ഗുജറാത്ത്, അതിലൊന്നും ഈ പറയുന്ന ഒരു കലാ സാംസ്കാരിക അല്ലെങ്കിൽ സിനിമകൾ അല്ലേ നമ്മൾ കേൾക്കുന്നില്ല. അപ്പോൾ ആ ഒരു മേഖലയിലൊക്കെ ബംഗാളികളും മലയാളികളും തമ്മിൽ
1: സാമ്യമുണ്ട്,
0: വളരെയധികം സാമ്യമുണ്ട്.
1: നമ്മൾ ബംഗാളിനെ കുറിച്ച് പറയുമ്പോൾ പണ്ട് കാലത്തെ പറയാറുള്ള ഒരു കാര്യമാണ്, ഇന്റലക്ച്വലി വളരെ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു സൊസൈറ്റിയാണ് എന്നുള്ളത്. അത് കലയുടെ കാര്യത്തിലും സാഹിത്യത്തിന്റെ കാര്യത്തിലും സംസ്കാരത്തിന്റെ കാര്യത്തിലും ആത്മീയതയുടെ കാര്യത്തിലും എല്ലാറ്റിലും ഉണ്ട്. ഒരു 100 വർഷം പിറകോട്ടെടുക്കുകയാണെങ്കിൽ ടാഗോർ മുതൽ വിവേകാനന്ദൻ മുതലുള്ള ആളുകൾ, അതിനുശേഷം പിന്നെ സിനിമയുടെ കാര്യത്തിലാണെങ്കിൽ സത്യജിത് റേ പോലെയുള്ള എല്ലാ ആളുകളും ബംഗാളിൽ നിന്നുള്ളവരാണ്. ഇന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ ബംഗാളിനെ ഈ മേഖലകളിലെല്ലാം ആ ഒരു ലെഗസി അവർ കീപ്പ് ചെയ്ത് പോകുന്നുണ്ടെന്ന്?
0: അല്ല, എനിക്ക് തോന്നുന്നു ഇപ്പോൾ പറഞ്ഞ പോലെ ഇന്ത്യയുടെ ഒരു ഇന്ന് വരെയുള്ള യാത്രയിൽ ഏകദേശം എല്ലാ മേഖലകളിലും ഒരു നേതൃത്വം നൽകാൻ ബംഗാളികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാ കാലത്തും. അത് കലാ സാംസ്കാരിക മേഖലകളിലാണെങ്കിലും സിനിമയുടെ മേഖലകളിലാണെങ്കിലും ഈ പറഞ്ഞ പോലെ ആത്മീയ മേഖലയിലാണെങ്കിലും രാഷ്ട്രീയത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലാണെങ്കിലും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ഏറ്റവും അധികം അതിൽ കോൺട്രിബ്യൂട്ട് ചെയ്ത അല്ലെങ്കിൽ അതിൽ പങ്കെടുത്ത അതിൽ നേതൃത്വം നൽകിയവർ ഒന്ന് ബംഗാളികളും പിന്നെ പഞ്ചാബികളുമാണ് അല്ലേ. പിന്നെയാണ് നമ്മളെല്ലാം വരുന്നത്. ഇപ്പം നമ്മുടെ ഇന്ത്യയിലെ ഒരു സാമൂഹികമായിട്ടുള്ള പരിഷ്കരണവും അല്ലെങ്കിൽ അതുപോലുള്ള ഇതിലെല്ലാം അതിന് നേതൃത്വം നൽകിയത് ബംഗാളികളാണ്. രാജാറാം മോഹൻ റായ് പോലെ അല്ലെങ്കിൽ ഈശ്വരചന്ദ്ര വിദ്യാസാഗറിനെ പോലെ വിധവ പുനർവിവാഹവും ബാലവിവാഹത്തിനെതിരെയുള്ള നിലപാടുകളും സ്ത്രീകൾക്കുള്ള വിദ്യാഭ്യാസത്തിനുള്ള തുടക്കമൊക്കെ കുറിക്കുന്നത് അവിടെ നിന്നാണ്.
1: അതിൻ്റെ ആദ്യ ചിന്ത അവിടെ നിന്നാണ്,
0: ആദ്യ ചിന്ത അവിടെ നിന്നാണ്. അതുപോലെ ആത്മീയമായിട്ട് സ്പിരിച്വൽ മൂവ്മെൻറ്റ് നോക്കിയാൽ ഇപ്പോൾ ശ്രീരാമകൃഷ്ണ പരമഹംസൻ മുതൽ അല്ലെങ്കിൽ ശ്രീ അരബിന്ദ മുതൽ വിവേകാനന്ദ സ്വാമി മുതൽ ഒക്കെ ഉള്ളവരുടെ ഒരു കോൺട്രിബ്യൂഷൻ അത് വളരെ അല്ലേ വെളിപ്പെട്ടതാണ് ഇന്ത്യയുടെ തന്നെ ആ മേഖലയിൽ. അതുപോലെ ബംഗാളി സിനിമയായിരുന്നു ഒരു കാലത്ത് ഇന്ത്യൻ സിനിമ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബംഗാളി സാഹിത്യമായിരുന്നു ഇന്ത്യൻ സാഹിത്യത്തിൻ്റെ ഒരു മെയിൻ സ്റ്റേ. ഇപ്പോൾ ബംഗാളി സാഹിത്യ കൃതികളോടൊപ്പം അല്ലെങ്കിൽ ബംഗാളി സാഹിത്യ കൃതികളെപ്പോലെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിട്ടുള്ള മറ്റ് ഭാഷാ കൃതികൾ കുറവായിരിക്കുന്നു എനിക്ക് തോന്നുന്നു അല്ലേ. ഇപ്പം അസാമീസ് അല്ലെങ്കിൽ തെലുഗ് ഗുജറാത്തി ഒന്നും അതിൽ നാലിലൊന്നും പോലും നമ്മുടെ ഭാഷയിലേക്ക് വന്നിട്ടില്ല. വരാത്തതിൻ്റെ കാരണം ഒരുപക്ഷെ അതിനുള്ള ആ രീതിയിൽ അത്രയും കണ്ടന്റ് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കണ്ടന്റ് ഉണ്ടായിട്ടുണ്ടാവില്ല.
1: എല്ലാ കാലത്തും
0: ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ സ്വാഭാവികമായിട്ടും തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഇന്നത്തെ മാറി വരുന്ന ചുറ്റുപാടിൽ അതെത്രത്തോളം ആ നിലയ്ക്ക് തുടരാനായിട്ടുണ്ട് എന്നുള്ളത് നിങ്ങളെപ്പോലെ തന്നെ നമുക്കും അത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്.
1: നമ്മൾ മലയാളത്തെ സംസാര ഭാഷ എന്നുള്ള രീതിയിൽ പറയുമ്പോൾ 6 മലയാളിക്ക് 100 ഭാഷ എന്ന് പറയും. തിരുവനന്തപുരത്തുള്ള മലയാളമല്ല കാസർഗോഡുള്ള മലയാളം,
0: അവിടെയുള്ളതല്ല മലപ്പുറത്തുള്ളത്,
1: മലപ്പുറത്തുള്ളത് കണ്ണൂരുള്ളതല്ല കോട്ടയത്തുള്ളത്. അപ്പോൾ കേരളീയർ എന്നുള്ളതിനെ മലയാളം സംസാരിക്കുന്ന ജനത എന്ന് നമുക്ക് പറയാമെങ്കിലും ഒരുപാട് ഭാഷ വ്യത്യാസങ്ങൾ നമുക്കുണ്ട്. ഈ കാര്യം ബംഗാളി ഭാഷയിലും ഉണ്ടോ?
0: സ്വാഭാവികമായിട്ടും
1: പ്രാദേശിക ഇതിനനുസരിച്ച് മാറുന്നുണ്ട്.
0: സ്വാഭാവികമായിട്ട് അതിപ്പം എനിക്ക് തോന്നുന്നു എല്ലാ ഭാഷകളിലും ഉണ്ടാവും തോന്നുന്നു. ബംഗാളി ഭാഷയിൽ തീർച്ചയായിട്ടും ഉണ്ട്. അവിടെ ഇപ്പോൾ നമ്മുടെ ഒരു വെസ്റ്റേൺ പാർട്ടിലുള്ള ഇപ്പോൾ പുരുലിയ ബാക്കുഴ മിദ്നാപൂർ പോലുള്ള ഏരിയയിലുള്ളൊരു ബംഗാളി ഭാഷ, അത് കുറെ കൂടി ഹിന്ദിയുമായിട്ട് പ്രാമുഖ്യമുള്ള അല്ലെങ്കിൽ ഗോത്ര ഭാഷകളുമായിട്ട് പ്രാമുഖ്യമുള്ളതാണ്. പക്ഷെ സൗത്ത് 24 പർഗാന നോർത്ത് 24 പർഗാന അല്ലെങ്കിൽ പൂർവ്വ മിദ്നാപൂർ ഏരിയ മനസ്സിലാവുന്നില്ല, അത് കുറച്ചുകൂടി മറ്റൊരു സ്റ്റൈലാണ്. ഒരു പ്യുവർ ബംഗാളി എന്ന് പറയുന്നത് നദിയ ബർദ്ധമാൻ മേഖലയിൽ നിന്നാണ്. അപ്പോൾ ബംഗാളി ഭാഷയിലുള്ള രാമായണം എഴുതിയിട്ടുള്ള കീർത്തിവാസ്, ഇപ്പോൾ നമ്മുടെ എഴുത്തച്ഛൻ എന്നൊക്കെ പറയുന്ന പോലെ കീർത്തിവാസ് ഈ നദിയ ജില്ലയിലാണ്. അപ്പോൾ നദിയ ബംഗാളിയാണ് അതിൻ്റെ ഒരു ഒഥൻറ്റിക് അല്ലെങ്കിൽ മൂലകൃതി എന്ന് പറയുന്ന പോലെ മൂലഭാഷ എന്ന് പറയും. അതേപോലെ തന്നെ ഇപ്പോൾ ബംഗ്ലാദേശിൽ അപ്പർ സൈഡിലുള്ള ബംഗ്ലാദേശിലുള്ള ബംഗാളി അതും സെയിം ബംഗാളി തന്നെ. പക്ഷെ അതിൽ ചെറിയൊരു
1: മാറ്റമുണ്ട്,
0: ഒരു പ്രാദേശികമായിട്ടുള്ള മാറ്റമുണ്ട്. മനസ്സിലാവും, എഴുതാൻ പറ്റും, വായിക്കാൻ പറ്റും. പക്ഷേ കേൾക്കുമ്പോൾ ശരി ബംഗാളി അറിയുന്നവർക്ക് അറിയും അത്. ഇപ്പം നമുക്ക് മലപ്പുറം ഭാഷ കേൾക്കുമ്പോൾ അറിയാലോ മലപ്പുറത്തുകാരുടെ ഭാഷ,
1: അതെ അതെ
0: മലയാളമാണെങ്കിൽ കൂടി എന്ന് പറഞ്ഞ പോലെ ബംഗ്ലാദേശിലെ ബംഗാളി കേൾക്കുമ്പോൾ അത് തിരിയും.

0: താങ്കൾക്ക് ഈ ഒരു 20+ വർഷം അവിടെ ജീവിച്ചതിൽ നിന്നും അവിടുത്തെ ഒരു സൊസൈറ്റിയിൽ നിന്ന് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം താങ്കളെ ഇന്നും സ്പർശിച്ചു നിൽക്കുന്ന എന്തായിരിക്കും?
1: വ്യക്തിപരമായിട്ട് പറഞ്ഞാല് ബംഗാളികൾ പൊതുവില് അവർ ജീവിതം ആസ്വദിക്കുന്നവരാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്, നമ്മളെക്കാൾ കുറച്ചുകൂടി. ഞാൻ ഉദാഹരണ എക്സാമ്പിൾ പറയും, ഇപ്പോൾ ഒരു വർഷം മനസ്സിലാവും. ഇപ്പോൾ നമ്മുടെ നാട്ടില് കോഴിക്കോടുള്ള ഒരു സാധാ കട, അവിടെ ഉച്ചയായാൽ 1 മണി 1:30 ആകുമ്പോൾ ആരെങ്കിലും പെട്ടെന്ന് സാധനം വാങ്ങിക്കറിയെന്ന് വിചാരിക്കുക. അപ്പോൾ കടക്കാരന് സന്തോഷമാവും, അവർ വീണ്ടും അല്ലേ സാധനങ്ങൾ എടുത്ത് കൊടുത്തുകൊണ്ടിരിക്കും, ആ കട ഒരിക്കലും അടയുന്നില്ല. പക്ഷെ ബംഗാളിൽ നിങ്ങൾ ചെന്നാൽ, ഇപ്പോൾ കൽക്കത്തയിലാണെങ്കിലും പ്രാന്തപ്രദേശങ്ങളിലാണെങ്കിലും ജില്ലകളിലാണെങ്കിലും ചെന്നാൽ അവർക്ക് കൃത്യമായിട്ട് ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് അവർ 1:30 ആകുമ്പോൾ അടയ്ക്കും. ഈവൻ 1 മണി 1:30 സമയത്ത് അവരെപ്പോഴാണോ ഭക്ഷണത്തിനായിട്ട് അടയ്ക്കാൻ ഉദ്ദേശിച്ചത്, ആ സമയത്ത് കടയിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അതിൽ കടയിൽ പുതുതായിട്ട് ആരും കയറി വരുന്നുണ്ടെങ്കിൽ അവരോട് പറയും, നമ്മളിത് അടയ്ക്കാൻ പോകുന്നതാ, നിങ്ങൾ കുറച്ച് കഴിഞ്ഞ് വരും. അപ്പോൾ അടച്ചു കഴിഞ്ഞാൽ അവർ 4 മണിക്ക് തുറക്കുള്ളൂ എന്ന് പറഞ്ഞ് ചെറിയ കടക്കാരൻ മുതൽ അവർക്ക് അത് ഇതാണ് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ച് കുറച്ച് നേരം 2 മണിക്കൂർ റെസ്റ്റ്, അത് അവർക്കുള്ളതാണ്. അപ്പം നമ്മളാണെങ്കിൽ എന്താ ചെയ്യുക, ഓ ആ സമയത്ത് 4 കച്ചവടക്കാർ വന്നാൽ കച്ചവടം പോകുമല്ലോ എന്ന് വിചാരിച്ച് അല്ലേ നമ്മൾ അതിനിടയിലും കാശിയിലോ മറ്റോ എവിടെ ഇരുന്ന് പെട്ടെന്ന് ഭക്ഷണം കഴിച്ചിട്ട്, അങ്ങനെ ഒരിതില്ല. വേറൊന്നും എനിക്ക് തോന്നിയിട്ടുള്ളത് ബംഗാളിൽ ഇപ്പോൾ വലിപ്പ ചെറുപ്പം ഇല്ലാതെ അല്ലെങ്കിൽ അതിൽ വലിയ എന്ത് ചെയ്യുന്നു കാശികാരാണോ അല്ലയോ എന്നൊന്നും നോക്കാതെ എല്ലാവരും തന്നെ എല്ലാ കുടുംബവും എല്ലാ വർഷത്തിലും ഒരിക്കലെങ്കിലും പിക്നിക്കിന് പോവുകയും ടൂറ് പോവുകയും ചെയ്യും. അവർക്ക് പിക്നിക് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ ഒരു വിൻ്റർ ആയാൽ ഒക്ടോബർ നവംബർ പൂജ സീസൺ മുതൽ ഫെബ്രുവരി മാർച്ച് വരെയുള്ള സമയത്ത് പിക്നിക് ആഘോഷമാണ്. എല്ലാവരും കൂടിയിട്ട് കുടുംബമായിട്ട് വെളിയിൽ പോയി ഭക്ഷണം ഉണ്ടാക്കി കഴിക്കും, അല്ലെങ്കിൽ ഭക്ഷണം കൊണ്ടുപോയിട്ട് കഴിക്കും. അതേപോലെ കഥകളെയും കവിതകളെയും സാഹിത്യത്തെയും ഒക്കെ വളരെയധികം സിനിമയും അത്രയധികം ഇഷ്ടപ്പെടുന്ന ഇപ്പോൾ എല്ലാ ബംഗാളികളും എന്തെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുള്ളവരോ അതിന് ശ്രമിക്കുന്നവരായിരിക്കും. ഏതെങ്കിലുമൊക്കെ ഇൻസ്ട്രുമെൻസ് വായിക്കാൻ അല്ലെങ്കിൽ പാടാൻ, അങ്ങനെ ഏതെങ്കിലുമൊക്കെ കലാപരമായിട്ട് കഴിവുണ്ടാകുമോ എന്നത് അവരെ സംബന്ധിച്ച് വളരെ അഭിമാനമാണ്. അതിനെപ്പോഴും അവർ ശ്രമിക്കുകയും ചെയ്യും. പക്ഷേ കാശുണ്ടാക്കുന്ന കാര്യത്തിൽ എൻ്റർപ്രീനർഷിപ്പിൽ അവർ പുറകോട്ടാണ്. ജീവിതത്തിൽ അവർ ഉള്ളത് വച്ചിട്ട് സന്തോഷിക്കാനും ആഘോഷിക്കാനും എനിക്ക് തോന്നിയിട്ടുള്ളതാണ് ഇഷ്ടപ്പെടുന്നവരാണ്.
0: അപ്പോൾ ജീവിതം അവർ ആസ്വദിക്കുന്നു, എന്നാൽ അതേസമയം ഒരു സംരംഭം
1: വിജയിപ്പിച്ചെടുക്കാൻ അല്ലെങ്കിൽ സംരംഭങ്ങൾ തുടങ്ങാൻ അല്ലെങ്കിൽ ഉള്ള സംരംഭം വലുതാക്കാൻ അതിന് വലിയ രീതിയിൽ മെനക്കെടാത്തവരാണ്. എൻ്റർപ്രീനർഷിപ്പ് കുറവാണ്, പക്ഷേ ഉള്ളത് വച്ചിട്ട് ആഘോഷിച്ച് സന്തോഷിച്ച് പോകുന്നവരാണ് ബംഗാളികൾ. വലിയൊരു ക്വാളിറ്റി ആയിട്ട് തോന്നിയിട്ടുണ്ട്. അത് നമുക്ക് പലപ്പോഴും കഴിയാത്തൊരു കാര്യമാണ്. ഞാൻ വേറൊരു ചെറിയ എക്സാമ്പിൾ പറയാം. ഇപ്പം ഞാൻ ബംഗാളിലും കേരളത്തിലും ജില്ലാ കളക്ടർ ആയിരുന്നല്ലോ. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മളൊരു കളക്ടറാണ്, ഒരു സ്കൂളിൽ പോയി ഒരു എന്തോ ഒരു പരിപാടിക്ക് പോയെന്ന് വിചാരിക്കുക. പ്രോഗ്രാമിന് പോയിട്ട് അവിടെ ഒരു 100 കുട്ടികളുണ്ടെങ്കിൽ പാട്ടുപാടാൻ അറിയുന്ന ആരെങ്കിലും എന്നിട്ട് പാട്ട് പാടുമെന്ന്, ഇപ്പോൾ കേരളത്തിലൊരു സ്കൂളിൽ പോയിട്ട് നമ്മൾ സ്റ്റേജിൽ നിന്ന് ഇപ്പോൾ കളക്ടറാണ് നമ്മൾ സ്റ്റേജിൽ നിന്ന് ചോദിച്ചാൽ 100 കുട്ടികളുണ്ടെങ്കിൽ കൈ പൊക്കി എണീറ്റ് നിന്ന് പാട്ട് പാടാൻ മുന്നോട്ട് വരുന്ന കുട്ടികൾ വളരെ കുറവായിരിക്കും.
0: അല്ല എനിക്ക് മടിയാണ്,
1: മടിയാണ്. പക്ഷെ ഇപ്പം ഇതേ സെയിം സാധനം നമ്മൾ ബംഗാളിലൊരു സ്കൂളിലാണ് പോയി പറയുന്നത്, 100 കുട്ടികളുണ്ട്, നമ്മൾ കളക്ടറാണ്, അവിടെ പോയിട്ട് പറയാണ് പാട്ട് പാടാൻ അറിയുന്ന ആരെങ്കിലും ഒരാൾ പാട്ട് പാടുമെന്ന് ചോദിച്ചാൽ കുറഞ്ഞത് 10 പേരെങ്കിലും കൈപൊക്കും. അവർക്കതൊരു ആവേശമാണ്. അത് പിന്നെ നമ്മൾ ഒന്ന് ചോദിച്ചാൽ രണ്ടാമത് ചോദിക്കണ്ട. അതിനു മുന്നേ അവര് എന്താ
0: പറയുക,
1: തയ്യാറായിട്ട് പാടും, അവിടുന്ന് പാട്ട് പാടലും മറ്റു കാര്യങ്ങളായിട്ടും എന്ന് പറഞ്ഞാൽ അവർക്ക് അതൊരു ഒരു സന്തോഷവും ആവേശവുമാണ്. രവീന്ദ്രസംഗീത് അറിയാത്ത അവരുണ്ടാവില്ല. രവീന്ദ്രസംഗീതം എന്ന് പറഞ്ഞാൽ രവീന്ദ്രനാഥ് ടാഗോറിന്റെ
0: എഴുതിയ
1: കൃതികളും അതിന്റെ സാഹിത്യവും അതറിയാന്ന് പറയുന്ന അവരെ സംബന്ധിച്ചിടത്തോളം ഒരു
0: അഭിമാനമാണ്,
1: വലിയൊരു അഭിമാനം.
0: അത് ഒരു പ്രത്യേക ഒരു ജോണർ ആയിട്ട് തന്നെ മ്യൂസിക്കിലുണ്ട് രവീന്ദ്രസംഗീതം.
1: അതുപോലെ തന്നെയാണ് ബൗൾ സംഗീതം. ബൗൾ സംഗീതം പറയുന്ന പോലെ ഫോക്കൽ സോങ് ആണ്. രവീന്ദ്ര സംഗീതം എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ എല്ലാ കൃതികളുടെയും ഒരു സംഗീത ആവിഷ്കാരം എന്ന രീതിയിൽ പറയാം.
2: കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാകർ പാദരക്ഷകൾ റിയൽ FM പോഡ്കാസ്റ്റ്. ഡോക്ടർ പി ബി സലീം IAS പങ്കെടുക്കുന്നു.
3: ഹവാകർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാകർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
0: കേരളത്തെ താരതമ്യം ചെയ്യുമ്പോൾ ബംഗാളിന് ജിയോഗ്രഫിക്കലി കാര്യമായ ഒരു വ്യത്യാസമുള്ള ഒരു ഏരിയ നോർത്തേൺ സൈഡിലുണ്ട്, ഉത്തര ബംഗാളിൽ ഹിമാലയവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന സ്ഥലങ്ങളിൽ. അപ്പോൾ അത്തരം എത്നിക് ഗ്രൂപ്പുകളെയൊക്കെ താങ്കൾ സന്ദർശിക്കുകയും അവരുടെ ജീവിതം കൂടുതൽ മനസ്സിലാക്കുക, അങ്ങനെ എന്തെങ്കിലും എക്സ്പീരിയൻസ് താങ്കൾക്ക് ഉണ്ടായിട്ടുണ്ടോ?
1: എനിക്ക് തോന്നുന്നു ബംഗാൾ പശ്ചിമബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഒരു പക്ഷേ ഇന്ത്യയിലും മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും ഇല്ലാത്ത ഒരു പ്രത്യേകത, ബംഗാൾ ആണ് ഇന്ത്യയിലുള്ള സമുദ്രം മുതൽ ഹിമാലയം

0: വരെ നീണ്ടു കിടക്കുന്ന ഏക
1: സംസ്ഥാനം
0: അല്ലേ?
1: അതെ അതെ.
0: അതിന്റെ ദക്ഷിണ ഭാഗത്ത് അല്ലെങ്കിൽ സതേൺ എൻഡില് സമുദ്രമാണ്, ബംഗാൾ ഉൾക്കടലാണ്. അതുപോലെ തന്നെ ബംഗാളിന്റെ നോർദേൺ എൻഡിലാണ് ഈ പറഞ്ഞ പോലെ ഹിമാലയം അല്ലേ. ഹിമാലയത്തിന് ടൈഗർ ഹിൽസും ഒക്കെ വരുന്നത് ബംഗാളിന്റെ ഭാഗത്താണ്, ഡാർജിലിംഗ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ. അത് വലിയൊരു പ്രത്യേകതയാണ്, അങ്ങനെ ഒരു സംസ്ഥാനം നമ്മുടെ രാജ്യത്തില്ല. അപ്പൊ ഈ നോർദേൺ പാർട്ടിൽ ഈ പറയുന്ന ഡാർജിലിംഗ്, ജൽപായ്ഗുഡി, സിലിഗുഡി ഒക്കെ പെടുന്ന ആ മേഖലയിൽ സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ ആദിവാസി സമൂഹങ്ങളിൽ എത്നിക് ഗ്രൂപ്പുകൾ അധികമായിട്ടുണ്ട്. അതിൽ തന്നെ ബുദ്ധിസ്റ്റ് വിശ്വാസികൾ, തിബത്തും സിക്കിമും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആളുകൾ, ഭൂട്ടാനും സിക്കിമും തിബത്തും ഒക്കെ ആയിട്ട് കണക്ഷനുള്ള പണ്ടുകാലം മുതൽ ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളാണ്. അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. അപ്പോൾ ഈ പറയുന്ന തിബത്തും കാര്യങ്ങളെല്ലാം സിക്കിമിൻ്റെ ഭാഗമായിരുന്നു. അതേപോലെ തന്നെ വളരെ വ്യത്യസ്തമായിട്ടുള്ള പാട്ടാണ് വെസ്റ്റേൺ സൈഡ്, അവിടെയും ആദിവാസി സമൂഹങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അത് ഇന്ത്യയുടെ ഒരു വലിയ ആദിവാസി സമൂഹങ്ങളുടെ ഭാഗമായിട്ട്, ഇപ്പോൾ സന്താലി ഗ്രൂപ്പുകൾ തുടങ്ങിയിട്ടുള്ള സമൂഹങ്ങളാണ് അവിടെ ഉള്ളത്. പുരുലിയ, ബാക്കുറ, മിദ്നാപൂർ തുടങ്ങിയ ജില്ലകളിൽ,
1: ഒറീസയുമായിട്ട്
0: ജാർഖണ്ഡുമായിട്ട് ഒക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന. ഇതേപോലെ തന്നെ ബംഗാളിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ ഈസ്റ്റേൺ എൻഡ്, ഈസ്റ്റേൺ ബോർഡർ,
1: ബംഗ്ലാദേശ് ഭാഗം.
0: ഈസ്റ്റേൺ ബോർഡർ എന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങൾ, ജില്ലകൾ. അതിലാണിപ്പോൾ നോർത്ത് 24 പർഗാനാസ് അല്ലെങ്കിൽ നദിയ, മുർഷിദാബാദ്, മാൽദ, ദിനാജ്പൂർ എന്നൊക്കെ പറയുന്ന പ്രദേശങ്ങളിലുള്ള വേറൊരു ഒരു വേരിയേഷനും, ഭാഷാപരമായിട്ടുള്ള വേരിയേഷനും, അതുപോലെ തന്നെ ആളുകളുടെ ഇടയിലുള്ള ഒരു വേരിയേഷനും ഉണ്ട്. സ്വാഭാവികമായിട്ട് ഈ പറഞ്ഞ പ്രദേശങ്ങളിലൊക്കെ സേവനമനുഷ്ഠിക്കാനുള്ള അവസരങ്ങൾ പല സമയങ്ങളിലുണ്ടായപ്പോൾ അവരുമൊക്കെയായിട്ട് ബന്ധപ്പെടാൻ, ഇപ്പോൾ ഞാൻ മിദ്നാപൂരിലുണ്ടായിട്ട്, മിദ്നാപൂരിൽ നിന്നാണ് എൻ്റെ ഔദ്യോഗിക ജീവിതം തുടങ്ങുന്നത്, അവിടെയായിരുന്നു എൻ്റെ ട്രെയിനിങ് തുടങ്ങുന്നത്. പിന്നീട് എൻ്റെ സബ് കളക്ടർ ആയിട്ട് വരുന്നത് നോർത്ത് 24 പർഗാനാസിലാണ് എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ സുന്ദർബൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ജില്ല. പിന്നെ കളക്ടറായി ഇവിടെ നിന്ന് കോഴിക്കോട് നിന്ന് പോയതിനു ശേഷം ബംഗാളിൽ കളക്ടറാകുമ്പോൾ ആദ്യം കളക്ടറാകുന്ന നദിയ ജില്ലയിലാണ്. നദിയ ഇപ്പോൾ ബംഗ്ലാദേശുമായിട്ട് അതിർത്തി പങ്കിടുന്ന ഒരു ജില്ലയാണ്. പിന്നീട് വരുന്നത് കൽക്കത്തയിലാണ്, കൽക്കത്ത ഉൾപ്പെടുന്ന ജില്ലയിൽ, സൗത്ത് 24 പർഗാനാസ് എന്ന് പറഞ്ഞു.
1: ഇതിൽ ഓരോ പദവിയിലിരിക്കുമ്പോഴും നമുക്ക് ചെയ്യാനുള്ള ദൗത്യങ്ങൾ വളരെ വ്യത്യസ്തമായിരിക്കുമല്ലോ. ഒരു ദിവസം എടുക്കുന്ന തീരുമാനം ഒരുപാട് ജനങ്ങളെ സ്വാധീനിക്കുന്ന കാര്യമാണ്. എങ്കിലും ഞാൻ അവിടെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് ചെയ്യാൻ പറ്റിയല്ലോ എന്ന് താങ്കൾക്ക് ഇന്നും അഭിമാനം തോന്നുന്ന ഒരു കാര്യം പറയാൻ പറ്റുമോ?
0: ഒത്തിരി കാര്യങ്ങളുണ്ടാവും. അതിപ്പോൾ നമ്മുടെ പ്രത്യേക കഴിവുകൊണ്ടും എടുക്കുകൊണ്ടോ അല്ല, നമ്മളിരിക്കുന്ന ഒരു പൊസിഷൻ കൊണ്ട് അല്ലെങ്കിൽ അതിനുള്ള ഒരു ഔദ്യോഗികമായിട്ടുള്ള അതിൻ്റെ കപ്പാസിറ്റി കൊണ്ട്. എൻ്റെ ഇതുവരെയുള്ള ഔദ്യോഗിക ജീവിതത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടിയ, ചാരിതാർത്ഥ്യമുണ്ടായ ഒരു പീരീഡായിരുന്നു കോഴിക്കോട് കളക്ടറായിരുന്ന സമയം. അതേപോലെ തന്നെ ബംഗാളിൽ ഞാൻ 2 ജില്ലയിലെ കളക്ടർമാരായിരുന്നിട്ട്. അപ്പോൾ ഞാൻ ശ്രമിച്ചിട്ടുള്ളൊരു കാര്യം, ഇപ്പോൾ കളക്ടറുടെ അല്ലെങ്കിൽ ഔദ്യോഗികമായിട്ടുള്ള കൃത്യനിർവഹണത്തോടൊപ്പം തന്നെ അവിടെ നമ്മൾ നിയോഗിക്കപ്പെട്ട പ്രദേശത്തിലെ ജനങ്ങളുമായിട്ട് കുറച്ചുകൂടി ഒരു ഒരു ഇൻഫോർമലായിട്ട് കൂടി ഇടപഴകി കഴിയുന്ന രീതിയിലുള്ള പരിപാടികൾ, പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പാക്കാനൊക്കെ ഒത്തിരി ശ്രമിച്ചിട്ടുണ്ട്. അത് പല കാര്യങ്ങളിലും, പല സ്ഥലത്തും, ബംഗാളിലും കേരളത്തിലും ഒക്കെ അത്
1: സഹായകമായിട്ടുണ്ട്,
0: സക്സസ്ഫുൾ ആയിട്ടുണ്ട് ഒത്തിരി ഒത്തിരി സ്കീമുകൾ. അതിനെത്രയോ ഉദാഹരണങ്ങൾ. ഇപ്പോൾ കോഴിക്കോട് ഞാനിവിടെ ഉണ്ടായിരുന്ന സമയത്താണ് ഈ മണല്, ഇന്നിപ്പോൾ മണൽ വാരൽ നിരോധിച്ചുകൊണ്ട് ഇപ്പോൾ അതിൻ്റെ ഒരു അറിയുന്നുണ്ടാവില്ല, പക്ഷെ അന്ന് ആ സമയത്തല്ല, 2010-11 കാലഘട്ടത്തിലെല്ലാം മണൽ വാരൽ വലിയൊരു ഒരു ഇഷ്യൂ ആയിരുന്നു, സാമൂഹികമായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റ് ബന്ധപ്പെട്ടുള്ള ഇഷ്യൂ, ഔദ്യോഗികമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അത് മിസ്യൂസ് ചെയ്യുന്ന പലതരത്തിലുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് ഞാൻ ചെറിയ ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നു, ഓൺലൈൻ മണൽ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. ഇപ്പോൾ നമ്മൾ റെയിൽവേയിൽ പോകാനായിട്ട് ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്യുന്ന പോലെ മണലിന് വേണ്ടി വീട്ടിലിരുന്ന്
1: ബുക്ക്
0: ചെയ്യാവുന്ന ഒരു സംവിധാനം, ഓൺലൈൻ നിർമ്മാൺ എന്ന് പറഞ്ഞിട്ട് അതിന് പേരിട്ടത്. അത് ഓൺലൈൻ ബുക്കിങ്ങിനുള്ള ഒരു സംവിധാനം. അത് ചെയ്യാൻ കാരണം എന്ന് ഇതാണ്, ഇപ്പോൾ നമ്മൾ ആളുകളുമായിട്ട് നിരന്തരമായി ബന്ധപ്പെടുമ്പോൾ അവരുടെ ഒരു ഫീഡ്ബാക്കിൽ നിന്ന് പലതരത്തിലുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റർ എന്ന നിലയ്ക്ക്, ഒരു ഭരണാധികാരി എന്ന നിലയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കിട്ടും. എത്രയും അധികം നമ്മൾ ആളുകളുമായിട്ട് ബന്ധപ്പെടുന്നു, ഏതെല്ലാം നിലയിലുള്ള ആളുകളുമായി ബന്ധപ്പെടുന്നു, അതനുസരിച്ചിട്ട് നമുക്ക് ഫീഡ്ബാക്കുകൾ കിട്ടും. അങ്ങനെ ചെയ്തൊരു കാര്യമുണ്ട്. അതുപോലെ നദിയയിൽ കളക്ടറായിരിക്കുമ്പോൾ സമയത്താണ് നമ്മുടെ രാജ്യത്തിൻ്റെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി സ്വച്ഛ ഭാരത് മിഷൻ എന്നൊരു പദ്ധതി കൊണ്ടുവരുന്നത്,
1: ആവിഷ്കരിച്ചത്.
0: അതിൽ ഇന്ത്യയിൽ അന്ന് ഏകദേശം 700+ ജില്ലകളുണ്ട്, 2013-14 കാലഘട്ടത്തിൽ 700 ജില്ലകളിൽ ആദ്യമായി പദ്ധതിയിലൂടെ എല്ലാ വീടുകളിലും ശൗചാലയം നിർമ്മിച്ച് കൊടുത്ത് അത് ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പുവരുത്തി അതിനുള്ള റെക്കഗ്നൈസ് ചെയ്തത് ബംഗാളിൽ

0: നദിയ ജില്ലയാണ്. അത് പ്രധാനമന്ത്രിയിൽ നിന്ന് തന്നെ അതിനുള്ള റെക്കഗ്നീഷനും അല്ലെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ യുണൈറ്റഡ് നേഷൻസ് പബ്ലിക് സർവീസ് അവാർഡെല്ലാം കിട്ടി. അപ്പോൾ അത് ചെയ്ത് തതിഞ്ഞേച്ച് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ ഇവിടുന്ന് കോഴിക്കോട് നിന്ന് കളക്ടറായി പോയതിന് ശേഷം ബംഗാളിൽ ചെന്നിട്ട് അവിടെ നദിയ ജില്ല കളക്ടർ ആവുന്നല്ലോ. അപ്പോൾ നദിയ ജില്ലയിൽ ചെല്ലുമ്പോൾ ചെന്ന് രണ്ട് മൂന്ന് ദിവസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആദ്യത്തെ ആഴ്ചയിൽ തന്നെ ഞാൻ ബംഗ്ലാദേശ് ബോർഡറിൽ പോകാനിടയായി. അവിടെ ചെന്ന് നോക്കുമ്പോൾ കണ്ട ഒരു കാഴ്ച, ഒരു പക്ഷേ നമ്മൾ കണ്ടിട്ടില്ലെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ കഴിയാത്തൊരു കാഴ്ച, നമ്മുടെ ബോർഡറിൻ്റെ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ സൈഡ്, നമ്മുടെ രാജ്യത്തിൻ്റെ സൈഡിൽ നോക്കുമ്പോൾ അവിടെ പല വീടുകളുമുണ്ട് കക്കൂസ് ഇല്ലാത്തത് അല്ലെങ്കിൽ ശൗചാലയം ഇല്ലാത്തത്. പക്ഷേ അവിടെ നമുക്ക് നോക്കുമ്പോൾ കാണാം മറ്റേ സൈഡിൽ വീടുകളിലെല്ലാത്തിലും ഈ ശൗചാലയമുണ്ട്, അതിനുള്ള സംവിധാനങ്ങളുണ്ട്. അതെനിക്ക് ഭയങ്കര ഒരു ഷോക്കായിരുന്നു. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു സാധനമല്ലോ, നമ്മൾ പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ ഉണ്ടാവാണ്ട് സാധ്യതയുമില്ല. കാരണം അന്ന് ഇന്ത്യയിലെ അല്ലെങ്കിൽ ബംഗാളിലെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ഏകദേശം ഡബിളുണ്ട്. ഇന്നിപ്പോൾ അതിനേക്കാളും വ്യത്യാസം വന്നിട്ടുണ്ട്. അപ്പം പൈസ ഇല്ലാത്തതല്ല കാരണം എന്ന് മനസ്സിലായി. ഇന്ത്യയിൽ അല്ലെങ്കിൽ ബംഗാളിൽ പെർ ക്യാപിറ്റ ബംഗ്ലാദേശിലെ പെർ ക്യാപിറ്റയേക്കാൾ എത്രയോ കൂടുതലാണ്. പക്ഷേ എന്നിട്ട് നമ്മളിവിടെ കക്കൂസുകളില്ല. കക്കൂസുകൾ ഉപയോഗിക്കാതെ വെളിയിൽ പോകുന്നവരും അല്ലെങ്കിൽ അതിന്
1: നിർബന്ധിതരാകുന്നവരും
0: അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടം കൊണ്ട് പോകുന്നവരും ആയിട്ടുള്ള എത്രയോ ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ ആ ഒരു ജില്ലയിൽ തന്നെ കാണാൻ പറ്റും. നമ്മളന്ന് കണക്ക് നോക്കുമ്പോൾ ഏകദേശം 40% വീടുകളിൽ കക്കൂസുകൾ ഉണ്ടായിരുന്നില്ല. അപ്പം അതെന്താണെന്ന് നമ്മൾ ആലോചിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള ചർച്ചകളും കാര്യങ്ങളും നടത്തി നോക്കുമ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം അത് നമ്മളുടെ ഒരു പ്രയോറിറ്റി ആയിരുന്നില്ല എന്തെല്ലോ കാര്യം കൊണ്ട്. പിന്നെ നമ്മളൊരു സ്കീം ആക്കി, വീടുക വീടാന്തരം കയറി ഇറങ്ങി തുടങ്ങി. ഞാൻ നമ്മുടെ ജില്ലയിലുള്ള മുഴുവൻ ഇതുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതിന് സഹായിക്കാൻ പറ്റുന്ന എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മൊബിലൈസേഷൻ, സോഷ്യൽ മൊബിലൈസേഷൻ പദ്ധതി ആവിഷ്കരിച്ചു. അപ്പം ഞാൻ തന്നെ കണ്ട കാര്യങ്ങൾ നമുക്ക് എനിക്ക് വിശ്വസിക്കാൻ പറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, വീട് നല്ല വീട്, പക്കാ വീട്, വീട്ടിൽ മോട്ടോർ ബൈക്ക് ഉണ്ട്, വീടിൻ്റെ അടുക്കളയിൽ കയറുമ്പോൾ അവിടെ ഫ്രിഡ്ജുണ്ട്, പക്ഷേ വീട്ടിൽ കക്കൂസില്ല, ഇങ്ങനെയുള്ള വീടുകൾ.
1: ആളുകളുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം,
0: ആളുകളുടെ കാഴ്ചപ്പാടിൻ്റെ പ്രശ്നം, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. സാമൂഹികമായിട്ട് തന്നെ അത് നമ്മളുടെ ഒരു ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലെങ്കിൽ അതിന് ഇത്രത്തോളം ഗൗരവമായിട്ട് കാണാം എന്നത് നമ്മൾ എന്തുകൊണ്ടോ തിരിച്ചറിയാതെ പോയിട്ടുണ്ടായിരുന്നു.
1: ആ പ്രയോറിറ്റിയിൽ നിന്ന് അത് മാറിപ്പോയി.
0: അപ്പോൾ അതെനിക്കിപ്പോൾ നിങ്ങൾ ആദ്യം ചോദിച്ച ചോദ്യത്തിൻ്റെ ഉത്തരമാണ്. അങ്ങനെ ഇത് ഉൾപ്പെടുത്തി ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ രീതിയിലൊരു കമ്മ്യൂണിറ്റി മൊബിലൈസേഷൻ ചെയ്ത് ഏകദേശം 2 വർഷം കൊണ്ട്, 2 വർഷത്തിനുള്ളിൽ ആ ജില്ലയിൽ കക്കൂസില്ലാത്ത എല്ലാ വീടുകളിലും, വീടുകളിൽ മാത്രമല്ല സ്കൂള് ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങളിലും ഇത് നിർമ്മിച്ചു കൊടുക്കാനും അതെല്ലാവരും ഉപയോഗിക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്താനുള്ള വില്ലേജ് തലത്തിലും അല്ലെങ്കിൽ അതിന് താഴെത്തട്ടിലൊക്കെ സംവിധാനം ഉണ്ടാക്കാനും അത് പ്രായോഗികമായിട്ട് നടപ്പിലാക്കാനും അത് മറ്റ് ഉള്ളവരെ കൊണ്ട് പരിശോധിപ്പിച്ച് അത് ചെയ്യുന്നെന്ന് ബോധ്യപ്പെടുത്തി അത് വലിയൊരു മോഡലായിട്ട് മാറി ഇന്ത്യയിൽ തന്നെ. ആ ഒരു മോഡലിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ ഈ പറഞ്ഞ സ്വച്ഛ് ഭാരത് മിഷനിൽ ഇന്ത്യയിൽ നടപ്പാക്കുമ്പോൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കാക്കിയിട്ടാണ് ഐക്യരാഷ്ട്രസഭ അതിനെ
1: പുരസ്കാരം,
0: ലോകത്തിലെ ഏറ്റവും നല്ല പ്രൊജക്റ്റായിട്ട് എടുത്ത് പുരസ്കാരം തന്നത്. അപ്പോൾ അതെനിക്ക് തോന്നിയിട്ടുണ്ട് അത് എനിക്ക് ചെയ്യാൻ പറ്റിയ, അല്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ ഞാനന്നുണ്ടായിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്.
1: തോന്നുന്നുണ്ട്
0: കോഴിക്കോട് ഞാൻ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു വന്നൊരു കാര്യം, അത് ചെയ്യാൻ പറ്റിയെന്ന് അഭിമാനം തോന്നുന്നൊരു കാര്യം മാറാടിയിൽ നടത്തിയൊരു പുനരധിവാസമാണ്. ഞാൻ കളക്ടറായി ഇവിടെ ചാർജ് കിട്ടുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുന്നെയാണ് മാറാട് അന്ന് കലാപം ഉണ്ടായത്. ഞാൻ വന്ന് ഈ പറഞ്ഞ പോലെ 1-2 ആഴ്ചക്കുള്ളിൽ തന്നെ അന്ന് പോലീസ് കമ്മീഷണറായിരുന്ന ജോൺ കുരുവിളിയെയും കൂട്ടിയിട്ട് ഞങ്ങൾ രണ്ടുപേരും മാറാട് സന്ദർശിക്കാൻ പോയി. സന്ദർശിക്കാൻ പോകുമ്പോൾ കാണുന്നൊരു കാഴ്ച, എത്രയോ വർഷങ്ങൾ ശേഷമാണ് കലാപം നടന്നതിന്. ഈ മാറാട് പ്രദേശം അപ്പോഴും പോലീസിൻ്റെ ബന്ദോബസ്തിലാണ്. ഒന്നിലധികം പോലീസ് ബാരിക്കേഡുകളും ചെക്ക് പോസ്റ്റുകളും കടന്നിട്ട് നമുക്ക് മാറാടി നടന്ന പ്രദേശത്ത്, തീരപ്രദേശം എത്തിച്ചേരാൻ കഴിയും. അവിടെ ആ സമയത്തും എത്രയോ വീടുകൾ, 100-ലധികം വീടുകൾ ഒഴിവായി. അവിടുന്ന് ആളുകൾ അപ്പോഴും തിരിച്ചു വന്നിട്ടില്ല, എവിടേക്കോ താമസിക്കുകയാണ്. അവിടുന്ന് എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളും അവിടുന്ന് ഒഴിഞ്ഞു പോയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അപ്പോഴും അതൊരു ഒരു ശ്മശാന ഭൂമി പോലെ അല്ലെങ്കിൽ വെറുക്കപ്പെട്ട ഭൂമി പോലെ ആയിട്ട് കിടക്കുകയാണ്. അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു അവിടെ ഇത് ഇതിനൊരു മാറ്റം വരുത്തണമെന്ന്. അതും ഈ പറഞ്ഞ പോലെ നമ്മളൊരു സ്നേഹസ്പർശം പദ്ധതി അവിടെ ആവിഷ്കരിച്ച് അതിനെ സ്പർശം എന്നാണ് പേരിട്ടത്. സസ്റ്റൈനബിൾ ലൈവ്ലിഹുഡ് പ്രോഗ്രാം ഫോർ ദി മാറാട് യുനോ എഫക്റ്റഡ് പീപ്പിൾ എന്നതിൻ്റെ ഒരു അക്രോണിമായിട്ട് സ്പർശം എന്ന പേരിലൊരു പദ്ധതി ആവിഷ്കരിച്ച് അത് ശരിക്കും ചെയ്തത് അവിടെ ഉണ്ടായിരുന്ന സ്ത്രീകളെ. ഞാൻ മനസ്സിലാക്കിയത് സ്ത്രീകളെ ഒന്നിപ്പിക്കുന്നതിലൂടെ നമുക്ക് സമൂഹത്തെ ഒന്നിപ്പിക്കാൻ കഴിയുമെന്ന് മനസ്സിലായി. അപ്പോൾ അതിൽ ചെയ്തത് അവിടെ നിന്ന് ഒഴിഞ്ഞു പോയ എല്ലാ കുടുംബത്തിൽ നിന്നും താല്പര്യമുള്ള

0: സ്ത്രീകളെ മുന്നോട്ട് കൊണ്ട്, ഇതിപ്പോൾ ഞാൻ പറയുന്ന പോലെ എളുപ്പത്തിൽ നടന്ന കാര്യമല്ല, ആദ്യം ചെല്ലുമ്പോൾ ഇവർ സംസാരിക്കാൻ തന്നെ നമ്മളോട് തയ്യാറല്ല, ആളുകൾ വരുന്നുണ്ടായില്ല, ഒന്നിച്ചിരിക്കാൻ തയ്യാറുണ്ടായിരുന്നില്ല. അപ്പോൾ അതെല്ലാം ആ കടമ്പകളൊക്കെ പടിപടിയായി കടന്ന് അവരുടെ വിശ്വാസം പതുക്കെ പതുക്കെ ആർജിച്ചെടുത്തതിന് ശേഷം ഉണ്ടായ കാര്യമാണ്. അതിനുശേഷം ഈ സ്ത്രീകളെ നമ്മൾ ഒന്നിച്ചു കൊണ്ടുവന്ന് അവർ 5 പേര് വീതമുള്ള ഗ്രൂപ്പുകളാക്കി. എന്നിട്ട് എനിക്ക് മനസ്സിലായ കാര്യം, നമ്മളിപ്പോൾ തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുത്തുകൊണ്ട് നിലനിൽക്കില്ല. കാരണം അതിന് മാർക്കറ്റിങ്, വിപണനം വലിയൊരു ഫാക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തത്, തൊഴിൽ സ്ഥാപനം ഉണ്ടാക്കി കൊടുക്കാതെ ഇപ്പോൾ നിലവിലുള്ള വലിയ സ്ഥാപനങ്ങളുണ്ടല്ലോ അവരുമായി ടൈപ്പ് ചെയ്ത് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് സെൻറ്റർ പോലെ അവിടെ 5 യൂണിറ്റുകൾ തുടങ്ങി. ഈ യൂണിറ്റുകളിൽ ഈ സ്ത്രീകൾക്ക് തൊഴിൽ കൊടുത്തു. ഫോർ എക്സാമ്പിൾ നമ്മൾ VKC ചപ്പലുകൾ, അപ്പോൾ അവർ ഈ VKC ഗ്രൂപ്പുമായി ചേർന്ന് അവരിൽ നിന്ന് അവരുടെ ഒരു ഔട്ട്സോഴ്സിങ് യൂണിറ്റ് പോലെ അവരിതിനു വേണ്ട ചെരുപ്പ് ഉണ്ടാക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കൾ തരുന്നു, അതിനുള്ള ഷീറ്റും മറ്റും വാറിൻ്റെ കാര്യങ്ങളും. ഈ സ്ത്രീകൾ അത് കട്ട് ചെയ്ത് ചെരുപ്പാക്കി കൊടുക്കുന്നു, അതിനുള്ള മെഷീനറി മറ്റു കാര്യങ്ങളും ഞങ്ങൾ സംഘടിപ്പിച്ചു കൊടുത്തു. അതിനുശേഷം കമ്പനി തന്നെ തിരിച്ചു വാങ്ങുന്നു, ഇവരുണ്ടാക്കിയതിനുള്ള പൈസ ഇവർക്ക് കൊടുക്കുന്നു. അപ്പോൾ ഇവർക്ക് മാർക്കറ്റിങ്ങും അതിൻ്റെ ഒരു തലവേദന അല്ലെങ്കിൽ നിലനിൽക്കാനുള്ള തലവേദനയില്ല. 2009 യാഥാർത്ഥ്യമായത്, 2009 ജോയിൻ ചെയ്ത വർഷം, 2009 എന്ന് പറഞ്ഞപ്പോൾ ഏകദേശം 16 വർഷം കഴിഞ്ഞല്ലോ. ഇന്നും ഈ സ്ഥാപനം വളരെ ഭംഗിയായി നടക്കുന്നുണ്ട്, ഈ സ്ത്രീകൾ അവിടെ ജോലി എടുക്കുന്നുണ്ട്. ഞാനിപ്പോൾ നാട്ടിൽ വന്നതിന് ശേഷം അവിടുത്തെ ഒരു യൂണിറ്റിൻ്റെ വർക്ക് ചെയ്യുന്ന അതിൻ്റെ ഒരു ഹെഡ് സവിത, ചപ്പൽ യൂണിറ്റിൽ, അവർ വിളിച്ചിരുന്നു. വെറുതെ വിളിച്ചതാ, വിളിച്ചു സാറേ ഇങ്ങനെയാണ് സന്തോഷമാണ് പോകുന്നു, നന്നായി പോകുന്നു, കാര്യങ്ങളൊക്കെ ചോദിച്ചു. അപ്പോൾ അതെനിക്ക് ഇപ്പോഴും സന്തോഷം തോന്നുന്ന, അഭിമാനം തോന്നുന്ന ഒരു കാര്യമാണ്. ഒന്ന്, അതുപോലൊരു കലാപം നമ്മുടെ നാട്ടിലുണ്ടാകാൻ പാടില്ലാത്തതായിരുന്നു, അതുണ്ടായി. അപ്പോൾ അതിലൊരു കളങ്കം മാറ്റിയെടുക്കാൻ, അല്ലെങ്കിൽ മായ്ച്ചു കളയാൻ അത് നമ്മളെ തന്നെ ബാധ്യതയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. അതോടുകൂടി മാറിണ്ടായിരുന്ന പോലീസ് ബന്ദോബസ്തുകൾ ഒഴിവാക്കി, അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്ന സർക്കാർ ചിലവുകൾ, ഇപ്പോൾ അവിടെ ഒരു പോലീസ് ബന്ദോബസ്ത് 365 ദിവസവും 24 മണിക്കൂറും പോലീസ് ബന്ദോബസ്ത് വേണമെങ്കിൽ അതിനുവേണ്ട ചിലവുകളും അതിനുവേണ്ട മറ്റ് സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒക്കെ വലിയ ഭീകരമാണ് അല്ലേ. എന്ന് മാത്രമല്ല, അവിടെയുള്ള ഇതിനകത്തുണ്ടായിരുന്ന ഒഴിഞ്ഞു പോകാത്ത കുടുംബങ്ങൾ, അവരുടെ ജീവിതം വളരെ ദുസ്സഹമായിരുന്നു. ദുസ്സഹം എന്നത് സെൻസ്, അവിടുത്തെ ആർക്കെങ്കിലും കല്യാണം കഴിക്കണമെങ്കിൽ ചെറുക്കൻ കിട്ടാതെ അല്ലെങ്കിൽ പെണ്ണ് കിട്ടാത്ത അവസ്ഥയുണ്ട്. കാരണം ഈ മാറാട് ഈ ഏരിയയിൽ ഇതിനകത്താന്ന് പറയുമ്പോൾ അങ്ങോട്ട് ആരും കല്യാണം കഴിച്ച് കുട്ടികളെ അയക്കില്ല,
1: പ്രശ്നം കാരണം
0: അല്ലെങ്കിൽ അവിടെയുള്ള പെൺകുട്ടികൾക്ക് കല്യാണം ആയി വരാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഞാനൊരു ഒരു ഉദാഹരണം പറയാം, അതെല്ലാം നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുക. പക്ഷെ അതിനെല്ലാം അപ്പുറത്തേക്ക് ഇങ്ങനെ ഉണ്ടായ വലിയൊരു കളങ്കം അത് നമുക്ക് അല്ലേ നല്ല രീതിയിൽ മാറ്റിയെടുക്കാൻ പറ്റി. ഈ കലാപത്തിൽ അറിഞ്ഞും അറിയാതെയുമായി അകന്നുപോയ കുടുംബങ്ങളെ, സ്ത്രീകളെ ഒന്നിച്ചു കൊണ്ടുവരാൻ പറ്റി. അവരിന്നും സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കുന്നു, പണിയെടുക്കുന്നു. അത് സാധ്യമാക്കാൻ കഴിഞ്ഞത് വലിയ ഒരു അഭിമാനമായിട്ട്, സന്തോഷമായിട്ട്, എൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ചെയ്യാൻ പറ്റിയ വലിയൊരു കാര്യമായിട്ട് ഞാനിന്നും മനസ്സിൽ കാണുന്നു.
1: അതൊരു പക്ഷേ സമൂഹം മാത്രമല്ല, ഇനി വരുന്ന തലമുറകളും അത് നന്ദിയോടുകൂടി ഓർക്കുന്ന ഒരു കാര്യമായിട്ടും.
2: പശ്ചിമ ബംഗാൾ സർക്കാരിൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയും വെസ്റ്റ് ബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷന്റെ ചെയർമാനും MDയുമായ ഡോക്ടർ PB സലിം IASമായി ഫഹദ് റാസ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് Real FM പോഡ്കാസ്റ്റിൽ കേട്ടത്. അവസാന ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം. ഹവാക്കർ പാദരക്ഷകൾ, Real FM പോഡ്കാസ്റ്റ്.
3: Real Voices, Real Stories.
2: സമർപ്പിച്ചത്
4: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ. കൂടുതൽ അറിയാൻ കോഴിക്കോട് സ്റ്റേഡിയം കോംപ്ലക്സിലുള്ള ഹവാക്കർ എക്സ്ക്ലൂസീവ് ഷോറൂം സന്ദർശിക്കൂ.
5: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
6: Galaxy S25, ഓപ്പോ, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ, മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
5: ഐപാഡ് കില്ലർ പ്രൈസ് ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
7: പോലീസ്,
8: മിസ് സീമ,
7: അതെ,
8: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
7: എന്തിന്? പക്ഷെ ഞാൻ
8: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
7: ഡിജിറ്റൽ അറസ്റ്റ്?

0: 100,000 തന്നാൽ വിട്ടേക്കാം.
1: ഇത്രയും പൈസയോ?
0: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
1: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
0: അയ്യോ,
1: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
1: ഹായ്.
3: RBI പറയുന്നു,
1: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.
4: ആകാശവാണി 103.6 റിയൽ FM. FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ നീസിലെത്തി. ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അന്താരാഷ്ട്ര യോഗദിന ആഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ സെഷൻ സംഘടിപ്പിച്ചു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചായിരുന്നു പരിപാടി. സമഗ്ര ആരോഗ്യം, മാനസിക ഉന്മേഷം, പ്രകൃതി സ്നേഹം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിൽ യോഗയുടെ പങ്ക് പ്രകീർത്തിച്ച് കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. താജിക്കിസ്ഥാനിലെ ദുഷാൻബേയിൽ യോഗ സെഷനിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ട്. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ തുടരുകയാണ്. അതിനിടെ സമ്പർക്ക പട്ടികയിലെ 3 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ കന്നി മത്സരത്തിൽ ബ്രസീലിന് സമനില. പുലർച്ചെ നടന്ന മത്സരത്തിൽ മൊറോക്കയാണ് ബ്രസീലിനെ 1-1 എന്ന സമനിലയിൽ തളച്ചത്. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
5: ക്യൂറാസ്, ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
6: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
7: പുറത്ത് എന്ത് മഴയാ,
8: ഇന്ന് നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
7: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
9: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
7: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.

0: ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: പ്രകമ്പനം എന്ന ചിത്രത്തിന് വേണ്ടി ഹനാൻഷ പാടിയത്, സുഹൈൽ കോയുടെ രചന, ബിബിൻ അശോകിന്റെ സംഗീതം.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.tele-law.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: 103.6 റിയൽ എഫ്എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ സമർപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളാണ്. മധുവിധു എന്ന സിനിമയ്ക്ക് വേണ്ടി വിനീത് ശ്രീനിവാസനും സിതാര കൃഷ്ണകുമാറും പാടിയത്. വി കെ ഹരിനാരായണൻ്റെ രചന, ഹിഷാം അബ്ദുൽ വഹാബിൻ്റെ സംഗീതം.

0: അവക്ക സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
1: ചലച്ചിത്ര ഗാനങ്ങൾ ഇനി. ശതപഥ, ദ റിംഗ് ഓഫ് റൌഡീസ് എന്ന സിനിമയ്ക്ക് വേണ്ടി ശങ്കർ മഹാദേവൻ, വിജയ് യേശുദാസ്, അനൂപ് ശങ്കർ, ബെന്നി ദയാൽ തുടങ്ങിയവർ പാടിയത്. വിനായക് ശശികുമാർ എഴുതിയ ഗാനം ചിട്ടപ്പെടുത്തിയത് ശങ്കർ എഹസാൻ ലോയ്.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
5: ഹവാക്കർ

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്.
3: ഡോക്ടർ ശങ്കേഴ്സ് ENT സെന്റർ ഒറ്റമൽ കോഴിക്കോട്.
4: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAT 2 of 2026. Registrations open on May 20th, 2026. Visit afcat.edcin.co.in and take the first step toward the blue.
5: സത്യൻ കോട്ടപ്പടി എഴുതി, ലിനീഷ് കാരയാട് സംഗീതം നൽകി, നിഖിൽ രാജ് പാടിയ ഗാനമാണ് ഹവാക്കർ പാദരക്ഷകൾ സമർപ്പിക്കുന്ന ചലച്ചിത്ര ഗാനങ്ങളിൽ. ചിത്രം ഏണി.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിൽ മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
3: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
4: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.
5: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
6: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
7: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7,000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം, 5,000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്, പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
6: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
8: ഹവക്ക സോഫ്റ്റ് ടീ, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
9: 103.6 റിലീഫുമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചലച്ചിത്ര ഗാനങ്ങൾ സമർപ്പിക്കുന്നത് ഹവാക്കർ പാദരക്ഷകൾ. അംഗം അട്ടഹാസം ഈ സിനിമയ്ക്ക് വേണ്ടി ശ്രീകാന്ത് ഹരിഹരൻ, നിത്യമാമൻ എന്നിവർ പാടിയത്. രചന SK പുരുഷോത്തമൻ, സംഗീതം ശ്രീകുമാർ വാസുദേവ്.

0: ഹവാക്കർ പാദരക്ഷകൾ സമർപ്പിച്ച ചലച്ചിത്ര ഗാനങ്ങളാണ് ഇതുവരെ കേട്ടത്.
1: ഹവാക്കർ സോഫ്റ്റി, ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.

0: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ് കിഞ്ചന വർത്തമാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്
2: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്
3: ഇതെന്നാ പറ്റി കൊച്ചേ, നീ എന്താ ഈ വടിയും കുത്തി പിടിച്ചോണ്ട് വരുന്നേ? ശ്രുതിയെ, വഴിയിൽ വല്ലോ നടും കുത്തി വീണോ?
4: ചേട്ടനെ വണ്ടി ഓടിച്ചു വരുമ്പോ ഇതൊന്നും അറിയണ്ടല്ലോ. ഇത് റോഡ് എവിടെ, തോട് എവിടെ, കുണ്ട് എവിടെ എന്നൊക്കെ പരീക്ഷിച്ചറിഞ്ഞിട്ട് വേണ്ടേ ഓരോ അടിയും വെക്കാൻ. അതിനാണ് ഈ വടി.
3: അതിനിപ്പോ ഇത്ര മഴ എവിടെയുണ്ട് കൊച്ചേ? പിന്നെ എവിടെ ഈ വെള്ളക്കെട്ട്?
4: ഞാനിങ്ങോട്ട് തിരിഞ്ഞു കയറുന്ന വഴിയിലെ അവിടെ വെള്ളം ഒട്ടും വാർന്നു പോയിട്ട്, അവിടേക്ക് വേണ്ടിയാണ് വീട്ടിൽ നിന്നൊരു ചെങ്കോൽ എടുത്തത്.
3: ഓ, ഇന്ന് ഇനിയും അലർട്ട് ഉണ്ടല്ലോ, അതുകൊണ്ടേ ഇന്നാള് കുറയാനാ സാധ്യത.
4: ഇന്ന് റെഡ് അലർട്ട് ആണോ ചേട്ടാ? എങ്കിൽ ഇന്ന് മൊത്തം വെയിലായിരിക്കും. ഏതായാലും കുറച്ച് വർക്ക് പെൻഡിംഗ് ഉള്ളത് തീർക്കാനുണ്ട്. ഇന്നലത്തെ നെറ്റ് പ്രോബ്ലം

0: കൊറേ പണി ബാക്കിയായി.
1: ആ അതെ, ഞാൻ ഒരല്പം നേരത്തെ പോകും കേട്ടോ, ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്.
0: ചേട്ടന്റെ ഇരിപ്പ് കണ്ട കുഴപ്പമൊന്നും കാണുന്നില്ലല്ലോ.
1: ഇല്ലല്ലേ,
0: ഒരു ധന്വന്തരം ഗുളിക കഴിച്ചാൽ മതി, ഏത് ഗ്യാസും പത്തേന്ന് എണ്ണുന്നതിന് മുമ്പേ പമ്പ കിടക്കും. ചേട്ടന് ഗുളിക വേണോ?
1: കുക്കിംഗ് ഗ്യാസിന്റെ പ്രശ്നത്തിന് ധന്വന്തരം ഗുളിക കഴിച്ചോണ്ട് എന്നാ ഗുണം ചൂതിയേ?
0: ഓ, കുക്കിംഗ് ഗ്യാസിന്റെ പ്രശ്നമാണോ, ഞാൻ വിചാരിച്ചു. ഗ്യാസ് ഇല്ലെങ്കിൽ ഒരു ഇൻഡക്ഷൻ കുക്കർ മേടിച്ച പോലെ.
1: ഇൻഡക്ഷൻ കുക്കർ വെച്ചാലേ കറണ്ട് ചാർജ് കൊടുക്കണ്ടായോ? ഇപ്പൊ തന്നെ കറണ്ട് ചാർജ് കൂടുതലാവച്ചേ.
0: അതിനെങ്ങനെ ചാർജ് ഒന്നും കൂടില്ല കേട്ടാ.
1: പിന്നെ
0: ഉപയോഗം കഴിഞ്ഞ ലൈറ്റും ഫാനും ഒക്കെ കൃത്യമായിട്ട് ഓഫ് ചെയ്താൽ കറന്റ് ചാർജ് നല്ലോണം ലാഭിക്കും. സാധനങ്ങൾ മേടിക്കുമ്പോ പക്ഷെ 5-star റേറ്റിംഗ് ഉള്ളത് നോക്കി വാങ്ങിക്കണം.
1: അതെ, നമ്മുടെ നരിക്കുനി വേണു വരുന്നുണ്ടല്ലോ.
2: ഈ രാജ്യത്ത് ഒരു നിയമവ്യവസ്ഥ ഇല്ലേ ചേട്ടാ, എന്തെല്ലാം പൊല്ലാപ്പാണത്.
0: എന്തുവറ്റ് വേണോ ചേട്ടാ, വർണ്ണ വഴിക്ക് നിയമവ്യവസ്ഥ കടിക്കാൻ വന്നോ?
2: നിങ്ങൾക്ക് തമാശ, എലിക്ക് പ്രാണവേദന, പൂച്ചയ്ക്ക് അങ്ങനെ എന്തോ പറയില്ലേ?
1: പറയും പറയും പറയും.
2: അതുമാതിരിയായി കാര്യങ്ങൾ.
1: ഓ,
2: ഇവിടെ പാവങ്ങളെ ജീവിക്കാൻ വിടില്ല ചേട്ടാ.
1: നിനക്ക് എന്നാ പറ്റിയടാ വേണു?
2: ഇന്നലത്തെ എന്റെ കുറച്ച് അക്ഷയവർക്ക് പെൻഡിങ് ഉള്ളത് നോക്കിയിട്ട് വരാന്ന് പറഞ്ഞ് രാവിലെ പുറപ്പെട്ടതാ. അപ്പോഴാണ് വഴിയിൽ പോലീസ് ചെക്കിങ്.
0: ചേട്ടന്റെ കയ്യിൽ ലൈസൻസും പേപ്പറും ഒന്നും ഉണ്ടായില്ലേ?
2: എല്ലാം ഉണ്ടായിരുന്നു. അതല്ലല്ലോ പ്രശ്നം.
1: പിന്നെ
2: ഞാൻ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇട്ടില്ല എന്നതായിരുന്നു പ്രശ്നം. ഈ നിസാര പ്രശ്നത്തിന് എന്നെ വഴിയിൽ പിടിച്ചു വെച്ചു.
0: ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇടാത്തത് നിസാര പ്രശ്നമാണെന്ന് ചേട്ടനോട് ആര് പറഞ്ഞു?
2: അല്ല, അത്
0: ഹെൽമെറ്റ് സ്ട്രാപ്പ് ഇട്ടില്ലെങ്കിലേ അത് ഹെൽമെറ്റ് വയ്ക്കാതിരിക്കുന്നത് പോലെയാ. വണ്ടി ഒന്ന് തെന്നിയാലേ ആ ഹെൽമെറ്റ് അങ്ങ് ഊരി തെറിക്കും.
1: അത് തന്നെ. പിന്നെ ഹെൽമെറ്റ് വെച്ചതുകൊണ്ട് എന്നതാടാ വേണു ഗുണം? ഈ ഹെൽമെറ്റ് വെക്കുന്നതേ ഒരു വഴിപാടല്ല, സ്വന്തം ജീവൻ രക്ഷിക്കാനാണെന്ന ബോധം വേണോടാ. എന്നിട്ട് അവന്മാര് ചലാൻ അടിച്ചോ?
2: ചലാൻ അടിച്ചെങ്കിൽ എത്ര കൊള്ളായിരുന്നു.
1: പിന്നെ
2: ചെറിയ സ്കൂൾ പിള്ളേരെ കൊണ്ട് എന്നെ ഉപദേശിപ്പിച്ച് മൊത്തത്തിൽ നാണക്കേടായി.
1: അയ്യോ,
0: അതിനെത്ര നാണക്കേട് വിചാരിക്കാൻ എന്തിരിക്കുന്നു. വീട്ടില് നമ്മുടെ മക്കളെ ഒരു കാര്യം ഓർമ്മിപ്പിച്ച പോലെ വിചാരിച്ചാ മതി.

0: വേണ്ടട്ടാ, ഇത് നിങ്ങളുടെ ഫോൺ അടിക്കുന്നു.
1: അത് ഇടയ്ക്ക് വരുന്ന സ്പാമാണ്, എടുക്കണ്ട.
0: നീലാഞ്ജന പുഴയിൽ നീരാടി നിന്ന നേരം, ദാസേട്ടന്റെ ഹിറ്റ് പാട്ടാണല്ലോ. ആരാണ് ഈ പാട്ടുപാടി വഷളാക്കിയത്?
1: അത് AI പാടിയ പാട്ടാ.
2: AI പാട്ടും പാടി തുടങ്ങിയോ? എടാ, പാട്ടുകാരന്റെ ചോറിൽ പാറ്റ വീഴുവല്ലോടാ.
0: ഇമ്മാതിരിയാണ് പാട്ടെങ്കിൽ ചോറിൽ പാറ്റയും പഴുതാരി ഒന്നും വീഴില്ല, നല്ല ഒന്നാം തരം ചിക്കൻ കറി വീഴും.
2: എന്നാലും ഈ AI ഒരു സംഭവം തന്നെയാ അല്ലയോ?
1: അതെ ചേട്ടാ, ഈ ലോകത്തിനു മുതൽ AIയുടെ ഒരു കളി തന്നെ. മനുഷ്യന്മാരെയും AIയെയും കണ്ട തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയായിരിക്കും ഇനി വരാൻ പോണത്.
2: വേണു, നീ ഒന്നും ഇങ്ങോട്ട് വന്നേ.
1: എന്തിനാ ചേട്ടാ ഈ തമ്മും ബ്രഷ് എടുക്കാനാണോ?
2: ഇങ്ങ് വാ.
1: എന്റെ അമ്മേ, ചേട്ടൻ എന്തിനാ എന്നിങ്ങനെ നുള്ളിയത്? എന്റെ ജീവൻ പോയല്ലോ ചേട്ടാ.
2: എടാ, നീ യഥാർത്ഥത്തിലുള്ള നീയാണോ അതോ AI ആണോ എന്നറിയാനുള്ള ഒരു ചെറിയ ചെക്കിങ് നടത്തിയതല്ലേ വേണു? ഇപ്പഴാ നീ AI അല്ല എന്നങ്ങ് ഉറപ്പിച്ചത്.
0: ആ ചെക്കിംഗ് ഒരു ഒന്നൊന്നര ചെക്കിംഗ് ആയി പോയി ചേട്ടാ.
1: ഓ, ഞാൻ വരുമ്പോ വരുമ്പോ നിങ്ങൾ ഇങ്ങനെ ചെക്കിംഗ് നടത്താനാണ് പ്ലാൻ എങ്കിൽ ഞാൻ വേറെ അക്ഷയ കേന്ദ്രം നോക്കി പോകട്ടോ ചേട്ടാ.
2: ഇതേ, നീ ഹെൽമെറ്റിന്റെ സ്ട്രാപ്പ് ഇടാത്തതിനുള്ള ചെറിയൊരു ശിക്ഷയായി കൂട്ടിയാ മതി.
1: അയ്യോ,
2: AI അല്ലാത്ത വേണു. അതെ, ഞാൻ പോവാ, എനിക്ക് ഗ്യാസിന്റെ പ്രോബ്ലമാ.
3: നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ പന്തീരങ്കാവ്, കിഞ്ചന വർത്തമാനം.
4: രചന MS വാസുദേവൻ. ശബ്ദസാന്നിധ്യം തേജസ്വിനി നായർ, ബോബി സി മാത്യു, വിനോദ് കീഴേടത്ത്.
3: നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: ഫറൂഖിൽ നിന്നും വിശ്വാസ്യതയുടെ നക്ഷത്രത്തിലകവുമായി തുടക്കം കുറിച്ച് പന്തീരങ്കാവിലും അരക്കിണറിലും ജനഹൃദയങ്ങൾ കീഴടക്കിയ നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്.
6: മെയിൽബോക്സ്, ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
7: നമസ്കാരം എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും, ഇന്നത്തെ മെയിൽ ബോക്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം.
8: എല്ലാ തവണത്തെ പോലെ പ്രിയ ശ്രോതാക്കൾ അഭിപ്രായങ്ങളായും നിർദ്ദേശങ്ങളായും വിമർശനങ്ങളായും തുറന്ന് എഴുതിയിട്ടുണ്ട്. നമുക്ക് കത്തുകളിലേക്ക് കടക്കാം.
7: MS ബാബുരാജ് എന്നത് ഒരു വികാരമാണ്. അദ്ദേഹത്തെ പറ്റി എത്ര കേട്ടാലും മതിയാവില്ല. പഴയ പാട്ടിനെ സ്നേഹിക്കുന്നവർക്ക് അതുകൊണ്ട് തന്നെ 13-ാം തീയതി ആകാശവാണി പുനഃപ്രക്ഷേപണം ചെയ്ത അദ്ദേഹത്തെപ്പറ്റിയുള്ള ആ പരിപാടി നന്നായി. ആകാശവാണിക്ക് നന്ദി അറിയിക്കുന്നു. കത്തയച്ചിരിക്കുന്നത്

0: പ്രഭയാണ്.
1: സത്യൻ നായർ കരുവള്ളിക്കുന്നിന് ഇളയരാജയുടെ ഗാനങ്ങൾ ഉൾപ്പെടുത്തി പ്രക്ഷേപണം ചെയ്യുന്ന ഇളയനില എന്ന പരിപാടി എല്ലാ ദിവസവും കേൾപ്പിക്കുന്നത് ഏറെ ഇഷ്ടപ്പെട്ടു എന്നറിയിക്കുന്നു.
0: 2022 ഖത്തർ ലോകകപ്പ് ഫുട്ബോളിന് ശ്രോതാക്കൾക്ക് ഒരു പ്രശ്നോത്തരി ആകാശവാണി വഴി ഉണ്ടായിരുന്നു. ഈ പ്രാവശ്യം അത് ഇല്ലേ എന്നാണ് സുലൈ അയനിക്കോട് ചോദിക്കുന്നത്. പി മോഹൻദാസ് തമ്പുരു മുക്കം കൂടെ ഈ ഒരു കാര്യം ചോദിച്ചിട്ടുണ്ട്. ലോകകപ്പ് ഫുട്ബോൾ മാമാങ്കം തുടങ്ങിയല്ലോ, ഈ പ്രാവശ്യം കോഴിക്കോട് ആകാശവാണിയുടെ സ്പെഷ്യൽ പരിപാടിയോ ഫുട്ബോൾ ക്യൂസും ഒന്നുമില്ലേ? ലോക മാമാങ്കം തുടങ്ങുന്ന ഈ വേളയിൽ ആകാശവാണിയിൽ നിന്നും കൂടുതൽ മത്സര പരിപാടികൾ പ്രതീക്ഷിക്കുന്നു.
1: കഴിഞ്ഞ തവണത്തെ പോലെ ഫുട്ബോൾ പ്രശ്നോത്തരിയല്ല ഈ തവണത്തെ പരിപാടി. കാൽപന്തോളം എന്ന പേരിൽ അന്നന്ന് നടക്കുന്ന കളികളെക്കുറിച്ചുള്ള അവലോകനമാണ് പ്രക്ഷേപണത്തിൽ ഉൾപ്പെടുത്തുന്നത്. എല്ലാ ദിവസവും വൈകിട്ട് 4:30 ആകാശവാണി 103.6 റിയൽ FM-ലും 4:45 ആകാശവാണി കോഴിക്കോട് നിലയത്തിലും ഈ പരിപാടി കേൾക്കാം. കാൽപന്തോളം.
0: മോഹൻദാസ് തമ്പുരു മുക്കം മറ്റൊരു കാര്യം കൂടെ സൂചിപ്പിക്കുന്നുണ്ട്. ഫോണിൻ പരിപാടികൾ ഇടയ്ക്ക് ഇല്ലാതെയായി പോകുന്നു. അവിടെ കുറെ നല്ല അവതാരകരില്ലേ? വീണ്ടും ഇങ്ങനത്തെ പരിപാടികൾ ആരംഭിച്ചുകൂടെ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ഇത്തരം ലൈവ് പരിപാടികൾ ശ്രോതാക്കൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നു.
1: 2 ആഴ്ചയോളമായി ഉച്ചയ്ക്ക് 1 മണിക്കുള്ള ഗാനോത്സവം തത്സമയ ഫോണിൻ പരിപാടിയായിട്ടാണ് പ്രക്ഷേപണം ചെയ്യുന്നത്. തീർച്ചയായും ആ പരിപാടി തുടരും. മറ്റു പരിപാടികളുടെ കാര്യം നമുക്ക് ആലോചിക്കാം.
0: പാട്ടുപെട്ടിക്കാലം എന്ന പരിപാടിയുടെ ആമുഖമായി ഗ്രാമഫോൺ ഗാനങ്ങളിലേക്കൊരു പിൻമടക്കം എന്ന് പറയുന്നു. ഇവിടെ ഒരു പിൻ എന്ന വാക്കിന്റെ ആവശ്യമുണ്ടോ? മടക്കം തന്നെ ഒരു തിരിച്ചുപോക്കല്ലേ എന്നൊരു സന്ദേശമാണ് ചന്ദ്രമോഹൻ അയച്ചിരിക്കുന്നത്.
1: പ്രിയ ശ്രോതാവ് ചൂണ്ടിക്കാണിച്ചതുപോലെ മടക്കം എന്ന വാക്കിൽ തന്നെ ആ ധ്വനി ഉണ്ടെങ്കിലും പിൻമടക്കം എന്നുള്ളത് കൂടുതൽ അർത്ഥവത്തായ പ്രയോഗമായിട്ടാണ് തോന്നുന്നത്.
0: 9-ാം തീയതിയിലെ സി മനോജ് അവതരിപ്പിച്ച ശ്രദ്ധ എല്ലാ മാധ്യമങ്ങളും അതിന്റെ വായനക്കാരും കാഴ്ചക്കാരും എല്ലാവരും ശ്രദ്ധിച്ചു മനസ്സിൽ സൂക്ഷിക്കേണ്ട പ്രാധാന്യമുള്ള വിഷയമായിരുന്നു. തന്റെ നേട്ടത്തിനു വേണ്ടി, റീച്ചിനു വേണ്ടി മറ്റുള്ളവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറുന്നവർ മനസ്സിലോർക്കേണ്ട കാര്യമാണ്. ഒരാളുടെ സ്വകാര്യത ലംഘിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ പകർത്തുകയോ പ്രചരിപ്പിക്കുകയോ ചെയ്യുന്നത് 3 വർഷം വരെ തടവും 2 ലക്ഷം വരെ പിഴയും ലഭിക്കാവുന്ന കുറ്റമാണ് എന്നത് നാം അറിയേണ്ട നിയമ നടപടി കൂടിയാണ്. രാജനസ് കെ തൂവക്കോടാണ് സന്ദേശം അയച്ചത്.
1: തീർച്ചയായും കേരളീയ സമൂഹം ഒരു നിലപാടെടുക്കേണ്ട വിഷയം തന്നെയാണ് അന്നത്തെ ശ്രദ്ധ ചർച്ച ചെയ്തത്. അതേ തുടർന്ന് ഇക്കാര്യത്തിൽ ചില മാർഗനിർദ്ദേശങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്ന് വന്നത് നമുക്ക് ആശ്വാസകരമായി തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളൊരു സമൂഹം എന്ന നിലയിൽ കൂടുതൽ സംസ്കൃത ചിത്തരും ഔചിത്യമുള്ളവരുമായി പെരുമാറേണ്ടതുണ്ട് എന്ന് തന്നെയാണ് ഇത്തരം സംഭവങ്ങൾ ഓർമ്മിപ്പിക്കുന്നത്.
0: ഇനിയൊരു ശബ്ദ സന്ദേശത്തിലേക്ക്.
2: നമസ്കാരം. ആകാശവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. 28-ാം തീയതി ആകാശവാണി പ്രക്ഷേപണം ചെയ്ത കേരളത്തിന് അനുയോജ്യമായ വീടുകൾ എങ്ങനെ നിർമ്മിക്കാം എന്നതിനെ പറ്റിയാണ് എനിക്ക് പറയാനുള്ളത്. ഇതേ ഒരു ഐഡിയാസ് മനസ്സിൽ വെച്ച് നടക്കുന്ന ആളാണ് ഞാൻ. അപ്പോൾ അന്നത്തെ ആ പ്രോഗ്രാം വളരെ വിജ്ഞാനപ്രദമായിരുന്നു. മാത്രമല്ല, അത് കേൾക്കുന്നവർക്ക് ഒരു അവബോധം വരുത്താൻ സാധിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് ഈ പരിപാടി വീണ്ടും പ്രക്ഷേപണം ചെയ്യണമെന്ന് വിനീതമായി അപേക്ഷിക്കുന്നു. അത് പലരും കേൾക്കാൻ സാധ്യത കുറവാണ്. ഇതൊരു റിക്വസ്റ്റായിട്ട് എടുക്കണമെന്ന് അപേക്ഷിക്കുന്നു. കാരണം നമ്മുടെ കേരളത്തിൻ്റെ കാലാവസ്ഥ ഇത്രയും തകിടം മറിയാൻ ഈ മനുഷ്യൻ്റെ കുറേ വിവരക്കേടാണെന്ന് ആ പ്രോഗ്രാം കേട്ടാൽ മനസ്സിലാവും.
0: AV തമ്പാൻ കരുവള്ളൂരിൽ നിന്ന് കഥ അയച്ചിട്ടുണ്ട്. ഒരു സംശയമാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. രാത്രി 8 മണിക്കുള്ള FM പ്രധാന വാർത്തയിൽ കേട്ട ഒരു വാക്ക് ശരിയായ പ്രയോഗമാണോ എന്ന് സംശയം. കോഴിക്കോട് ജില്ലയിൽ 2 സ്കൂൾ വിദ്യാർത്ഥികൾക്ക് ഷിഗല്ല രോഗബാധ സ്ഥിരീകരിച്ചു എന്ന് പറഞ്ഞതായാണ് എനിക്ക് തോന്നിയത്. ശരിക്കും സ്ഥിരീകരിച്ചു എന്നല്ലേ ശരിയായ പദം?
1: അതിൽ യാതൊരു സംശയവുമില്ല. സ്ഥിരീകരിച്ചു എന്നുള്ളത് തന്നെയാണ് ശരിയായ പദം. വാർത്ത അവതരണത്തിൽ വന്ന പിശകാണോ എന്നുള്ളത് പരിശോധിക്കാം.
0: നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും പവിത്രവും മൂല്യാധിഷ്ഠിതവുമായ അടിത്തറയാണ് ഗുരു-ശിഷ്യ ബന്ധം. അറിവ് പകരുക മാത്രമല്ല, ശിഷ്യന്റെ ജീവിതത്തെയും സ്വഭാവത്തെയും വാർത്തെടുത്ത് അവനെ ഒരു ഉത്തമ മനുഷ്യനാക്കി മാറ്റുക എന്നതാണ് ഈ ബന്ധത്തിന്റെ കാതൽ. 8-ാം തീയതി AK ദിനേശൻ അവതരിപ്പിച്ച വചനാമൃതം ശ്രദ്ധേയമായി എന്നും 7-ാം തീയതി കഥാനേരത്തിൽ T. പത്മനാഭന്റെ കഥ അച്ഛൻ അഭിരാമി അവതരിപ്പിച്ചത് മക്കളെ അതിരിട്ട് സ്നേഹിക്കുന്ന ഒരച്ഛന്റെ കഥ വരച്ചുകാട്ടി. മൊയ്തീൻ കുഞ്ഞ് തൃക്കാക്കരയാണ് ഈ സന്ദേശം അയച്ചിരിക്കുന്നത്. MK രാധാകൃഷ്ണൻ കാക്കൂരിന്റെ ശബ്ദ സന്ദേശത്തിലേക്ക്.

0: നമസ്കാരം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ മത്സരത്തിൻ്റെ ദൈനംദിന റിപ്പോർട്ടുകളുടെ രത്നച്ചുരുക്കം ആകാശവാണി പ്രക്ഷേപണം ചെയ്യുന്നത് കേൾക്കാൻ കാത്തിരിക്കുകയാണ്. മറ്റെന്ത് മാധ്യമങ്ങളുണ്ടെന്നാലും 90 വർഷം പിന്നിട്ട ആകാശവാണിയുടെ വാങ്മയ ചിത്രങ്ങളുടെ ഓജസ്സും തേജസ്സും വർണ്ണനാതീതം തന്നെയാണ്. ഈ സത്യത്തിൻ്റെ മുന്നിൽ എല്ലാ മാധ്യമങ്ങളും പകച്ചു നിൽക്കുകയാണ്.
1: എം കെ രാധാകൃഷ്ണൻ മറ്റൊരു കാര്യം കൂടെ കത്തിലൂടെ സൂചിപ്പിക്കുന്നുണ്ട്. മരമെന്ന ചിത്രത്തിൽ പി സുശീലയും മാധുരിയും പാടുന്ന പാട്ട് അനൗൺസ്മെൻറ്റിൽ പറഞ്ഞത് പി സുശീല പാടിയ ഗാനം എന്നാണ്. ഇണ എന്ന ചിത്രത്തിൽ യേശുദാസ് എന്ന് അനൗൺസ് ചെയ്യാറുണ്ട്. കിനാവിൻ്റെ വരമ്പത്ത് എന്നാരംഭിക്കുന്ന പാട്ട് യേശുദാസും എസ് ജാനകിയും കൃഷ്ണചന്ദ്രനും പാടിയതാണല്ലോ. അശ്രദ്ധ വരാതെ ശ്രദ്ധിക്കണം എന്നും അദ്ദേഹം എഴുതിയിട്ടുണ്ട്. തീർച്ചയായും ഇത്തരം ജാഗ്രതയോടെയുള്ള ചൂണ്ടിക്കാണിക്കലുകൾ പരിപാടിയെ മെച്ചപ്പെടുത്താൻ സഹായിക്കും.
2: സത്യൻ മാനുവരത്തിന്റെ കത്താണ്. വേറിട്ട ജീവിതം നയിക്കുന്ന കവിയും നാടകകൃത്തും സംവിധായകനുമായ സുധാംശു തന്റെ അനുഭവങ്ങളും കാഴ്ചപ്പാടുകളും ആർട്ട് കഫേയിലൂടെ പങ്കുവച്ചത് വ്യത്യസ്തമായ ഒരു അനുഭവമായി. അദ്ദേഹം ആകാശവാണിയെ നോക്കി ബീച്ചിൽ കിടന്നു മയങ്ങുന്നത് വിസ്മയത്തോടെയാണ് കേട്ടത്.
1: ആർ കെ ഇരവിലിന്റേത് ഒരു നിർദ്ദേശമാണ്. വെള്ളിയാഴ്ചകളിൽ കാലത്ത് 7:50 കേൾപ്പിക്കുന്ന ഗാന്ധിമാർഗം അതിന്റെ സമയം 7:05 മുതൽ 7:25 വരെയുള്ള സമയത്തേക്ക് മാറ്റുകയാണെങ്കിൽ കൂടുതൽ കുട്ടികൾക്ക് ഇത് ഉപകരിക്കും. കാരണം 7:30 ശേഷം പല കുട്ടികളും ട്യൂഷൻ കേന്ദ്രങ്ങളിലേക്കും മറ്റും പോകുന്ന രീതിയാണല്ലോ ഇപ്പോഴുള്ളത്. ഗാന്ധിയൻ മൂല്യങ്ങൾ അന്യം നിന്നു പോകുന്ന ഇക്കാലത്ത് പരമാവധി കുട്ടികളിലേക്ക് ഗാന്ധിയൻ സന്ദേശങ്ങൾ കൈമാറുന്ന ആകാശവാണിയുടെ ഉദ്യമം ശ്ലാഘനീയമാണ്. അത് കൂടുതൽ പേർ കേൾക്കുന്ന രീതിയിലേക്ക് മാറ്റിയാൽ ഉപകാരപ്പെടും. എന്തായാലും പരിപാടികളുടെ സമയക്രമം മാറ്റുന്ന വേളയിൽ ഇക്കാര്യം പരിശോധിക്കാം.
2: പ്രിയമുള്ള ആകാശവാണിക്ക് 31-ാം തീയതി രാവിലെ 5:55 പ്രിയവാണി പ്രക്ഷേപണം ചെയ്ത വചനാമൃതം എത്രയോ ഹൃദയസ്പർശിയായിട്ടാണ് ഫാദർ ജോജി വർഗീസ് അവതരിപ്പിച്ചത്. അമ്മയെന്ന അക്ഷരം അതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ ഭൂമിയിലെ മാനുഷ്യകുലത്തിനു മാത്രമേ അറിവില്ലായുള്ളൂ. എന്തെന്നാൽ ഇന്നത്തെ തലമുറ കാട്ടിക്കൂട്ടുന്ന കോപ്രായങ്ങൾ ഏറ്റവും വലിയൊരു ചൂണ്ടുപലകയാണ്. പ്രിയവാണി നൽകിയ അറിവുകൾക്ക് സ്നേഹത്തോടെ അഭിനന്ദനം അറിയിക്കുകയാണ്. പ്രചോദനാത്മകമായ ഇത്തരം പ്രഭാഷണങ്ങൾക്ക് ഇനിയും കാത്തിരിക്കുന്നു. മിനി വി എസ് വാളവയിലാണ് കത്തയച്ചിരിക്കുന്നത്.
1: എന്തായാലും പ്രിയ ശ്രോതാക്കളുടെ കത്തുകൾക്കായി ഞങ്ങൾ കാത്തിരിക്കുക തന്നെയാണ്. തുടർന്നും എഴുതുമല്ലോ. മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ ആകാശവാണി കോഴിക്കോട് പിൻകോഡ് 673-03-2.
2: വാട്സ്ആപ്പ് നമ്പർ 9400024440. വീണ്ടും ഒരുമിക്കുന്നതുവരെ ഗുഡ് ബൈ.
3: മെയിൽ ബോക്സ് ശ്രോതാക്കളുടെ പ്രതികരണ പരിപാടി.
4: ഇന്ന് പാട്ടി വേണം.
5: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
4: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
5: നിന്റെ കാർഡും പിന്നെന്താ?
6: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
5: ബൈ ഗേൾസ്.
6: എവിടെയാ പോകുന്നത്?
5: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
6: RBI പറയുന്നു അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവി.
0: മൈജി ലാഭമഴ.
1: ടിഎൻസി അപ്ലൈ.
2: 103.6 റേഡിയോ എഫ്എം ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ചട്ടക്കാരി എന്ന സിനിമയ്ക്ക് വേണ്ടി വിഷ്ണു കുറുപ്പ് പാടിയത്, മുരുകൻ കാട്ടാക്കടയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ റാംമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
4: ഗാന്ധർവം എന്ന സിനിമയിലെ പാട്ടുകൾക്ക് പാടിയത് SP ബാലസുബ്രഹ്മണ്യം, ഗാനം എഴുതിയത് കൈതപ്രം, സംഗീതം നൽകിയത് SP വെങ്കടേഷ്.

0: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
1: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയേരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
0: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ആകാശവാണി 103.6 റിയൽ എഫ്എം. സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യൻ പ്രവാസികൾക്ക് നന്ദി പറഞ്ഞു. ഇന്ത്യൻ പ്രവാസികളുടെ രാജ്യവുമായ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഇറാനുമായി യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കരാറിൽ ഇന്ന് ഒപ്പുവയ്ക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇതിന്റെ ഭാഗമായി തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്ക് എല്ലാവർക്കുമായി തുറന്നുകൊടുക്കുമെന്നും ട്രംപ് സാമൂഹിക മാധ്യമത്തിൽ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. ചന്ദ്രോപരിതലത്തിലെ അതിശൈത്യത്തിൽ നിന്ന് ലാൻഡറുകളെ സംരക്ഷിക്കുവാനായി കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ്ജ വകുപ്പുമായി

സഹകരിക്കുമെന്ന് ISRO ചെയർമാൻ വി നാരായണൻ. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്ലസ് വൺ പ്രവേശനത്തിന്റെ ആദ്യ അലോട്ട്മെന്റ് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചു. അലോട്ട്മെന്റ് ലഭിച്ചവർക്ക് നാളെ മുതൽ ബുധനാഴ്ച വരെ പ്രവേശനം നേടാം. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് ഇന്യൂമറേഷൻ സൗകര്യം സംസ്ഥാനത്ത് ഈ മാസം 16 മുതൽ 30 വരെ ലഭ്യമാകും. അടുത്ത മാസം 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ ഒന്നാം ഘട്ടം. UAE ഇന്ത്യൻ പാസ്പോർട്ട്, വിസ, കോൺസുലർ സേവനങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജൻസിയിൽ മാറ്റം വരുത്തിയതായി ഇന്ത്യൻ എംബസി അറിയിപ്പ്. നിലവിലെ സേവനദാതാക്കളായ BLS ഇന്റർനാഷണൽ, SGIVS ഗ്ലോബൽ എന്നിവ ഈ മാസം 30 വരെയാകും അപേക്ഷകൾ സ്വീകരിക്കുക. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മണിക്കാണ് മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 11 മണിക്ക്.

0: 93.6 റിയൽ എഫ്എം.
1: ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി ബട്ടർഫ്ലൈസ് എന്ന ചിത്രത്തിൽ രവീന്ദ്രൻ സംഗീതം നൽകി എസ് പി ബാലസുബ്രഹ്മണ്യം പാടിയ ഗാനം. ഗാനരചന കെ ജയകുമാർ.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കിലോ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: ഇനി നജീം അർഷാദും സുജാത മോഹനും പാടിയ ഗാനം. ചിത്രം പുള്ളിപ്പുലികളും ആട്ടിൻകുട്ടിയും. ഗാനരചന വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം വിദ്യാസാഗർ.

0: ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
0: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
1: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്.
2: കിച്ചണിൽ ഓഫറുകളുടെ ചൂടും മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
3: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
2: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
3: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
2: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
3: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക് മൈ ജി ലാഭമഴ. ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ആദ്യ എന്ന ചിത്രത്തിൽ നജീം അർഷാദ് പാടിയ ഗാനം, ബി കെ ഹരിനാരായണന്റെ വരികൾ, അനിൽ ജോൺസന്റെ സംഗീതം.

സവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് പ്രവീൺ പൊറ്റക്കാട്. ഫ്രാൻസ് സ്ലോവാക്കിയ സന്ദർശനത്തിൻ്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നോവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടികൾക്ക് ഇടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത

നീതി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗദിന ആഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിൻ്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻഡ്സ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. നിപ്പ പ്രതിരോധ

അതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്രമന്ത്രി ജെ പി നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരൻ ഇന്ന് കോഴിക്കോട്ടെത്തും. ഇതുവരെ നടത്തിയ പ്രവർത്തനങ്ങൾ അദ്ദേഹം അവലോകനം ചെയ്യും. നിപ്പ രോഗബാധയുമായി ബന്ധപ്പെട്ട് മന്ത്രി എ പി അനിൽകുമാറിൻ്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് ജില്ലാ കളക്ടറുടെ ചേംബറിൽ അവലോകന യോഗം ചേർന്നു. രോഗിയുടെയും സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടവരുടെയും വിവരങ്ങൾ ആരാഞ്ഞ മന്ത്രി അവർക്കാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി നടന്ന സംസ്ഥാന വ്യാപക റെയ്ഡിൽ ഇന്നലെ 145 പേർ അറസ്റ്റിലായി. ഇതോടെ 2440 പേർ പിടിയിലായി. എം ഡി എം എയും മറ്റു മയക്കുമരുന്നുകളും പിടിച്ചെടുത്തു. നിരോധിത മയക്കുമരുന്ന് കൈവശം വെച്ചതിന് 137 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിൻ്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശന വേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്രലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 200 ദിവസം വരെ ചന്ദ്രനിൽ നിലനിൽക്കാൻ കഴിയുന്ന ചാന്ദ്രലാൻഡർ വികസിപ്പിക്കാനാണ് ശ്രമിക്കുന്നതെന്നും ഭാവി ദൗത്യങ്ങളിൽ ദീർഘകാല ചാന്ദ്ര പരിവേക്ഷണത്തിന് ഇത് സഹായകമാകുമെന്നും വി നാരായണൻ പറഞ്ഞു. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചു. ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെയും ജർമ്മനി കുറസോവയെയും നേരിടും. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർഹിംഗാമിലെ എഡ്ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് മികച്ച റെക്കോർഡാണ്. ഇരു ടീമുകളും ഏറ്റുമുട്ടിയ 16 മത്സരങ്ങളിൽ 13 വിജയം ഇന്ത്യക്കൊപ്പമായിരുന്നു. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിക്കുന്ന പ്രഭാഷണ സഭയിൽ സർസംഘചാലക് ഡോക്ടർ മോഹൻ ഭഗവത് പങ്കെടുക്കും. 3 സന്ദർശനത്തിനാണ് അദ്ദേഹം കേരളത്തിലെത്തിയത്. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി കുറ്റ്യാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്ന് തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കാസർകോട് ജില്ലാ പഞ്ചായത്ത് സംഘടിപ്പിക്കുന്ന മികവ് 2026 നാളെ രാവിലെ മന്ത്രി KM ഷാജി ഉദ്ഘാടനം ചെയ്യും. SSLC, +2, VHSC പരീക്ഷകളിൽ 100% വിജയം നേടിയ വിദ്യാലയങ്ങളെയും +2 പരീക്ഷയിൽ മുഴുവൻ മാർക്ക് നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാനത്തെ മികച്ച സ്റ്റുഡൻറ് പോലീസ് കേഡറ്റുകളായി തിരഞ്ഞെടുത്ത കാസർകോട് ജില്ലാ SPC അംഗങ്ങളെയും അനുമോദിക്കും. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ബന്ധു നിയമനത്തിലും സ്വജനപക്ഷപാതത്തിലും UDFും LDFും ഒരേ തൂവൽ പക്ഷികളാണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. ICC വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർഹിംഗാമിലെ എഡ്ബാസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7:00 മത്സരം. അടുത്ത മാസം 5 ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗിൽ ആണ് മത്സരത്തിലെ മാൻ ഓഫ് ദ മാച്ച്.
മൂന്ന് മത്സര പരമ്പരയിലെ രണ്ടാം മത്സരം ബുധനാഴ്ച.

0: ലക്നൌവിലാണ്. എറണാകുളം പരിയത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ അറിയിച്ചു. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂപടങ്ങളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. ഇവർക്ക് 1 വർഷത്തിനകം വീട് വെച്ച് നൽകുമെന്നും ഇപ്പോൾ താമസിക്കുന്ന സ്ഥലത്തെ മരം മുറിച്ച് മാറ്റുന്നതിന് സമയം നൽകുമെന്നും മന്ത്രി പറഞ്ഞു. കോഴിക്കോട് മാങ്കാവ് പന്തീരാങ്കാവ് റോഡിലെ സ്വകാര്യ ടൂറിസ്റ്റ് ഹോമിൽ നിന്ന് 194.6 ഗ്രാം MDMA കാരന്തൂർ സ്വദേശി ജാവേദ് ഖാനെ പോലീസ് പിടികൂടി. നിരവധി കേസുകളിലെ പ്രതിയാണ് ഇയാൾ. പാലക്കാട് ജില്ലയിൽ ഡെങ്കിപ്പനി ബാധിച്ച് ഒരാൾ മരിച്ചു. കരിമ്പുഴ അമ്പലംപാടം കന്നിച്ചാലിൽ മറിയയാണ് മരിച്ചത്. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. കാടുകുറ്റി വൈന്തലയിൽ പ്രവർത്തിക്കുന്ന ജലശുദ്ധീകരണശാലയിലാണ് അപകടം നടന്നത്. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. 46 വയസ്സായിരുന്നു. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടത്തുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് കാലിക്കറ്റ് എന്ന ഫേസ്ബുക്ക് പേജും @AirNewsCalicut എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കുക.
1: എന്തുകൊണ്ടാണ് മലബാർകാർക്ക് പ്രസവത്തെക്കുറിച്ചും സ്ത്രീരോഗങ്ങളെക്കുറിച്ചും ആശങ്കകളില്ലാത്തത്?
2: കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രഗത്ഭ പ്രൊഫസർമാരുടെ കീഴിലാണ് ഉള്ളിയരിയിലെ മലബാർ മെഡിക്കൽ കോളേജിന്റെ ഗൈനക്കോളജി വിഭാഗം പ്രവർത്തിക്കുന്നത്. പിന്നെ എന്തിനാ ആശങ്ക?
1: ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
4: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
5: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
6: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
7: ഗ്രഹണം എന്ന ചിത്രത്തിൽ വൈഷ്ണവി കണ്ണൻ പാടിയ ഗാനം.

0: ഇന്ന് പാട്ടി വേണം.
1: ആദ്യം ചാമ്പ്യനോടൊപ്പം ഒരു സെൽഫി.
0: ഐഡിയ ഇവിടെ തന്നെയാവാം പാട്ടി. പിസ്സ പാർട്ടി.
1: നിന്റെ കാർഡും പിന്നെന്താ?
2: എന്റെ കാർഡിന്റെ ഡീറ്റെയിൽസ് ഞാൻ തന്നെ ചേർത്തോളാം. RBI പറയുന്നു, നിങ്ങളുടെ പിൻ, OTP, CVV അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബാങ്കിംഗ് പാസ്വേഡ് ആരുമായും ഷെയർ ചെയ്യരുത്. ഓൺലൈൻ ബാങ്കിംഗ് സ്വന്തം കമ്പ്യൂട്ടർ, മൊബൈൽ, പിന്നെ സെക്യൂർ നെറ്റ്വർക്കിൽ നിന്ന് മാത്രം നടത്തൂ.
1: ബൈ ഗേൾസ്.
0: എവിടെയാ പോകുന്നത്?
1: അപ്പോ കേട്ടില്ലേ, നോ ഷെയറിംഗ്.
2: RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
3: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
4: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
3: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
4: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
3: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
4: TNC apply.
5: ഒപ്റ്റിക് അവന്യൂ പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
6: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
7: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
8: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത്.
9: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
8: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ്, മലപ്പുറം വേൻ, പാവങ്ങാട്, കോഴിക്കോട്.
10: നൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്.
11: നൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ്, ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.
10: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്.
12: നേത്ര ഫൗണ്ടേഷൻ, കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.
10: റീഗൽ ജ്വല്ലേഴ്സ്.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
14: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
15: വിപണിയിൽ ഇന്ന് സ്വർണം ഗ്രാമിന് 13,665 രൂപ, പവന് 1,09,320 രൂപ.
10: റീഗൽ ജ്വല്ലേഴ്സ്.
13: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില.
14: പ്രായോജികർ റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്. റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം ആൻഡ് കോഴിക്കോട്.
15: റീഗൽ ജ്വല്ലേഴ്സ് ഗോൾഡ് റേറ്റ് ഇനി നാളെ രാവിലെ 10:30.
10: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക്, പൂക്കൂട. സമർപ്പിക്കുന്നത്.
16: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ, സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ. കൊക്കൂരി IVF, മലാപ്പറമ്പ്, കോഴിക്കോട്.
17: നിരാശയല്ല വേണ്ടത്, ഉചിതമായ തീരുമാനങ്ങളാണ്. നിരവധി ദമ്പതികളെ സന്താന ലബ്ധി കൊണ്ട് സന്തുഷ്ടരാക്കിയ കൊക്കൂരിയുള്ളപ്പോൾ എന്തിനാണ് ആശങ്ക? വിശ്വസിക്കാം, കൊക്കൂരിയെ വിശാലമാക്കാം കുടുംബത്തെ. കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൌസിംഗ് കോളനി, മലാപ്പറമ്പ, കോഴിക്കോട്. വിളിക്കൂ 9847-3555-66.
10: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക്, പൂക്കൂട.
18: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും പൂക്കൂടയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. കോഴിക്കോട് കാക്കൂർ ALP സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന വിവിധ കലാപരിപാടികൾ ഇപ്പോൾ കേൾക്കാം.
19: ഇന്നത്തെ പൂക്കൂട പരിപാടി അവതരിപ്പിക്കുന്നത് കാക്കൂർ ALP സ്കൂളിലെ കൊച്ചു കൂട്ടുകാരാണ്. ആദ്യമായി ദേശഭക്തി ഗാനമായാലോ.

0: തുടർന്ന് ഒരു കഥയുമായി എത്തുന്നു ഐമലിസ. അമ്മയുടെ സ്നേഹം, അമ്മിഞ്ഞ പാലിനോടൊപ്പം ചുണ്ടിൽ വിരിയുന്ന ആദ്യത്തെ രണ്ടക്ഷരം അമ്മ. എത്ര സുന്ദരമായ പദം! അമ്മയെപ്പോലെ സ്നേഹവും കരുതലും നമുക്ക് ഈ ഭൂമിയിൽ ആര് നൽകും? ആർക്കും നൽകാൻ കഴിയില്ല. ഒരമ്മയുടെ സ്നേഹത്തിന്റെ കഥയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത്. പണ്ട് പണ്ട് യൂനോസ് എന്നൊരു ബാലൻ ഗ്രീസിൽ ജീവിച്ചിരുന്നു. വളരെ പാവപ്പെട്ടവനായിരുന്നു യൂനോസ്. അവനെ ഒരു പണിയും ചെയ്യാൻ അവന്റെ അമ്മ അവനെ സമ്മതിക്കുമായിരുന്നില്ല. അവന്റെ അമ്മ അവനെ അതിയായി സ്നേഹിച്ചിരുന്നു. ഒരു ദിവസം വനത്തിലേക്കുള്ള യാത്രക്കിടയിൽ അവൻ ഒരു സുന്ദരിയായ പെൺകുട്ടിയെ കണ്ടുമുട്ടി. അവളെ കണ്ട മാത്രയിൽ തന്നെ അവൻ ഇഷ്ടമായി. അല്ലയോ സുന്ദരി, നിന്നെ കണ്ട മാത്രയിൽ തന്നെ എനിക്കിഷ്ടമായി. ഞാൻ നിന്നെ വിവാഹം കഴിച്ചോട്ടെ. താങ്കളുടെ സ്നേഹം ഞാൻ എങ്ങനെ മനസ്സിലാക്കും? സുന്ദരി ചോദിച്ചു. യൂനോസ് പറഞ്ഞു, ഞാൻ വേണമെങ്കിൽ എന്റെ ഹൃദയം പറിച്ചു നൽകാം. അയ്യോ, അത് വേണ്ട. താങ്കളുടെ സ്നേഹം എനിക്കറിയണമെങ്കിൽ താങ്കളുടെ അമ്മയുടെ ഹൃദയം എനിക്ക് വേണം. ഇത് നൽകാൻ താങ്കൾക്ക് കഴിയുമോ? ഇത് കേട്ട യൂനോസ് ഇടിവെട്ടേറ്റവനെ പോലെയായി. ഒരു ഭാഗത്ത് തന്റെ പ്രിയപ്പെട്ട അമ്മ, മറുഭാഗത്ത് സുന്ദരി. അവനാകെ ധർമ്മസങ്കടത്തിലായി. അങ്ങനെ അവൻ ആ തീരുമാനത്തിലെത്തി. അമ്മയുടെ പിടയ്ക്കുന്ന ഹൃദയവുമായി സുന്ദരിയെ കണ്ട താഴ്വാരത്തിലേക്ക് അവൻ കുതിച്ചോടി. പെട്ടെന്ന് കാൽ കല്ലിൽ തട്ടി അവൻ തെറിച്ചു വീണു. ഹൃദയം കയ്യിൽ നിന്നും പോവുകയും ചെയ്തു. അമ്മയുടെ ഹൃദയം കുന്നിൻ മുകളിലേക്ക് പോയി. ആ ഹൃദയം പറഞ്ഞു, എന്റെ പ്രിയപ്പെട്ട മകനെ, വേദനിച്ചോ? സാരമില്ല, വേഗം എഴുന്നേറ്റു വാ. വേഗം വന്നില്ലെങ്കിൽ നിനക്ക് നിന്റെ സുന്ദരിയെ നഷ്ടപ്പെടും. ഇത് കേട്ട യൂനോസ് അമ്മയുടെ സ്നേഹത്തിന്റെ ആഴം തിരിച്ചറിഞ്ഞുകൊണ്ട് ആർത്തു കരഞ്ഞു. പ്രിയമുള്ളവരെ, നമ്മൾ ദിവസവും പത്രങ്ങളിൽ വായിക്കാറില്ലേ, മാതാപിതാക്കളെ കെട്ടിയിട്ടു പുഴവരിച്ച നിലയിൽ മാലിന്യ കൂമ്പാരത്തിനിടയിൽ തള്ളി, എന്തെല്ലാമുള്ള വാർത്തകൾ! ഇതുപോലെ നമ്മൾ ആരും ആകരുത്. മാതാപിതാക്കളെ സ്നേഹിക്കണം,
1: സംരക്ഷിക്കണം.
0: ഇനി ഒരു കവിത കേട്ടാലോ? അമ്മ ആരായിരുന്നു എന്ന ഈ കവിത ആലപിക്കുന്നത് നേത്ര സാഗ്യഷ്. രചന അനിൽകുമാർ കാവന്നൂർ. രക്തബന്ധങ്ങളെ മറന്നുപോകുന്ന ഈ കാലത്ത് വാർദ്ധക്യത്തിൽ അമ്മമാർ തെരുവിലേക്കും അനാഥാലയത്തിലേക്കും ഉപേക്ഷിക്കപ്പെടുമ്പോൾ ഓരോ അമ്മമാരും സ്വന്തം മക്കളെ നിർബന്ധമായും കേൾപ്പിക്കേണ്ട വരികൾ.

പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ, കാത്തിടം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടം സൗഹൃദങ്ങൾ. പള്ളികൾ, ചർച്ചുകൾ, അമ്പലങ്ങൾ, ശ്രേഷ്ഠ ഭാരത പൈതൃക മന്ദിരങ്ങൾ, കാത്തിടം നമ്മൾക്കൊരു മനസ്സാൽ കാലമെങ്ങും പുലർത്തിടം സൗഹൃദങ്ങൾ. ശംഖിന്റെ നാദവും പാങ്കുലിയും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ശംഖിന്റെ നാദവും പാങ്കുലിയും പോലെ പള്ളി മണിയും മുഴങ്ങിടട്ടെ. ഇതു ഭാരതം അതിസുന്ദരം അഭിമാനപൂരിതം, ഇടതെഞ്ചകത്തിലെങ്ങും അഴകോടെ ശോഭിതം, പകവെടിയ

ഗാന്ധിജി, പട്ടേലും, നെഹ്റു വന്ന് നമ്മിലേകിയ പൈതൃക മൂല്യങ്ങളെ ഭംഗം വരാതെ നാം പോറ്റിടണം ഭംഗിയോടെ ഈ ഭാരതത്തിൻ മക്കളെ. ഗാന്ധിജി, പട്ടേലും, നെഹ്റു.

0: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട.
1: അടുത്തതായി ദൈവത്തിന്റെ സ്വന്തം നാട് എന്നറിയപ്പെടുന്ന നമ്മുടെ കേരളത്തെ കുറിച്ചുള്ള സംഘഗാനവുമായി എത്തുന്നു ശ്രീവേദ, റിവിഷ്ണ, ആദിത്യ, അവന, നേത്ര, അദീന.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: ഇനി നമുക്ക് യുദ്ധത്തെ കുറിച്ചുള്ള ഒരു പ്രഭാഷണമായാലോ. മനുഷ്യരും മനുഷ്യരും തമ്മിലടിക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് നിഷ്കളങ്കരായ മനുഷ്യരുടെ ജീവിത സ്വപ്നങ്ങളാണ്. അവതരിപ്പിക്കുന്നത് അനുഷ്ക.
2: പ്രിയമുള്ളവരെ, യുദ്ധം മനുഷ്യർക്കിടയിൽ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ദുരന്തങ്ങളിൽ ഒന്നാണ്. അധികാരം, ഭൂമി, മതം, രാഷ്ട്രീയം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങളാണ് പലപ്പോഴും യുദ്ധത്തിന് കാരണമാകുന്നത്. യുദ്ധം മനുഷ്യ ജീവിതത്തിലും സമൂഹത്തിലും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുന്നു. കൂട്ടമരണങ്ങൾ, തലമുറകളിലേക്ക് പടരുന്ന ജനിതക രോഗങ്ങൾ, അനാഥത്വം, സമ്പത്തിന്റെയും ജീവനോപാധികളുടെയും നാശം തുടങ്ങിയവയൊക്കെയാണ് യുദ്ധങ്ങൾ ഭൂമണ്ഡലത്തിന് ഇത്ര കാലവും സമ്മാനിച്ചത്. ശാസ്ത്രത്തിന്റെ സകല നേട്ടങ്ങളും മനുഷ്യന്റെ നശീകരണത്തിനായി ഉപയോഗിക്കപ്പെടുമ്പോൾ വിലപ്പെട്ട മനുഷ്യ ജീവിതമാണ് നിർഭയം ഹോമിക്കപ്പെടുന്നത്. സ്ത്രീകളും കുട്ടികളുമാണ് മറ്റെന്തിലെയും പോലെ യുദ്ധങ്ങളുടെയും പ്രധാന ഇരകൾ. യുദ്ധം ഒന്നിനും പരിഹാരമല്ല, അതാണ് ലോകാനുഭവം. ചരിത്രം പരിശോധിച്ചാൽ അറിയാം, യുദ്ധങ്ങൾ നാശമേ വരുത്തി വെച്ചിട്ടുള്ളൂവെന്ന്. യുദ്ധം വിജയമല്ല, മനുഷ്യരാശിയുടെ പരാജയത്തിന്റെ ശബ്ദമാണ്. പ്രതിരോധത്തിനു വേണ്ടി ഓരോ രാജ്യവും ചിലവഴിക്കുന്ന കോടിക്കണക്കിന് രൂപയും ശത്രുവിനെ നിഗ്രഹിക്കാൻ ചിലവഴിക്കുന്ന മനുഷ്യാധ്വാനവും ഉണ്ടെങ്കിൽ പട്ടിണി മുക്തമായ ക്ഷേമരാജ്യം എളുപ്പത്തിൽ സൃഷ്ടിക്കാം. ഒരു യുദ്ധം കൊണ്ട് ആരും ഇതുവരെ വിജയിച്ചിട്ടില്ല. ഭൂമിയിലെ 75% ഊർജ്ജവും ചിലവഴിക്കപ്പെട്ടത് യുദ്ധങ്ങൾക്ക് വേണ്ടി മാത്രമാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ ഊർജം മനുഷ്യ ജീവിതത്തിന്റെ നന്മയ്ക്കായി ചിലവഴിച്ചിരുന്നുവെങ്കിൽ ഭൂമി സ്വർഗമായി തീർന്നേനെ. ലോകത്ത് സമാധാനം പുലരുവാനാണ് നാം ശ്രമിക്കേണ്ടത്. എല്ലാ രാജ്യങ്ങളും എല്ലാ ജനങ്ങളും ആത്മാർത്ഥമായി വിചാരിച്ചാൽ യുദ്ധങ്ങളില്ലാത്ത സൗഹാർദ്ദമായ ഒരു പുതുലോകം സൃഷ്ടിക്കാൻ കഴിയും. അതിനായി നാം ഓരോരുത്തർക്കും പരിശ്രമിക്കാം. നമുക്ക് ഈ അവസരത്തിൽ മഹാത്മജിയുടെ വാക്കുകൾ ഓർക്കാം. യുദ്ധം മനുഷ്യന്റെ മനസ്സിൽ നിന്നാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ സമാധാനവും അവിടെ നിന്ന് തന്നെ തുടങ്ങണം. ഓരോ മനുഷ്യനും ഓരോ വിദ്യാർത്ഥിയും സ്വന്തം ചിന്തകളിലൂടെ സമാധാനത്തിന്റെ വിത്ത് വിതയ്ക്കുമ്പോഴാണ് യഥാർത്ഥ വിജയം നേടുന്നത്. നമുക്ക് ആയുധങ്ങൾക്ക് പകരം ആശയങ്ങൾ ഉയർത്താം. പടയോട്ടത്തിനിടയിൽ നിശബ്ദമായി കരയുന്ന കുട്ടികളുടെ കണ്ണുനീർ കാണുന്നവരായിരിക്കട്ടെ നാം. യുദ്ധമില്ലാത്ത ലോകം, അതാണ് മനുഷ്യരാശിയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ. അതിരുകളില്ലാത്ത മാനവ സ്നേഹത്തിന്റെ പുത്തൻ പ്രകാശം ലോകം മുഴുവൻ പരക്കട്ടെ എന്ന പ്രത്യാശയോടെ, പ്രാർത്ഥനയോടെ എന്റെ കൊച്ചു പ്രഭാഷണം ഇവിടെ നിർത്തട്ടെ.
0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കോട്.
1: അവസാനമായി ഒരു തമിഴ് പദ്യമായാലോ. ആലാപനം അദീന. വണക്കം പെരിയോർകളെ, നൻപെരുകളെ. വണക്കം പെരിയോർകളെ, നൻപെരുകളെ. നാനിങ്ക സൊല്ല പോകിറേ കവിതേ വൈരമുത്തു അവർകൾ മുതല മുതലായി അമ്മാവുക്ക് ആയിരം താൻ കവി സൊന്നേൻ അഴാഴഹായ് പൊയ് സൊന്നേൻ പിത്തവള ഓം പെറുമ ഒത്ത വരി സൊല്ലലയെ കാത്തെല്ലാം മാംപാട്ട് കായിതത്തിൽ അവനെടുത്ത് ഊരെല്ലാം മാംപേച്ച് ഓങ്കീർത്തി എഴുതലയെ എഴുതവോ പഠിക്കവോ ഏലാത് തായ്വത്തി എഴുതിയെന്ന ലാഭമിന്നെ എഴുതാമ പോണേനോ എഴുതവോ പഠിക്കവോ ഏലാത് തായ്വത്തി.

0: എഴുതിയ എന്ന ലാഭമിന്നെ എഴുതാമ പോണേനോ പൊണ്ണയ്യാ ദേവൻ പെത്ത പൊണ്ണേ കുലമഹളെ എന്നെ പുറന്തള്ള ഇടുപ്പു വലി പൊറുത്തവളെ വൈരമുത്തു പിറപ്പാത വയറ്റിൽ നീ സുമന്തതില്ലേ വൈരമുത്തു പിറപ്പാത വയറ്റിൽ നീ സുമന്തതില്ലേ വയറ്റിൽ നീ സുമന്ത ഒന്ന് വൈരമുത്തു ആയിരിച്ച് കണ്ണുക്കാത് മൂക്കോട് കറുപ്പാ ഒരു പിണ്ടം ഇടപ്പക്കം കിടക്കയിലെ എന്നെന്ന നനച്ചിരുപ്പ് കത്തിയെടുപ്പവണോ കളവാണ പിറന്തവണോ തരണിയാളെ വന്നിരിക്കും താസിദാരിവമ്പാനോ ഇന്ത വിവരങ്ങൾ ഏതൊന്നും തെറിയാമേ നെഞ്ചൂട്ടി വിളന്ത ഉണ്ണെ നെനിച്ച അഴുക വരും കഥകഥന്ന് കളിക്കിണ്ടി കളിക്കുള്ള കുളിവെട്ടി കറുപ്പെട്ടി നല്ലെണ്ണ കലന്ത് തെറുവായേ തൊണ്ടയിൽ അതിരങ്കും സഹമാന ഇളം സൂട് മണ്ടയിലെ ഇന്നും മസമസന്ന് നിക്കിതമ്മ കൊത്തമല്ലി വറുത്തു വച്ച് കുറുമുളക രണ്ടു വച്ച് സീരകവും ചെറുമുളകും ചേർത്ത് വെച്ച് നീർത്തളിച്ച് കുമ്മി അരച്ച് നീ കൊളകൊളന്ന വഴിക്കയിലെ അമ്മി മണക്കും അടുത്ത തെരുമണ മണക്കും തിത്തിക്കേ സമച്ചാലും തിട്ടിക്കിട്ടേ സമച്ചാലും കത്തിരിക്കാൻ നീവടിയും കൊളവാട് തേനൊഴകും കോളിക്കൊളമ്പുമേലെ കുട്ടിക്കുട്ടിയാ മിതക്കും തേങ്കാ ചില്ലുക്ക് ദേഹമെല്ലാം എച്ചിയൂറും വറുമയിലെ നാമപ്പെട്ട വലിതാംഗമാട്ടാവ് പേന എടുത്തേൻ പ്രപഞ്ചം പിച്ചെറുന്തേൻ പാസുവന്ത വേളയിലെ കാസു പണം കൂടലിയേ കാസുവന്ത വേളയിലെ പാസമഞ്ചു സേരളിയേ കല്യാണം നാൻ സെഞ്ചു കതിയെത്തു നിക്കയിലെ പെത്ത അപ്പൻ സെന്നെ വന്ന് സ്വത്തെഴുതി പോണവിന്നേൻ അഞ്ചാറു വർഷം ഉസമുഖം പാക്കാമേ പിള്ളി മണം പിത്താച്ചേ പെത്ത മണം കല്ലാച്ചേ പഠിപ്പ് പഠിച്ചു കിട്ടേ പണ അണുപ്പി വച്ച മഹ കൈവിട മാട്ടാന്നു കടസീല നമ്പളയെ പാസം കണ്ണീർ പഴയ കഥ എല്ലാമേ വെറിച്ചോടിപ്പോണ വേദാന്തമായിരിച്ച് വൈഹേലെ ഊർമുഴുഹ് വല്ലൂറും സെന്തഴുഹ് കൈപ്പിടിയാ കൂട്ടി വന്നു കരസീർത്തു വിട്ടവളെ എനക്കൊന്നു ആണതിന്നാ ഉനക്കു വേറെ പിള്ളയുണ്ട് ഉനക്കൊന്നു ആണതിന്നാ എനക്കു വേറെ തായിരുക്ക നന്ദി
1: പോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിച്ചത്
2: ഒട്ടേറെ പുഞ്ചിരികൾ പകർന്ന 10 വർഷത്തെ സേവന മികവുമായി കൊക്കൂരി നൽകുന്നു വന്ധ്യതാ ചികിത്സ സ്ത്രീകൾക്കുള്ള താക്കോൽ ദ്വാര ശസ്ത്രക്രിയ കൊക്കൂരി IVF മലാപ്പറമ്പ് കോഴിക്കോട്
3: ഹോം തിയേറ്റർ ബ്ലൂടൂത്ത് സ്പീക്കർ പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ
4: 77% ഓഫിൽ ഹോം തിയേറ്റർ
3: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്
4: ഇയർബഡ്സ് പവർ ബാങ്ക് സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്
3: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും
4: TNC apply.
5: They say the view from the top changes everything. But for a few, the view from the clouds is the only one that matters. The Indian Air Force invites applications for commissioned officers through AFCAD 2 of 2026. Registrations open on May 20th, 2026. Visit afcad.edcil.co.in and take the first step toward the blue.
6: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്
6: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ
7: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ് ദ സ്റ്റീൽ ഡോർസ്
8: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ
9: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ ഉള്ളിയേരി കോഴിക്കോട്
10: ഈ മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു
11: ഗാലക്സി S25 ഓപ്പോ റെഡ്മി റെഡ്മി നോട്ട് വിവോ X300 സീരീസ് സ്മാർട്ട്ഫോണുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI ബാങ്ക് ക്യാഷ് ബാക്ക് UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ
10: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിനെ വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ
11: TNC apply.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് നന്ദി അറിയിച്ച് പ്രധാനമന്ത്രി. സെർബിയൻ പ്രസിഡന്റിന്റെ ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ. ബാംഗ്ലൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിന്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും പ്രതിഫലം പ്രതീക്ഷിക്കാതെ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. ജീവിതത്തിൽ രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗ്ഗങ്ങളിലൊന്നാണ് രക്തദാനമെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. രക്തദാനത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ച്

0: കുറിച്ച് അവബോധമുണ്ടാക്കുന്നതിൻ്റെയും പൊതു മിഥ്യാധാരണകൾ ഇല്ലാതാക്കേണ്ടതിൻ്റെയും പ്രാധാന്യം കേന്ദ്രമന്ത്രി എടുത്തു പറഞ്ഞു. എറണാകുളം പര്യത്തുകാവ് ഭൂമി തർക്കം രമ്യമായി പരിഹരിച്ചതായി മന്ത്രി റോജി എം ജോൺ. താമസക്കാർക്ക് 5 സെന്റ് സ്ഥലവും വഴിയും നൽകാൻ ഇന്നലെ സ്ഥലവാസികളും ഭൂ ഉടമകളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ഉന്നതതല യോഗത്തിൽ തീരുമാനമായി. വാട്ടർ അതോറിറ്റിയുടെ തൃശൂർ വൈന്തല ജലശുദ്ധീകരണശാലയിലെ ക്ലാരിഫയറിൽ വീണ് ഓപ്പറേറ്റർ മരിച്ചു. മേലൂർ സ്വദേശി ജോസഫാണ് മരിച്ചത്. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. മിഥുനമാസ പൂജകൾക്കായി ശബരിമല നട ഇന്നു തുറക്കും. വൈകിട്ട് 5 തന്ത്രിയുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി ശ്രീകോവിൽ തുറന്ന് നെയ്ത്തിരി തെളിയിക്കും. FM പ്രധാന വാർത്തകൾ ഇനി 12 മണിക്ക്.
1: മെഡിക്കൽ കോളേജിൽ നിന്നും വിരമിച്ച 4 പ്രശസ്ത പ്രൊഫസർമാരുൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
2: വേദനരഹിത പ്രസവം സുഖപ്രസവത്തിന്റെ ചെലവിലൊരുക്കി ഏറ്റവും കുറഞ്ഞ പ്രസവ പാക്കേജുകളുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, ഉള്ളിയേരി, കോഴിക്കോട്.
3: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
3: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: Crescent Builders, Dil Se Dil Tak.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: പ്രിയ ശ്രോതാക്കളെ, ദിൽ സേ ദിൽ തക്കിന്റെ പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 3 പതിറ്റാണ്ടോളം ഇന്ത്യൻ ചലച്ചിത്ര പിന്നണി ഗാനരംഗത്ത് തന്റെ സ്വരസാന്നിധ്യം അറിയിച്ചൊരാൾ. പാടുന്നത് കേട്ടാൽ ലതാ മങ്കേഷ്കർ ആണോ എന്ന് തോന്നിപ്പോകുന്ന അത്ര ആ ശബ്ദത്തോട് സ്വരച്ചേർച്ചയുള്ള ഒരാൾ. സാഹിർ ലുധിയാൻവിക്ക് അവരോട് തോന്നിയ പ്രണയത്തിന് സ്വന്തം കരിയർ അവസാനിപ്പിച്ചൊരു ഗായിക. സുമൺ കല്യാൺപൂർ.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, preferred, trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്.

0: തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിരകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
1: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. ക്രസന്റ് ബിൽഡേഴ്സ്, പ്രിഫേർഡ്, ട്രസ്റ്റഡ്.
2: 1937 ജനുവരി 28 കൊൽക്കത്തയിലാണ് സുമൻ ജനിച്ചത്. കർണാടകയിലെ ഉടുപ്പിയിലെ ഹേമാദി എന്ന ഗ്രാമത്തിലെ സാരസ്വത ബ്രാഹ്മണ കുടുംബത്തിലെ അംഗമാണ് സുമൻ.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയിലെ ഉയർന്ന ഉദ്യോഗസ്ഥനായ ശങ്കർ റാവു ഹേമാദിയായിരുന്നു പിതാവ്.

ജോലി ആവശ്യാർത്ഥം ദീർഘകാലം കൊൽക്കത്തയിലായിരുന്നു ശങ്കർ റാവു. സുമന് 3 വയസ്സുള്ളപ്പോൾ ബ്രിട്ടീഷ് ഇന്ത്യയുടെ ഭാഗമായിരുന്ന ധാക്കയിലേക്ക് സ്ഥലം മാറ്റം കിട്ടി മാറി. പിന്നീട് അവിടെയായിരുന്നു വർഷങ്ങളോളം അവർ കഴിഞ്ഞത്. മാതാവ് സീതയെ കൂടാതെ കുടുംബത്തിൽ 5 പെൺമക്കളും 1 മകനുമുണ്ടായിരുന്നു. അതിൽ സുമനായിരുന്നു ഏറ്റവും മുതിർന്ന കുട്ടി.

ബോംബെയിലേക്ക് കുടിയേറി. അവിടെ നിന്നാണ് സംഗീതം അഭ്യസിക്കാൻ തുടങ്ങിയത്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ചിത്രകലയിലും സംഗീതത്തിലും സുമൻ അതീവ താൽപ്പര്യം കാണിച്ചിരുന്നു. ബോംബെയിലെ പ്രശസ്തമായ സെയിന്റ് കൊളംബ ഹൈസ്കൂളിൽ നിന്ന് സ്കൂൾ പഠനം പൂർത്തിയാക്കിയ സുമന് ചിത്രകലയിൽ ഉന്നത പഠനത്തിനായി പ്രമുഖ സ്ഥാപനമായ സർ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രവേശനം ലഭിച്ചു. അതോടൊപ്പം തന്നെ സുമൻ ശാസ്ത്രീയ സംഗീതവും അഭ്യസിക്കാൻ തുടങ്ങി.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: ഒരേ സമയം രണ്ട് പദ്ധതികൾ കൃത്യസമയത്ത് പൂർത്തിയാക്കി ക്രസന്റ് ബിൽഡേഴ്സ്. തൊണ്ടയാട് ബൈപ്പാസിലെ 24 നിലകളുള്ള ഡൗൺ ടൗൺ ക്രസന്റും മലബാർ ബൊട്ടാനിക്കൽ ഗാർഡൻ സമീപമുള്ള സ്പേസ് ഓൺ എർത്തും രണ്ടും വ്യത്യസ്ത ജീവിത ശൈലികളെ മുൻനിർത്തിയാണ് ഒരുക്കിയിരിക്കുന്നത്. ആധുനിക സൗകര്യങ്ങളോടെയുള്ള നഗര ജീവിതവും പ്രകൃതിയോട് ചേർന്ന ശാന്തമായ താമസാനുഭവവും ഗുണമേന്മയും കൃത്യസമയത്തുള്ള പൂർത്തീകരണവും മുൻനിർത്തി വിശ്വാസ്യതയുടെ പേരിൽ വീണ്ടും ശ്രദ്ധ നേടി ക്രസന്റ് ബിൽഡേഴ്സ്.
3: ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ക്രസന്റ് ബിൽഡേഴ്സ് അറ്റ് 9744999888. Crescent Builders, Preferred, Trusted.
4: പൂനെയിലെ പ്രഭാത് ഫിലിംസിന്റെ സംഗീത സംവിധായകനും അടുത്ത കുടുംബ സുഹൃത്തുമായ പണ്ഡിറ്റ് കേശവറാവു ഭോലെയായിരുന്നു സംഗീതം പഠിപ്പിച്ചിരുന്നത്. ആദ്യമൊക്കെ ഒരു ഒഴിവുസമയ വിനോദം എന്ന നിലയ്ക്കാണ് സംഗീതത്തെ എടുത്തിരുന്നതെങ്കിൽ പതുക്കെ പതുക്കെ ഉസ്താദ് അബ്ദുൾ റഹ്മാന്റെ പക്കൽ നിന്നും ഗുരുജി മാസ്റ്റർ നവരംഗിന്റെ അടുത്തു നിന്നും അല്പം ഗൗരവത്തോടെ തന്നെ സംഗീതം പഠിക്കാൻ ആരംഭിച്ചു. അതോടെയാണ് സംഗീതത്തെ ഒരു ജീവിതോപാധി എന്ന നിലയിൽ സമീപിക്കാൻ സുമൻ തുടങ്ങിയതെന്ന് അവർ ഒരഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുമൻ കല്യാൺപൂരിന്റെ ഇളയ സഹോദരി ശ്യാമ ഹേമാദിയും ഗായികയാണ്.

0: Crescent Builders, Dil Se Dil Tak.
1: Crescent Builders, Preferred, Trusted.
2: വീട്ടിൽ എല്ലാവർക്കും സംഗീതത്തോട് അഭിരുചിയുണ്ടെങ്കിലും പരസ്യമായി എവിടെയെങ്കിലും പാടാനോ പെർഫോം ചെയ്യാനോ പിതാവ് അനുവദിച്ചിരുന്നില്ല. എന്നാൽ 1952 ഓൾ ഇന്ത്യ റേഡിയോയിൽ പാടാൻ ലഭിച്ച അവസരം നിഷേധിക്കാൻ പറ്റിയില്ല. അന്നു മുതലാണ് സുമൻ കല്യാൺപൂരിന്റെ സ്വരമാധുരി ലോകം കേൾക്കാൻ തുടങ്ങിയത്.

0: സുമൻ കല്യാൺപൂരിനെ കുറിച്ച് കൂടുതലറിയാം അടുത്തയാഴ്ച. ഈ അധ്യായം തയ്യാറാക്കിയത് സരിത മാഹിൻ.
1: ക്രസന്റ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിച്ചത്
1: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.

0: ദിശ പദ്ധതിയുടെ ഭാഗമായ ടെലിലോ ന്യായ് ബന്ധു നിയമസാക്ഷരതാ ബോധവൽക്കരണ പരിപാടികളിൽ പങ്കാളികളാകും. നിയമസഹായത്തിനായി ടെലിലോ ടോൾ ഫ്രീ നമ്പർ 1444 www.telehyphenlaw.in എന്ന വെബ്സൈറ്റിലോ ബന്ധപ്പെടുക.
1: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ,
2: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
3: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്. പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
2: എല്ലാ മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.

ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹത്തോടെ സ്വാഗതം യുവർ ചോയ്സിലേക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഈ ഒരു അരമണിക്കൂറിനുള്ളിൽ ആവശ്യപ്പെടാം. അയക്കേണ്ട നമ്പർ 9400224440. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഇപ്പോൾ മുതൽ വാട്സപ്പ് ചെയ്യാം.

പ്രോഗ്രാം നമ്പർ ഒരിക്കൽ കൂടി 9400224440. ആദ്യം കേൾക്കാം കണ്ണിനും കണ്ണാടിക്കും എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, എം ജയചന്ദ്രന്റെ സംഗീതം.

0: സ്ഥാപിക്കുന്നത് ഒപ്റ്റിക് അവന്യൂ.
1: കൃത്യമായ കാഴ്ച പരിശോധനയ്ക്ക് ശേഷം കണ്ണടകൾ സ്വന്തമാക്കാം കുറഞ്ഞ വിലയിൽ.
2: ഒപ്റ്റിക് അവന്യൂ ഐ ക്ലിനിക്, മാർക്കറ്റിന് മുൻവശം, ബാലുശ്ശേരി.
3: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
4: യുവ ചോയ്സിൽ ഇനി കേൾക്കാം ഹരികൃഷ്ണൻസ് എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസും ചിത്രയും പാടിയത്. കൈതപ്രത്തിന്റെ വരികൾക്ക് ഔസേപ്പച്ചന്റെ സംഗീതം. ഈ ഗാനം യുവ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു വെസ്റ്റ് ഹിൽ നിന്നും ഉണ്ണി, മണികണ്ഠൻ, സുരേഷ് ബാബു, അനിയൻകുട്ടൻ എന്നിവർ.

0: മഴയായിട്ട് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യ.
1: എന്നാ അകത്തിരുന്ന് വേൾഡ് കപ്പ് കണ്ടോളൂ.
2: മൈജി ലാഭമഴയിൽ ബ്രാൻഡഡ് സ്മാർട്ട് ടിവികൾ 7000 രൂപയിൽ താഴെ, സെലക്ടഡ് സൈസ് സോണി ടിവി മോഡലുകൾക്കൊപ്പം ഫുട്ബോൾ സമ്മാനം, 5000 രൂപീസ് വരെ എക്സ്ചേഞ്ച് ബോണസ്, പ്രമുഖ ബ്രാൻഡുകൾ മൈജിയുടെ സ്പെഷ്യൽ പ്രൈസിൽ.
1: എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും TNC അപ്ലൈ.
3: ഒപ്റ്റിക് അവന്യൂ, പാട്ടുപെട്ടിക്കാലം നിങ്ങൾക്കായി.

0: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈ ജി ലാഭമഴ.
1: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2,000 രൂപ ക്യാഷ് ബാക്ക്.
0: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18,000 രൂപയിൽ താഴെ.
1: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവി.
0: മൈ ജി ലാഭമഴ,
1: TNC അപ്ലൈ.
2: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്
3: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം ദേശാടന കിളി കരയാറില്ല എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ രചന, രവീന്ദ്രന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു കൊമേരിയിൽ നിന്നും മീനു ബാബു.

0: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: ടിഎൻസി അപ്ലൈ.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
2: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
3: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: വൺ 103.6 റിയൽ എഫ് എമ്മിൽ യുവർ ചോയ്സ് ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം വെള്ളിത്തിര എന്ന ചിത്രത്തിലെ ഗാനം. പി ജയചന്ദ്രനും ചിത്രയും പാടിയത്. കൈതപ്രം, ഷിബു ചക്രവർത്തി എന്നിവരുടെ രചനയിൽ അൽഫോൺസിൻ്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നത് മലപ്പുറത്ത് നിന്നും ഇവ മുനീഷ.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 13 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്.
3: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
4: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം നാടോടിക്കാറ്റ് എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസ് പാടിയത്, യൂസഫ് അലി കേച്ചേരിയുടെ രചന, ശ്യാമിന്റെ സംഗീതം. ഈ ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചെട്ടിപ്പടിയിൽ നിന്നും നജ്മത് അസ്കർ.

0: യു ആർ ചോയ്സിൻ്റെ ഇപ്പോഴത്തെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇനി ഉച്ചയ്ക്ക് ശേഷം 3 മണിക്ക്
1: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സാപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ

FM പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. നിപ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണവും നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. മന്ത്രി കെ മുരളീധരൻ കോഴിക്കോട് കളക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ സംബന്ധിക്കുന്നു. യോഗത്തിനുശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. സിപിഐഎം എംഎൽഎമാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി സി പി ജോൺ. കെഎസ്ആർടിസി സൌജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന സിപിഐഎം എംഎൽഎമാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം വി കെ ഫൈസൽ ബാബു എംഎൽഎ സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തരവകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് എംഎൽഎ അറിയിച്ചു. നിപ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ സിപിഐഎം കോഴിക്കോട് പ്രതിഷേധ പ്രകടനം നടത്തി. പ്രതിഷേധ യോഗം എ പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിപിഐഎം കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി വി വിനോദ് അന്തരിച്ചു. ബാലസംഘം SFI ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. ICC വനിതാ T20 ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം.

0: 2025-26 അധ്യയന വർഷം മലപ്പുറം ജില്ലയിൽ SSLC, +2, ഡിഗ്രി, PG പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ പട്ടികവർഗ വിദ്യാർത്ഥികളിൽ നിന്നും പ്രോത്സാഹന ധനസഹായത്തിനുള്ള അപേക്ഷകൾ ക്ഷണിച്ചു. വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ ഫോൺ നമ്പർ സഹിതമുള്ള അപേക്ഷ, ജാതി, ആധാർ, മാർക്ക് ലിസ്റ്റ്, വ്യക്തതയുള്ള ബാങ്ക് പാസ്ബുക്ക് പകർപ്പ് എന്നിവ സഹിതം ജൂൺ 20 വൈകിട്ട് 5 ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകളിൽ ലഭ്യമാക്കണം. SSLC മിനിമം 6 B ഉം 4 C ഉം, +2 മിനിമം 4 B ഉം 2 C ഉം ലഭിച്ചവർ മാത്രം അപേക്ഷിച്ചാൽ മതിയാവും. ഏതെങ്കിലും വിഷയത്തിൽ D+ ഗ്രേഡുകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആനുകൂല്യത്തിന് അപേക്ഷിക്കേണ്ടതില്ല. അപേക്ഷകൾ സ്വീകരിക്കുന്ന ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസുകൾ, ITDP നിലമ്പൂർ. ഫോൺ നമ്പർ 0491-3122-0315. നിലമ്പൂർ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, ഫോൺ നമ്പർ 9496-07-0368. എടവണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, നമ്പർ 9496-07-0369. പെരിന്തൽമണ്ണ ട്രൈബൽ എക്സ്റ്റൻഷൻ ഓഫീസ്, നമ്പർ 9496-07-0400.
1: വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ, വെങ്ങേരി, കോഴിക്കോട്.
2: ന്യൂറ ഹൗസ് ലോൺസ് രാഗപരാഗം സമർപ്പിക്കുന്നത്
3: ന്യൂറ ഹൗസ് ലോൺസ് ആൻഡ് പ്ലാൻസ് ഓപ്പോസിറ്റ് IMA ഹാൾ, കോഴിക്കോട്.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
0: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി ചുങ്കം ജംഗ്ഷൻ താമരശ്ശേരി.
3: വെനീസിയ ബാത്ത്വെയർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ബെനീസിയ ബാത്ത്വെയർസ്.
4: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്.
3: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.

0: കോഴിക്കോട് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ന്യൂനപക്ഷ യുവജന പരിശീലന കേന്ദ്രം 2026 ജൂലൈയിൽ ആരംഭിക്കുന്ന സൗജന്യ PSC പരീക്ഷാ പരിശീലന ബാച്ചിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. 18 വയസ്സ് പൂർത്തിയായ ന്യൂനപക്ഷ വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്ക് കോഴിക്കോട് പുതിയറയിലെ പരിശീലന കേന്ദ്രത്തിൽ ജൂലൈയിൽ ക്ലാസുകൾ ആരംഭിക്കും. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി June 24. 6 മാസ ദൈർഘ്യമുള്ള റെഗുലർ ഹോളിഡേ ബാച്ചുകളിലായി സൗജന്യ പരിശീലനമാണുള്ളത്. വ്യക്തിഗത വിവരങ്ങൾ, 2 പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പുകൾ എന്നിവ സഹിതം നേരിട്ട് അപേക്ഷ സമർപ്പിക്കണം.
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
2: ഇളയനില
1: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
3: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പിന് കീഴിൽ കോഴിക്കോട് പ്രവർത്തിക്കുന്ന വൊക്കേഷണൽ ട്രെയിനിംഗ് സെന്റർ 18-30 പ്രായമുള്ള ഭിന്നശേഷിക്കാരായ യുവതി യുവാക്കൾക്ക് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ, ഹോർട്ടികൾച്ചർ, റീറ്റെയിൽ മാനേജ്മെന്റ്, ഹൌസ് കീപ്പിംഗ് എന്നീ മേഖലകളിൽ തൊഴിൽ പരിശീലനം നൽകുന്നു. തൊഴിൽ പരിശീലനത്തോടൊപ്പം സാമൂഹ്യ ഇടപെടൽ, വ്യക്തിത്വ വികാസം എന്നിവയിലും പരിശീലനം നൽകുന്നു. താൽപ്പര്യമുള്ളവർ നാളേക്കുള്ളിൽ 0495235403 അല്ലെങ്കിൽ 7025695260 എന്നീ നമ്പറുകളിൽ രാവിലെ 10 മുതൽ വൈകിട്ട് 4 വരെ ബന്ധപ്പെടുക.
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം
0: സമർപ്പിക്കുന്നത്
2: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.

ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അബ്ദുൽ കബീർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. വാർത്തകൾ വിശദമായി. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി കൂടിക്കാഴ്ച നടത്തും. തുടർന്ന് ഇരുവരും ഭാരത് ഇന്നൊവേറ്റ്സ് പരിപാടി ഉദ്ഘാടനം ചെയ്യും. പ്രാദേശിക ആഗോള വിഷയങ്ങളിലെ കാഴ്ചപ്പാടുകൾ ഇരുവരും ചർച്ച ചെയ്യും. ഫ്രാൻസിൽ നടക്കുന്ന G7 ഉച്ചകോടിയിലും പ്രധാനമന്ത്രി പങ്കെടുക്കും. ഫ്രാൻസിലെ നീസിൽ ലഭിച്ച ഊഷ്മള സ്വീകരണത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രാൻസിലെ ഇന്ത്യൻ സമൂഹത്തിന് നന്ദി പറഞ്ഞു. അവിസ്മരണീയ മുഹൂർത്തമാണിതെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. നാട്ടിൽ നിന്ന് കിലോമീറ്ററുകൾ അകലെയാണെങ്കിലും രാജ്യവുമായി ഇന്ത്യൻ പ്രവാസികളുടെ ബന്ധം എക്കാലത്തെയും പോലെ ശക്തമായി തുടരുന്നതായി പ്രധാനമന്ത്രി പറഞ്ഞു. ഫ്രാൻസിൽ അടുത്തയാഴ്ച G7 ഉച്ചകോടിക്കിടയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും മറ്റ് ലോക നേതാക്കളുമായും കൂടിക്കാഴ്ച നടത്തുമെന്ന് വൈറ്റ് ഹൌസ് അറിയിച്ചു. സാമ്പത്തിക വളർച്ച, വിതരണ ശൃംഖലകൾ, നിർമ്മിത ബുദ്ധി, നിക്ഷേപ പങ്കാളിത്തം, ആഗോള സുരക്ഷാ വെല്ലുവിളികൾ എന്നിവ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യുമെന്ന് വൈറ്റ് ഹൌസ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയുടെ ആരോഗ്യ സംരക്ഷണ മേഖല കഴിഞ്ഞ ദശകത്തിൽ വലിയ മാറ്റത്തിന് സാക്ഷ്യം വഹിച്ചതായി കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി പറഞ്ഞു. എല്ലാ പൌരന്മാർക്കും പ്രാപ്യവും താങ്ങാനാവുന്നതുമായ ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിൽ ഗവൺമെന്റ് ശ്രദ്ധ കേന്ദ്രീകരിച്ചെന്ന് അദ്ദേഹം സാമൂഹിക മാധ്യമ പോസ്റ്റിൽ കുറിച്ചു. ഗവൺമെന്റിന്റെ ആരോഗ്യ സംരക്ഷണ സംരംഭങ്ങൾ രാജ്യത്തിന്റെ ആരോഗ്യരംഗത്തെ അടിസ്ഥാന സൗകര്യങ്ങളെ ശക്തിപ്പെടുത്തിയെന്നും ഗഡ്കരി പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദിയെ അഭിനന്ദിച്ച സെർബിയൻ പ്രസിഡന്റ് അലക്സാണ്ടർ വുചിക്കിന് പ്രധാനമന്ത്രി നന്ദി അറിയിച്ചു. സെർബിയൻ പ്രസിഡന്റിന്റെ സമീപകാല ഇന്ത്യാ സന്ദർശനത്തെയും സന്ദർശനവേളയിൽ നടന്ന ഫലപ്രദമായ ചർച്ചകളെയും പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ സ്മരിച്ചു. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാഘോഷങ്ങളുടെ ഭാഗമായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ പരിപാടി സംഘടിപ്പിച്ചു. രാവിലെ 6:15 തുടങ്ങിയ പരിപാടി 7:35 വരെയായിരുന്നു. മൊറാർജി ദേശായി നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് യോഗ, ഹാബിൽഡ് എന്നിവയുമായി സഹകരിച്ചാണ് പരിപാടി സംഘടിപ്പിച്ചത്. തണുത്തുറഞ്ഞ കാലാവസ്ഥയിൽ ചാന്ദ്ര ലാൻഡറിനെ സംരക്ഷിക്കാൻ കഴിയുന്ന കൃത്രിമ താപ സംവിധാനം വികസിപ്പിക്കും.

0: ിക്കാൻ ആണവോർജ വകുപ്പുമായി സഹകരിച്ച് പ്രവർത്തിക്കുന്നതായി ISRO ചെയർമാൻ വി നാരായണൻ അറിയിച്ചു. ബംഗളൂരുവിൽ CSIR റൈസ് കോൺക്ലേവിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി കെ മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം നടക്കുന്നു. കലക്ട്രേറ്റിൽ നടക്കുന്ന യോഗത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതരും ആരോഗ്യവകുപ്പ് ഉദ്യോഗസ്ഥരും സംബന്ധിക്കുന്നുണ്ട്. യോഗത്തിന് ശേഷം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മന്ത്രി സന്ദർശനം നടത്തും. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ പ്രതിപക്ഷം ഉദ്ദേശിക്കുന്നില്ലെന്നും ഗവൺമെന്റിന് എല്ലാവിധ സഹകരണം നൽകുമെന്നും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പറഞ്ഞു. നിപ്പ സ്ഥിരീകരിച്ച് 4 ദിവസം പിന്നിട്ടിട്ടും രോഗവ്യാപനം തടയാൻ ആരോഗ്യവകുപ്പിന്റെ ഏകോപനം ഉണ്ടായില്ലെന്ന് അദ്ദേഹം കുറ്റപ്പെടുത്തി. സാഹചര്യത്തെ ഒറ്റക്കെട്ടായി നേരിടണമെന്നും പ്രതിപക്ഷ നേതാവ് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ രാവിലെ മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സംസ്ഥാനത്തെ എല്ലാ ഡിപ്പോകളിലും ജനപ്രതിനിധികളുടെ നേതൃത്വത്തിൽ പ്രാദേശികതല ഉദ്ഘാടനങ്ങളും സംഘടിപ്പിക്കും. 3125 ഓർഡിനറി ബസ്സുകളിലാണ് സൗജന്യ യാത്രയ്ക്ക് അനുമതിയുള്ളത്. KSRTCയുടെ പ്രിയദർശിനി സൗജന്യ യാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM MLA മാർ പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മലബാർ മേഖലയിൽ ഓർഡിനറി ബസ്സുകൾ ഇല്ലെന്നും സൗജന്യ യാത്ര ആളുകളെ കബളിപ്പിക്കുന്ന പരിപാടിയാണെന്നും MV ഗോവിന്ദൻ കുറ്റപ്പെടുത്തി. CPIM MLA മാർ തങ്ങളുടെ തെറ്റ് പിന്നീട് തിരുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി മന്ത്രി CP ജോൺ പറഞ്ഞു. KSRTC സൗജന്യ യാത്രാ പദ്ധതി ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുക്കില്ലെന്ന CPIM MLA മാരുടെ തീരുമാനത്തെക്കുറിച്ച് മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു മന്ത്രി. മുമ്പ് ചെയ്ത പല തെറ്റുകളും അവർ ഇപ്പോൾ തിരുത്തിക്കൊണ്ടിരിക്കുകയാണെന്നും മന്ത്രി പറഞ്ഞു. പ്രാദേശിക വാർത്തകളാണ് നിങ്ങൾ കേൾക്കുന്നത്. ഇന്ന് ലോക രക്തദാന ദിനം. സുരക്ഷിതമായ രക്തത്തിൻ്റെയും രക്തഘടകങ്ങളുടെയും ആവശ്യകതയെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനും സ്വമേധയാ രക്തം ദാനം ചെയ്യുന്നവരെ ആദരിക്കുന്നതിനുമാണ് ദിനാചരണം. രക്തഗ്രൂപ്പുകൾ വേർതിരിച്ച കാൾ ലാൻസ്റ്റീനറുടെ ജന്മദിനമാണ് രക്തദാന ദിനമായി ആചരിക്കുന്നത്. ജീവിതത്തിലേക്ക് രണ്ടാമതൊരു അവസരം നൽകുന്നതിന് ഏറ്റവും ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങളിൽ ഒന്നാണ് രക്തദാനം എന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ പറഞ്ഞു. സന്നദ്ധ രക്തദാനത്തെ പിന്തുണയ്ക്കാൻ രാജ്യത്തെ ജനങ്ങളോട് കേന്ദ്ര സഹമന്ത്രി പ്രതാപ് റാവു ജാദവ് ആഹ്വാനം ചെയ്തു. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കമായി. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീജി S ശ്രീധർ.
1: ശബരിമല പദ്ധതിയുടെ ലോഗോ പ്രകാശനവും ചടങ്ങിൽ നടന്നു. വനം വകുപ്പുമായി ചേർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പമ്പ മുതൽ സന്നിധാനം വരെ ദേവസ്വം ഭൂമിയിലും വനഭൂമിയിലും വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നത്. ഒരു അയ്യപ്പൻ ഒരു വൃക്ഷത്തൈ എന്ന ആശയത്തിൽ ഊന്നിയാണ് പദ്ധതി രൂപീകരിച്ചിട്ടുള്ളത്. അരയാൽ, പേരാൽ, ഞാവൽ തുടങ്ങിയ വൃക്ഷത്തൈകളും ഔഷധ സസ്യങ്ങളും പദ്ധതിയിലൂടെ വെച്ചുപിടിപ്പിക്കും. മിഥുനമാസ പൂജയ്ക്കായി ഇന്ന് വൈകിട്ട് 5 ശബരിമല നട തുറക്കും. മിഥുനം 1 നാളെ മുതൽ നട അടയ്ക്കുന്ന 19 വരെ പൂജകൾ നടക്കും. അതേസമയം ശബരിമല സ്വർണ്ണക്കവർച്ച കേസിൽ തുടർ നടപടികൾക്കായി പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തും. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് അംഗങ്ങളായ KRaju, PD സന്തോഷ്കുമാർ, പെരിയാർ ടൈഗർ റിസർവ് ഫീൽഡ് ഡയറക്ടർ PP പ്രമോദ്, പെരിയാർ ടൈഗർ റിസർവ് ഡെപ്യൂട്ടി ഡയറക്ടർ സന്ദീപ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു.
0: ജീർണാവസ്ഥയിലായ കോഴിക്കോട് ബീച്ച് അഗ്നിരക്ഷാ നിലയ കെട്ടിടം VK ഫൈസൽ ബാബു MLA സന്ദർശിച്ചു. സ്റ്റേഷന്റെ ശോചനീയാവസ്ഥ മുഖ്യമന്ത്രിയുടെയും ആഭ്യന്തര വകുപ്പിന്റെയും ശ്രദ്ധയിൽപ്പെടുത്തി ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് MLA അറിയിച്ചു. സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഇടിമിന്നലോടെ മഴ ശക്തമാകുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 തോൽപ്പിച്ചു. ഇന്നത്തെ മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളിലെ അനാസ്ഥയ്ക്കെതിരെ CPIM കോഴിക്കോട്ട് പ്രതിഷേധ പ്രകടനം നടത്തി. A പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. CPIM കണ്ണൂർ മാടായി ഏരിയ സെക്രട്ടറി V വിനോദ് അന്തരിച്ചു. 56 വയസ്സായിരുന്നു. ബാലസംഘം SFI ജില്ലാ പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദിന്റെ നിര്യാണത്തിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ അനുശോചിച്ചു. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ തിരിച്ചെത്തി. 2 4 തീർത്ഥാടകർ കൊച്ചിയിൽ തിരിച്ചെത്തിയത്. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ അവസാനത്തെ ആരാധനയായ രോഹിണി ആരാധന ഇന്ന്. പ്രസിദ്ധമായ ആലിംഗന പുഷ്പാഞ്ജലിയും ഇന്നാണ്. കേരളത്തിൽ യഥാർത്ഥ പ്രതിപക്ഷമായി BJP കരുത്താർജിച്ചു വരികയാണെന്ന് പാർട്ടി ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് പറഞ്ഞു. പണ്ഡിറ്റ് ദീൻ

ദയാൽ ഉപാധ്യായ പ്രശിക്ഷൺ മഹാഭിയാൻ ട്രെയിനേഴ്സ് ക്യാമ്പ് കോഴിക്കോട്ട് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അഖില കേരള റേഡിയോ ലിസണേഴ്സ് അസോസിയേഷൻ മലപ്പുറം ജില്ലാ കമ്മിറ്റി ആകാശവാണി നവതി ആഘോഷങ്ങളുടെ ഭാഗമായി ആകാശവാണി 90 വർഷങ്ങൾ എന്ന വിഷയത്തിൽ ഇന്ന് അരീക്കോട്ട് സെമിനാർ സംഘടിപ്പിക്കും. ഉച്ചയ്ക്ക് നടക്കുന്ന പരിപാടിയിൽ ആകാശവാണിയിൽ നിന്ന് വിരമിച്ചവരെ ആദരിക്കും. PM ശ്രീ വിഷയത്തിൽ പഴയ നിലപാട് തന്നെയാണ് ഗവൺമെന്റിന് ഇപ്പോഴുമെന്ന് മന്ത്രി KM ഷാജി കോഴിക്കോട്ട് പറഞ്ഞു. LDF ഗവൺമെന്റ് ഒപ്പുവെച്ച കരാർ മരവിപ്പിച്ചിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഭക്ഷ്യസുരക്ഷാ വകുപ്പ് കോഴിക്കോട് ജില്ലയിലെ ആയഞ്ചേരി കുറ്റിയാടി പഞ്ചായത്തുകളിൽ വിവിധ കടകളിൽ പരിശോധന നടത്തി. 2 സ്ഥാപനങ്ങൾക്ക് പിഴയിട്ടു. ന്യൂനതകൾ കണ്ടെത്തിയ സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകി. ഇന്ത്യ അഫ്ഗാൻ ഏകദിന ക്രിക്കറ്റ് പരമ്പരയിലെ ആദ്യ മത്സരത്തിൽ ധർമ്മശാലയിൽ ഇന്ത്യ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തോൽപ്പിച്ചു. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 195 റൺസ് വിജയലക്ഷ്യം ഇന്ത്യ 22.5 ഓവറിൽ മറികടന്നു. ഇന്ത്യൻ നായകൻ ശുഭ്മൻ ഗില്ലാണ് മത്സരത്തിലെ മാൻ ഓഫ് ദി മാച്ച്. 3 മത്സര പരമ്പരയിലെ 2ാം മത്സരം ബുധനാഴ്ച ലക്നൌവിലാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബെർമിംഗ്ഹാമിലെ എജ്ബൻസ്റ്റൺ സ്റ്റേഡിയത്തിൽ രാത്രി 7-നാണ് മത്സരം. അടുത്ത മാസം 5-ന് ലോർഡ്സ് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിലാണ് T20 മത്സരങ്ങളുടെ ഫൈനൽ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണുമായി ഇന്ന് നീസിൽ കൂടിക്കാഴ്ച നടത്തും. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് മന്ത്രി K. മുരളീധരന്റെ നേതൃത്വത്തിൽ കോഴിക്കോട്ട് അവലോകന യോഗം ചേരുന്നു. നിപ്പ രാഷ്ട്രീയ ആയുധമാക്കാൻ ഉദ്ദേശിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം നാളെ. ഇന്ന് ലോക രക്തദാന ദിനം. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഓസ്ട്രേലിയ തുർക്കിയെ തോൽപ്പിച്ചു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 12:50.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്
3: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രഭ കോഴിക്കോട്.

0: 1.6 റിയൽ എഫ് എമ്മിൽ ഗാനോത്സവം തത്സമയ പരിപാടി ഇന്ന് ഉച്ചയ്ക്ക് 1-2 ഉണ്ടായിരിക്കുന്നതാണ്. പങ്കെടുക്കാൻ താൽപ്പര്യമുള്ളവർ 9400024440 എന്ന നമ്പറിൽ ഹായ് എന്ന് വാട്സപ്പ് ചെയ്യാവുന്നതാണ്. നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9400024440.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ, സ്മൃതി മധുരം. ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ, കോട്ടൂളി, കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: ഷോപ്പിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
3: ഷോപ്പിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.

FM പ്രധാന വാർത്തകൾ. ഫ്രാൻസ് സ്ലോവാക്യ സന്ദർശനത്തിന്റെ ആദ്യഘട്ടമായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് നീസിൽ. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോണുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. സംസ്ഥാനത്തെ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും KSRTC ബസ്സിലെ പ്രിയദർശിനി സൗജന്യയാത്ര നാളെ മുതൽ. പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം തിരുവനന്തപുരത്ത് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. പ്രിയദർശിനി സൗജന്യയാത്ര ഉദ്ഘാടന ചടങ്ങിൽ CPIM MLA പങ്കെടുക്കില്ലെന്ന് പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദൻ. എറണാകുളത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മൂന്ന് സർവകലാശാല വൈസ് ചാൻസലർമാർ RSS പരിപാടിയിൽ പങ്കെടുത്തത് ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ RSS സംസ്ഥാനത്ത് പിടിമുറുക്കുന്നതിന്റെ തെളിവാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ്. പട്ടികജാതി മോർച്ച 18 സംസ്ഥാനത്തൊട്ടാകെ അയ്യങ്കാളി സ്മൃതിദിനം സംഘടിപ്പിക്കും. ജില്ലാ കേന്ദ്രങ്ങളിലും പഞ്ചായത്ത് യൂണിറ്റുകളിലും സ്മൃതി സമ്മേളനങ്ങൾ നടത്തും. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി മുഖേന നെടുമ്പാശ്ശേരി വഴി ഹജ്ജിന് പോയ തീർത്ഥാടകരിൽ 1416 പേർ മടങ്ങിയെത്തി. കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി 4 വിമാനങ്ങളിലാണ് ഇവർ കൊച്ചിയിൽ മടങ്ങിയെത്തിയത്. വിഷൻ ശബരിമലയുടെ ഭാഗമായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് നടപ്പാക്കുന്ന ഗ്രീൻ ശബരിമല പദ്ധതിക്ക് പമ്പ ത്രിവേണി മണപ്പുറത്ത് തുടക്കം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് KJയകുമാർ ഉദ്ഘാടനം ചെയ്തു. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ഓസ്ട്രേലിയ തുർക്കിയെ എതിരില്ലാത്ത 2 ഗോളിന് തോൽപ്പിച്ചു. മറ്റൊരു മത്സരത്തിൽ ജർമ്മനി കുറസോവയെ നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 3 മണിക്ക്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി
1: 103.6 റിയൽ FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്നേഹത്തോടെ സ്വാഗതം. ഗാനോ

ഉത്സവം തത്സമയ ഫോണിൻ പരിപാടിയിലേക്ക്. ഗാനോത്സവത്തിൽ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ടും വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ടും വിളിക്കാം. അതിനു മുമ്പായിട്ട് നിങ്ങൾ വാട്സപ്പിൽ ഒരു ഹായ് മെസ്സേജ് അയക്കേണ്ടതാണ്. വാട്സപ്പ് നമ്പർ 9400224440. ഈ ഗാനോത്സവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാട്ടുകളുടെ ഉത്സവം എന്നാണ് അർത്ഥം, അല്ലേ? പക്ഷേ ഇപ്പോൾ ലോകം മുഴുവൻ ആസ്വദിക്കുന്ന മറ്റൊരു ഉത്സവം നടക്കുന്നുണ്ട്. യെസ്, മറ്റൊന്നുമല്ല, ലോക ഫുട്ബോൾ മാമാങ്കം ഫിഫ വേൾഡ് കപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ആവേശത്തിലാണ് എല്ലാവരും. അപ്പോൾ നമ്മുടെ ഗാനോത്സവത്തിൽ ഇന്നത്തെ ആദ്യത്തെ പാട്ട് തന്നെ ഫുട്ബോളിൻ്റെ എല്ലാ ആവേശവും ഉൾക്കൊള്ളുന്ന ഒരു പാട്ടാണ്. ഷഹബാസ് അമൻ പാടിയ പാട്ട്, സുഡാനി ഫ്രം നൈജീരിയ.

0: ഗാനോത്സവമാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കോളർ ലൈനിലുണ്ട്. ഹലോ.
1: ഹലോ.
0: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. കേൾക്കുന്നില്ലേ? ആ രശ്മി, എവിടുന്നാ വിളിക്കുന്നത്? കോട്ടക്കൽ നിന്നാണ് വിളിക്കുന്നത്. എന്തൊക്കെയാ കോട്ടക്കലെ വിശേഷം? ഒന്ന് മഴയുണ്ടോ? കുഴപ്പമില്ല. അപ്പൊ
1: ഞായറാഴ്ച
0: അപ്പൊ മഴ ഇല്ലാത്തതാണ് ഒരു കുഴപ്പമില്ലാത്തൊരവസ്ഥ അല്ലേ?
1: അല്ല, കുഴപ്പമില്ലാത്തതല്ല. ഇന്ന് നല്ലൊരു കാലാവസ്ഥയാണ്.
0: നല്ലൊരു കാലാവസ്ഥയാണ്, തെളിഞ്ഞൊരു കാലാവസ്ഥയാണ്. അപ്പൊ ഞായറാഴ്ചയായിട്ട് എന്താ പരിപാടി?
1: പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല.
0: റേഡിയോ ഒക്കെ കേട്ടിങ്ങനെ ഇരിക്കുകയാണല്ലേ?
1: റേഡിയോ കേട്ടിരിക്കുക, അതന്നെയാണ് ഇപ്പൊ മെയിൻ ആയിട്ട് ഹോബി.
0: എന്താ ചെയ്യുന്നത്? വേറെ വർക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? വർക്കൊന്നും ചെയ്യുന്നില്ല. അപ്പൊ ഞാൻ നമ്മുടെ തുടക്കത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഫുട്ബോളിനെ കുറിച്ചിട്ട്. നമ്മുടെ ഫുട്ബോൾ വേൾഡ് കപ്പ് നടക്കുകയാണ്, കാണാറുണ്ടോ?
1: കാണാറൊന്നുമില്ല, അതൊന്നും രാത്രിയല്ലേ.
0: രാത്രിയാണ് ഇപ്പൊ.
1: നമ്മൾ എല്ലാ വിശേഷങ്ങളും അറിയുന്നുണ്ട്.
0: അറിയുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ടീമുണ്ടോ?
1: ടീം ബ്രസീൽ.
0: ബ്രസീലാണ്? ഓ, ഒരു കട്ട ബ്രസീൽ ഫാനാണ്, ഫാനോടാണ് സംസാരിക്കുന്നത്. അപ്പൊ ഈ ഇഷ്ടമാണ്, ഇഷ്ടമാണ്. അപ്പൊ ഇപ്രാവശ്യം ബ്രസീൽ കപ്പടിക്കുന്നാണോ പറയുന്നത്?
1: കപ്പടിക്കോ നമുക്കറിയില്ല, നല്ല കളിക്കുന്നവർക്ക് കിട്ടട്ടെ, അത്രേ ഉള്ളൂ,
0: അത്രേ ഉള്ളൂ.
1: പക്ഷെ നമുക്കൊരു ചെറിയൊരു ഇഷ്ടം,
0: ഇഷ്ടമുണ്ട്
1: ടീമിനോട്, ഒരു ഇഷ്ടം ഉണ്ടാവുമല്ലോ.
0: ഓ ശരിയാണ്.

0: ശരിയാണ്. അപ്പം അതായത് നല്ലോണം കളിക്കുന്ന ഒരു ടീമിന് കിട്ടട്ടെ എന്ന് വിശ്വസിക്കുന്ന എന്ന് ആഗ്രഹിക്കുന്ന ഒരു ബ്രസീൽ ആരാധികയാണ് രശ്മി. ഓക്കെ, അപ്പൊ ഇന്ന് ഏത് പാട്ടാണ്? എല്ലാവർക്കും സുഖാണ്, നന്നായി പോകുന്നു. പാട്ടുകളൊക്കെ നല്ല പാട്ടുകളൊക്കെ കേൾപ്പിച്ചു തരുന്നില്ലേ?
1: അങ്ങനെ ഒരു റേഡിയോ എനിക്ക് അത്ര അറിയില്ലായിരുന്നു. എനിക്കിപ്പോ ഒരു ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയതാണ് റേഡിയോ.
0: ശരി, ആരാണ് ഈ ഗിഫ്റ്റ് തന്നത്?
1: അത് വീട്ടിൽ തന്നെ തന്നതാണ്.
0: ഓ ശരി ശരി.
1: അതിനുശേഷമാണ് ഞാൻ ഈ പരിപാടികളൊക്കെ കാണാനും കേൾക്കാനൊക്കെ തുടങ്ങിയത്.
0: ഓക്കെ, എന്തായാലും ആദ്യമായിട്ട് കിട്ടുകയും ചെയ്തല്ലോ അല്ലേ?
1: കിട്ടുന്നു പ്രതീക്ഷിച്ചിട്ടില്ല. അതിർത്തിയിരുന്നു ഇപ്പോ
0: അതാണ് രശ്മിക്ക് ഒരു ഒരു എന്താ പറയാ, നമ്മുടെ സംസാരിക്കാനുള്ള ഒരു ഒരു ഇതുണ്ടായി.
1: ഓക്കെ,
0: ഏത് പാട്ടാ വേണ്ടത് എന്ന് പറഞ്ഞോളൂ.
1: എനിക്ക് ആശാനുള്ള മൂവിയിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്നുള്ള പാട്ട്.
0: ഓ, കേൾപ്പിച്ചു തരാം കേട്ടോ.
1: ആയിക്കോട്ടെ.
0: അപ്പൊ ഓക്കെ, താങ്ക് യു, പാട്ട് കേൾക്കാം.
1: താങ്ക് യു. Thank you.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: ഹലോ
2: ഹലോ, ഇതാരാ സംസാരിക്കുന്നേ?
3: എന്റെ പേര് സുനില.
2: സുനില, സുനിൽ ചേച്ചി, എവിടുന്നാ വിളിക്കുന്നത്?
3: ഞാൻ തിരൂര് അടുത്തുനിന്നാണ്, വാക്കാട്.
2: ഓ, തിരൂരാണ്. അപ്പൊ എന്തൊക്കെയാണ് ഇപ്പൊ പരിപാടികള്?
3: പരിപാടി ഇന്ന് പ്രത്യേകിച്ചൊന്നുമില്ല.
2: സൺഡേ ഹോളിഡേ.
3: റേഡിയോ
2: കേട്ടോണ്ടിരിക്കുന്നതാണ്. അപ്പോ എങ്ങനത്തെ പാട്ടുകളാ ഇഷ്ടം? റേഡിയോ കേൾക്കുന്ന ഒരാളാണ് ആയതുകൊണ്ട് ചോദിക്കുകയാണ്. കൂടുതൽ മെലഡിയാണ് ഇഷ്ടം. ഓക്കെ, വേറെന്തെങ്കിലും വർക്ക് ചെയ്യുന്നുണ്ടോ? ഡിഗ്രി ഒക്കെ കഴിഞ്ഞത്. ആ, ഓക്കെ ഓക്കെ. അപ്പൊ ഞാൻ ഇന്ന് രാവിലെ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. ചോദ്യമല്ല, ഒരു ഫുട്ബോളിനെ കുറിച്ചിട്ട്. ഈ പരിപാടി തുടങ്ങുന്നതിന് മുമ്പ് ഇപ്പൊ ലോകകപ്പ് ഫുട്ബോൾ നടക്കുകയാണല്ലോ, കാണാറുണ്ടോ? ഇഷ്ടാണ്. അമേരിക്കൻ സമയമായതുകൊണ്ട്. അതെ, നമ്മള് പുലർച്ചെ 3 മണിക്കൊക്കെയാണ് ഉറങ്ങിയിട്ടൊക്കെയാണ് നമ്മൾ കാണേണ്ടുന്ന ഒരു അവസ്ഥയല്ലേ, ഉറക്കമൊക്കെ കളഞ്ഞ്. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്? ബ്രസീൽ. അവ ബ്രസീൽ ടീം, അർജന്റീന ടീം കേൾക്കുന്നുണ്ടോ ഇത്? അല്ലെങ്കിൽ പോർച്ചുഗൽ ടീമൊക്കെ കേൾക്കുന്നുണ്ടോ ഇത്? ഫുൾ ബ്രസീലാരാണല്ലോ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇഷ്ടപ്പെട്ട പ്ലെയർ ആരാ? നെയ്മർ. പിന്നെ രണ്ടാമത്തെ ഒരു പ്ലെയറുടെ പേര് പറയാൻ പറ്റുമോ ബ്രസീൽ ടീമിലെ? മീൻസ് രണ്ടാമത്തെ അല്ല, നെയ്മർ അല്ലാത്തൊരു പ്ലെയറുടെ പേര് പറയാൻ പറ്റുമോ? പെട്ടെന്നങ്ങോട്ട് പറയാൻ പറ്റുന്നില്ല. ഇത് നമ്മൾ കട്ട ബ്രസീൽ ഫാൻസിനോടും അർജന്റീന ഫാൻസിനോടൊക്കെ ചോദിക്കും. മെസ്സി അല്ലാതെ അല്ലെങ്കിൽ നെയ്മർ അല്ലാത്ത ഒരു പ്ലെയറുടെ പേര് ചോദിക്കുമ്പോഴാണ് നമ്മളിങ്ങനെ പരതി പോവുക അല്ലേ. ഓക്കെ ചേച്ചി. ആ, എന്തായാലും ഒരു ഫുട്ബോൾ ആവേശം മനസ്സിലുണ്ട്. ആ വാക്കുകളൊക്കെ കേൾക്കുമ്പം അറിയുന്നുണ്ട്. ഏത് പാട്ടാണെന്ന് വേണ്ടത്?
3: എനിക്ക് തിളക്കത്തിലെ നീ ഒരു
2: പുഴയായി. യെസ്, നല്ല പാട്ടാണല്ലേ.
3: ഇഷ്ടാണ് കേട്ടോ, എല്ലാ പരിപാടികളൊക്കെ കേൾക്കാറുണ്ട്.
2: കേൾക്കാറുണ്ട്. ഓക്കെ, അപ്പൊ
3: പഠിക്കുന്ന കാലത്തെ ഇഷ്ടാണ്.
2: ഇഷ്ടാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? ആദ്യമായിട്ടാണോ റിയൽ എഫ് എമ്മിലേക്ക് വിളിക്കുന്നത്? എന്താ ഒരു സന്തോഷം അല്ലേ. ആ സന്തോഷം മുഖത്ത് ഒരു തിളക്കമുണ്ട്. അപ്പൊ നമുക്ക് തിളക്കത്തിലെ പാട്ട് തന്നെ കേൾക്കാം അല്ലേ. ഓക്കെ, താങ്ക് യു.
3: ഓക്കെ.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
2: വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
3: നമസ്കാരം.
2: ആരാ സംസാരിക്കുന്നേ?
3: മനോജ് കുമാർ എന്നാണ് എന്റെ പേര്. മനോജ് കുമാർ.
2: മനോജ് കുമാർ, മനോജ് ഏട്ടാ, എവിടുന്നാ വിളിക്കുന്നേ?
3: ഞാനിവിടെ അടുത്ത് തന്നെയാണ്, ഗാന്ധി റോഡ്.
2: ഗാന്ധി റോഡ്? ഓ, തൊട്ടപ്പുറത്ത് നിന്നിരുന്ന വിളിക്കുന്നല്ലേ? അതെ, തൊട്ടപ്പുറത്തുള്ള അയൽവാസിയാണ് വിളിക്കുന്നത്. അപ്പൊ എന്തൊക്കെയാണ് വിശേഷം എന്ന് ഞാൻ ഇവിടത്തെ കാര്യം ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ? എന്താ ചെയ്യുന്നത്?
3: ഞാന് ഒരു അധ്യാപകനായിരുന്നു, ഇപ്പൊ റിട്ടയർഡ് ആയി.
2: ഓ, റിട്ടയർഡ് ആയി. ഏത് സബ്ജക്ട് ആയിരുന്നു?
3: ബയോളജി, ജീവശാസ്ത്രം.
2: ജീവശാസ്ത്രം, ബയോളജിയാണ്. ഹൈസ്കൂൾ ആയിരുന്നോ ഹയർ സെക്കൻഡറി? ഓക്കെ ഓക്കെ. ഹയർ സെക്കൻഡറി ആകുമ്പോഴേക്ക് ബോട്ടണി സുവോളജി എന്ന് പറഞ്ഞ അങ്ങ് ഡിവൈഡ്
3: ചെയ്തു.
2: ആ സ്കൂൾ ഡേയ്സ് ഒക്കെ മിസ് ചെയ്യുന്നുണ്ടോ? എത്ര വർഷമായി റിട്ടയർ ചെയ്തിട്ട്? ഒരു വർഷമായി. അപ്പൊ ഇപ്പൊ എന്താ റിട്ടയർമെന്റിന് ശേഷം എന്താ ചെയ്യുന്നത്?
3: കാര്യമായിട്ടൊന്നുമില്ല. മ്യൂസിക്, ലിസണിങ് മ്യൂസിക് ആൻഡ് പ്രിപ്പയറിംഗ് ഫുഡ്, പലതരത്തിലുള്ള ആഹാരങ്ങളൊക്കെ പരീക്ഷിക്കുക, യൂട്യൂബ് ഒക്കെ നോക്കിയിട്ട്.
2: ഓ, ശരി ശരി. ഇപ്പൊ മഴക്കാലം കൂടി ആയതുകൊണ്ട് വീട്ടിലിരിക്കുന്ന ഒരു സുഖാലേ?
3: ഇപ്പൊ നല്ല സുഖ. കാരണം ഇപ്പൊ അധ്യാപക ജോലി എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പണ്ടൊക്കെ എളുപ്പമായിരുന്നു, ഇപ്പൊ എന്ന് പറഞ്ഞാല് നമുക്ക് ശരിക്കും പറഞ്ഞ ഒരു ചാലഞ്ചിങ് ആണ്. അത് നോക്കുമ്പോ വളരെ ആശ്വാസം തോന്നും.
2: ഒരു വലിയ തലവേദന ഒഴിഞ്ഞിപ്പോ വീട്ടിൽ.
3: ഒന്നാമത് ന്യൂ ജെൻ പിള്ളേരല്ലേ ഇവരെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞാല്, പണ്ടത്തെ ഒരു അടിയൊക്കെ എടുത്ത് പിള്ളേരെ ഇരുത്താൻ പറ്റും. ഇപ്പോ ഇപ്പൊ പേടിപ്പിച്ചു കഴിഞ്ഞാലും അടിച്ചു കഴിഞ്ഞാലും ഒക്കെ
2: പ്രശ്നമാണ്.
3: അതുകൊണ്ട് റിട്ടയർമെന്റ് ആണ് ഏറ്റവും നല്ലത്. വിഷമം
2: നമ്മൾ ഇരിക്കുന്ന അവസ്ഥയിൽ നമ്മൾ ഹാപ്പി ആയിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്.
3: പാട്ട് പാട്ട് സൗണ്ട് കണ്ടാകുമ്പോ പാട്ടിന്റെ പറഞ്ഞു.
2: ഓക്കെ ചേട്ടൻ. അപ്പോ ഫുട്ബോൾ കാണാറുണ്ടോ?
3: ഫുട്ബോൾ ഉറക്കമടിച്ച് കാണുന്ന പരിപാടിയൊന്നുമില്ല, എങ്കിലും ഫുട്ബോൾ ഇഷ്ടമാണ്. ക്രിക്കറ്റിനെക്കാളും ഫുട്ബോൾ ആണ് താല്പര്യം.
2: ഇഷ്ടം. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
3: യാതൊരു സംശയമില്ല, അർജന്റീന.
2: ഏ, അർജന്റീനക്ക് ഒരു ഗോൾ വീണിരിക്കുകയാണ്.
3: അർജന്റീന നല്ല കളിക്കാരല്ലേ?
2: നല്ല
3: പണ്ടേ അർജന്റീനയോട് ഇഷ്ടം.
2: കഴിഞ്ഞ വേൾഡ് കപ്പ് കിട്ടുകയും ചെയ്തു. അതെ,
3: പിന്നെ ലയണൽ മെസ്സി നല്ല കളിക്കാരൻ.
2: ഗോട്ടാണ് അല്ലേ?
3: പിന്നെ സംശയമില്ല.
2: യെസ്. അപ്പൊ ഇഷ്ടപ്പെട്ട പ്ലെയർ മെസ്സി തന്നെയാണ്?
3: മെസ്സി തന്നെ.

0: സംശയമില്ല.
1: ഒരു സംശയമില്ല. അപ്പം അർജന്റീന ഫാൻസിനെ ആശ്വസിക്കാൻ ഒരാൾ എത്തിയിട്ടുണ്ട്, നമ്മുടെ അർജന്റീന കട്ട അർജന്റീന ഫാനായിട്ടുള്ള മനോജ് ചേട്ടൻ എത്തിയിട്ടുണ്ട്. ഓക്കെ.
0: അർജന്റീന
1: ആ അപ്പൊ രണ്ട് മുന്നേ വിളിച്ച രണ്ടു പേരും ബ്രസീലുകാരായിരുന്നു.
0: ഞാൻ കേട്ടു കേട്ടു, ബ്രസീലിയ ആവുമ്പോ നമുക്ക് ഒരു ദേഷ്യം തോന്നി അവരോട്.
1: അയ്യോ,
0: കാരണം ഈ കത്തൊക്കെ നിൽക്കുന്ന അർജന്റീന ഒരു വേൾഡ് കപ്പ് നേടിയ ടീമിനാണ്, ബ്രസീൽ എത്രയൊന്നും പോരാ, അവര് ആകെ നെയ്മർ ഉണ്ട്, അയാളെ കൊണ്ട് എന്ത് ചെയ്യണം.
1: ബ്രസീലുകാരിതിപ്പോ ബ്രസീൽ ഫാൻസ് ഇതിപ്പോ കേട്ടിട്ട് മനോജേട്ടനോട് പറയുന്നുണ്ടോ?
0: പിന്നെ മെസ്സി മാത്രല്ല വേറെ കളിക്കാരനും കൂടി ഉണ്ട് കഴിഞ്ഞ പ്രാവശ്യം, അയാളുടെ പേര് ഓർക്കുന്നില്ല. പിന്നെ എന്ന് ചോദിച്ചിട്ട് എനിക്ക് നെയ്മറൊന്നും ഇഷ്ടമല്ല എന്നല്ല പറഞ്ഞത്, ഇപ്പോ ഫ്രാൻസിൽ എന്താ എംബാ, എന്താണ് എംബാ, അയാൾക്ക് നല്ല കളിക്കാരനാണ്, നമ്മള് നല്ല സമ്മതിക്കണം.
1: അതെ,
0: പക്ഷേ
1: നമ്മള് നല്ല കളിക്കാരെ ആരാധിക്കുന്നു അല്ലേ?
0: അതെ അതെ.
1: ഓക്കെ. അപ്പൊ ചേട്ടാ, അപ്പൊ നല്ല അർജന്റീനൻ ഫാൻ ആയിട്ട് തുടരട്ടെ 2026 വേൾഡ് കപ്പും അർജന്റീന
0: അർജന്റീന കപ്പടിക്കട്ടെ എന്ന്
1: കപ്പടിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരു അർജന്റീനൻ ഫാൻ. യെസ്. ഓക്കെ, അപ്പൊ ഏത് പാട്ടാണെന്ന് വേണ്ടത്?
0: പാട്ട് ഞാൻ, എനിക്ക് ഓൾഡ് ഈസ് ഗോൾഡ്, പഴയ പാട്ടുകളാണ് ഏറ്റവും ഇഷ്ടം. പക്ഷെ എന്തിനും നമ്മൾ പഴയ പാട്ട് മാത്രം ചോദിക്കുന്നത് ശരിയല്ലല്ലോ. വിജയ് യേശുദാസ് പാടിയ ആ പാട്ടില്ല,
1: ഓക്കെ ഓക്കെ, കോഹിനൂർ.
0: അത് ആ കോഹിനൂർ.
1: യെസ്, ഫ്രം കോഹിനൂർ.
0: കേട്ടോളാം.
1: ഓ, നമുക്ക് കേൾക്കാം കേട്ടോ.
0: ഓക്കെ, താങ്ക് യു.
1: ഓക്കെ, താങ്ക് യു.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: സ്വാഗതം ഗാനോത്സവത്തിലേക്ക്. നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ.
0: ആ നമസ്കാരം, ഗാനോത്സവത്തിലേക്ക് സ്വാഗതം. കേൾക്കാം, റെക്കോർഡ് ചെയ്യാൻ പറഞ്ഞല്ലോ അല്ലേ. പേരെന്തായിരുന്നു വിളിക്കുന്ന ആളുടെ?
2: എന്റെ പേര് സോന എന്നാണ്.
0: സോന, ആ സോന സോന, നീ ഒന്നാം നമ്പർ. ഈ പാട്ട് സോനയെ നോക്കി ഉണ്ടാക്കിയ പാട്ടാണോ?
2: ഇഷ്ടമുള്ള പേര് എന്റെ അച്ഛനമ്മയെ തന്നതേ.
0: ആ
2: എല്ലാവർക്കും
0: ഇഷ്ടമുള്ളതാണ്, വിളിക്കാനും സുഖമാണ്. സോന എന്ത് ചെയ്യുന്നു?
2: ഞാൻ സബ് രജിസ്ട്രാറാണ്.
0: ഓ, തിരുവമ്പാടി സബ് രജിസ്ട്രാറാണ്. അപ്പൊ ഇന്ന് ലീവാണ്. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് അല്ലേ ശബ്ദത്തില്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് തിരുവമ്പാടിയിലെ വിശേഷങ്ങൾ?
2: തിരുവമ്പാടിയില് ഇവിടെ നല്ല മഴയാണ്. മലയോര മേഖല ആയതുകൊണ്ടേ നല്ലൊരു എപ്പോഴും മഴയും ശക്തമായ മഴകളാണ് കൂടുതലും ഉണ്ടാവാറുള്ളത്
0: ഈ തിരുവമ്പാടി. ആ അതെ, കൂടരഞ്ഞി ഈ ഭാഗത്തേക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും ഒരു മഴ പെയ്യുന്ന, വേനൽക്കാലത്ത് പോയാലും ഒരു ചെറിയൊരു മഴയുടെ ഒരു ചാറ്റൽ അവിടെ എപ്പോഴും ഉണ്ടാവും. ആ അത് നമ്മള് എന്താ പറയാ, ഒരു എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ. എപ്പോഴും മഴ പെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണല്ലേ. ഓക്കെ, അപ്പോ ഞാൻ ഈ ഗാനോത്സവം തുടങ്ങുന്നതിന് മുന്നൊരു ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുക, അപ്പോ വിളിക്കുന്ന ആൾക്കാരുടെയൊക്കെ അവര് ഫുട്ബോൾ കാണുന്നുണ്ടെങ്കിൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഏതാ ടീം എന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. ഇഷ്ടപ്പെട്ട ടീം ഏതാണ്?
2: ഞാൻ ഫുട്ബോൾ സത്യം പറഞ്ഞാൽ ഇങ്ങനെ കളി കാണാൻ നേരം കിട്ടാറില്ല.
0: എന്നാലും
2: തന്നെ ഇഷ്ടം അർജന്റീനയോട് തന്നെയാണ്.
0: അർജന്റീനയാണ്. ഓക്കെ,
2: എന്നുവെച്ചാൽ അത് സ്ഥിരമായിട്ട് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടിയതുമാണ് അവരുടെ ആ ഒരു പെർഫോമൻസ്. ഇഷ്ടമാണ്, പക്ഷെ എന്നാലും വലിയതായിട്ട് കളിയെ കുറിച്ച് അറിയത്തുമില്ല.
0: ഓക്കെ, എന്നാലും ഒരു ഇഷ്ടം ഒരു അർജന്റീനയോടാണ് അല്ലേ.
2: അർജന്റീനയോട്
0: എവിടെയോ ഒരു ഇഷ്ടം. ഓക്കെ, അത് കഴിഞ്ഞ പ്രാവശ്യം വേൾഡ് കപ്പ് കിട്ടിയോണ്ടാണോ?
2: ആ അത് അവര് എന്താ പറയാ, കൂടുതൽ ആരാധകരു ഉള്ള ഒരു ടീമാണ്. അവരുടെ ആ ഒരു ജേഴ്സിയുടെ കളറ് ഒക്കെ ആയിട്ടേ ഇഷ്ടമാണ്.
0: ജേഴ്സിയുടെ കളറും ഒക്കെ ഒരു കാരണമാണ് അല്ലേ. ഓക്കെ, അപ്പൊ സോന ഇന്ന് ഏത് പാട്ടാ വേണ്ടത്?
2: എനിക്ക് ഉള്ളത്തിലെ ആ ഒരു സോങ് വെച്ചാ
0: താരാട്ട് ആടേടി.
2: അതെ അതെ,
0: ആ പാട്ടാണോ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ പാട്ട് കേട്ടാലോ. ഓക്കെ, താങ്ക് യു.
2: എനിക്ക്
0: അതിന്റെ ഒരു അവസരം ഒത്തിരി നന്ദി.
2: മക്കള് മൂത്തയാള് പ്ലസ് ടു ആണ് പഠിക്കുന്നത്, രണ്ടാമത്തെ ആൾ എട്ടില്, രണ്ട് പെൺകുട്ടികളാണ് അവർക്കും, പിന്നെ എന്റെ അച്ഛനും ഹസ്ബൻഡിനും
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: താങ്ക് യു.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: The Real FM 103.6 റിയൽ എഫ് എമ്മിൽ ഗാനോത്സവമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഹായ് മെസ്സേജുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എല്ലാവരെയും നമുക്ക് തിരിച്ച് വിളിക്കാൻ പറ്റില്ല, നമുക്ക് കിട്ടുന്നതിനനുസരിച്ച് ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ കൂടെ ഒരു കോളറുണ്ട്. ഹലോ, നമസ്കാരം.
4: നമസ്കാരം മാഡം.
3: നമസ്കാരം, ആരാ ഇത് സംസാരിക്കുന്നത്?
4: കോട്ടൂരിൽ നിന്നും CHA കൃഷ്ണനാണ്.
3: കോട്ടൂരിൽ നിന്നും CHA
4: കൃഷ്ണൻ.
3: കൃഷ്ണൻ ചേട്ടാ, എന്തൊക്കെയാണ് കോട്ടൂർ വിശേഷങ്ങൾ?
4: വളരെ നന്നായി.

0: പോകുന്നു. ഇപ്പൊ മഴയിൻ്റെ ഒക്കെ ചെറിയ അതുണ്ട്. എങ്കിലും ഇപ്പം വേറൊരു സന്തോഷം എന്ന് വെച്ചാൽ ഇപ്പൊ ലോകകപ്പ് തുടങ്ങിയല്ലോ,
1: ലോകകപ്പ്
0: ആരവത്തിലാണ് ഞങ്ങളൊക്കെ.
1: കാണാറില്ലേ?
0: പിന്നെ 4 വർഷം കൂടുമ്പോ വരുന്ന ഒരു സാധനല്ലേ മാഡം, കണ്ടിട്ടില്ലേ പിന്നെ എന്ത് ആഘോഷം.
1: ഇപ്രാവശ്യത്തെ ഖത്തർ ലോകകപ്പ് പോലെയല്ല, ഇപ്രാവശ്യം ടൈമിംഗ് ഒക്കെ കുറച്ച് മാറ്റമുണ്ട് അല്ലേ?
0: മാറ്റമുണ്ട്, ടീമുകളും കൂടുതലുണ്ടല്ലോ. 48 ടീം മത്സരിക്കുന്നുണ്ട് ഇപ്രാവശ്യം.
1: 48 ടീം മത്സരിക്കുന്നുണ്ട്. അപ്പോ ഇഷ്ടപ്പെട്ട ടീം ആരാണ്?
0: എന്റെ ടീം ജർമ്മനിയാണ് ഫസ്റ്റ്, പിന്നെ രണ്ടാമത്തെ ടീം ഇംഗ്ലണ്ട്.
1: ആ ജർമ്മനി, ഇംഗ്ലണ്ട്. ബ്രസീൽ അർജന്റീനയിൽ നിന്ന് മാറി ആദ്യമായിട്ടാണ് ഒരാള്.
0: ഞാൻ ആദ്യമേ അതിന്റെ ഫാൻ അല്ല, എന്റെ വീട്ടിലൊക്കെ പിന്നെ ഫോർവേഡ്സിന്റെ ആളുകളൊക്കെയാ.
1: എന്തുകൊണ്ടാണ് ജർമ്മനി ഫാൻ ആയത്?
0: ജർമ്മനി ഫാൻ എനിക്ക് പഴയ പണ്ടേ അവരോട് വലിയ ഇഷ്ടമാണ്. വയസ്സൻ പെടാന്നപ്പ അറിയാം, മാതൃഭൂമി മനോരമയ്ക്ക് ഇത് വയസ്സം പെടാന്നാണ്. പക്ഷെ 4 വർഷം ലോകകപ്പ് ജയിച്ച ടീമാണത്
1: ജർമ്മനി.
0: ബ്രസീൽ കഴിഞ്ഞ 2nd സ്ഥാനം ജർമ്മനിക്ക്
1: തന്നെയാണ്. ഇഷ്ടപ്പെടാൻ കാരണം
0: ഐക്യമൊക്കെ വളരെ നല്ല രീതി, റോഡ് വരെയൊക്കെ കളിക്കുന്ന കാലത്ത് അവിടെ നല്ല ഇത്, ക്ലോസൊക്കെ കളിക്കുന്ന കാലത്ത് അന്നേ എനിക്ക് അതിനോട് വലിയ
1: ഇഷ്ടമാണ്. ജർമ്മൻ ടീം ഒരു ഭയങ്കര പവർഫുൾ ടീമാലേ കാണുമ്പോ തന്നെ.
0: ഇപ്പൊ പുതിയൊരു കോച്ച് വന്നിട്ടുണ്ട്, യൂലിയൻ നഗ്മാൻസൺ.
1: അതെ, ജർമ്മൻ കോച്ച് ഈ പറഞ്ഞതുപോലെ ഭയങ്കര കഴിഞ്ഞ ഖത്തർ ലോകകപ്പിനകത്തും ഒരുപാട് ചർച്ചയായിട്ടുള്ള ഒരു കോച്ചാണ്.
0: പിന്നെ കുറെ നല്ല ജമാൽ മുസിയാല, കാഹാർബെറ്റ്സ് എന്നിവരൊക്കെ കുറെ കുറെ നല്ല നല്ല കരുത്ത, ഫ്ലോറൻസ് സ്വിറ്റ്സ് ഒക്കെ ഉണ്ട്, നല്ല നല്ല കളിക്കാരുണ്ട്.
1: ഓ ചേട്ടൻ അപ്പൊ ഫുട്ബോളിന് നല്ല കട്ട ഫാനാണ്. ഇംഗ്ലണ്ട് ഇഷ്ടപ്പെടാൻ കാരണം എന്താണ്?
0: ഇംഗ്ലണ്ട് ഇഷ്ടപ്പെടാൻ പണ്ടേ ഈ പഴയ ഞാനൊക്കെ തെറ്റി പഠിക്കുന്ന കാലത്ത് ഈ ഗോൾഡൻ ബാങ്ക്സ് എന്നൊരു ഗോളിയെ പറ്റി വായിച്ചതാണെങ്കിൽ അതിലേക്ക് പോകാൻ കാരണം, ലോകം കണ്ട ഏറ്റവും നല്ല ഗോളി അദ്ദേഹത്തിനായിരുന്നു. അത് ലോകരാജ പെലെ തന്നെ അഭിപ്രായപ്പെട്ടതാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ഗോളിയാണ്, മാത്രമല്ല അദ്ദേഹത്തിന്റെ ചരിത്രം തിരുത്തിയിട്ടില്ല ഇന്നുവരെ. ഗോൾഡൻ ബാങ്ക്സിന്റെ ചരിത്രം ഫോട്ടോ ഒക്കെ എന്റെ കയ്യിലുണ്ട് ഇപ്പോ.
1: എന്നാലും പുതിയ കുറെ അറിവുകൾ കിട്ടിട്ടോ ചേട്ടനോട് സംസാരിച്ചപ്പോ. ലോകകപ്പിന്റെ നമ്മളിപ്പോ കാണുന്ന ചരിത്രത്തിന് അപ്പുറത്തേക്ക് ഒരു വലിയൊരു ചരിത്രം ലോകകപ്പിനുണ്ട് അല്ലേ?
0: ഒരുപാട്
1: ആഘോഷാലേ.
0: എന്റെ നാട്ടിൽ പടിയേക്കണ്ടി എന്ന സ്ഥലമുണ്ട്, ഒരു സിറ്റിയാണ്, അവിടെ എല്ലാവരും ഉണ്ട്, ഞാനും മാത്രമല്ല.
1: എങ്ങനെ?
0: ഇംഗ്ലണ്ടുമില്ല, ബാക്കി എല്ലാരും
1: കട്ടൗട്ടും ഫ്ലക്സ്
0: ഒക്കെ.
1: ചേട്ടൻ ജർമ്മനിക്ക് വേണ്ടി ഒരു ഫ്ലക്സ് അങ്ങ് വെക്കി.
0: റെഡിയാക്കി
1: വെച്ചിട്ടുണ്ട് അല്ലേ? ഓ
0: മാത്രമേ ഉണ്ടാവുന്നുള്ളൂ,
1: കുഴപ്പമില്ലാന്നേ. ജർമ്മനി ഇപ്രാവശ്യം കപ്പടിക്കട്ടെ.
0: ജർമ്മനി കപ്പടിക്കൂ, നോക്കിക്കോട്ടെ. ഇന്ന് രാത്രി 10:30 കളി ഉണ്ട് മാഡം, മാഡം സൗകര്യപ്പെടുമെങ്കിലും ഒന്ന് കാണണം.
1: ഓ പിന്നല്ല. ഓക്കെ ചേട്ടാ, അപ്പൊ ചേട്ടൻ്റെ ആ സ്പിരിറ്റ് ഞാനിങ്ങനെ ഉൾക്കൊള്ളാണ് നമ്മളെല്ലാവരും. അപ്പൊ ഏത് പാട്ടായിരുന്നു വേണ്ടത്?
0: എനിക്ക് ഇന്ന് അന്വേഷണം നടന്ന സിനിമ, പഴയ പാട്ടാണ്. അന്വേഷണം നടന്ന പി സുശീലാമ്മ പാടിയ ചന്ദ്രലക്ഷ്മി തൻ ചന്ദന പാടിയുള്ള പാട്ട്, നല്ലൊരു പാട്ടാണ്.
1: നല്ലൊരു പാട്ടാണ്,
0: ശ്രീകുമാരത്തമ്പിനെ കൊണ്ടൊന്ന് ഓർക്കാലോ.
1: യെസ്, എം കെ അർജുനനാണ് സംഗീതം,
0: അർജുന മാഷും തമ്പി സാറുമാണ് അതിന്റെ.
1: അപ്പൊ നമുക്ക് പാട്ട് കേൾക്കാം അല്ലേ?
0: ഓക്കെ.
1: അപ്പൊ ജർമ്മനി ഇന്ന് വൻ വിജയം നേടട്ടെ.
0: ജർമ്മനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം
1: മാഡം. ഉറപ്പായിട്ടും ജർമ്മൻ ഫാൻസ് എല്ലാവരും ഉണ്ട് ഇവിടെ, കുറെ കേരളത്തിൽ ഇഷ്ടം പോലെ ജർമ്മൻ ഫാൻസ് ഉണ്ട്.
0: ഓക്കെ
1: ഓക്കെ ചേട്ടാ,
0: ശരി ശരി മാഡം.

0: ഹവാക്കർ പാദരക്ഷകൾ ഓർമ്മച്ചെപ്പ് സമർപ്പിക്കുന്നത്
1: ഹവാക്കർ സോഫ്റ്റി. ഏത് പ്രായക്കാർക്കും ഏത് കാലാവസ്ഥയ്ക്കും ഇണങ്ങുന്ന ലേഡീസ് ആൻഡ് ജെന്റ്സ് ട്രെൻഡി മോഡലുകൾ.
0: യെസ്, വെൽക്കം ബാക്ക് ടു ഗാനോത്സവം. അപ്പോ നമ്മുടെ കൂടെ ഒരു കോളർ ഉണ്ട്. ഹലോ, നമസ്കാരം.
2: ഹലോ
0: ഹലോ, ഇത് ആരാ ഇത് സംസാരിക്കുന്നത്?
2: തൻവി.
0: തൻവി എത്രാം ക്ലാസ്സിലാണ്?
2: മൂന്നിലാണ്.
0: അപ്പൊ ഇന്ന് ലീവാ അല്ലേ? ഏത് സ്കൂളിലാ പഠിക്കുന്നത്? മോഡേൺ സ്കൂളിന്റെ മൂടാടി.
3: ഓക്കെ ഓക്കെ.
0: കൊയിലാണ്ടി ഭാഗം. ഇതാരാ സംസാരിക്കുന്നത്? അമ്മൂമ്മയാണോ? എന്താ അമ്മൂമ്മയുടെ പേര്?
3: സരസ.
0: സരസ ചേച്ചി എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നുണ്ടോ?
3: ഞാന് ഇപ്പൊ ഒന്നും ചെയ്യുന്നില്ല. പിന്നെ മക്കളെ നോക്കി വീട്ടിലിരിക്കുക.
0: കൊച്ചുമക്കളെ ഒക്കെ നോക്കി
3: വീട്ടിൽ വന്നാണ് ഇന്നലെ.
0: മോള്
3: മക്കള് ചെറുതാണ്, അപ്പൊ പിന്നെ ഞാൻ അവിടെയല്ലേ, വീട്ടില്.
0: വീട്ടിലാണ് ഉള്ളത്.
3: ഓരോ വീട്ടിലല്ലേ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ചേച്ചി, സരസ ചേച്ചിക്ക് എന്താണ് ചെയ്യാൻ ഇഷ്ടം? ഇപ്പൊ നമ്മള് വീട്ടു ജോലി അങ്ങനെയൊന്നും പറയാതെ നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം ഉണ്ടാവുമല്ലോ, പാട്ട് പാടാനോ?
3: ജോലിക്ക്
0: പോകുന്നതാണ് ഇഷ്ടം. വീട്ടിലിരിക്കുന്ന ഇഷ്ടല്ല അല്ലേ?
3: ഞാൻ ജോലി ചെയ്തോണ്ടിരുന്നതായിരുന്നു, ഓരോരോ വർക്ക് ഇങ്ങനെ ചെയ്തോണ്ടിരുന്നതായിരുന്നു. അപ്പൊ മോക്ക് ജോലി കിട്ടിയതിന് ശേഷം പിന്നെ മക്കളായി, പിന്നെ ആരുമില്ല നോക്കാൻ,
0: പിന്നെ പോവാൻ പറ്റിയില്ല അല്ലേ.
3: അങ്ങനെ ഓരോരുത്തല്ലേ ഇപ്പൊ.
0: എന്തായാലും വെറുതെ
3: മൂത്ത മോളെ അടുത്ത് വന്നതാ.
0: ശരി ശരി. എന്തായാലും വെറുതെ ഇരിക്കണ്ട. എന്തായാലും വെറുതെ ഇരിക്കണ്ട, എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ടിരിക്കുക. പാട്ടൊക്കെ ഇഷ്ടാണ്. ഓക്കെ. പാടും അല്ലേ? തൻവിയാണോ പാടുന്നേ? പാട്ടുകാരി തൻവി പാട്ട് പഠിക്കുന്നുണ്ട്. ഓ ശരി ശരി. അപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടത്? വാഴത്തൂല പാട്ടാണ് വേണ്ടത്. പാട്ട് പാടുവോ? പാടിക്കോ.

0: ഹായ്, അടിപൊളി തൻവിക്കുട്ടി, സൂപ്പറായിട്ട് പാടി കേട്ടോ. അപ്പോൾ മോളെ പാട്ട് നന്നായിട്ട് കണ്ടിന്യൂ ചെയ്യൂ, നല്ല രസമായിട്ട് പാടിയിട്ടുണ്ട്. അപ്പോൾ ഫുട്ബോൾ കാണാറുണ്ടോ?
1: ഇല്ല
0: ഇല്ല. എന്നാൽ ഇഷ്ടപ്പെട്ട ഒരു ടീമുണ്ടോ? മെസ്സി ആണോ? മെസ്സി എന്ന് പറഞ്ഞ ടീമുണ്ടോ? മെസ്സി ഉള്ള അർജന്റീനയാണ് ഇഷ്ടം അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ഇന്ന് ഏത് പാട്ട്? വാഴ ടൂലെ കൊച്ചു കുഞ്ഞിൻ്റെ അച്ഛൻ അത് ഈ പാട്ടാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? കലാഭവൻ മണിച്ചേട്ടൻ പാടിയത്. അപ്പോ അർജന്റീന ഫാൻസിനും മെസ്സി ഫാൻസിനും വേണ്ടിയിട്ട് ഈ പാട്ട് ഡെഡിക്കേറ്റ് ചെയ്താലോ? ഓക്കെ, അപ്പൊ താങ്ക് യു കേട്ടോ വിളിച്ചതിൽ. നന്ദി പാട്ട് പാടിയതിലും. ഓക്കെ, താങ്ക് യു.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രമ്പ, കോഴിക്കോട്.
2: റീഗൽ ജ്വല്ലേഴ്സ്, മാവൂർ റോഡ്, കോഴിക്കോട്. ഇന്നത്തെ സ്വർണ്ണവില
3: എന്നും രാവിലെ 10:30.
2: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
4: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്.
5: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക്, അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
6: ക്രസൻറ് ബിൽഡേഴ്സ്, ദിൽ സേ ദിൽ തക്. ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
7: ക്രസൻറ് ബിൽഡേഴ്സ്, ദി മോസ്റ്റ് പ്രിഫേർഡ് ഹോം മേക്കർ ഇൻ കാലിക്കറ്റ്, RBG ആർക്കേഡ്, ചെറുട്ടി റോഡ്, കോഴിക്കോട്.

0: ഗാനോത്സവം തൽസമയ ഫോണിൻ പരിപാടി.
1: ഗാനോത്സവത്തിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ കൂടെ ഇന്നൊരു കോളറുണ്ട്. ഹലോ, നമസ്കാരം. ഹലോ, ഓക്കെ. അപ്പോൾ ആ കോള്, ഹലോ, ആ ഹലോ, ആരാ സംസാരിക്കുന്നത്?
2: ഇത് മണ്ണൂറയിൽ കടലുണ്ടി
1: ശിവ ചേച്ചി. ആ റേഡിയോ ഒന്ന് മാറ്റി വെക്കോ, എന്റെ വോളിയം.
2: ഹലോ,
1: ആ ഇപ്പൊ ഓക്കെ ആണ്, ഇപ്പൊ ഓക്കെ ആണ്. ഏത് പാട്ടാ ചേച്ചി വേണ്ട? ആദ്യം തന്നെ പാട്ട് പറഞ്ഞോളൂ. വാത്സല്യത്തിലെ ഏതെങ്കിലും ഒരു പാട്ട് മതി. ഓക്കെ, മണ്ണൂറയിൽ എന്തൊക്കെയാ വിശേഷങ്ങൾ?
2: ഓ, നല്ല വിശേഷം തന്നെ.
1: എന്താ ഈ മണ്ണൂർ റെയിൽ എന്ന് പറയാൻ കാര്യം? അവിടെ റെയിൽ ഉണ്ടോ?
2: റെയിലുണ്ട്, റെയിലിന്റെ വക്കീൽ തന്നെയാണ്.
1: ഓക്കെ, ഓ ശരി. ഓക്കെ ഓക്കെ. ഇതുവരെ കിട്ടിയിട്ടില്ല?
2: ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല.
1: ആ ഓക്കെ.
2: റേഡിയോ പരിപാടി.
1: ഓ ശരി ശരി. ഇപ്പൊ ഫുട്ബോൾ കാണാറുണ്ടോ?
2: കാണാറില്ല, പക്ഷെ ഇഷ്ടാണ്.
1: ഇഷ്ടാണ്,
2: ഇഷ്ടാണ്. റേഡിയോ കിട്ടുന്നില്ലല്ലോ.
1: ഓ ശരി ശരി,
2: ഞങ്ങൾ വെച്ച് നോക്കും.
1: ആ ഓക്കെ. അപ്പോ ഏത് ടീമാണ് ചേച്ചി?
2: ടീം അർജന്റീന തന്നെയാണ്.
1: അർജന്റീന തന്നെയാണ്, അങ്ങോട്ട് അർജന്റീന ആവട്ടെ അല്ലേ.
2: അർജന്റീന വലിയ ഫാനാണ്, മെസ്സിന്റെ ആളാണ്.
1: മക്കളൊക്കെ കാണാറുണ്ടാവും അല്ലേ?
2: ഓ, മക്കളൊക്കെ അതിന്റെ ആൾക്കാരാണ്.
1: ഓക്കെ, അപ്പൊ
2: മക്കളാണ്.
1: ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചോ?
2: ഇല്ല, കഴിച്ചിട്ടില്ല. ഞങ്ങളിത് പാട്ട് കിട്ടാൻ വേണ്ടിട്ട് ഇങ്ങനെ നിക്കുക.
1: ആ, ഇത് കഴിഞ്ഞിട്ട് വേണല്ലേ കഴിക്കാൻ.
2: കുട്ടിയുണ്ട്, കുട്ടിയാണ് എടുത്തു തന്നത്.
1: ഓക്കെ, അപ്പൊ ചേച്ചി പാട്ട് കേട്ടാലോ, നമ്മുടെ സമയം ഇങ്ങനെ എൻഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഓക്കെ,
2: വലിയ സന്തോഷമുണ്ട്.
1: ഓക്കെ, താങ്ക് യു. സംസാരിക്കാൻ പറ്റിയതിൽ ഞങ്ങൾക്കും വലിയ സന്തോഷം. ഓക്കെ, താങ്ക് യു.

0: നാളെ രാവിലെ 9:15 ഞാൻ എന്റെ പ്രിയഗാനങ്ങൾ നാടക പ്രവർത്തകനും സംവിധായകനുമായ മനോജ് ശിവ അതിഥിയായി പങ്കെടുക്കുന്ന പരിപാടിയുടെ ആദ്യ ഭാഗം കേൾക്കാം.
1: നാടകം നടത്തപ്പെടേണ്ടത് വളരെ ആവശ്യമാണ്. അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റിയുടെ ഒരു പ്രശ്നം ഇത്ര കുറഞ്ഞ രീതിയിൽ ആൾക്കാരെ മുമ്പ് പ്രസന്റ് ചെയ്യാൻ പറ്റുന്ന വേറൊരു മേഖലയില്ല.
0: ഞാൻ എന്റെ പ്രിയ ഗാനങ്ങൾ നാളെ രാവിലെ 9:15.
2: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
3: ചലച്ചിത്ര ഗാനങ്ങൾ തുടരുകയാണ്. ഭീഷ്മർ എന്ന ചിത്രത്തിന് വേണ്ടി ധാന റാസിക് പാടിയ ഗാനം, ഒ എം കരുവാരക്കുണ്ടിൻ്റെ വരികൾ, കെ എ ലത്തീഫിൻ്റെ സംഗീതം.

0: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
1: ഒരു ഗാനം കൂടി കേൾക്കാം. കൈതപ്രം എഴുതി, എം ജയചന്ദ്രൻ സംഗീതം നൽകി, ജാസി ഗിഫ്റ്റ് പാടിയ ഗാനം. ചിത്രം പാർത്ഥൻ കണ്ട പരലോകം.

103.6 റിയൽ എഫ് എമ്മിലെ പരിപാടികളാണ് ആകാശവാണി കോഴിക്കോട് നിലയത്തിലൂടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഗസൽ.

ഗസലുകളാണ് ഇതുവരെ കേട്ടത്. ഇതോടെ ആകാശവാണി കോഴിക്കോട് നിലയത്തിലെ മധ്യാഹ്ന പ്രക്ഷേപണം സമാപിക്കുന്നു. സായാഹ്ന പ്രക്ഷേപണം വൈകുന്നേരം 4:45.

0: FM പ്രധാന വാർത്തകൾ. വിദേശ പര്യടനത്തിനായി ഫ്രാൻസിലെത്തിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഫ്രഞ്ച് പ്രസിഡന്റുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തും. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് താങ്ങാവുന്ന രീതിയിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. കരാർ ഒപ്പുവെക്കൽ ഉറപ്പിക്കാതെ ഇറാൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച 4 KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചു. പഠനങ്ങൾ നടത്തി പ്രൊഫഷണലായ രീതിയിലായിരിക്കും KSRTCയെ മുന്നോട്ട് കൊണ്ടുപോകുകയെന്ന് മുഖ്യമന്ത്രി. നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ കോഴിക്കോട്ടെത്തി. കലക്ടറേറ്റിൽ അവലോകന യോഗത്തിൽ അദ്ദേഹം പങ്കെടുത്തു. KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്കായുള്ള സൌജന്യ യാത്രാ പദ്ധതിയായ പ്രിയദർശിനിയുടെ കോട്ടയം ജില്ലാതല ഉദ്ഘാടനം നാളെ രാവിലെ നിയമസഭാ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നിർവഹിക്കും. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദീഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ബർമിംഗ്ഹാമിലെ എഡ്ജ്വാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 4
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദി സ്റ്റീൽ ഡോർസ്.
0: ആകാശവാണി 103.6 റിയൽ FM. യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. വൺ 103.6 റിയൽ FM എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും യുവർ ചോയ്സിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പ് സന്ദേശങ്ങളായി ഇപ്പോൾ മുതൽ അയച്ചു തുടങ്ങാം. നമ്പർ ഇതാണ്, 9000024040. ആദ്യം കേൾക്കാം തുമ്പോളിക്കടപ്പുറം എന്ന ചിത്രത്തിലെ ഗാനം യേശുദാസ് പാടിയത്. ONV കുറിപ്പിന്റെ രചന സലീൽ ചൗധരിയുടെ സംഗീതം.

0: തിയേറ്റർ, ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈജി ലാഭമഴ.
1: 77% ഓഫിൽ ഹോം തിയേറ്റർ,
0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: യുവാ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം സമ്മറിൻ ബദൽഹേം എന്ന ചിത്രത്തിലെ ഗാനം. യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ രചന, വിദ്യാസാഗറിന്റെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു യുവാ ചോയ്സിലൂടെ. എരഞ്ഞിക്കൽ നിന്നും ഷിജില.

0: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
1: ടി എൻ സി അപ്ലൈ.
2: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

യു ആർ ചോയ്സിൽ ഇനി കേൾക്കാം കാബൂളിവാല എന്ന ചിത്രത്തിലെ ഗാനം. ബിജു തിരുമല രചിച്ച്, എസ് പി വെങ്കടേഷ് സംഗീതം നൽകി ചിത്രപാടിയത്. ഈ ഗാനത്തിനായി കാതോർക്കുന്നു പയ്യോളിയിൽ നിന്നും സിത്തു.

0: മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ, മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാൻ.
2: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
3: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോ ഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.

0: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
1: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
2: പുറത്ത് എന്ത് മഴയാ?
3: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
2: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ. ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
4: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
2: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം പുറപ്പാട് എന്ന ചിത്രത്തിലെ ഗാനം. ഒ എൻ വി കുറിപ്പിൻ്റെ വരികൾ, ഔസേപ്പച്ചൻ്റെ സംഗീതം, പാടിയത് എം ജി ശ്രീകുമാർ. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു അഷ്റഫ് കരുമ്പാപ്പൊയിൽ.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: യുവ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്റെ സൂര്യപുത്രിക്ക് എന്ന ചിത്രത്തിലെ ഗാനം ചിത്രയും സംഘവും പാടിയത്. ബിച്ചു തിരുമലയുടെ രചന, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം ആവശ്യപ്പെടുന്നു ശ്രീദേവി മാറാട്.

0: ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
1: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക് മൈ ജി ലാഭമഴ. ഇപ്പോൾ എല്ലാം മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം അലൈപായുതേ എന്ന ചിത്രത്തിലെ ഗാനം. സാധന സർഗം ശ്രീനിവാസ് എന്നിവർ പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് എ ആർ റഹ്മാന്റെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെടുന്നു മാത്തോട്ടത്തു നിന്നും വിഷ്ണു, അതുല്യ, സ്നേഹ എന്നിവർ.

0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് ഓപ്പൺ ഫോറം കാലത്ത് 7-5 സമർപ്പിക്കുന്നത്.
1: നിങ്ങളുടെ വീടിന് സുരക്ഷയും സൗന്ദര്യവും നൽകുന്ന മികച്ച സ്റ്റീൽ ഡോറുകളുടെയും വിൻഡോസിന്റെയും ശേഖരവുമായി
0: ഫസ്റ്റ് അപ്പ് ഡോസ് ആൻഡ് വിൻഡോസ് മലപ്പുറം പാവങ്ങാട് കോഴിക്കോട്.
2: ഇളയ നില സമർപ്പിക്കുന്നത്
3: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
4: യുവർ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
5: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം സാജൻ എന്ന ചിത്രത്തിലെ ഗാനം പങ്കജ് ഉദാസ് പാടിയത്. ഈ ഗാനത്തിനായി കാതോർക്കുന്നു ചെർപ്പുളശ്ശേരിയിൽ നിന്നും ഉണ്ണി.

0: യുവർ ചോയ്സ്. ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
1: യുവർ ചോയ്സിൽ ഇനി കേൾക്കാം സീസൺ എന്ന ചിത്രത്തിലെ ഗാനം. പി ജയചന്ദ്രനും പത്മരാജനും പാടിയത്, ശ്രീകുമാരൻ തമ്പിയുടെ രചന, ഇളയരാജയുടെ സംഗീതം. ഈ ഗാനം യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നു. കോഹിനൂരിൽ നിന്നും അനൂപ് ഉണ്ണികൃഷ്ണൻ.

വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ ഓപ്പൺ ഫോറം കാലത്ത് 7:05 സമർപ്പിക്കുന്നത് വിദഗ്ധരായ നേത്ര സർജന്മാരുടെ നേതൃത്വത്തിൽ ഡേ കെയർ പിൻഹോൾ തിമിര ശസ്ത്രക്രിയയുമായി വിഷൻ കെയർ അഡ്വാൻസ്ഡ് ഐ ഹോസ്പിറ്റൽ വെങ്ങേരി കോഴിക്കോട്.

കോമള സ്വപ്നങ്ങൾ കൊടിയേറുകയായി, കോരിത്തരിപ്പിന്റെ കോലാഹലം തുടങ്ങുകയായി, കടൽത്തിരയിലും മുല്ലമലരുകൾ വിരിയുകയായി, കാവൽമാടങ്ങളിൽ കളിവിളക്കുകൾ തെളിയുകയായി. ഓ, എത്ര മനോഹരം, എത്ര മനോഹരം!

മനസ്സുകളിൽ മത്താപ്പൂ വിടർത്തുന്ന ലഹരിയിൽ മയങ്ങും മേനികളെ തഴകും തെന്നലേ ഭൂമിഗീതമേ. യാത്ര പോയവരെ എങ്ങാൻ കണ്ടുവോ? ഈ കാത്തിരിപ്പിൻ്റെ ഗൽഗതം അവരുൾക്കൊണ്ടുവോ? കണ്ടുവോ? അവരെ കണ്ടുവോ?

അവരുടെ കണ്ണുകളിൽ ഭാഗ്യധാരകൾ ഉദിച്ചിരുന്നുവോ? അവരുടെ മൗനത്തിൽ സാഗരമൊളിച്ചിരുന്നുവോ? പിരിയുന്നവർക്കെല്ലാം യാത്രാമൊഴി, പോയി വരൂ, പോയി വരൂ. വരുന്നവർക്കെല്ലാം സ്വാഗതം, സ്വാഗതം.

0: സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില സമർപ്പിക്കുന്നത്. 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
1: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.
2: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്.
3: ശോഭിക വെഡിംഗ്സ്,
4: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
5: യുവർ ചോയ്സ്, ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.
6: ഇനി പാലക്കാട് നിന്നും രഞ്ജിത് ആവശ്യപ്പെട്ട ഗാനം കേൾക്കാം. കാറ്റത്തെ കിളിക്കൂട് എന്ന ചിത്രത്തിനു വേണ്ടി എസ് ജാനകി പാടിയത്. കാവാലം നാരായണ പണിക്കരുടെ വരികൾക്ക് ജോൺസന്റെ സംഗീതം.

യുവർ ചോയ്സിലെ അവസാന ഗാനം ഉണ്ണിമേനോൻ സംഗീതം നൽകി പാടിയത് ചിത്രം സ്ഥിതി, ഗാനരചന പ്രഭാവർമ്മ. ഈ ഗാനത്തിനായി യുവർ ചോയ്സിലൂടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് ജാൻവി നിജേഷ്, ജുവാനി നിജേഷ് മടപ്പള്ളിയിൽ നിന്നും.

0: ഈ ഗാനത്തോടെ ഇന്നത്തെ യുവ ചോയ്സിന്റെ സമയം ഇവിടെ പൂർണ്ണമാകുന്നു.
1: യുവ ചോയ്സ് ശ്രോതാക്കൾ വാട്സ്ആപ്പിലൂടെ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും പങ്കെടുക്കുന്നു. കഴിഞ്ഞ 12 വർഷമായി സാധാരണക്കാർക്ക് കുറഞ്ഞ ചെലവിൽ ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടപ്പിലാക്കാൻ കേന്ദ്ര സർക്കാരിന് സാധിച്ചുവെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായ് കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130-ൽ രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. ഇറാനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. സ്ഥിരീകരിക്കാതെ ഇറാൻ. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ കോഴിക്കോട് കളക്ടറേറ്റിൽ ചേർന്ന അവലോകന യോഗത്തിൽ ആരോഗ്യമന്ത്രി കെ മുരളീധരൻ പങ്കെടുത്തു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദീഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. FM പ്രധാന വാർത്തകൾ ഇനി 5 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: മ്യൂസിക് മിക്സ്.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പെരുമഴയുമായി മൈ ജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈ ജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: പോലീസ്?
1: മിസ് സീമ?
0: അതെ.
1: ഇപ്പോൾ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് വരണം. നിൽക്കൂ, അല്ലെങ്കിൽ ഞങ്ങൾ വീട്ടിലേക്ക് വരാം.
0: എന്തിന്? പക്ഷെ ഞാൻ
1: തനിച്ച് അടുത്ത മുറിയിലേക്ക് പോകൂ. നിങ്ങളുടെ മകൻ ഞങ്ങളുടെ കസ്റ്റഡിയിലുണ്ട്. നിങ്ങൾ ഡിജിറ്റൽ അറസ്റ്റിലാണ്.
0: ഡിജിറ്റൽ അറസ്റ്റ്?
1: 100,000 തന്നാൽ വിട്ടേക്കാം.
0: ഇത്രയും പൈസയോ?
1: ശരി, ഒരു ലിങ്ക് അയച്ചിട്ടുണ്ട്. ഇപ്പൊ പ്രോസസിംഗിനായി ഒരു 30,000 അയക്ക്, ഇല്ലെങ്കിൽ മകൻ ജയിലിൽ പോകും.
0: നീയാ ജയിലിൽ പോവാൻ പോന്നേ? നിന്റെ മുഖം റെക്കോർഡായി കഴിഞ്ഞു.
1: അയ്യോ,
0: ഡിജിറ്റൽ അറസ്റ്റ് എന്നൊന്നില്ല, ഇതെല്ലാം തട്ടിപ്പാണ്. അതുകൊണ്ട് പേടിക്കരുത്. പോലീസ്, ബാങ്ക്, RBI തുടങ്ങിയ പേരുകളിൽ വരുന്ന സൈബർ കുറ്റവാളികളുടെ ഫോൺ അല്ലെങ്കിൽ വീഡിയോ കോളുകൾ സൂക്ഷിക്കുക. അവർക്ക് പണം അയക്കരുത്. ഉടനെ തന്നെ പോലീസിൽ റിപ്പോർട്ട് ചെയ്യൂ.
2: ഹലോ മമ്മ.
0: ഹായ്.
3: RBI പറയുന്നു,
0: അറിവ് നേടൂ, ജാഗ്രത പുലർത്തൂ.

മ്യൂസിക് മിക്സ്.

ഈ ലോകകപ്പിലെ തന്നെ ഏറ്റവും മനോഹരമായ മത്സരമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബ്രസീൽ മൊറോക്കോ മത്സരം ആരാധകരുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാതെ സമനിലയിൽ പിരിഞ്ഞു. ഓരോ ഗോളുകളാണ് ഓരോ ടീമും നേടിയത്. 21 മിനിറ്റിൽ സൈബരിയിലൂടെ ബ്രസീലിനെ ഞെട്ടിച്ച് മൊറോക്കോ ലീഡ് നേടി. ഇതോടെ കൂടുതൽ ഉണർന്ന് കളിച്ച ബ്രസീൽ കൂടുതൽ ഗോൾ അവസരങ്ങൾ സൃഷ്ടിച്ചു. എന്നാൽ സമനില ഗോൾ മാത്രം വന്നില്ല. 32 മിനിറ്റിലാണ് ബ്രസീലിന്റെ ഊഴം വന്നത്. റയൽ മാഡ്രിഡ് സ്റ്റാർ താരം വിനീഷ്യസ് ആണ് ബ്രസീലിന് സമനില ഗോൾ സമ്മാനിച്ചത്. ഗ്രൂപ്പ് സിയിൽ ഇരു ടീമുകൾക്കും ഓരോ പോയിന്റ് വീതമായി. ബ്രസീൽ സ്റ്റാർ സ്ട്രൈക്കർ നെയ്മർ പുറത്തായിരുന്നു. 54% പന്ത് കൈവശം വെക്കാൻ കഴിഞ്ഞെങ്കിലും വിജയം നേടാനായില്ല. ഓരോ ഗ്രൂപ്പിൽ നിന്നും ഒന്നും രണ്ടും സ്ഥാനക്കാരാണ് അടുത്ത റൗണ്ടിലേക്ക് യോഗ്യത നേടുന്നത്. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരവും സമനിലയിൽ പിരിഞ്ഞു. മലയാളി താരം തഹസിൻ മുഹമ്മദിന് അവസരം ലഭിച്ചില്ല. 90 മിനിറ്റും ഒരു ഗോളിന് മുന്നിട്ട് നിന്നതിന് ശേഷം ഇഞ്ചുറി സമയത്ത് വഴങ്ങിയ ഗോളിനാണ് സ്വിസ് വിജയം കൈവിട്ടത്. 17 മിനിറ്റിൽ എംബോളോ പെനൽറ്റിയിലൂടെ സ്വിസിനെ മുന്നിലെത്തിച്ചു. ഗോൾ മടക്കാനുള്ള ഖത്തറിന്റെ ശ്രമങ്ങൾ ഫലം കണ്ടില്ല. ലീഡ് ഉയർത്താൻ സ്വിസും പലവിധ ശ്രമങ്ങൾ നടത്തിയെങ്കിലും ഗോൾ പിറന്നില്ല. നിശ്ചിത 90 മിനിറ്റും കഴിഞ്ഞിട്ടായിരുന്നു ഖത്തറിന്റെ ഭാഗ്യ ഗോൾ പിറന്നത്. ഇഞ്ചുറി ടൈമിൽ ഗോൾ നേടിയ മുഹൈമാണ് ഖത്തറിന്റെ ഭാഗ്യ താരമായത്. മലയാളി താരം ഖത്തർ സ്ക്വാഡിൽ ഇടം പിടിച്ചതോടെ മലയാളികളുടെ ശ്രദ്ധ ഖത്തർ ടീമിലും ഇടം പിടിച്ചു. എന്നാൽ മലയാളികൾ ആഗ്രഹിച്ച പോലെ നടന്നില്ല. ആദ്യ മത്സരത്തിൽ താഹസിന് അവസരം ലഭിച്ചില്ല. വരും മത്സരങ്ങളിൽ മാറ്റമുണ്ടാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ആ ചരിത്രത്തിനായി കാത്തിരിക്കുകയാണ് ഓരോ മലയാളികളും. ഗ്രൂപ്പ് ബിയിൽ ഇതോടെ ഇരു ടീമുകളും ഓരോ പോയിന്റ് നേടി പട്ടികയിൽ ഇടം നേടി. ഗ്രൂപ്പ് ഡിയിലെ മത്സരത്തിൽ ഓസ്ട്രേലിയ മറുപടിയില്ലാത്ത 2 ഗോളുകൾക്ക് തുർക്കിയെ തകർത്തു. 27 മിനിറ്റിൽ ഇറാങ്കുണ്ട, 75 മിനിറ്റിൽ മെറ്റ്കാൾഫ് എന്നിവരാണ് ഗോൾ നേടിയത്. 63% ബോൾ കൈവശം വെച്ച തുർക്കിക്ക് പക്ഷേ ഗോൾ നേടാനായില്ല. ഒരുപാട് അവസരങ്ങൾ തുറന്നെങ്കിലും ഗോൾ മാത്രം മാറി നിന്നു. കിട്ടിയ അവസരങ്ങൾ മുതലാക്കാൻ ഓസ്ട്രേലിയക്കായി. ഇന്ന് രാത്രി 10:30 കരുത്തരായ ജർമ്മനി കുരസവോയെ നേരിടും. 2014 ലോക കിരീടം നേടിയതിനു ശേഷം ലോക ഫുട്ബോളിൽ കാര്യമായ ചലനങ്ങൾ നടത്താത്ത ജർമ്മനി ഇത്തവണ വലിയ പ്രതീക്ഷയിലാണ് അമേരിക്കയ്ക്ക് വിമാനം കയറിയിരിക്കുന്നത്. ഗ്രൂപ്പ് ഇയിലെ ഈ മത്സരം ജർമ്മനി വലിയ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് ആരാധകർ. ഇന്ന് രാത്രി 1:30 ഗ്രൂപ്പ് എഫിൽ മികച്ചൊരു മത്സരം കാണാനാകും. കരുത്തരായ നെതർലാൻഡ് ഏഷ്യൻ പ്രതീക്ഷയായ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും രാവിലെ 7:30 സ്വീഡൻ ടുണീഷ്യയെയും നേരിടും. കാൽപന്തോളം ഫിഫ ലോകകപ്പ് അവലോകനം.

0: 103.6.
1: Real FM
0: 103.6.
2: റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. എന്നും നാഥന്റെ നിമ്മി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

വൈശാഖസന്ധ്യകളെ, തങ്കത്തോടയുമേലസുമായി ചുണ്ടിൽ പഞ്ചമരാഗവുമായി ഓർമകളോടി വന്നു.

0: മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
1: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
0: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
1: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
2: കേൾക്കൂ അർത്ഥം എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം. കൈതപ്രത്തിന്റെ വരികൾ ജോൺസന്റെ ഈണം.

0: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
1: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
0: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ,
1: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
0: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
1: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ചുനക്കര രാമൻകുട്ടി എഴുതി ശ്യാം ചിട്ടപ്പെടുത്തി യേശുദാസ് പാടിയ ഗാനമാണിനി ചിത്രം എങ്ങനെ നീ മറക്കും.

0: ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.
1: മെയിൽബോക്സ് ഞായറാഴ്ചകളിൽ ആകാശവാണി കോഴിക്കോട് നിലയത്തിൽ കാലത്ത് 7:45 റിയൽ എഫ്എമ്മിൽ 9:40.
2: ശ്രോതാക്കളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കാം, ഒപ്പം വോയിസ് നോട്ടുകളായും പ്രതികരണങ്ങൾ അയക്കാം.
1: വാട്സ്ആപ്പ് നമ്പർ 9400224440.
2: 9400224440.
1: കത്തുകൾ അയക്കേണ്ട വിലാസം: മെയിൽ ബോക്സ് കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കോഴിക്കോട്, 673-0032.
0: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 5 മണി.

FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മക്രോയും ഉദ്ഘാടനം ചെയ്തു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗല്ല കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ത്യൻ പതാക ഘടിപ്പിച്ച വിരാട് 1 പായക്കപ്പലിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി. ഏകദേശം 14 ഇന്ത്യക്കാരാണ് കപ്പലിൽ ഉള്ളത്. ഇവരെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റിയെന്നും എംബസി. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗ

0: പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പങ്കെടുത്തു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണ ദിനാചരണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം മെയിന്റനൻസ് ട്രിബ്യൂണലിൽ പ്രത്യേക അദാലത്ത് സംഘടിപ്പിച്ചു. മുതിർന്ന പൌരന്മാരുടെ സംരക്ഷണവും ക്ഷേമവുമായി ബന്ധപ്പെട്ട 70-ലധികം കേസുകൾ പരിഗണിച്ചു. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. വനിതാ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7-നാണ് മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യുറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 6 മണിക്ക്.
1: ക്യൂറാസ് ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ No. 1 സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: 2 ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: കോളിവുഡ് ഹിറ്റ്സ്.

0: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്.
1: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
0: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.

0: ശോഭിക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ചിരാഗ് എന്ന ചിത്രത്തിലെ ഗാനം.

0: പുറത്ത് എന്ത് മഴയാ?
1: എന്നാ നമുക്ക് ലാപ്ടോപ്പിൽ ഗെയിം കളിച്ചാലോ?
0: ഗെയിമോ? അത് ഈ പഴഞ്ച ലാപ്ടോപ്പിലോ? ഇതൊന്ന് മാറ്റി വാങ്ങ്. മൈജിയിൽ ലാഭമഴ നടക്കുകയല്ലേ. മികച്ച വിലക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
2: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വിലക്കുറവിലും.
0: മൈജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈജി മൈജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
3: ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളിൽ ഇനി കേൾക്കാം ചിച്ചോർ എന്ന ചിത്രത്തിലെ ഗാനം.

ഹിന്ദി ചലച്ചിത്ര ഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ FM, സമയം 6 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയുടെ നവീകരണ സ്റ്റാർട്ടപ്പ് ആവാസ വ്യവസ്ഥ പ്രദർശിപ്പിക്കുന്ന ഭാരത് ഇന്നോവേറ്റേഴ്സ് പരിപാടി ഫ്രാൻസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയും ഉദ്ഘാടനം ചെയ്തു. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ സ്ഥിരീകരിച്ചത് 135 ഷിഗല്ല കേസുകൾ, 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് യോഗ തത്സമയ പരിപാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് ലോക റെക്കോർഡ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായുള്ള ആഗോള തത്സമയ യോഗ പരിപാടിയിൽ പങ്കെടുത്തത് 4.35 ലക്ഷം പേർ. കൃഷിവകുപ്പിന്റെ നേതൃത്വത്തിൽ ആകാശവാണി FM റേഡിയോയിലൂടെ പ്രക്ഷേപണം ആരംഭിക്കുന്ന ഓണത്തിനൊരുക്കാം വിളവിന്റെ വിസ്മയം പരിപാടിയുടെ ഉദ്ഘാടനം നാളെ കൃഷിമന്ത്രി ടി സിദ്ദിഖ് നിർവഹിക്കും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രത.

0: യുകെയിൽ നടക്കുന്ന അമ്പെയ്ത്ത് ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മഹോദയനും സ്വർണ്ണ മെഡൽ. വനിതാ ടി ട്വന്റി ക്രിക്കറ്റ് ലോകകപ്പിൽ ഇന്ത്യ ഇന്ന് പാകിസ്ഥാനെ നേരിടും. ഇംഗ്ലണ്ടിലെ എഡ്ജ് ബാസ്റ്റണിൽ ഇന്ത്യൻ സമയം രാത്രി 7:00 മത്സരം. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 7:00.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
1: ക്യൂറാസ് ഇന്ത്യയിലെ നമ്പർ വൺ സ്റ്റീൽ ഡോർ നിർമ്മാതാക്കൾ.
2: രണ്ട് ദശാബ്ദങ്ങളുടെ വിശ്വാസം. ക്യൂറാസ് ഡോർസ്, ദ സ്റ്റീൽ ഡോർസ്.
3: ഗാനകേളി.
0: ഗാനകേളിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉണ്ണിമേനോൻ പാടിയ ഗാനമിതാ ചിത്രം അനുയാത്ര.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
2: ബ്രാൻഡഡ് റെഫ്രിജറേറ്ററുകൾക്ക് ഇനി വലിയ ഓഫറുകളുമായി മൈജി ലാഭമഴ.
3: സിംഗിൾ ഡോർ റെഫ്രിജറേറ്ററുകളിൽ 2000 രൂപ ക്യാഷ് ബാക്ക്.
2: ഡബിൾ ഡോർ റെഫ്രിജറേറ്റർ 18000 രൂപയിൽ താഴെ.
3: സെലക്ടഡ് ബ്രാൻഡ് സൈഡ് ബൈ സൈഡ് റെഫ്രിജറേറ്ററിനൊപ്പം 43-inch സ്മാർട്ട് ടിവിയും.
2: മൈജി ലാഭമഴ,
3: TNC അപ്ലൈ.
4: ഗാനകേളിയിൽ ഇനി കേൾക്കാം തേന്മാവിൻ കൊമ്പത്ത് എന്ന ചിത്രത്തിന് വേണ്ടി MG ശ്രീകുമാറും സുജാതയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ബേണി ഇഗ്നേഷ്യസിന്റെ ഈണം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: മഴ എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
3: മൈജി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
2: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
4: റിയൽ എഫ് എമ്മിൽ നിന്നും ഗാനകേളിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി കേൾക്കാം ശിപായി ലഹള എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ SP വെങ്കിടേഷിന്റെയും.

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
3: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
2: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
4: ഭാസുരം ഈ ചിത്രത്തിൽ ചിത്രയും മാർക്കോസും പാടിയ ഗാനം.

0: ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 13 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.

0: വെനീസിയ ബാത്വേർ അപൂർവ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ബെനീസിയ ബാത്വേഴ്സ്.
2: ഇപ്പൊ നാട്ടിലും മുഴുവനും ബെനീസിയ അല്ലേ ട്രെൻഡ്?
1: ബെനീസിയ ബിയോണ്ട് ദ സ്റ്റൈൽ
0: ഇപ്പോൾ കേരളത്തിലുടനീളം എല്ലാ പ്രമുഖ ഷോപ്പുകളിലും ലഭ്യമാണ്.
3: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
4: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
3: ഇൻവെർട്ടർ ബാറ്ററി കോംബോ അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
4: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ.
3: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
4: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക് മൈ ജി ലാഭമഴ. ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
5: ജാസി ഗിഫ്റ്റ്, ദീപക് ദേവ്, ജോർജ് പീറ്റർ എന്നിവർ പാടിയ ഗാനം. ചിത്രം സ്പീഡ്.

0: ഗാനകേളി.
1: ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: സേവിംഗ് ചെയ്യാനുള്ള പ്രായവും ഇതാണ്.
1: ഐ നോ പപ്പ, സേവ് ചെയ്യൂ, ശരിയായ ഇടത്ത് നിക്ഷേപിക്കൂ, നിക്ഷേപത്തിന് പലിശ ലഭിക്കും, അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
2: ഓ ഐ നോ,
1: RBI പറയുന്നു
3: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
4: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും AC ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം 2 ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? 0. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ.gov.in.
5: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് കിരൺ ശങ്കർ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K. മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ

0: സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. വാർത്തകൾ വിശദമായി. ഫ്രാൻസിലെ നീസിൽ നടന്ന ഭാരത് ഇന്നവേറ്റ്സ് പരിപാടി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോണും സംയുക്തമായി ഉദ്ഘാടനം ചെയ്തു. പരസ്പര വിശ്വാസം, ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാട്, സമാനമായ മൂല്യങ്ങൾ എന്നിവയിൽ വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് ശ്രീ മോദി ചടങ്ങിൽ പറഞ്ഞു. നൂതന ആശയങ്ങളുടെയും സാങ്കേതിക വിദ്യയിലെ വിപ്ലവകരമായ ശക്തിയുടെയും രാജ്യമായാണ് ഇന്ത്യയെ നോക്കിക്കാണുന്നതെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ പറഞ്ഞു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയൽ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിലെ വരവേൽപ്പ് നൽകും. കൂടുതൽ വിവരങ്ങളുമായി ബ്രാറ്റിസ്ലാവയിൽ നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
1: സ്ലോവാക്യൻ തലസ്ഥാനമായ ബ്രാറ്റിസ്ലാവയിൽ ഇന്ന് രാത്രി എത്തുന്ന പ്രധാനമന്ത്രിയെ പരമ്പരാഗത സ്ലോവാക്യൻ രീതിയിൽ ബ്രെഡും ഉപ്പും നൽകിയാവും സ്വീകരിക്കുക. വിശിഷ്ടാതിഥികൾ എത്തുമ്പോൾ ഇങ്ങനെ വരവേൽക്കുന്നതാണ് സ്ലോവാക്യൻ പാരമ്പര്യം. സ്ലോവാക്യയിലെ മേയാവ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ പ്രമുഖ സംഘം പരമ്പരാഗത രീതിയിൽ സ്ലോവാക്യൻ നൃത്തവുമായാവും പ്രധാനമന്ത്രിയെ വരവേൽക്കുക. ലുക്നിയ ഓംസാമ്പിൾ അവതരിപ്പിക്കുന്ന വന്ദേ മാതരമായിരിക്കും വരവേൽപ്പിനിടെ ശ്രദ്ധേയമാകുന്ന മറ്റൊന്ന്.
0: കഴിഞ്ഞ 12 വർഷങ്ങളായി വികസന നേട്ടങ്ങൾ രാജ്യത്തെ എല്ലാ വിഭാഗങ്ങളിലും എത്തുന്നുവെന്ന് കേന്ദ്രമന്ത്രി കിരൺ റിജിജു. സബ്കാ സാത്ത് സബ്കാ വികാസ് എന്ന ദർശനം ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിതവും ഗുണനിലവാരവും ഏറെ മെച്ചപ്പെടുത്തിയെന്നും അദ്ദേഹം പറഞ്ഞു. ഒരു ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞതാണ് ഇക്കാര്യം. സംസ്ഥാനത്ത് ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്തെ ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരം തമ്പാനൂർ ബസ് ടെർമിനലിൽ നിർവഹിക്കും. പ്രായഭേദമന്യേ എല്ലാ സ്ത്രീകൾക്കും ദൂരപരിധിയില്ലാതെ ഓർഡിനറി ബസ്സുകളിൽ യാത്ര ചെയ്യാനാകും. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന് പ്രത്യേകം രേഖപ്പെടുത്തിയിരിക്കും. KSRTCയെ കൂടുതൽ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ആലുവ പറവൂർ റൂട്ടിൽ പുതുതായി അനുവദിച്ച KSRTC ബസ്സുകളുടെ ഫ്ളാഗ് ഓഫ് നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. KSRTCയെ പ്രൊഫഷണലാക്കാനായി പഠനങ്ങൾ നടത്തുമെന്നും പൊതുഗതാഗത സംവിധാനത്തെ ഏറ്റവും മികച്ച രീതിയിൽ നിലനിർത്താനാണ് സർക്കാർ ശ്രദ്ധിക്കുന്നതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. SP ശശിധരന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് സന്നിധാനത്ത് എത്തിയിട്ടുള്ളത്. അന്വേഷണത്തിന്റെ ഭാഗമായ പരിശോധന അല്പസമയത്തിനകം ആരംഭിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: സംസ്ഥാനത്ത് പുതിയ നിപ കേസുകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. കോഴിക്കോട് നിപ പ്രതിരോധ പ്രവർത്തനങ്ങൾ വിലയിരുത്താൻ ചേർന്ന യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. ആകെ 30 പരിശോധനകളാണ് ഇതുവരെ നടത്തിയത്. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. രോഗബാധ റിപ്പോർട്ട് ചെയ്ത രാമനാട്ടുകര മുനിസിപ്പാലിറ്റിയിലെ 5 ഡിവിഷനിൽ നിലവിൽ ആർക്കും രോഗലക്ഷണങ്ങളില്ല. ശക്തമായ പ്രതിരോധ നടപടികൾ സ്വീകരിച്ചതായും മരുന്നിന് ക്ഷാമമില്ലെന്നും മന്ത്രി പറഞ്ഞു. യോഗത്തിനുശേഷം അദ്ദേഹം മെഡിക്കൽ കോളേജ് ആശുപത്രി സന്ദർശിച്ചു. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി ആരോഗ്യമന്ത്രി K. മുരളീധരൻ. സംസ്ഥാനത്ത് ഇതുവരെ 135 ഷിഗല്ല കേസുകളും 3 മരണങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ നടത്തുന്നതായും മരുന്നുകളുടെ ലഭ്യത ഉറപ്പുവരുത്തിയതായും അദ്ദേഹം പറഞ്ഞു. സ്കൂളുകളിലെ കിണറുകളിൽ പരിശോധന നടത്തുന്നതിനും ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ നേതൃത്വത്തിൽ ഹോട്ടലുകളിൽ പ്രത്യേക പരിശോധനയ്ക്കും മന്ത്രി നിർദ്ദേശം നൽകി.
3: സ്റ്റോപ്പ് ഡയറിയ ക്യാമ്പയിൻ സംസ്ഥാനം മുഴുവൻ ജൂൺ ആദ്യ വാരം മുതൽ ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ORS സിങ്ക് ഗുളികകളും മറ്റു മരുന്നുകളും എല്ലായിടത്തും ലഭ്യമാക്കിയിട്ടുണ്ട്. ജലസ്രോതസ്സുകളുടെ ക്ലോറിനേഷൻ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിനെക്കുറിച്ചിട്ടുള്ള ബോധവൽക്കരണ പരിപാടിയും നടത്തുന്നു. അതോടൊപ്പം തന്നെ വിദ്യാലയങ്ങളിലും മറ്റും കിണറുകൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഫുഡ് ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റിനോട് ഹോട്ടൽ പരിശോധന കർശനമാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്.
0: ഷിഗല്ല റിപ്പോർട്ട് ചെയ്യുന്ന പ്രദേശങ്ങളിൽ MLA മാരുടെ നേതൃത്വത്തിൽ പ്രതിരോധ പ്രവർത്തനത്തിന് നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഫിഫ ലോകകപ്പിൽ ഇന്ന് രാത്രി നടക്കുന്ന മത്സരത്തിൽ ജർമ്മനി കുറസാവോയെ നേരിടും. രാവിലെ നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെയും സ്കോട്ട്ലാൻഡ് ഹെയ്ത്തിയെയും പരാജയപ്പെടുത്തി. ഖത്തർ സ്വിറ്റ്സർലാൻഡ് ബ്രസീൽ മൊറോക്കോ മത്സരങ്ങൾ സമനിലയിൽ കലാശിച്ചു. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യ പാകിസ്ഥാൻ മത്സരം അല്പസമയത്തിനകം ആരംഭിക്കും. ടോസ് നേടിയ ഇന്ത്യ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു.

സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കില്ല. സംസ്ഥാനത്ത് സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. സെൻസസിനായി വിപുലമായ ക്രമീകരണങ്ങളാണ് തിരുവനന്തപുരം ജില്ലയിൽ ഒരുക്കിയിരിക്കുന്നത്. ജില്ലയെ 5608 ഹൌസ് ലിസ്റ്റിംഗ് ബ്ലോക്കുകളായി തിരിച്ചിട്ടുണ്ട്. RSS ശതാബ്ദിയുടെ ഭാഗമായി തൃശൂരിൽ സംഘടിപ്പിച്ച പ്രഭാഷണ സഭയിൽ പങ്കെടുക്കുന്നതിനായി സർ സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് തൃശൂരിലെത്തി. 3 ദിവസത്തെ കേരള സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം നാളെ രാവിലെ ബംഗളൂരുവിലേക്ക് പുറപ്പെടും. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി പ്രസാദ് നട തുറന്ന് ദീപം തെളിയിച്ചു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നട അടയ്ക്കും. ഇടുക്കി മെഡിക്കൽ കോളേജിൽ നടക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ, ജീവനക്കാരുടെ അഭാവം തുടങ്ങിയ വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. വികസന പ്രവർത്തനങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കാൻ നിർമ്മാണ ഏജൻസിക്ക് യോഗം നിർദ്ദേശം നൽകി. ജീവനക്കാരുടെ കുറവ് സംബന്ധിച്ച് സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താനും യോഗം തീരുമാനിച്ചു. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായി ഗിന്നസ് ലോക റെക്കോർഡ് സ്ഥാപിക്കുക എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ആയുഷ് മന്ത്രാലയം ആഗോള ഓൺലൈൻ യോഗാ പരിപാടി സംഘടിപ്പിച്ചു. 130-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ളവർ പരിപാടിയിൽ പങ്കെടുത്തു. മുതിർന്ന പൌരരോടുള്ള അതിക്രമങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണ ദിനാചരണം നാളെ. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി വി ഡി സതീശൻ നിർവഹിക്കും. വയോജനങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയാനുള്ള ബോധവൽക്കരണ സന്ദേശം പൊതുജനങ്ങളിൽ എത്തിക്കുന്നതിനാണ് എല്ലാ വർഷവും June 15 ലോക വയോജന അതിക്രമ വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ഇറാനുമായുള്ള സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള കരാറിൽ ഇന്ന് ഒപ്പുവെക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സമൂഹമാധ്യമത്തിൽ അറിയിച്ചു. എന്നാൽ നിർദ്ദിഷ്ട കരാറുമായി ബന്ധപ്പെട്ട് അന്തിമ തീരുമാനം കൈക്കൊണ്ടിട്ടില്ലെന്ന് ഇറാൻ വ്യക്തമാക്കി. അതേസമയം ഇറാൻ US സംഘർഷം അവസാനിപ്പിക്കുന്നത് സംബന്ധിച്ച ചർച്ചകൾക്കായി ഖത്തർ പ്രതിനിധി സംഘം ടെഹ്റാനിലെത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി കെ മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണ അപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഫിഫ ലോകകപ്പിൽ ഇന്ന് ജർമ്മനി കുറസാവോയെ നേരിടും. ICC വനിതാ 2020 ലോകകപ്പിൽ ഇന്ത്യ പാകിസ്ഥാൻ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.

ഗാനകേളി. റിയൽ എഫ് എമ്മിൽ ഗാന കേളി തുടരുന്നു. അറേബ്യ എന്ന ചിത്രത്തിന് വേണ്ടി രാജേഷ്, സുജാത എന്നിവർ പാടിയത്, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, ഔസേപ്പച്ചന്റെ ഈണം.

0: ദിവസവും കാലത്ത് 7:20 സൈമൺസ് ഐ ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മാറ്റേഴ്സ് സമർപ്പിക്കുന്നത് സൈമൺസ് കണ്ണാശുപത്രി, കരിമ്പനപ്പാലം വടകര, ചെമ്പ്ര റോഡ് പേരാമ്പ്ര, വയനാട് റോഡ് കുറ്റ്യാടി.
1: ബ്രഹ്മദത്തൻ എന്ന ചിത്രത്തിന് വേണ്ടി എം ജി ശ്രീകുമാറും സുജാതയും പാടിയ ഗാനം കേട്ടോളൂ. യൂസഫലി കേച്ചേരിയുടെ രചന, എസ് പി വെങ്കടേഷിന്റെ ഈണം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പെരുമഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
3: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
2: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
3: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
3: TNC Apply.
4: റിയൽ എഫ്എമ്മിൽ ഗാനകേളി തുടരുന്നു. അച്ഛൻ കൊമ്പത്ത് അമ്മ വരമ്പത്ത് എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ, SP വെങ്കിടേഷിന്റെ ഈണം.

0: GMC ഓർത്തോ ട്രസ്റ്റ് ഹോസ്പിറ്റൽ പാട്ടുപെട്ടിക്കാലം സമർപ്പിക്കുന്നത്
1: GMC ഓർത്തോ ഫൗണ്ടേഷൻ ഹോസ്പിറ്റൽ ആൻഡ് റിസർച്ച് സെന്റർ, CH ക്രോസ് റോഡ്, ഈസ്റ്റ് നടക്കാവ്, കോഴിക്കോട്.
2: ഗാനകേളിയിൽ ഇനി എഴുത്തച്ഛൻ എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനമാണ് കൈതപ്രത്തിന്റെ വരികൾ ചിട്ടപ്പെടുത്തിയത് രവീന്ദ്രൻ.

ഗാനകേളി. ആകാശവാണി 103.6 റിയൽ എഫ് എം. സമയം 7 മണി. എഫ് എം പ്രധാന വാർത്തകൾ. പരസ്പര വിശ്വാസത്തിലും ഭാവിയെക്കുറിച്ചുള്ള പൊതുവായ കാഴ്ചപ്പാടിലും വേരൂന്നിയ ശാശ്വതമായ ബന്ധമാണ് ഇന്ത്യയും ഫ്രാൻസും തമ്മിലുള്ളതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. KSRTCയെ പ്രൊഫഷണലാക്കി പൊതുഗതാഗത സംവിധാനം സംരക്ഷിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനത്ത് ഷിഗെല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K. മുരളീധരൻ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. യൂട്യൂബ് യോഗ തത്സമയ പരിപാടിയിൽ ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് ലോക റെക്കോർഡ്. അന്താരാഷ്ട്ര യോഗ ദിനത്തിന് മുന്നോടിയായുള്ള ആഗോള തത്സമയ യോഗ പരിപാടിയിൽ പങ്കെടുത്തത് 4.35 ലക്ഷം പേർ. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. വനിതാ T20 ലോകകപ്പിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യുറസോവിയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. FM പ്രധാന വാർത്തകൾ ഇനി 8 മണിക്ക്.

0: എത്ര പെയ്താലും അലക്കലും ഉണക്കലും ഇനി പണിയാകില്ല.
1: മൈസി ലാഭമഴയിൽ വാഷിംഗ് മെഷീനുകൾ സ്പെഷ്യൽ പ്രൈസിൽ
0: 6,999 രൂപ മുതൽ സെമി ഓട്ടോമാറ്റിക് വാഷിംഗ് മെഷീനുകൾ. പഴയ വാഷിംഗ് മെഷീനുകൾ മാറ്റി പുതിയ ലോയ്ഡ് വാഷിംഗ് മെഷീനുകൾ എടുക്കുമ്പോൾ 4,444 രൂപ എക്സ്ചേഞ്ച് ബോണസ്. ഡിഷ് വാഷറുകളിൽ 5,000 രൂപ ക്യാഷ് ബാക്ക്.
1: TNC apply.

0: മുബാറക് ജ്വല്ലറി ശ്രദ്ധ സമർപ്പിക്കുന്നത്.
1: മുബാറക് ജ്വല്ലറി, ഗോൾഡൻ ഡയമണ്ട്സ്, രാമനാട്ടുകര ആൻഡ് ഫറൂഖ്.
2: നേത്ര ഐ ഫൗണ്ടേഷൻ രാഗപരാഗം സമർപ്പിക്കുന്നത്
3: നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രി, ചുങ്കം ജംഗ്ഷൻ, താമരശ്ശേരി.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ ഇളയനില
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ലിൻസ സിറാജ്. പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ കെഎസ്ആർടിസിയുടെ ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനമെടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ ടി ട്വന്റി ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. വാർത്തകൾ വിശദമായി. ഇന്ത്യയിലെ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രാൻസിലെ നീസിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. മാനവികതയ്ക്കായി സാങ്കേതിക വിദ്യ എന്ന തത്വം അടിസ്ഥാനമാക്കി ഇന്ത്യയിൽ 200,000-ലേറെ സ്റ്റാർട്ടപ്പുകളാണ് പ്രവർത്തിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: ഭാരത് കാ നൗജവാൻ ഏക് നയേ മൈൻഡ് സെറ്റ് കെ സാത്ത് മാനവതാ കേ ഹിത് മേ സമസ്യാഓ കേ സമാധാൻ ഡൂൻഡ് രഹാ ഹൈ ഔർ ഹമാരേ നൗജവാനോ കേ വേൾഡ് ക്ലാസ് സൊല്യൂഷൻസ് കോ ഗ്ലോബൽ സ്റ്റേജ് പർ ലാനേ കാ മാധ്യമ ഹി ഹൈ ഭാരത് ഇന്നോവേറ്റ്സ്.
0: ഇന്ത്യയുടെ സാങ്കേതിക മികവിന്റെ തെളിവാണ് ചന്ദ്രയാൻ ദൌത്യമെന്ന് ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോ പറഞ്ഞു. ഇന്ത്യ ഫ്രാൻസ് സംരംഭങ്ങളുടെ വർഷത്തിന്റെ ഭാഗമാകാൻ അവസരം ലഭിച്ചതിൽ ഏറെ സന്തോഷമുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്ന് രാത്രി ബ്രാറ്റിസ്ലാവിയയിലെത്തുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സ്ലോവാക്യൻ പരമ്പരാഗത രീതിയിൽ വരവേൽപ്പ് നൽകും. മേയാവോ മേഖലയിൽ നിന്നുള്ള കുട്ടികളുടെ സംഘം പരമ്പരാഗത സ്ലോവാക്യൻ നൃത്തവുമായി പ്രധാനമന്ത്രിയെ വരവേൽക്കും. ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തിന് മുന്നോടിയായി രാജ്യത്തിന് അഭിമാനകരമായ ചരിത്ര നേട്ടം. യൂട്യൂബ് ലൈവ് യോഗ സ്ട്രീമിംഗിൽ ഏറ്റവും കൂടുതൽ പേരെ പങ്കെടുപ്പിച്ചതിന്റെ ഗിന്നസ് ലോക റെക്കോർഡ് കേന്ദ്ര ആയുഷ് മന്ത്രാലയം കരസ്ഥമാക്കി. മന്ത്രാലയത്തിന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനൽ വഴി തത്സമയം സംപ്രേഷണം ചെയ്ത പ്രത്യേക യോഗ സെഷനിൽ 435,831

0: 31 പേരാണ് പങ്കാളികളായത്. കഴിഞ്ഞ 12 വർഷങ്ങളിൽ രാജ്യത്തെ ആരോഗ്യമേഖല സമാനതകളില്ലാത്ത പുരോഗതിയാണ് കൈവരിച്ചതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ. ആയുഷ്മാൻ ഭാരത്, PMJAY, ആരോഗ്യമന്ദിർ തുടങ്ങിയവയിൽ നിന്ന് ഡിജിറ്റൽ ആരോഗ്യ സംരംഭങ്ങളിലേക്ക് മാറിയതിലൂടെ ഗുണമേന്മയുള്ള ചികിത്സ കൂടുതൽ ജനങ്ങളിലെത്തിക്കാൻ സാധിച്ചു. മെഡിക്കൽ കോളേജുകൾ വ്യാപിപ്പിച്ചതും മെഡിക്കൽ സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിച്ചതും ഭാവിയിലെ ആരോഗ്യ പ്രവർത്തകർക്കുള്ള ശക്തമായ അടിത്തറയാകുമെന്നും ശ്രീ JP നദ്ദ പറഞ്ഞു. കഴിഞ്ഞ 12 വർഷത്തിനിടെ രാജ്യത്തെ ന്യൂനപക്ഷ സമുദായങ്ങളുടെ ജീവിത നിലവാരം വലിയ തോതിൽ മെച്ചപ്പെട്ടിട്ടുണ്ടെന്ന് കേന്ദ്ര ന്യൂനപക്ഷകാര്യമന്ത്രി കിരൺ റിജിജു. വികസനത്തിന്റെ നേട്ടങ്ങൾ സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും എത്തിച്ചേരുന്നുവെന്ന് സർക്കാർ ഉറപ്പാക്കിയിട്ടുണ്ടെന്ന് ദേശീയ ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ശ്രീ റിജിജു ചൂണ്ടിക്കാട്ടി. 2027 സെൻസസിന്റെ ഭാഗമായ സെൽഫ് എന്യൂമറേഷൻ സൌകര്യം കേരളത്തിൽ മറ്റന്നാൾ മുതൽ ഈ മാസം 30 വരെ ലഭ്യമാകും. July 1 മുതൽ 30 വരെയാണ് സെൻസസിന്റെ 1-ാം ഘട്ടം. സെൻസസ് 2027 ആദ്യഘട്ടമായ വീടുകളുടെ പട്ടിക തയ്യാറാക്കലും വീടുകളുടെ സെൻസസും പഞ്ചാബിൽ വിജയകരമായി പൂർത്തിയാക്കി. പഞ്ചാബിലെ 23 ജില്ലകളിലും 14 മുനിസിപ്പൽ കോർപ്പറേഷനുകളിലുമായാണ് 1-ാം ഘട്ട പ്രവർത്തനം നടത്തിയതെന്ന് ചീഫ് പ്രിൻസിപ്പൽ സെൻസസ് ഓഫീസർ നവജ്യോത് ഖോസ അറിയിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ 65 പേർക്ക് കൂടി രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ ഈ മാസം 23 നടക്കുന്ന ചടങ്ങിൽ നടൻ മമ്മൂട്ടി പത്മഭൂഷൺ സ്വീകരിക്കും. കഴിഞ്ഞ മാസം ആദ്യം 66 പേർക്ക് പത്മ പുരസ്കാരം സമ്മാനിച്ചിരുന്നു. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള നിർദ്ദിഷ്ട ധാരണാപത്രത്തിൽ ഇതുവരെ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. എന്നാൽ എത്രയും വേഗം അന്തിമ കരാറിലെത്താൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വ്യക്തികൾക്കും സൌജന്യ യാത്ര അനുവദിക്കുന്ന പ്രിയദർശിനി പദ്ധതിക്ക് നാളെ തുടക്കമാകും. സംസ്ഥാനതല ഉദ്ഘാടനം മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. കേരളത്തിൽ പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്ന് ആരോഗ്യമന്ത്രി K. മുരളീധരൻ. രോഗലക്ഷണങ്ങൾ പ്രകടിപ്പിച്ച 11 പേരുടെ പരിശോധനാ ഫലം നെഗറ്റീവായി. നിപ സ്ഥിരീകരിച്ച രാമനാട്ടുകര സ്വദേശി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വെന്റിലേറ്ററിൽ തുടരുകയാണ്. ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായും ആരോഗ്യമന്ത്രി വ്യക്തമാക്കി. ലോക ഫുട്ബോളിലെ പ്രതാപകാലത്തിന്റെ ഗതകാല സ്മരണകളുമായി മുൻ ചാമ്പ്യന്മാരായ ജർമ്മനി ഇന്ന് കളത്തിലിറങ്ങും. നവാഗതരായ ക്യൂറസോവയാണ് എതിരാളികൾ. വിശദാംശങ്ങളിലേക്ക്.
2: അമേരിക്കയിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്നു രാത്രി 10:30 ജർമ്മനി ക്യൂറസാവോ മത്സരം. ലോകകപ്പിന്റെ കഴിഞ്ഞ രണ്ട് പതിപ്പിലും പതറിപ്പോയ ജർമ്മനി ഇക്കുറി വമ്പൻ തിരിച്ചുവരവാണ് പ്രതീക്ഷിക്കുന്നത്. നാളെ പുലർച്ചെ 1:30 നെതർലാൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. ഇന്ന് നടന്ന മത്സരങ്ങളിൽ ഓസ്ട്രേലിയ തുർക്കിയെ 2-0 സ്കോട്ട്ലൻഡ് ഹെയ്ത്തിയെ ഏകപക്ഷീയമായ 1 ഗോളിനും പരാജയപ്പെടുത്തി. അതേസമയം ജയം പ്രതീക്ഷിച്ചെത്തിയ കരുത്തരായ ബ്രസീലിനെ മൊറോക്കോ സമനിലയിൽ തളച്ചു. ഖത്തർ സ്വിറ്റ്സർലാൻഡ് മത്സരം 1-1 സമനിലയിൽ കലാശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ കിരീടം ലക്ഷ്യമിടുന്ന ഇന്ത്യയുടെ ആദ്യ മത്സരം പുരോഗമിക്കുന്നു. ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തിരഞ്ഞെടുത്തു. ഇംഗ്ലണ്ടിലെ ബെർമിംഗ്ഹാമിലാണ് മത്സരം. തുർക്കിയയിൽ നടക്കുന്ന 50th ലോകകപ്പിൽ ഇന്ത്യയുടെ ധീരജ് ബൊമ്മദേവരയ്ക്കും കുംകും മൊഹോദിനും സ്വർണ മെഡൽ. റീകർവ് മിക്സഡ് ടീം ഇനത്തിലാണ് മെഡൽ നേട്ടം. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, എറണാകുളം, കാസർഗോഡ് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കർണാടക, തെലങ്കാന, ആന്ധ്രാപ്രദേശ്, ഒഡീഷ എന്നിവിടങ്ങളിൽ അടുത്ത 2-3 ദിവസങ്ങളിലായി തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കൂടുതൽ ശക്തി പ്രാപിക്കുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. അതേസമയം മഹാരാഷ്ട്രയുടെ ചില ഭാഗങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിനും തീരദേശ ആന്ധ്രാപ്രദേശ്, കൊങ്കൺ, ഗോവ എന്നിവിടങ്ങളിൽ നാളെ വരെ ചൂടുകൂടിയ കാലാവസ്ഥയ്ക്കും സാധ്യതയെന്ന് കാലാവസ്ഥാ ഏജൻസി അറിയിച്ചു. മിഥുനമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. മിഥുനം 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകളും വിശേഷാൽ പൂജകളും ആരംഭിക്കും. ഈ മാസം 19 നടയടയ്ക്കും. ജാർഖണ്ഡിൽ ഇടിമിന്നലേറ്റ് 7 മരണം. മരിച്ചവരിൽ 3 സ്ത്രീകളും 10 വയസ്സുള്ള കുട്ടിയും ഉൾപ്പെടുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 2 വ്യത്യസ്ത ഇടങ്ങളിലാണ് അപകടമുണ്ടായത്.

റാഞ്ചി, ഗഢ്വ, ചത്ര ജില്ലകളിൽ നിന്നുള്ളവരാണ് മരിച്ചത്. ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് ഒന്നിന് ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ചതായി ഇന്ത്യൻ എംബസി അറിയിച്ചു. 14 ഇന്ത്യക്കാരാണ് കപ്പലിലുള്ളത്. 11 ജീവനക്കാരെ സുരക്ഷിതമായി മാറ്റിയതായി എംബസി അറിയിച്ചു. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൌജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സാപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ഇത്തരമൊരു പദ്ധതി സർക്കാർ പ്രഖ്യാപിച്ചിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം അറിയിച്ചു. ഇന്ത്യൻ നാവികസേനാ കപ്പലായ INS ശാരദയുടെ കൊളംബോ സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി. ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലുള്ള സമുദ്ര സഹകരണവും സൌഹൃദവും ഈ സന്ദർശനം കൂടുതൽ ശക്തിപ്പെടുത്തിയതായി പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. ഇറാൻ പിന്തുണയുള്ള സായുധ ഗ്രൂപ്പായ ഹിസ്ബുള്ളയുടെ അടിസ്ഥാന സൌകര്യങ്ങൾ ലക്ഷ്യമിട്ട് ലെബനൻ തലസ്ഥാനത്ത് ആക്രമണം നടത്തിയതായി ഇസ്രയേൽ സൈന്യം ഇന്ന് പ്രഖ്യാപിച്ചു. വടക്കൻ ഇസ്രയേലിൽ ഹിസ്ബുള്ള നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായാണ് തിരിച്ചടിച്ചതെന്ന് ഇസ്രയേൽ വ്യക്തമാക്കി. ഒമാൻ തീരത്തുള്ള MT സെലസ്റ്റിയൽ എന്ന കപ്പലിൽ അസുഖം മൂലം മരണമടഞ്ഞ ഇന്ത്യൻ പൌരൻ നിഷാന്ത് ഉയർത്തുനാഥിന്റെ ഭൌതികദേഹം നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഒമാൻ അധികൃതരുമായും ഷിപ്പിംഗ് കമ്പനിയുമായും ചേർന്ന് നടത്തിവരികയാണെന്ന് ഇന്ത്യൻ എംബസി വ്യക്തമാക്കി. കപ്പൽ ഉടൻ തന്നെ ഒമാനിലെ ദുഃഖം തുറമുഖത്ത് എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നതായി എംബസി അറിയിച്ചു. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നൊവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൌജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കം. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രയേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് ജർമ്മനി ക്യൂറസോവയെ നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.

0: സ്മാർട്ട് ഫോണുകളിൽ ഓഫറുകളുടെ പിൻവഴിയുമായി മൈജിയിൽ ലാഭമഴ പെയ്യുന്നു.
1: ആപ്പിൾ ഐഫോൺ 17 കില്ലർ പ്രൈസിൽ 3000 രൂപ ബാങ്ക് ക്യാഷ് ബാക്ക്, കൂടാതെ ഗാലക്സി A37 വൻ വിലക്കുറവിൽ 36,499 രൂപയ്ക്ക്. ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
0: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
2: റിയൽ എഫ്എമ്മിൽ ഇപ്പോൾ നാടക ഗാനങ്ങൾ കേൾക്കാം. ജനനി ജന്മഭൂമി എന്ന നാടകത്തിൽ ആൻഡ്രോ സിയോ പാടിയത് ONV യുടെ വരികൾ ദേവരാജന്റെ ഈണം.

0: ഇളയ നില സമർപ്പിക്കുന്നത്
1: വിഷൻ ട്രസ്റ്റ് ഐ ഹോസ്പിറ്റൽ ഹൈസ്കൂൾ റോഡ് പേരാമ്പ്ര. ഡോക്ടർ രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള ടീം ഓഫ് ഡോക്ടേഴ്സ് നിങ്ങൾക്ക് മികച്ച ചികിത്സ ഉറപ്പുവരുത്തുന്നു.
2: വയലാർ ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന ഒരു നാടകഗാനം കതിരുകാണാ കിളി എന്ന നാടകത്തിൽ നിന്ന് എ പി കോമള പാടിയത്.

0: HNK യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: HNK യൂറോളജി സെന്റർ, ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ, മെഡിക്കൽ കോളേജ് റോഡ്, കോഴിക്കോട്.
2: ഇനി കേൾക്കാം മുടിയനായ പുത്രൻ എന്ന ചിത്രത്തിന് വേണ്ടി, ക്ഷമിക്കണം, നാടകത്തിന് വേണ്ടി ജോർജ് KS പാടിയത്. ONV യുടെ വരികൾ, ദേവരാജിന്റെ ഈണം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഒ എൻ വി എഴുതി, ദേവരാജന് ഈണം നൽകി, കെ എസ് ജോർജ് പാടിയ നാടകഗാനം, നാടകം സർവേക്കല്ല്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട് ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.

നാടകഗാനങ്ങളാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. ആകാശവാണി 103.6 റിയൽ FM. സമയം 8 മണി. FM പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് അതിശക്തമായ മഴയ്ക്ക് സാധ്യത. 5 ജില്ലകളിൽ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം. അമേരിക്കയും ഇസ്രായേലുമായുള്ള സംഘർഷം അവസാനിപ്പിക്കാനുള്ള ധാരണാപത്രത്തിൽ അന്തിമ തീരുമാനം എടുത്തിട്ടില്ലെന്ന് ഇറാൻ. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K.മുരളീധരൻ. പുതിയ നിപ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. ശബരിമല സ്വർണ്ണാപഹരണ കേസിൽ തുടരന്വേഷണത്തിനായി ഹൈക്കോടതിയുടെ മേൽനോട്ടത്തിലുള്ള പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് സന്നിധാനത്തെത്തി. നാഷണൽ സ്റ്റുഡന്റ് ലാപ്ടോപ്പ് പദ്ധതിയിലൂടെ വിദ്യാർത്ഥികൾക്ക് സൗജന്യ ലാപ്ടോപ്പ് നൽകുന്നതിന് അപേക്ഷ ക്ഷണിച്ചതായി പ്രചരിക്കുന്ന വാട്സപ്പ് സന്ദേശം വ്യാജമാണെന്ന് കേന്ദ്ര സർക്കാർ. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവിയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ടോസ് നേടിയ ഇന്ത്യ പാകിസ്ഥാനെതിരെ ബാറ്റിംഗ് തെരഞ്ഞെടുത്തു. FM പ്രധാന വാർത്തകൾ ഇനി 10 മണിക്ക്.

0: സുവർണമലരുകൾ.
1: പഴയകാല മലയാള ചലച്ചിത്ര ഗാനങ്ങളുമായി സുവർണ മലരുകൾ തുടരുന്നു. പി. സുശീല പാടിയ ഗാനമാണാദ്യം. ചിത്രം നാടൻ പെണ്ണ്.

0: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
1: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറോക്ക് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
2: കിച്ചണിൽ ഓഫറുകളുടെ ചൂടൻ മഴയുമായി മൈ ജി ലാഭമഴയെത്തി.
3: കിച്ചൺ അപ്ലയൻസുകളിൽ 70%
2: ഇൻവെർട്ടർ, ബാറ്ററി കോംബോ, അത്യുഗൻ ക്യാഷ് ബാക്ക് ഓഫറിൽ.
3: ചിമ്മിനി ഹബ് കോംബോയ്ക്കൊപ്പം മിക്സർ ഗ്രൈൻഡർ,
2: മിക്സർ ഗ്രൈൻഡറിനൊപ്പം ഇലക്ട്രിക് കെറ്റിൽ സമ്മാനം.
3: അപ്പച്ചട്ടി വാങ്ങാം 299 രൂപയ്ക്ക്. മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: ടേംസ് ആൻഡ് കണ്ടീഷൻസ് അപ്ലൈ.
4: ഒരു മുഖം പല മുഖം. ഈ ചിത്രത്തിൽ യേശുദാസും സുജാതയും പാടിയ ഗാനം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എ ടി ഉമ്മറിന്റെ ഈണം.

0: കൊക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ, ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി, മലാപ്രഭ, കോഴിക്കോട്.
2: സുവർണ മലരുകൾ.
3: മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ എഴുതി, ശ്യാമീണ നൽകി, യേശുദാസും ജാനകിയും പാടിയത്, ചിത്രം അശ്വരഥം.

0: റീഗൽ ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്, ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: ഈ മഴക്കാലത്ത് ലാഭത്തിന്റെ പേരും മഴ പെയ്യുന്നത് എവിടെയാണെന്ന് അറിയാമോ?
3: നമ്മുടെ മൈജിയിൽ. അല്ലാതെ എവിടെ?
2: നിങ്ങളുടെ മഴക്കാല ഷോപ്പിംഗ് ആഘോഷമാക്കാൻ മൈജി ലാഭമഴ.
3: ഗാഡ്ജറ്റ്സിലും അപ്ലയൻസസിലും വമ്പൻ വിലക്കുറവ്, ക്യാഷ് ബാക്കും കോംബോ ഗിഫ്റ്റുകളും.
2: മൈജി ലാഭമഴ ഇപ്പോൾ മൈജിയുടെ എല്ലാ ഷോറൂമുകളിലും.
4: ഷോപ്പിക വെട്ടിംഗ് മാൾ ചുറ്റുവട്ടം, ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
5: ശോഭിക വെഡിംഗ്സ്,
6: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
7: സുവർണ മലരുകൾ
8: റിയൽ എഫ്എം ക്ലോക്കിൽ സമയം 8 കഴിഞ്ഞ് 20:06. സുവർണ മലരുകൾ തുടരുന്നു. കാണാമറയത്ത് എന്ന ചിത്രത്തിന് വേണ്ടി ജാനകി പാടിയ ഗാനം, ബിച്ചു തിരുമലയുടെ വരികൾ, ശ്യാമിന്റെ ഈണം.

0: പരിസൻസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
1: പരിസൻസ് ചായ, പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
2: ഇനി നീല പൊന്മാൻ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയ ഗാനം, വയലാറിന്റെ വരികൾ സലിൽ ചൗധരിയുടെ ഈണം.

0: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ് വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
1: രുചിയുടെ ഹൃദ്യത പോഷകങ്ങളുടെ കലവറ ലിബർട്ടി സൺഫ്ലവർ ഓയിൽ
2: സുവർണ മലരുകൾ
3: ബിച്ചു തിരുമലയും ശ്യാമു ഒരുക്കി സുശീല പാടിയ ഗാനമാണിനി ചിത്രം കൈതപ്പൂ.

0: ഷോപ്പിക്ക വെയിറ്റിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ. ബ്ലൂടൂത്ത് സ്പീക്കർ, പവർ ബാങ്ക് എന്നിവയിൽ സൂപ്പർ ഓഫറുകളുമായി മൈ ജി ലാഭമഴ
3: 77% ഓഫിൽ ഹോം തിയേറ്റർ,
2: ബ്ലൂടൂത്ത് സ്പീക്കറുകൾക്ക് 53% വരെ വിലക്കുറവ്,
3: ഇയർബഡ്സ്, പവർ ബാങ്ക്, സ്മാർട്ട് വാച്ച് എന്നിങ്ങനെ എല്ലാത്തിലും സൂപ്പർ വിലക്കുറവ്.
2: മൈ ജി ലാഭമഴ ഇപ്പോൾ മൈ ജിയുടെ എല്ലാ ഷോറൂമുകളിലും.

സുവർണ മലരുകളാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി ജയചന്ദ്രൻ പാടിയൊരു ഗാനം, ലക്ഷ്മി എന്ന ചിത്രത്തിൽ നിന്ന് ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, ദേവരാജൻ്റെ ഈണം.

0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ ഇന്നത്തെ ഗാനം നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: ആധുനികവും ഏറ്റവും മികച്ചതുമായ മനഃശാസ്ത്ര ചികിത്സയിലൂടെ നിങ്ങളുടെ മനസ്സിനെ ഞങ്ങൾ സുഖപ്പെടുത്താം.
0: ചേതന സെന്റർ ഫോർ സൈക്കോളജിക്കൽ ഇന്റർവെൻഷൻ, പ്രൊവിഡൻസ് കോളേജ് റോഡ്, മലപ്പുറം, കോഴിക്കോട്.
2: സുവർണ മലരുകൾ.
3: ചിത്രത്തിന് വേണ്ടി യേശുദാസും വാണി ജയറാമും സംഘവും പാടിയ ഗാനം കേട്ടോളൂ. യൂസഫലി കേച്ചേരിയുടെ വരികൾ, ജെറി അമൽദേവിന്റെ

0: സഹാനി ഹോസ്പിറ്റൽ കൊയിലാണ്ടി ഇന്നത്തെ ഗാനം സമർപ്പിക്കുന്നത്
1: സഹാനി ഹോസ്പിറ്റൽ നന്ദി ബസാർ.
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
3: ഇളയനില
2: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
4: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ മലാപ്പറമ്പ് കോഴിക്കോട്.
5: ഇനി കേൾക്കാം ഊഞ്ഞാൽ എന്ന ചിത്രത്തിൽ മാധുരിയും സംഘവും പാടിയത് ബിച്ചു തിരുമലയുടെ വരികൾ ദേവരാജന്റെ ഈണം.

0: സുവർണ മലരുകൾ.
1: ഹണിമൂൺ എന്ന ചിത്രത്തിന് വേണ്ടി ജയചന്ദ്രൻ പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ, എം കെ അർജുനന്റെ ഈണം.

0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
1: ശോഭിക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: ഏതിൻ തോട്ടം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനം, സത്യൻ അന്തിക്കാടിന്റെ രചന, ശ്യാമിന്റെ ഈണം.

0: മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ആരോഗ്യം അമൂല്യം, ദിവസവും കാലത്ത് 7:25 സമർപ്പിക്കുന്നത്
1: 4 പ്രശസ്ത പ്രൊഫസർമാർ ഉൾപ്പെടെ പ്രഗത്ഭ ഗൈനക്കോളജിസ്റ്റുകളുടെ നീണ്ട പാനലുമായി മലബാർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, ഉള്ളിയേരി, കോഴിക്കോട്.
2: സുവർണ മലരുകളിൽ ഇനി എസ് ജാനകി പാടിയ ഗാനം ചിത്രം ചാമരം, പൂവച്ചൽ ഖാദറിന്റെ വരികൾ, എം ജി രാധാകൃഷ്ണന്റെ ഈണം.

0: മഴക്കാലത്ത് മൈജി ഷോറൂമുകളിൽ ഓഫറുകളുടെ പേരുമഴയുമായി ലാഭമഴ പെയ്യുന്നു.
1: ഗാലക്സി S25, ഓപ്പോ, റെഡ്മി, റെഡ്മി നോട്ട്, വിവോ X300 സീരീസ് സ്മാർട്ട് ഫോണുകൾ. മൈജിയുടെ സ്പെഷ്യൽ പ്രൈസ് EMI, ബാങ്ക് ക്യാഷ് ബാക്ക്, UPI ക്യാഷ് ബാക്ക് ഓഫറുകൾ.
0: ഐപാഡ് കില്ലർ പ്രൈസിൽ ലഭിക്കുമ്പോൾ ഈ മഴക്കാലത്ത് നിങ്ങളുടെ ഫോണിന് വെള്ളത്തിൽ നിന്ന് പൂർണ്ണ സംരക്ഷണവുമായി മൈജി പ്രൊട്ടക്ഷൻ പ്ലാനും.
1: TNC apply.
2: വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ. ഓർമ്മകളുടെ സാക്ഷികൾ. യാത്രാനുഭവം പങ്കുവയ്ക്കുന്നത് എഴുത്തുകാരനായ ശ്രീ വി മുസഫർ അഹമ്മദ്.
3: ഒരു എക്സ്റേ ഷീറ്റ്, ഒരു ചെറിയ നോട്ട്ബുക്ക്, അല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം, അല്ലെങ്കിൽ അലൂമിനിയത്തിൻ്റെ ഒരു പെട്ടി, ഇങ്ങനെ ഉള്ള വസ്തുക്കൾ ഒരാളെ സംബന്ധിച്ച് ഓർമ്മ വസ്തുവായി, അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഓർമ്മയെ പ്രതിനിധീകരിക്കുന്ന വസ്തുവായി മാറുന്നത് എങ്ങനെയാണ്? ഈ ചോദ്യത്തിനുള്ള ഉത്തരം എനിക്ക് ലഭിച്ചത് കുറച്ചു നാൾ മുമ്പ് ബാംഗ്ലൂരിൽ മാപ്സ് ആർട്ട് ഗാലറിയിൽ ഇന്ദു ആന്റണി ക്യൂറേറ്റ് ചെയ്ത് നടത്തിയ ഒരു പ്രദർശനത്തിൽ നിന്നാണ്. ഓർമ്മകളും വസ്തുക്കളും എന്നായിരുന്നു ആ പ്രദർശനത്തിൻ്റെ പേര്. 20 സ്ത്രീകൾ അവരുടെ ജീവിതത്തിൽ ഏറ്റവും വിലപിടിച്ചതായി കരുതുന്ന വസ്തുക്കളുടെ പ്രദർശനമാണ് അവിടെ നടന്നിരുന്നത്. നാം വിചാരിക്കുന്നത് പോലെ അത് കോഹിനൂർ രത്നമോ അത്തരത്തിൽ വിലപിടിച്ച സാധനങ്ങളൊന്നുമായിരുന്നില്ല. അവരുടെ ജീവിതത്തിൻ്റെ ഒരു സന്ദർഭത്തിൽ വന്നു ചേർന്ന, ചിലപ്പോൾ ഒരു ചെറിയ സമ്മാനമായി, ചിലപ്പോൾ ഒരു വേദനയുടെ ഓർമ്മയായി, ചിലപ്പോൾ മകന് വന്ന അസുഖത്തിൻ്റെ കാര്യങ്ങളാണ് ആ സ്ത്രീകൾ ഓർമ്മ വസ്തുക്കളായി സൂക്ഷിച്ചിരുന്നത്. ഈ പ്രദർശനത്തിൽ എക്സ്റേ ഷീറ്റാണ് എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചത്. പർസാന അലി എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ കയ്യിൽ നിന്നാണ് ക്യൂറേറ്റർക്ക് ഈ എക്സ്റേ ഷീറ്റ് ലഭിക്കുന്നത്. അവരുടെ മകൻ അസ്കർ അലി എന്ന് പറയുന്ന എക്സ്റേ എടുക്കുന്ന സമയത്ത് 6 വയസ്സുള്ള ഒരു കുട്ടിയായിരുന്നു. ആ കുട്ടിയുടെ വയറ്റിലേക്ക് അറിയാതെ ഒരു കാന്തത്തിൻ്റെ കട്ട വിഴുങ്ങുകയാണ്. ആ കാന്തക്കട്ടയുടെ എക്സ്റേ ആണ് അവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത്. ഈ കാന്തം ഡോക്ടർമാരടുത്ത് കൊണ്ടുപോകുമ്പോൾ കാന്തം കിടക്കുന്ന പൊസിഷൻ, എവിടെയാണ് ശരീരത്തിൻ്റെ ഏത് ഭാഗത്താണോ ഈ കാന്തമുള്ളത്, അത് രേഖപ്പെടുത്തിയിട്ടുള്ള എക്സ്റേകളാണ് ഈ എക്സിബിഷനിൽ പ്രദർശിപ്പിച്ചിരുന്നത്. ഒരമ്മയെ സംബന്ധിച്ച് തൻ്റെ മകൻ പെട്ട വളരെ ആപൽക്കരമായ ഒരവസ്ഥയുടെ രേഖയാണ് ആ എക്സ്റേ ഷീറ്റ്. പിന്നീട് ഈ കുട്ടിയെ ഡോക്ടർമാർ രക്ഷിച്ചു. ആ ഒരു കാലത്ത് താൻ അനുഭവിച്ച മാനസികമായ പീഡയുടെ ഒരടയാളമായി, തൻ്റെ മകനോടുള്ള സ്നേഹത്തിൻ്റെയും ആ മകനെ താൻ പരിചരിച്ചതിൻ്റെയും ഒക്കെ ഓർമ്മയായും ആണ് ആ എക്സ്റേ ഷീറ്റ് ഫർസാന സൂക്ഷിച്ചിരുന്നത്. ഇങ്ങനെ നാം വളരെ പ്രധാനമെന്ന് കരുതുന്ന വസ്തുക്കളെപ്പോലെ

തന്നെ. ഉദാഹരണത്തിന്, നാം ചരിത്ര തലങ്ങളിലൂടെ നടക്കുമ്പോൾ കാണുന്ന വിജയസ്തംഭങ്ങൾ, കോട്ടകൊത്തളങ്ങൾ, അവയുടെ എല്ലാം ഉള്ളിൽ പലതരം വസ്തുക്കൾ ഒക്കെ നാം കാണാറുണ്ട്. യാത്ര ചെയ്യുമ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് താനും. എന്നാൽ ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ച് എക്സ്റേ ഷീറ്റ് അതല്ലെങ്കിൽ ഒരു ചോറ്റുപാത്രം എങ്ങനെയാണ് പ്രധാനപ്പെട്ടതാവുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കിയത് ആ പ്രദർശനത്തിൽ നിന്നാണ്. ഞാനിപ്പോൾ ഏതാണ്ട് 40 വർഷത്തിലധികമായി യാത്രകൾ ചെയ്യുന്ന ഒരാളാണ്. പലയിടങ്ങളിൽ പോയിട്ടുണ്ട്, പലതരം വസ്തുക്കൾ കണ്ടിട്ടുണ്ട്. സാധാരണഗതിയിൽ യാത്രയിൽ നാം 3 കാര്യങ്ങൾ കാണുന്നു. നാം സ്ഥലങ്ങൾ, ഭൂപ്രദേശങ്ങൾ കാണുന്നു. രണ്ടാമതായി അത്തരം ഭൂപ്രദേശങ്ങളിലെ മനുഷ്യരെ കാണുന്നു, അവരുടെ സംസ്കാരത്തെ തിരിച്ചറിയാൻ ശ്രമിക്കുന്നു. മൂന്നാമതായി ഓരോ യാത്രയിലും നാം പലതരം വസ്തുക്കൾ കാണുന്നു. വസ്തുക്കൾ അചേതനങ്ങളാണ് എന്ന് നമുക്കറിയാം, അവയ്ക്ക് ജീവനില്ല. പക്ഷെ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യരുടെ കഥയിൽ, മനുഷ്യരുടെ ചരിത്രത്തിൽ, മനുഷ്യരുടെ സഹനത്തിൻ്റെ, മനുഷ്യരുടെ ആഹ്ലാദത്തിൻ്റെയും ഒക്കെ ഭാഗമായി മാറുന്നത് എന്നതിലേക്ക് ഇപ്പോൾ ഞാൻ കൂടുതലായി തിരിഞ്ഞു നോക്കാറുണ്ട്. അതിനുള്ള കാരണം ബാംഗ്ലൂരിൽ ഞാൻ കണ്ട ആ പ്രദർശനമായിരുന്നു എന്ന് പറയാം. ഉദാഹരണത്തിന്, നമ്മൾ ഡൽഹിയിൽ ഗാന്ധി മ്യൂസിയത്തിൽ പോകുന്നു എന്ന് കരുതുക. അവിടെ നമ്മൾ ഗാന്ധി ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും കാണുന്നു. അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് അദ്ദേഹം നൂൽ നൂറ്റിരുന്ന ചർക്ക, അദ്ദേഹം ഉപയോഗിച്ചിരുന്ന കണ്ണട, പാദരക്ഷകൾ, അദ്ദേഹം കിടന്നിരുന്ന വളരെ ലളിതമായ കിടക്ക, ഇങ്ങനെയുള്ള പല വസ്തുക്കളും നമുക്ക് അവിടെ കാണാം. ആ വസ്തുക്കളിൽ നിന്ന് നാം ഗാന്ധിയെക്കുറിച്ച് കൂടുതലായോ അല്ലെങ്കിൽ ഗാന്ധിയെക്കുറിച്ച് പല കാര്യങ്ങളും മനസ്സിലാക്കുന്നുണ്ട്. ശിവഗിരിയിൽ പോകുമ്പോൾ നാം നാരായണഗുരു ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും ഒരു മുറിയിൽ സൂക്ഷിച്ചിരിക്കുന്നത് കാണുന്നു. അത് നാരായണഗുരുവിൻ്റെ ജീവിതത്തെക്കുറിച്ച് താല്പര്യമുള്ള ഒരാൾക്ക് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അങ്ങനെ വസ്തുക്കൾ എന്ന് പറയുന്നത് അത് വളരെ വില കൂടിയ വസ്തുക്കളാകണമെന്നില്ല, വളരെ സാധാരണവും ലളിതവുമായ വസ്തുക്കൾ വരെ മനുഷ്യ ജീവിതത്തിനകത്ത് എങ്ങനെയാണ് പ്രവർത്തിച്ചിട്ടുള്ളത്, അതിൻ്റെയൊക്കെ പ്രാധാന്യം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ശാന്തിനികേതനിൽ പോയി ടാഗോറിൻ്റെ മ്യൂസിയം കാണുമ്പോൾ ടാഗോർ ഉപയോഗിച്ചിരുന്ന പല വസ്തുക്കളും നമ്മൾ അവിടെ കാണുന്നു. ടാഗോറിൻ്റെ കരസ്പർശമേറ്റ, അദ്ദേഹം എഴുതാൻ ഉപയോഗിച്ചിരുന്ന പേനകൾ ഉൾപ്പെടെയുള്ളവയുടെ പ്രദർശനം നമുക്കവിടെ കാണാം. ഇത്തരത്തിൽ വസ്തുക്കൾ എങ്ങനെയാണ് മനുഷ്യ ചരിത്രത്തിൽ, മനുഷ്യൻ്റെ വൈയക്തിക സന്ദർഭങ്ങളിൽ, മനുഷ്യൻ്റെ വികാര വിനിമയങ്ങളിലെല്ലാം ഇടപെട്ടത് എന്ന് അറിയാനായി വസ്തുക്കൾ നമ്മെ സഹായിക്കുന്നുണ്ട്. ആ വസ്തുക്കളൊക്കെ, അവയ്ക്ക് ജീവനില്ല എന്ന് പറയാമെങ്കിലും അവ നമ്മളോട് അവയുടെ കഥ പറയുന്നുണ്ട്. പല സ്ഥലങ്ങളിൽ നാം അത് കാണുന്നു. മുഗൾ കാലഘട്ടത്തിലെ ചില വസ്തുക്കൾ പ്രദർശിപ്പിക്കുന്നിടത്ത് നമ്മൾ അവരുപയോഗിച്ചിരുന്ന ആയുധങ്ങൾ കാണുന്നു. 2 ലോകയുദ്ധങ്ങളുമായി ബന്ധപ്പെട്ട പല മ്യൂസിയങ്ങളിൽ നാം യുദ്ധസമയത്ത് ഉപയോഗിച്ച പല വസ്തുക്കളും കാണുന്നു. മനുഷ്യരാശിയുടെ ജീവിതത്തിൽ ഉടനീളം വസ്തുക്കളും ഒപ്പം സഞ്ചരിച്ചിട്ടുണ്ട്. സരയാവോയിൽ നിന്ന് 160 കിലോമീറ്റർ അകലെയുള്ള സെബ്രിനിക്ക മെമ്മോറിയൽ മ്യൂസിയത്തിൽ 3 കാര്യങ്ങളാണ് ഞാൻ കണ്ടത്. ഒരു പറ്റം ഷൂസുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം താക്കോലുകളാണ്, മറ്റൊന്ന് ഒരു കൂട്ടം വസ്ത്രങ്ങളാണ്. എന്താണ് ഇവയുടെ പ്രാധാന്യം? ഇതിൻ്റെ സന്ദർഭം എന്താണ്? സെബ്രിനിക്കയിൽ ഒരു വലിയ കൂട്ടക്കൊല നടക്കുന്നുണ്ട്. 1980s, 1990s അവിടെ നിന്ന് സംഘർഷങ്ങളുടെ ഭാഗമായി ബോസ്നിയാക്കുകളെ സെർബുകൾ കൊല്ലുകയാണ്. ബോസ്നിയാക്കുകൾ മുസ്ലിങ്ങളാണ്, സെർബുകളാണ് ഇവരെ കൊല്ലുന്നത്. വംശീയ കൂട്ടക്കൊലയാണ് നടക്കുന്നത്. ആ കൊല്ലപ്പെട്ടവരെ അതിരഹസ്യമായി സെബ്രിനിക്കയുടെ ചുറ്റുഭാഗത്തുമുള്ള വനപ്രദേശങ്ങളിൽ കൊണ്ടുപോയി അടക്കുകയാണ് ചെയ്തത്. അത് പുറത്താരും അറിയില്ലെന്നാണ് സെർബുകൾ വിചാരിച്ചത്. എന്നാൽ അത് പുറത്തറിഞ്ഞു. പിൽക്കാലത്ത് അത് എല്ലാം ആ മൃതദേഹങ്ങൾ അടക്കിയ സ്ഥലങ്ങളിൽ കൂട്ടക്കുഴിമാടങ്ങളെല്ലാം കുഴിച്ചെടുത്തു. അതിൽ നിന്ന് മനുഷ്യരുടെ മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയും ചെയ്തു. അതെല്ലാം ആ മനുഷ്യരുടെ ബന്ധുക്കൾ ആരെങ്കിലും, സഹോദരനോ സഹോദരിമാരോ അങ്ങനെ, അല്ലെങ്കിൽ മക്കളോ ഒക്കെയുള്ള അവരുടെ രക്ത സാമ്പിൾ എടുത്ത് DNA ടെസ്റ്റ് നടത്തി ഓരോ മൃതദേഹവും ഇന്നയാളുടേതാണ് എന്ന് സ്ഥിരീകരിച്ചതിന് ശേഷം വീണ്ടും കവറടക്കുന്ന ഒരു സന്ദർഭം ഉണ്ടാവുകയാണ്. സമീപകാലത്തൊന്നും, പ്രത്യേകിച്ച് കഴിഞ്ഞ 120th century ലോകത്ത് കേട്ടിട്ടേ ഇല്ലാത്ത ഒരു സംഭവമാണ് സെബ്രിനിക്കയിൽ നടന്നത്. ഈ മനുഷ്യരെ അങ്ങനെ തന്നെ അടക്കം ചെയ്യുകയാണ് ചെയ്തത്. മരിച്ചവർക്ക് കൊടുക്കേണ്ട യാതൊരു ബഹുമാനവും കൊടുക്കാതെയാണ് ഇവർ ചെയ്തത്. അതിൻ്റെ ഭാഗമായാണ് ഈ 3 വസ്തുക്കളും പല കാര്യങ്ങളും അവിടെ ആ മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ 3 വസ്തുക്കളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും, കാരണം എങ്ങനെയാണ് ഹിംസയുടെ, മാരകമായ രീതിയിലുള്ള ഹിംസ അവിടെ

0: പ്രയോഗിക്കപ്പെട്ടത് എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ആ മൂന്ന് വസ്തുക്കൾ അവിടെ നിലനിൽക്കുന്നത്. അവരെങ്ങനെ കൊല്ലപ്പെട്ടു, അവർ അന്ന് അനുഭവിച്ച പീഡ എന്താണ്, ഇതിനെക്കുറിച്ചൊക്കെ നമ്മളോട് ഇന്ന് അചേതനമായ ജീവനില്ലാത്ത ഈ ഷൂസുകളും താക്കോലുകളും വസ്ത്രങ്ങളും സംസാരിക്കുന്നു എന്നതാണ് വസ്തുത. അതുകൊണ്ട് മനുഷ്യരാശിയെ സംബന്ധിച്ച്, മനുഷ്യൻ്റെ സംസ്കാരത്തെ സംബന്ധിച്ച് ചേതനയുള്ള വസ്തുക്കളെപ്പോലെ തന്നെ ചിലപ്പോൾ അചേതനങ്ങളായ വസ്തുക്കൾക്കും വലിയ പ്രാധാന്യം ലഭിക്കുന്നുണ്ട്. ഇന്ന് 40 വർഷത്തെ യാത്രാകാലത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ഓരോരോ വസ്തുക്കളുടെയും പ്രാധാന്യത്തെ, വളരെ ചെറുത് അല്ലെങ്കിൽ പ്രാധാന്യമില്ലാത്തത് എന്ന് കരുതിയ വസ്തുക്കൾക്ക് പോലും എന്തുമാത്രം പ്രാധാന്യം ലഭിക്കുന്നു എന്ന് തിരിച്ചറിയുകയാണ്.
1: ഓർമ്മകളുടെ സാക്ഷികൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ.

0: നൽകുകയാണ്.
1: ഓർമ്മകളുടെ സാക്ഷികൾ യാത്രാനുഭവം പങ്കുവച്ചത് എഴുത്തുകാരനായ ശ്രീ വി. മുസഫർ അഹമ്മദ്. വഴികൾ, യാത്രികർ, പല ദേശങ്ങളിൽ സഞ്ചരിച്ചവരുടെ പല കാഴ്ചകൾ, അപൂർവാനുഭവങ്ങൾ, അനുഭൂതികൾ.
2: ഇപ്പോൾ ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത്. ചിത്രം അനുഭൂതി. എം ഡി രാജേന്ദ്രൻ്റെ രചന. ശ്യാമിൻ്റെ ഈണം.

0: മികച്ച വിലയ്ക്ക് പുറമെ പഴയ ലാപ്ടോപ്പിന് 10,000 രൂപ വരെ എക്സ്ചേഞ്ച് ബോണസ്.
1: പ്രമുഖ ബ്രാൻഡുകളുടെ അഡ്വാൻസ് ലാപ്ടോപ്പുകൾ ഇപ്പോൾ സ്പെഷ്യൽ വില കുറവിലും.
0: മൈ ജി ലാഭമഴ ഇപ്പോൾ എല്ലാ മൈ ജി ഫ്യൂച്ചർ ഷോറൂമുകളിലും.
2: നവപൂജിതം നാടകം അവസാന ഭാഗം. രചന പത്മിനി എൻ എം ചിട്ടിക്കുളം. പങ്കെടുക്കുന്നവർ സാവിത്രി ശ്രീധരൻ, നിലമ്പൂർ ആയിഷ, എ എൻ ജഷിതകുമാരി, സി കെ ആശാലത, മണിയൂർ രവി, പ്രദീപ് ഗോപാൽ. സംവിധാനം മാത്യു ജോസഫ്.
3: വൃദ്ധ മാതാപിതാക്കളുടെ സാന്നിധ്യം ഇഷ്ടപ്പെടാത്ത യുവതലമുറയുടെ കഥയാണ് നവപൂജിതം. ഭർത്താവിന്റെ അമ്മയെ ഒരു ശല്യമായി കണ്ട അലീന എന്ന വീട്ടമ്മയ്ക്ക് അവരെ കൊല്ലാനുള്ള വഴിയുപദേശിച്ചു കൊടുക്കുകയാണ് നർമ്മദ എന്ന സുഹൃത്ത്. അതിൻ പ്രകാരം കുടുംബസുഹൃത്തായ ഡോക്ടറെ സമീപിക്കുന്ന അലീന അമ്മായി അമ്മയെ ഇഞ്ചിഞ്ചായി കൊല്ലാൻ വേണ്ട മരുന്നുകൾ ആവശ്യപ്പെടുന്നു. മനസ്സില്ല മനസ്സോടെ മരുന്ന് നൽകുന്ന ഡോക്ടർ അമ്മയോടും മറ്റുള്ളവരോടും സ്നേഹപൂർവ്വം പെരുമാറണമെന്ന നിബന്ധനയും വയ്ക്കുന്നു. ഇനി തുടർന്ന് കേൾക്കാം നവപൂജിതം.
4: ഹലോ.
5: ഹലോ.
4: ആ നർമ്മദ.
5: ആ അലീന, എങ്ങനെയൊക്കെയായി കാര്യങ്ങൾ? ഡോക്ടർ അങ്കിളിനെ കണ്ടോ? നീ ഇങ്ങോട്ട് വിളിക്കൂന്ന് കരുതി.
4: ആ കണ്ടു.
5: എന്നിട്ട് നമ്മുടെ ഉദ്ദേശം തെറ്റിയില്ലല്ലോ അല്ലേ?
4: പക്ഷേ
5: ഇനി എന്തിനാ ഈ പക്ഷേ?
4: എന്തിനെന്ന് ചോദിച്ചാ എന്ത് മറുപടിയാ ഞാൻ പറയേണ്ടതെന്ന് എനിക്കറിയില്ല നർമ്മദ. ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നല്.
5: നീ എന്താ അലീന ഇങ്ങനെ ഒരു കാര്യത്തിനായി ഇറങ്ങി? ഇനി അത് വിജയിക്കുന്നതുവരെ മറ്റു ചിന്തകളൊന്നും വേണ്ട.
4: എന്നാലും
5: ആകെ നനഞ്ഞില്ലേ, ഇനിയൊന്ന് മുങ്ങി നിവരാൻ നോക്ക്. ഷോ, ചോദിക്കാൻ മറന്നു, ശ്രീകുമാറും അമ്മയും വീട്ടിലില്ലല്ലോ?
4: ഇല്ലില്ല, ശ്രീയേട്ടൻ ഓഫീസിലാ. അമ്മ ആയിഷമ്മയെ കാണാൻ പോയതാ. ആ പിന്നെ നർമ്മദ, ഇതിൽ നിന്ന് പിന്മാറാൻ അങ്കിൾ എന്നെ ഒരുപാട് ഉപദേശിച്ചു. എന്റെ നിർബന്ധത്തിനൊടുവിലാണ് അങ്കിൾ.
5: എന്തായാലും കാര്യങ്ങളൊക്കെ ഭംഗിയായല്ലോ, പിന്നെന്താ?
4: ശ്രീയേട്ടനോട് സംസാരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഈ കാര്യത്തിന്റെ ഒരു ധ്വനി എങ്ങാൻ ശ്രീയേട്ടൻ അറിഞ്ഞാ പിന്നെ ഞാൻ ഉണ്ടാവില്ല. എനിക്കിപ്പോ എല്ലാരും പേടിയാ.
5: അലീന, ഇതിനൊക്കെ ആത്മധൈര്യമാണ് വേണ്ടത്. നിന്റെ നന്മയെ കരുതിയാ ഞാനിതൊക്കെ.
4: നീ തന്ന ധൈര്യവും ഉപദേശങ്ങളുമാ എന്നെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്.
5: അത് നിനക്ക് ഗുണം മാത്രമേ ചെയ്യൂ. ഏതായാലും ഇന്ന് രാത്രിയിൽ തന്നെ തുടങ്ങിക്കോ.
4: ഇന്ന് രാത്രിയോ?
5: അതെ, രാത്രി ഭക്ഷണത്തിലാവുന്നതാ നല്ലത്. അലീന, അലീന, നീ എന്തോ ഒന്നും പറയാത്തത്.
4: ഞാൻ കേൾക്കുന്നുണ്ട്.
5: ഡോക്ടറെങ്കിലും നിനക്ക് സപ്പോർട്ടായി നിന്നില്ലേ? ഇനി താമസിപ്പിക്കണ്ട.
4: ശ്രീയേട്ടൻ എത്തിയെന്ന് തോന്നുന്നു.
5: ആ ശരി ശരി, നീ ഫോൺ വെച്ചോ, ഞാൻ പിന്നെ വിളിക്കാം.
4: ശരി.

0: പണികളാ. ഇതാ ഇപ്പൊ ഡോക്ടർ കണ്ടു വന്നേ ഉള്ളൂ.
1: ഈ നാട്ടിൽ ഏറ്റവും കൂടുതൽ ജോലി തിരക്കുള്ളവർ സ്ത്രീകളാണെന്ന് പറഞ്ഞു വരികയായിരിക്കും അമ്മ.
0: ശമ്പളം വാങ്ങിക്കൊണ്ടുവന്നാ മാത്രം മതിയോ? വീട് വീടാവണമെങ്കിൽ സ്ത്രീകൾ തന്നെ വേണം.
1: ഓ, ശമ്പളമൊന്നുമില്ലാതെ വെറും ഭക്ഷണം കൊണ്ട് മാത്രം തൃപ്തിപ്പെടേണ്ടി വരുന്നവരാണ് പെണ്ണുങ്ങൾ എന്നായിരിക്കും അമ്മയുടെ ഭാഷ്യം.
0: അങ്ങനെ വഴിക്ക് വന്നൂട്ടെ നിനക്ക്. മോളെ, ശ്രീക്കുട്ടൻ വന്നൂട്ടോ, ഊണെടുത്തു വെച്ചോളൂ.
1: അല്ലെങ്കിലും ഒരാളുടെ പക്ഷം ചേർന്നുള്ള സംസാരമാണ് അമ്മയ്ക്ക് എപ്പോഴും.
0: ഇവിടെ പക്ഷവും പ്രതിപക്ഷവും ഒന്നുമില്ല, ഭരണപക്ഷം മാത്രമേ ഉള്ളൂ. ഒരാളിലെ നന്മയെ കാണാതെ തെറ്റുകളും പോരായ്മകളും മാത്രം

0: കാണാൻ ശ്രമിക്കരുത് ശ്രീകുട്ട.
1: ഇങ്ങനെ ഒരു അമ്മായിയമ്മയെ കിട്ടിയതാണ് അലീനയുടെ ഭാഗ്യം.
0: മോളെ ശ്രീകുട്ടൻ വന്നോട്ടോ.
2: എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്, വന്നോളൂ. അമ്മ മഴ നനഞ്ഞതും ശ്രീയേട്ടൻ വന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. ആ വെയില് വന്നല്ലോ അമ്മേ. നനഞ്ഞ തുണികളൊക്കെ ഒന്നുകൂടെ വിരിച്ചിടാം അല്ലേ?
1: അലീന, അലീന,
2: ആ എന്നെ വിളിച്ചോ?
1: ഈ കറികളൊന്നും വായിൽ വെക്കാൻ പറ്റില്ല.
2: അയ്യോ, ഉപ്പ് കൂടിയോ ശ്രീയേട്ടാ? അമ്മേ, അമ്മേ, ഒന്നിങ്ങോട്ട് വരൂ.
0: എന്താ ഇവിടെ? എന്താ ശ്രീകുട്ട, എന്താ ഇങ്ങനെ ഒച്ച വെക്കണത്?
2: അമ്മേ, കറിയില് ഉപ്പ്.
0: അയ്യോ, ഞാനാ കറിയിൽ ഉപ്പിട്ടത്? ഇത്തിരി കൂടി പോയതായിരിക്കും അല്ലേ?
1: ഉപ്പിട്ട് കയ്പ്പിച്ച് വെച്ചിരിക്കുന്നു. ഈ കറിയും കൂട്ടി ഉണ്ടാണെന്ന് എനിക്ക് പറ്റില്ല.
0: ഉപ്പിനെവിടെ ശ്രീകുട്ട കയ്പ്?
1: എന്നാ പുളിച്ചിട്ട് വയ്യെന്ന് പറയാം.
0: അപ്പൊ പുളിക്കെന്താ രുചി?
1: അമ്മ, എനിക്ക് ദേഷ്യം വരുന്നുണ്ടോ?
0: ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് അത് പറ്റില്ലല്ലോ അല്ലേ? ഈ ദേഷ്യവും കോപവും ചാട്ടവും ഒക്കെ നിങ്ങൾ ആണുങ്ങൾക്ക് മാത്രമേ പാടുള്ളൂ അല്ലേ?
1: അമ്മേ, അല്ലെങ്കിൽ ഇവിടുത്തെ പെണ്ണുങ്ങൾ ഒരു കാര്യം ചെയ്യണം. ഉപ്പ് കൂടി പോകുന്ന ദിവസം എനിക്ക് കുറച്ച് കഞ്ഞി മാറ്റി വെക്കണം.
0: കഞ്ഞിക്കും വേണ്ടടാ ഉപ്പ്? ഉപ്പില്ലാത്ത കഞ്ഞി പോലെ എന്ന് നീ കേട്ടിട്ടില്ലേ? അയ്യോ, ഇതാ ഇതാ മോനെ, വെള്ളം കുടിക്കും. ഭക്ഷണത്തെ ബഹുമാനിക്കാതെ വെറുതെ ഒച്ച വെച്ച ഇങ്ങനെയൊക്കെ ഉണ്ടാവും.
1: ഓ, സുഭദ്ര ശ്രീനിവാസൻ പിണങ്ങണ്ട, എല്ലാം തിരിച്ചെടുത്തിരിക്കുന്നു.
0: മോളെ വന്നോളൂ, ഭക്ഷണം കഴിക്കാം.
1: അമ്മേ, ഞാൻ ഇറങ്ങുന്നു. അല്ല, ഇവിടുത്തെ ഭരണപക്ഷം എവിടെ പോയി?
0: മോളെ, ശ്രീകുട്ടൻ ഇറങ്ങണു.
2: ഞാനിതാ ഇവിടെ തന്നെയുണ്ട്.
0: ഓ, സമയം ഒരുപാടായി. വരൂ, നമുക്കും ഭക്ഷണം കഴിക്കാം. വരൂ,
2: വാ അമ്മേ.

0: ഇജ്ജിത് ആരെ നോക്കിക്കാ സൂദ്രേ?
1: അമ്മയും മോനും പോയിട്ട് ഒരുപാട് നേരായി.
0: ഓലെ എവിടെ പോയതാ?
1: മോന്റെ സ്കൂളിലൊരു മീറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് ഡോക്ടറെ കാണാനുണ്ട്.
0: ആ, അതുകൊണ്ടായിരിക്കും നേരം വൈകുന്നത്.
1: എന്നാലും എത്തണ്ട സമയം കഴിഞ്ഞു.
0: ഓലിപ്പോ എത്തോ സൂദ്രേ?
1: ആ, താത്ത വന്ന കാലം നിൽക്കാതെ എങ്ങോട്ടിരിക്കെ. അല്ല, ഇതെന്തായാലും തുറന്നടപ്പ്.
0: അതോ കൊറച്ചി സായി കാലിലടിയുന്ന ഒരു വേദന. ആണി സൂക്കടനാണോ എന്നൊരു സംശയമുണ്ട്.
1: ഓ, അതാണോ കാര്യം? ആ, അതിനൊരു മുറിവൈദ്യം പറഞ്ഞുതരാ.
0: എന്താ അത്? എന്തായാലും പറയ്.
1: ഈ തുരിശില്ലേ, അത് വാങ്ങി നീല നിറം പോണത് വരെ വറുത്ത് പൊടിച്ച് കോഴിമുട്ടയുടെ വെള്ളയിൽ ചാലിച്ചൊന്ന് പുരട്ടി നോക്കി. അതിന്റെ നീല നിറം പോണവരെ ചൂടാക്കണേ.
0: ഈറ്റാക്കോട്ട് മരുന്നൊക്കെ പുരട്ടിട്ട് വേറെ വല്ല സൂക്കേട് എന്തെങ്കിലും വന്നാലോ? എന്നാലും സൂദ്രേ, കുറച്ച് ദിവസം മുന്നേ പറഞ്ഞുണ്ടായിരുന്നു എനിക്കിത്.
1: അതിന് ഇത്താത്തക്ക് ഈ ദുർനടപ്പുള്ള കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ.
0: ആ, അത് പോട്ടെ സൂദ്രേ. ഇപ്പൊ പുറത്തേക്ക് പോകുമ്പം അനീനക്കുട്ടി വന്ന് പറയും, ആശുമ്മ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, ഒന്ന് ശ്രദ്ധിക്കണേന്ന്, സമയമുണ്ടെങ്കിൽ ഒന്ന് ഇങ്ങോട്ട് വരണേന്ന്. ഇച്ചേൽക്കുള്ള കുട്ടിയാണ് എന്ന് അറിയാണ്ട് നമ്മളതിനെ വല്ലാണ്ട് വെറുത്തിനു. ആ കുട്ടിന്റെ സ്വഭാവം ആകെ മാറിയിക്കണ്. അല്ലെങ്കിലും ആർക്കാ സൂദ്രേ അന്നോട് ഭയക്കുമ്പക്കാണോ കൂടാൻ തോന്നുക?
1: ഞാൻ പറയാറില്ലേ താത്ത, മനസ്സിൽ നന്മയുണ്ട് എന്റെ കുട്ടിക്ക്. ശ്രീകുട്ടിനേക്കാൾ ശ്രദ്ധയും നോട്ടവും ആണ് അവൾക്ക് ഇപ്പൊ എന്നോട്.
0: ഞാൻ നെനച്ചത് മുഴുവനും തെറ്റായി എന്നിപ്പൊ തോന്നുക. അത് മനസ്സിലായി, ഒരു പാവം കുട്ടി തന്നെയാണ് ഓള്. ഓ, പറഞ്ഞേ തീർന്നില്ല, വന്നല്ലോ മക്കള്.
1: എന്റെ മോളെ വൈകി.
2: ആ, ഡോക്ടർ അങ്കിളിന് കാണാൻ പറ്റില്ല അമ്മേ, പിന്നെ ഇതൊക്കെ വാങ്ങാണ്ടായിരുന്നു.
0: ആ, മോനുട്ടന് എന്താണെന്ന് മുണ്ടാത്തത്? വല്ലാണ്ട് കൊയങ്ങിക്കണല്ലേ. കുപ്പായത്തില് മണ്ണും ചളിയും ഒന്നുമില്ല, നല്ല കുട്ടിയായിട്ട് വന്നിക്കണം.

0: വരേ, അച്ഛമ്മ മേല് കഴിക്കിച്ച് കുട്ടനെ ചൂടുള്ള പാല് തരാലോ. ഏ, ഇന്ന് എന്തൊക്കെ ഉണ്ടായി സ്കൂളില്!
1: ആയിഷമ്മ, ദേ ഇതെങ്ങനെയുണ്ട്?
2: എന്താ അത്?
1: അമ്മയുടെ മുണ്ടും നേരിയതുവാ. ഇന്ന് ബുധനാഴ്ചയല്ലേ, ഈ വെള്ളിയാഴ്ച അമ്മയുടെ പിറന്നാളാ. ആയിഷമ്മയെ ക്ഷണിക്കാനിരിക്കുക, ഞാൻ വരണം. വരാതിരിക്കരുത്.
2: ഇല്ല,
1: വരുന്ന വഴി ദമയന്തി അമ്മയും ക്ഷണിച്ചു. അമ്മയോട് പറഞ്ഞിട്ടില്ല. ശ്രീ ഏട്ടന്റെ നിർബന്ധ എല്ലാം സസ്പെൻസ് ആക്കി വെക്കാൻ.
2: അന്നപ്പോലൊരു മരുവളെ കിട്ടിയത് പുണ്യം ചെയ്തുകൊണ്ടാന്ന് ഓള് പറഞ്ഞിട്ടേ ഉള്ളൂ. വെറുത്ത സന്തോഷായി മോളെ.
1: ആ സ്നേഹത്തിന് പകരം വെക്കാൻ മറ്റൊന്നുമില്ല ആയിഷമ്മ. അത് മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയി.
2: മോളെന്ത് വർത്താനായി പറയുന്നത്? മോള് ജീവിക്കാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനി എത്ര കാലം അമ്മേനെ നോക്കാനുണ്ട് എനക്ക്?
1: അത് പോരെ ആയിഷമ്മ, ഞാനുള്ള കാലം വരെ അമ്മ എന്നോടൊപ്പം ഉണ്ടാകണം.
2: അതാണ് ആ കാര്യം. പടച്ചോനല്ല ഈ ആയിഷമ്മയാണ് എനക്കത് തന്നിക്കണ്.
1: ആയിഷമ്മയുടെ നാവ് പൊന്നാവട്ടെ.

0: അല്ല, എന്താ ഇത്? ഇതാ ചായ കുടിക്കേ. അപ്പോഴേക്ക് ഇവിടെ എന്താ ഉണ്ടായത്?
1: അതോ ഓക്ക് സ്നേഹം വന്നപ്പം ഈ ഉമ്മാനെ ഒന്ന് കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ തന്നതാ, അത്രയുള്ളൂ. മോടെ മോക്കൊക്കെ ഒന്ന് കഴുകി വാ. ശരി
0: ശരി.
1: അല്ല, വെള്ളിയാഴ്ച പറഞ്ഞാല് വന്നാല് എന്താ കാര്യം?
0: സൗഭാഗ്യങ്ങൾ ഉണ്ടാവുന്ന
1: എന്നാലേ അതൊക്കെ എനക്ക് തന്ന്. വെള്ളിയാഴ്ച പറഞ്ഞാളാണെന്ന് ഇജ്ജി പറഞ്ഞില്ലല്ലോ. എന്നാലും ഹാപ്പി ബർത്ത്ഡേ സൂത്രയെ. അലീനെ കുട്ടി നമ്മളെ ക്ഷണിച്ചിട്ട് അതുകൊണ്ട് നമ്മള് വരും.
0: പിറന്നാളോ എന്റെയോ? ഞാൻ മറക്കാൻ ശ്രമിക്കുന്ന ദിവസമാണത്.
1: മുണ്ടാണ്ടിരിക്കും സൂത്രയെ. ദാ നോക്ക്, അന്റെ മരുവള് അല്ല അന്റെ മോള് അനക്ക് കൊണ്ടുവന്നത്. അത് മുണ്ടും നേരിയതും ശേല അയക്കണം കേട്ടോ.
0: ഞാൻ 14 വർഷമായി മനസ്സുകൊണ്ട് പിറന്നാള് മറന്നിട്ട്. ഇനി അദ്ദേഹത്തിന്റെ അടുത്തെത്തിയിട്ടേ.
1: ഇജ്ജ് വേണ്ടാത്ത ഭർത്താനോ ഒന്നും പറയണ്ട. ദമയന്തിനെ ക്ഷണിച്ചിക്കണോളൂ. ദാ ഒന്ന് നോക്ക്.
0: നന്നായിട്ടുണ്ട്, മക്കളുടെ ഇഷ്ടല്ലേ. ആവട്ടെ അല്ലേ. മോളെ ചായ തണുക്കുന്നു.
1: അല്ല, മോണുട്ടൻ എവിടെ?
0: അതാ അവൻ ടിവിന്റെ മുമ്പിലെത്തി. ഇതാ മോളെ ചായ.
2: എന്റെ സെലക്ഷനാ, അമ്മയ്ക്ക് ഇഷ്ടായോ?
0: ഒരുപാട് ഒരുപാട് ഇഷ്ടായി. തിരക്ക് പിടിച്ചതൊന്നും വേണ്ടായിരുന്നു മോളെ. എത്ര മുണ്ടും നേരിയതും ഉണ്ടിവിടെ വെറുതെ കിടക്കണ്. അതൊക്കെ ഉടുത്ത് തീരാനുള്ള സമയം അമ്മയ്ക്കുണ്ടാവുന്ന ഒരു നിശ്ചയമില്ല മോളെ.
2: അമ്മേ
1: സൂത്രേ, തുണി വാങ്ങി തുന്നിച്ചു കൊണ്ടുവന്നില്ലേ? ഇജ്ജി ഏറ്റാക്കൂട്ട് വർത്താനം പറഞ്ഞ് ഓണ ബേജാറാക്കണ്ട. ഇനി പനക്കത് വേണ്ടാന്ന് ഇജ്ജി പറയണെങ്കിലേ വെള്ളിയാഴ്ച ഇതിട്ട് ഇവിടെ നിന്ന് ഒന്ന് പവറാക്കാനും ഞമ്മള് റെഡി അല്ല. പിന്നെ മോളെ, ഇനി ആരെങ്കിലും ക്ഷണിക്കാനുണ്ടോ എനിക്ക്?
2: ആ ശ്രീയേട്ടൻ പറയുന്നു ഡോക്ടർ അങ്കിളിനെയും വിളിക്കണമെന്ന്.
1: ആ അതേതായാലും നന്നായി. ഇങ്ങനെ നാട്ടുകാരെ സ്നേഹിക്കുന്ന ഒരു ഡോക്ടറെ നമുക്ക് വേറെ എവിടെ കിട്ടാനാ? ഡോക്ടറെ കണ്ടാ മതി, പകുതി സുഖേട് അപ്പൊ തന്നെ കുറഞ്ഞേന്ന്
3: തോന്നുന്നു.
1: എന്നാലും സൂത്രേ, മോളെ ഞമ്മള് പോണ്. അല്ല, ആ മരുന്നിന്റെ പേരെന്തേനു? ഞമ്മള് മറന്നു.
0: താത്ത, നിങ്ങളത് വാങ്ങാനൊന്നും പോണ്ട, ശ്രീക്കുട്ടം വാങ്ങിക്കോളും. വെള്ളിയാഴ്ച വന്ന ആദ്യത്തെ സൽക്കാരം അതാണ്. നേരത്തെ എത്തിയേക്കണേ.

0: ഹലോ.
1: ആ അലിന, ഞാനാണ് നർമ്മദ.
0: ഓ,
1: ഞാൻ വല്ലാത്തൊരവസ്ഥയിലാ മോനെ, തീരെ വയ്യ. വെള്ളം പോലും കുടിക്കുന്നില്ല, ഒന്ന് സംസാരിക്കുന്ന പോലുമില്ല. ആദ്യമൊക്കെ എല്ലാറ്റിനും ദേഷ്യവും വാശിയായിരുന്നു. ഇപ്പോ ഇടയ്ക്കിടെ തേങ്ങിക്കരയുകയും അച്ഛമ്മേ അച്ഛമ്മേ എന്ന് അവ്യക്തമായി പറയുകയും ചെയ്യുന്നു. അലിന, നീ എന്താ ഒന്നും പറയാത്തത്?
2: എന്നിട്ട് ഡോക്ടറെ കാണിച്ചില്ലേ?
1: കാണിച്ചു. ആദ്യം ഞങ്ങൾ വിശ്വനാഥൻ ഡോക്ടറെ നിന്റെ അങ്കിളിന്റെ അടുത്ത് കൊണ്ടുപോയിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഹോസ്പിറ്റലിലാ. അലീന, എന്റെ മോനെ ഈ അവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചിട്ടില്ല.
2: ഡോക്ടർ എന്തു പറഞ്ഞു?
1: ഡോക്ടർ പറഞ്ഞിട്ടാ അമ്മയെ തിരിച്ചു കൊണ്ടുവരാൻ വിനോദരൻ പോയിരിക്കുന്നത്. മോനെ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനും ഡോക്ടർ പറഞ്ഞു. എന്റെ എല്ലാ പ്രതീക്ഷയും തെറ്റിപ്പോയ അലീന, അമ്മ വരുന്നതും കാത്തിരിക്കാൻ ഞാൻ.
2: അത് നന്നായി. വൃദ്ധസദനത്തിലെത്തിയ ഒരമ്മയെങ്കിലും രക്ഷപ്പെട്ടല്ലോ. മനസ്സാ വാചാ കർമ്മണ, തെറ്റ് ചെയ്തവരാണ് നമ്മൾ. നീ പറഞ്ഞു തന്നതും ഞാൻ പ്രവർത്തിച്ചതുമെല്ലാം അബദ്ധങ്ങളായിരുന്നു എന്ന് മനസ്സിലായി. മനസ്സ് ശരീരവും തകർന്നിരിക്കാൻ ഞാൻ. ഒരപേക്ഷയുണ്ട്, ഇനി ഒരിക്കലും ഒരിക്കലും നീ എന്നെ വിളിക്കരുത്
1: അലീന,
2: പ്ലീസ്. പക്ഷേ നിന്റെ കുഞ്ഞിനു വേണ്ടി, അവന്റെ ആയുസ്സിനു വേണ്ടി ഞാൻ മനമുറ്റു പ്രാർത്ഥിക്കും. കാരണം കുഞ്ഞുങ്ങൾ തെറ്റു ചെയ്യുന്നില്ലല്ലോ, അവരുടെ മനസ്സിൽ പകയോ പരാക്രമമോ ഇല്ലല്ലോ. അറിവില്ലായ്മ കൊണ്ട് നിന്നോട് എന്തൊക്കെയോ പറഞ്ഞു പോയിരുന്നു ഞാൻ. അന്ന് നഷ്ടപ്പെട്ടതാ എന്റെ സന്തോഷവും സമാധാനവും.
1: അലീന,
2: പ്ലീസ്, ഇനി ഒരിക്കലും നീ എന്നെ വിളിക്കരുത്.
3: ആരായിരുന്നു മോളെ ഫോണിൽ?
2: ആ നർമ്മദയമ്മേ.
3: ഏ, നർമ്മദയോ? എന്തെങ്കിലും വിശേഷിച്ച്?
2: ആ, അവൾക്കും ഒരുപാട് വിശേഷങ്ങളുണ്ടമ്മേ, ഇവിടുത്തെ പോലെ തന്നെ.
3: അത് നന്നായി. എല്ലാവരും സ്നേഹത്തോടെയും പരസ്പര വിശ്വാസത്തോടെയും കഴിയട്ടെ.
2: ഞാൻ നഷ്ടപ്പെടുത്തിയതും അതാണമ്മേ.
3: മോളെന്താ പറഞ്ഞത്? മനസ്സിലായില്ലേ അമ്മയ്ക്ക്?
2: എല്ലാം മനസ്സിലാക്കുന്ന ഒരാളുണ്ടെന്ന് ഞാൻ മറന്നുപോയമ്മേ. ഒരുപാട് തെറ്റുകളും ഞാൻ ചെയ്തു.
3: അത് ഈ അമ്മ വിശ്വസിക്കില്ല.
2: തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ?
3: തെറ്റ് ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടോട്ടെ, നമുക്കെന്താ?
2: ആ കൂട്ടത്തിൽ ഞാൻ കൂടി ഉണ്ടെങ്കിലോ?
3: മോളെ, അമ്മയുടെ കണ്ണടയുന്നവരെ നിന്റെ കണ്ണ് നനയരുതെന്നേ അമ്മയ്ക്ക് പ്രാർത്ഥനയുള്ളൂ. മോളെ, കഴിഞ്ഞിട്ട് എന്റെ ശ്രീകുട്ടനും ഈ അമ്മയുടെ മനസ്സിൽ സ്ഥാനമുള്ളൂ.

0: നെക്സ്റ്റ്. മോഹൻ, ഇനി ആരുമില്ലേ? ആരാ അവിടെ? ഓ മൈ ഗോഡ്, അലീന! അലീന, എന്തു പറ്റി? നീ ഇവിടെ ഇരിക്കുന്ന കാര്യം ഞാൻ അറിഞ്ഞില്ലല്ലോ. അലീന, റിലാക്സ്, റിലാക്സ്, അല്പം കൂടി വിശ്രമിച്ചോളൂ. ഇതാ ഈ വെള്ളം കുടിക്കൂ, മുഖമുക്കി ഒന്ന് കഴുകിക്കോളൂ.
1: അങ്കിൾ, വെള്ളിയാഴ്ച അമ്മയുടെ
0: എല്ലാം പറയാം, 5 മിനിറ്റ് കൂടി വിശ്രമിച്ചോളൂ.
1: വേണ്ട വേണ്ട അങ്കിളെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. അമ്മയുടെ പിറന്നാളാ വെള്ളിയാഴ്ച. ഞാൻ അങ്കിളിനെ ക്ഷണിക്കാൻ വന്നതാ. അങ്കിൾ വരണം. എനിക്ക് അങ്കിളിനോട് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്.
0: അതിനെന്താ, എല്ലാം പറഞ്ഞോളൂ. ഇതാ ഞാൻ നിന്റെ മുന്നിൽ തന്നെയുണ്ടല്ലോ. വെള്ളിയാഴ്ച ഞാനിവിടെ ഉണ്ടാവില്ല. നാളെ ഞങ്ങൾ രണ്ടുപേരും കൂടി കൽക്കത്തയിലേക്ക് പോവുകയാണ്, മകന്റെ അടുത്തേക്ക്. 2-3 ആഴ്ച കഴിഞ്ഞേ വരൂ.
1: അപ്പോ അങ്കിൾ ഉണ്ടാവില്ല?
0: ഇല്ല, അങ്കിൾ വരുന്നത് വരെ നിനക്കൊരു പ്രശ്നവും

0: ഉണ്ടാവില്ല.
1: എനിക്ക് എനിക്കെന്റെ അമ്മയെ വേണം. അമ്മയ്ക്ക് അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത്.
0: ഇപ്പോഴിങ്ങനെ തോന്നാൻ,
1: ചെയ്തു പോയതെല്ലാം തിരുത്താൻ പറ്റാത്ത തെറ്റുകളാണെന്ന് എനിക്ക് ബോധ്യമായി. അമ്മ അമ്മ എന്നും എന്നോടൊപ്പം ഉണ്ടാകണം. അമ്മയെ അമ്മയെ ഞാൻ പൊന്നുപോലെ നോക്കിക്കൊള്ളാം. അമ്മയില്ലാത്ത ഒരു ദിവസം പോലും.
0: ഇന്ന് ശ്രീകുമാർ വന്നിരുന്നു.
1: ശ്രീയേട്ടനോ, എന്തിനാ വന്നേ?
0: അമ്മയുടെ പിറന്നാളിനെ ക്ഷണിക്കാൻ.
1: എന്നിട്ട് അങ്കിൾ എന്ത് പറഞ്ഞു?
0: കാര്യങ്ങളൊക്കെ പറഞ്ഞു.
1: എന്ത് കാര്യങ്ങൾ?
0: വീടിനെ കുറിച്ചും സ്നേഹബന്ധങ്ങളെ കുറിച്ചും അങ്ങനെയൊക്കെ എന്തൊക്കെയോ പറഞ്ഞു.
1: ഞാൻ ഇനി ജീവിച്ചിരിക്കുന്നതിൽ ഒരർത്ഥമില്ല അങ്കിളെ.
0: എന്തുകൊണ്ടില്ല? ആര് പറഞ്ഞു അങ്ങനെയൊക്കെ?
1: എന്റെ അമ്മ ഒരു പാവ അമ്മ അങ്കിളെ. എന്റെ അമ്മയെ എനിക്ക് തിരിച്ചു തന്നൂടെ അങ്കിളിന്.
0: എന്താണ് ചെയ്യേണ്ടത്? വേണ്ടെന്ന് പറയുമ്പോൾ തള്ളാനും ആഗ്രഹിക്കുമ്പോൾ കൊള്ളാനും പറ്റുന്നതാണോ ജീവൻ? ഏതായാലും അലീനക്ക് പറയാനുള്ളതെല്ലാം പറയാം.
1: എന്റെ മോനാണേ സത്യം. അമ്മയില്ലാതെ ഒരു ദിവസം പോലും ഞാൻ ജീവിച്ചിരിക്കില്ല.
0: മോളെ, അപക്വമായ മനസ്സാണ് നിന്നെ വഴിതെറ്റിച്ചത്. മുക്തിശ്ശി കഥകൾ കേട്ട് സാരംഗ് വഴിതെറ്റിപ്പോകുമെന്ന് അന്ന് നീ ഭയന്നു. അതിന്റെ സത്യാവസ്ഥ നിന്നെ ബോധ്യപ്പെടുത്താൻ ഞാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ നെഗറ്റീവ് ചിന്താഗതിയോടെ നിന്നെ ഉപദേശിച്ച് കീഴ്പ്പെടുത്താൻ നിന്റെ ഉപദേശകർക്ക് കഴിഞ്ഞു. അങ്ങനെ അമ്മയുടെ ആയുസിന്റെ പുസ്തകത്തിൽ വിധി കോറിയിടാൻ നീ ശ്രമിച്ചു. അതിന് പിൻബലമേകാൻ ഈ അങ്കിളിന്റെ മനസാക്ഷിയെയും നീ കൂട്ടിപിടിച്ചു. അതല്ലേ സത്യം?
1: അതൊന്നും എന്നെ ഓർമ്മിപ്പിക്കരുത് അങ്കിളെ, പ്ലീസ്.
0: ഒരു പ്രധാന കാര്യം ഞാൻ മറന്നു. ഒരാഴ്ച മുന്നേ നർമ്മദയും ഭർത്താവും കുഞ്ഞിനെയും കൊണ്ട് വന്നിരുന്നു. ഒരുപാട് നേരം കരഞ്ഞു അവൾ. കുഞ്ഞിൻ്റെ നില അത്രയും മോശമായിരുന്നു. ഒരു പോംവഴിയെ ഞാൻ നിർദ്ദേശിച്ചുള്ളൂ, ആ അമ്മയെ എത്രയും പെട്ടെന്ന് കൂട്ടിക്കൊണ്ടുവരാൻ.
1: അവൾ ചെയ്തതിനേക്കാൾ ക്രൂരമായ പ്രവൃത്തിയല്ലേ ഞാൻ ചെയ്തത്?
0: മക്കൾ സ്വന്തം കാലിൽ നിൽക്കുന്നവരെ മാത്രമേ അവർക്ക് അച്ഛനമ്മമാരെ വേണ്ടൂ. പിന്നീട് അവ പാഴ് ജന്മങ്ങളാണ്. ചിലപ്പോൾ വെറുമൊരു വീട്ടുകാവൽക്കാരൻ എന്ന പദവിയും കൊടുക്കുന്നു. എല്ലാം നിത്യവിസ്മയങ്ങൾ തന്നെയല്ലേ. ആട്ടെ, സാരംഗ് ഇപ്പോഴും അമ്മയുടെ അടുത്ത് പോവാറില്ലേ?
1: അവന് ഉറങ്ങുന്നത് പോലും അമ്മയുടെ കൂടെയാ.
0: അപ്പോൾ എന്റെ നിർദ്ദേശങ്ങൾ നീ പാലിച്ചു അല്ലേ?
1: ചെയ്തു പോയ വലിയ തെറ്റിന്റെ ശിക്ഷ അനുഭവിക്കുകയാണ് ഞാൻ. ഞാൻ തകർന്നു കൊണ്ടിരിക്കുകയാണ്.
0: മോളെ, ഈ പശ്ചാത്താപത്തേക്കാൾ വലിയൊരു പ്രായശ്ചിത്തവുമില്ല. ത്യാഗം കൊണ്ടേ അത് നിറവേറ്റാനാവൂ.
1: അങ്കിൾ, ഞാൻ ഒരു കാര്യം ആവശ്യപ്പെട്ടോട്ടെ? അന്ന് അമ്മയ്ക്ക് കൊടുത്ത പിൽസ് കുറച്ച് എനിക്ക് കൂടി തന്നൂടെ അങ്കിളിന്?
0: അതിനെന്താ, അമ്മക്കും അലീനക്കും തരാമല്ലോ.
1: വേണ്ട അങ്കിളെ, വേണ്ട. ഇനി ഇനി എനിക്ക് മാത്രമേ അത് വേണ്ടു. എനിക്ക് മാത്രം മതി.
0: അന്ന് ഒരു ജീവൻ അപായപ്പെടുത്തുവാൻ നമ്മൾ രണ്ടുപേരും സാക്ഷികളായി ഉണ്ടായിരുന്നു. ഇനി അലീന കൂടി ആ വഴി സ്വീകരിച്ചാൽ സാക്ഷിയായി ഞാൻ തനിച്ചാവില്ലേ? ഒന്ന് ചോദിക്കട്ടെ, അന്ന് കൊണ്ടുപോയ ഗുളികകൾ മുഴുവനും അമ്മക്ക് കൊടുത്തിട്ടില്ലേ?
1: ഇല്ല, ഇല്ല.
0: പിന്നെ എത്രയെണ്ണം കൊടുത്തു?
1: ഞാൻ മൂന്ന് പാതി ഗുളിക കൊടുത്തുപോയി. എന്റെ അമ്മയ്ക്ക് ഒന്നും സംഭവിക്കരുത് അങ്കിളെ.
0: അപ്പോൾ ഞാൻ തന്ന 20 ഗുളികയിൽ 1.5 ഗുളിക അമ്മക്ക് കൊടുത്തു അല്ലേ? ഓക്കെ. ഇനി ഒരു കാര്യം ചെയ്യൂ, ഈ മേശക്കരിയിലേക്ക് ഇരിക്കൂ, പ്രഷർ ഒന്ന് ചെക്ക് ചെയ്യട്ടെ. അലീന, ബാക്കി പിൽസൊക്കെ എന്ത് ചെയ്തു?
1: ബാക്കിയൊക്കെ നശിപ്പിച്ചു, ഒക്കെ വലിച്ചെറിഞ്ഞു ഞാൻ.
0: കയ്യിലുണ്ടായിരുന്നെങ്കിൽ അത് ഉപകാരമാവുമായിരുന്നു. ഇനി പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
1: അങ്കിളിന് എങ്ങനെ ചിരിക്കാൻ കഴിയുന്നു?
0: എന്റെ പ്രതീക്ഷകൾ തെറ്റിയിട്ടില്ലല്ലോ എന്നോർത്തപ്പോൾ ഒരു സംതൃപ്തി തോന്നി. അതുകൊണ്ടാണ്.

0: അങ്കിളിന്റെ അലീനയുടെ കണ്ണീരിന് മുന്നിൽ എന്ത് പ്രതീക്ഷയാണ് അങ്കിളിന്?
1: മോളെ, സങ്കീർണമായി കൊണ്ടിരിക്കുന്ന നിന്റെ ജീവിതം സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും ഊടും പാവുമിട്ട് നെയ്തെടുക്കാൻ കഴിയുമെന്നുള്ള എന്റെ ശുഭപ്രതീക്ഷ.
0: അങ്കിൾ പറയുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല.
1: ഞാൻ അന്ന് തന്നത് അമ്മക്ക് ആവശ്യമുള്ള വൈറ്റമിൻ ഗുളികയായിരുന്നു.
0: വൈറ്റമിൻ ഗുളികയോ?
1: അതെ,
0: സത്യമാണോ അങ്കിളെ?
1: പകൽ പോലെ സത്യം.
0: ഇത് ഞാൻ വിശ്വസിച്ചോട്ടെ.
1: അലീന, നിന്റെ സഹനത്തിന്റെ സമ്മാനമായി നീ കൊതിക്കുന്ന അമ്മയുടെ ആയുസ് ഇതാ ഞാൻ നിനക്ക് നീട്ടിത്തന്നിരിക്കുന്നു.
0: എന്റെ അമ്മയ്ക്ക് ഇനി ഒന്നും സംഭവിക്കില്ല. അങ്കിൾ, ഞാൻ ആ കാലുകളിൽ ഒന്ന് നമസ്കരിച്ചോട്ടെ.
1: അലീന, എന്താ ഇത്? എന്റെ കാല് വേദനിക്കുന്നു, എഴുന്നേൽക്കൂ. സംഭവിച്ചതെല്ലാം നല്ലതിന്, ഇനി സംഭവിക്കാനുള്ളതും നല്ലതിന് മാത്രമാവട്ടെ. നീ എന്നും സന്തോഷമായിരിക്കണമെന്ന് മാത്രമേ ഈ അങ്കിൾ ആഗ്രഹിച്ചു.
0: എന്നാലും ചെറിയൊരു സൂചന പോലും അങ്കിൾ എനിക്ക് തന്നില്ലല്ലോ.
1: എങ്കിൽ ഇതൊരു ദുരന്ത നാടകമാകുമായിരുന്നില്ലേ? ഈ ഒരു വഴിയിലൂടെ മാത്രമേ നിനക്ക് കൈമോശം വന്ന കുടുംബസ്നേഹം, നന്മ ഇവയൊക്കെ തിരിച്ചു കിട്ടുമായിരുന്നുള്ളൂ. ഒരിക്കൽ നിന്റെ കർക്കശമായ ഷാഢ്യത്തിനും വാക്കുകൾക്കും മുമ്പിൽ പകച്ചു പോയിരുന്നു ഞാൻ. അപ്പോഴും നിന്റെ കുടുംബഭദ്രത, അതുമാത്രമായിരുന്നു എന്റെ ലക്ഷ്യം.
0: എന്റെ അവിവേകം പുറത്തോടെ അങ്കിളിന് അങ്കിളിന്റെ ഈ കരുതലില്ലായിരുന്നെങ്കിൽ വ്യർത്ഥമായ ഒരു ജീവിതാന്ത്യം അത് മാത്രമേ എന്റെ മുന്നിൽ ഉണ്ടാകുമായിരുന്നുള്ളൂ.
1: അലീന, ഇനി ആ വലിയ തെറ്റിനെ ഓർത്ത് പരിതപിക്കുകയല്ല വേണ്ടത്. വീണുകിട്ടുന്ന ഓരോ ദിവസവും പ്രത്യാശയുടെ, പ്രസന്നതയുടെ തൂരസ്പർശമാക്കി മാറ്റണം.
0: അങ്കിളിന്റെ ഈ മൊഴിമുത്തുകൾ നന്ദിയോടെ, പ്രാർത്ഥനയോടെ സ്വീകരിക്കുകയാണ് ഞാൻ.
1: ഒന്നുകൂടി പറഞ്ഞോട്ടെ ഞാൻ. നമ്മുടെ പൈതൃകം കാത്തു സൂക്ഷിക്കേണ്ട കുഞ്ഞുങ്ങളിൽ ആത്മീയ നിക്ഷേപം കരുതി വെക്കേണ്ടതുണ്ട്. ഒരു മുത്തശ്ശനും മുത്തശ്ശിക്കും മാത്രമേ അതിന് കഴിയൂ. ആ ചൈതന്യത്തെ നമ്മൾ ഊതിക്കെടുത്തിയാൽ ധാർമ്മിക ബോധം നഷ്ടപ്പെട്ടു പോയ ഒരു പുതുതലമുറയെ മാത്രമേ നാടിന് സമ്മാനിക്കാൻ കഴിയൂ.
0: ഇതൊക്കെ മനസ്സിലാക്കാൻ ഞാൻ വൈകിപ്പോയങ്ങളെ. നിറവേറ്റപ്പെടാത്ത ഒരുപാട് കടപ്പാടുകൾ ഇവിടെ ബാക്കി വെക്കാൻ ഞാൻ ഇറങ്ങാം.
1: പോകാൻ വരട്ടെ, അലീനയോടൊപ്പം ഞാനും വരുന്നു.
0: അങ്കിളും വരുന്നുണ്ടോ? ഓ, സന്തോഷായി എനിക്ക്.
1: അതിനു മുമ്പ് ഇതാ.
0: ഇതെന്താ?
1: ഇത് രണ്ട് തവണകളിലായി നീ എനിക്ക് തന്ന പാരിതോഷികം, ഐ മീൻ എന്റെ ഫീസ്. ഞാനിത് തുറന്നു നോക്കിയിട്ടേയില്ല. ഈ ഒരു ദിവസത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു ഞാൻ ഇത് നിന്നെ ഏൽപ്പിക്കാൻ.
0: ഞാൻ ആവർത്തിച്ച മറ്റൊരു തെറ്റ് അല്ലേ? ആ തെറ്റിനെയും അങ്കിൾ ശരികൊണ്ട് തോൽപ്പിച്ചിരിക്കുന്നു.
1: തെറ്റുകളെ തെറ്റുകൊണ്ട് ശരിവെച്ചാൽ ശരികൾക്കുള്ള സ്ഥാനം എവിടെയാണ്? ഏതായാലും തിരസ്കാരങ്ങളുടെ പുറംപോക്കിൽ നിന്ന് പൂജാ സവിധത്തിലേക്ക് എത്തുകയാണ് അമ്മ. അതിലുപരി എന്ത് ഫീസാണ് എനിക്ക് വേണ്ടത്? അലീന, പോകാം നമുക്ക്.
0: ശരി.

നവപൂജിതം നാടകം സമാപിക്കുന്നു. രചന പദ്മിനി എൻ എം ചെട്ടിക്കുളം. കഥാപാത്രങ്ങളും പങ്കെടുത്തവരും: സുഭദ്ര സാവിത്രി ശ്രീധരൻ, ആയുഷുമ്മ നിലമ്പൂർ ആയിഷ, അലീന എ എൻ ജഷിതകുമാരി, നർമ്മദ സി കെ ആശാലത, ഡോക്ടർ മണിയൂർ രവി, ശ്രീകുമാർ പ്രദീപ് ഗോപാൽ. സംവിധാനം മാത്യു ജോസഫ്. അവതരണം ആകാശവാണി കോഴിക്കോട് നിലയം.

0: നൽകുന്നു.
1: പരിസൺസ് ലിബർട്ടി സൺഫ്ലവർ ഓയിൽ മാർക്കറ്റ് പൾസ്. വിപണി വിശേഷങ്ങളുമായി ദിവസവും കാലത്ത് റിയൽ എഫ്എമ്മിൽ സമർപ്പിക്കുന്നത്
2: രുചിയുടെ ഹൃദ്യത, പോഷകങ്ങളുടെ കലവറ, ലിബർട്ടി സൺഫ്ലവർ ഓയിൽ.
3: ചിന്തയിൽ അടരിടുന്ന പൊട്ടിച്ചിരികളുമായി നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കിഞ്ചന വർത്തമാനം സമർപ്പിക്കുന്നത്
4: സുരക്ഷിതമായി മുന്നോട്ട്, ഒപ്പം കൊച്ചു കൊച്ചു സന്തോഷങ്ങളും. നക്ഷത്ര ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഫറൂഖ് അരക്കിണർ ആൻഡ് പന്തീരങ്കാവ്.
5: സ്റ്റൈലോ ഓപ്റ്റിക്സ് രാഗപരാഗം സമർപ്പിക്കുന്നത്
6: കോഴിക്കോട് സ്റ്റേഡിയം ജംഗ്ഷനിലെ രാമോഹൻ റോഡിലും കൊയിലാണ്ടി മെയിൻ റോഡിലും സ്റ്റൈലോ ഓപ്റ്റിക്കൽസ്.
7: പരിസൺസ് ഹാപ്പി ജേർണി സമർപ്പിക്കുന്നത്
8: പരിസൺസ് ചായ. പ്രഭാതത്തിന്റെ പ്രസരിപ്പും ചൈതന്യവും ദിവസം മുഴുവൻ ആസ്വദിക്കൂ.
9: ആകാശവാണി 103.6 റിയൽ എഫ്എം, സമയം 10 മണി. എഫ്എം പ്രധാന വാർത്തകൾ. ഇന്ത്യയിൽ സ്റ്റാർട്ടപ്പ് മേഖല അതിവേഗം വികസിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോയുമായി ചേർന്ന് ഫ്രാൻസിൽ ഭാരത് ഇന്നോവേറ്റ്സ് സംരംഭം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര ആയുഷ് മന്ത്രാലയത്തിന് ഗിന്നസ് റെക്കോർഡ്. പ്രത്യേക തത്സമയ ഓൺലൈൻ യോഗ സെഷനിൽ പങ്കെടുത്തത് 435,831 പേർ. ഒമാൻ തീരത്ത് എഞ്ചിൻ തകരാർ സംഭവിച്ച ഇന്ത്യൻ പതാകവാഹക കപ്പലായ വിരാട് വണ്ണിലെ 14 ഇന്ത്യക്കാരെയും രക്ഷപ്പെടുത്തിയതായി ഇന്ത്യൻ എംബസി. കേരളത്തിൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ സ്ത്രീകളുടെ സൗജന്യ യാത്രാ പദ്ധതിക്ക് നാളെ തുടക്കമാകും. മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കും. സംസ്ഥാനത്ത് ഷിഗല്ല പ്രതിരോധ പ്രവർത്തനങ്ങൾ കർശനമാക്കിയതായി മന്ത്രി K.മുരളീധരൻ. പുതിയ നിപ്പ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും മന്ത്രി. നിപ്പ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോടെത്തിയ കേന്ദ്ര സംഘം മേലേവാരം അർബൻ ഹെൽത്ത് സെന്റർ, രാമനാട്ടുകര നഗരസഭാ കാര്യാലയം എന്നിവിടങ്ങളിൽ ആരോഗ്യ പ്രവർത്തകരുമായി ചർച്ച നടത്തി. കണ്ണൂർ രാജ്യാന്തര വിമാനത്താവളത്തിൽ നിന്ന് കസ്റ്റംസ് 1 കിലോഗ്രാമിലധികം സ്വർണം പിടികൂടി. 1.5 കോടി രൂപ വിലമതിക്കുന്ന 1,281.7 ഗ്രാം സ്വർണമാണ് പിടികൂടിയത്. ലോകകപ്പ് ഫുട്ബോളിൽ ജർമ്മനി ഇന്ന് ക്യൂറസോവയെ നേരിടും. രാത്രി 10:30 മത്സരം. പുലർച്ചെ 1:30 നെതർലൻഡ്സ് ജപ്പാനെയും 4:30 ഐവറി കോസ്റ്റ് ഇക്വഡോറിനെയും നേരിടും. വനിതാ T20 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ത്യക്കെതിരെ പാകിസ്ഥാന് 171 റൺസ് വിജയലക്ഷ്യം. FM പ്രധാന വാർത്തകൾ സമാപിച്ചു.

രഞ്ജിനി. രഞ്ജിനിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും ഹൃദ്യമായ സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ വാട്സപ്പ് മെസ്സേജുകൾ അയച്ചോളൂ. 9000224440. ഈ നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾക്കായി ഇപ്പോൾ മുതൽ മെസ്സേജുകൾ അയച്ചോളൂ. ഈ പാട്ട് കേട്ടുകൊണ്ട്

0: സമൃദ്ധി വെളിച്ചെണ്ണ അപൂർവ ഗാനം സമർപ്പിക്കുന്നത്
1: രുചിയൂറും പാചകത്തിന് പരിശുദ്ധമായ വെളിച്ചെണ്ണ കേരസമൃദ്ധി, ഒരു നന്മണ്ട കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഉൽപ്പന്നം.
2: മണിയൂരിലെ പ്രസാദിന്റെ ഇഷ്ടഗാനം കേൾക്കാം. വർണ്ണക്കാഴ്ചകൾ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. യൂസഫലി കേച്ചേരിയുടെ വരികൾ, മോഹൻ സിത്താരയുടെ ഈണം.

0: ജ്വല്ലേഴ്സ് മാവൂർ റോഡ് കോഴിക്കോട്. ഇന്നത്തെ സ്വർണവില
1: എന്നും രാവിലെ 10:30.
0: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
2: കണ്ടു കണ്ടറിഞ്ഞു ഈ ചിത്രത്തിൽ ഉണ്ണിമേനോൻ പാടിയ ഗാനം. കലാധരന്റെ വരികൾക്ക് ശ്യാമിന്റെ ഈണം. ഈ ഗാനം ആവശ്യപ്പെട്ടത് PV മുഹമ്മദ്, വടക്കേ പാവന്നൂർ.

0: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ
1: ഇളയനില
0: സമർപ്പിക്കുന്നത് 24 മണിക്കൂറും വിദഗ്ധരായ സൈക്യാട്രിസ്റ്റുകളുടെ സേവനവും മറ്റ് അനുബന്ധ ചികിത്സാ സൗകര്യങ്ങളും ലഭ്യമായ കേരളത്തിലെ ഏക സൈക്യാട്രിക് ഹോസ്പിറ്റൽ
2: ചേതന സെന്റർ ഫോർ ന്യൂറോ സൈക്യാട്രിക് റീഹാബിലിറ്റേഷൻ, മലാപ്പറമ്പ്, കോഴിക്കോട്.

0: എച്ച് എൻ കെ യൂറോളജി സെന്റർ നോവൽ ടൈം സമർപ്പിക്കുന്നത്
1: എച്ച് എൻ കെ യൂറോളജി സെന്റർ ഓപ്പോസിറ്റ് പ്രസന്റേഷൻ ഹൈസ്കൂൾ മെഡിക്കൽ കോളേജ് റോഡ് കോഴിക്കോട്.
0: ശോഭിക വെഡിംഗ് മാൾ, ഗുഡ് മോർണിംഗ് ഹണി ഡ്രോപ്സ്. ചൊവ്വ, വ്യാഴം, ശനി, ഞായർ ദിവസങ്ങളിൽ രാവിലെ 8:02 സമർപ്പിക്കുന്നത്
2: ശോഭിക വെഡിംഗ്സ്,
3: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
4: മേലാകത്ത് നിന്ന് ആനന്ദൻ ആവശ്യപ്പെട്ട ഗാനം ഇഷ്ടമാണ് 100 വട്ടം എന്ന ചിത്രത്തിൽ യേശുദാസും ചിത്രയും പാടിയത്. ഗിരീഷ് പുതഞ്ചേരിയുടെ വരികൾ, എസ് ബാലകൃഷ്ണന്റെ ഈണം.

റിയൽ എഫ് എം ക്ലോക്കിൽ സമയം 10 മണി കഴിഞ്ഞ് 26 മിനിറ്റ്. രഞ്ജിനിയാണ് ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. വട്ടോളി പരുമയിൽ നിന്ന് ബാബു ആവശ്യപ്പെട്ട ഗാനം ഈ തണലിൽ ഇത്തിരി നേരം എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ജാനകിയും പാടിയത്. പൂവച്ചൽ ഖാദറിന്റെ വരികൾ ശ്യാമിന്റെ ഈണം.

0: കോക്കൂരി ഫെർട്ടിലിറ്റി ക്ലിനിക് പൂക്കൂട സമർപ്പിക്കുന്നത്.
1: കൊക്കൂരി ലാപ്രോസ്കോപ്പിക് ആൻഡ് IVF സെന്റർ ഓപ്പോസിറ്റ് ഹൗസിംഗ് കോളനി മലാപ്രമ്പ കോഴിക്കോട്.
2: വേങ്ങേരിയിലെ കൃഷ്ണപ്രസാദിന്റെ ഇഷ്ടഗാനം ഇത്. അനുരാഗി എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. യൂസഫലി കീച്ചേരിയുടെ വരികൾ ഗംഗൈ അമരന്റെ ഈണം.

റിയൽ എഫ് എമ്മിൽ കേട്ടുകൊണ്ടിരിക്കുന്നു രഞ്ജിനി. ബാലുശ്ശേരിയിലെ മാളവിക ഉണ്ണിമായ ഇവരുടെ ഇഷ്ടഗാനം കല്യാണ പിറ്റേന്ന് എന്ന ചിത്രത്തിൽ ചിത്രയും സംഘവും പാടിയത്. എസ് രമേശൻ നായരുടെ വരികൾ, രവീന്ദ്രന്റെ ഈണം.

0: ഷോപ്പിക്ക വെഡിംഗ് മാൾ ചുറ്റുവട്ടം ഇന്നും രാവിലെ 6:40 സമർപ്പിക്കുന്നത്
1: ഷോപ്പിക്ക വെഡിംഗ്സ്,
2: കോഴിക്കോട്, കൊയിലാണ്ടി, കാഞ്ഞങ്ങാട്, കുറ്റിയാടി, നിലമ്പൂർ ആൻഡ് ഇടപ്പാൾ.
3: കാരപ്പറമ്പിലെ രാജേന്ദ്രന്റെ ഇഷ്ടഗാനം മാനത്തെ വെള്ളിത്തേര എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും ചിത്രയും പാടിയത്. ഷിബു ചക്രവർത്തിയുടെ വരികൾ ജോൺസന്റെ ഈണം.

0: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ ആൻഡ് റിസർച്ച് സെന്റർ സ്മൃതി മധുരം.
1: ഡോക്ടർ ശ്രീകാന്ത് ഐ കെയർ കോട്ടുളി കോഴിക്കോട്. സുവ്യക്തമായ കാഴ്ചയ്ക്ക് കൃത്യമായ ചികിത്സ.
2: മഴനിലാവ് എന്ന ചിത്രത്തിൽ ജാനകി പാടിയ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് അനുഷ എടവണ്ണപ്പാറ. പൂച്ചൽ ഖാദറിന്റെ വരികൾ രവീന്ദ്രന്റെ ഈണം.

രഞ്ജിനിയിലെ അടുത്ത ഗാനം മേപ്പുത്തലത്ത് മാധവൻ ശ്രീലത കുരിക്കത്തൂർ ആവശ്യപ്പെട്ടതാണ്. അഴകിയ രാവണൻ എന്ന ചിത്രത്തിൽ സുജാത പാടിയത്. കൈതപ്രത്തിന്റെ വരികൾ വിദ്യാസാഗറിന്റെ ഈണം.

നേർക്കുഴിയിൽ നിന്ന് സാന്ദ്ര ആവശ്യപ്പെട്ട ഗാനം മാൻ ഓഫ് ദ മാച്ച് എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാറും ചിത്രയെ പാടിയത്. ഗിരീഷ് പുത്തഞ്ചേരിയുടെ വരികൾ ഇളയരാജയുടെ ഈണം.

രഞ്ജിനി. ആകാശവാണി 103.6 റിയൽ FM. സമയം 11 മണി. ഇനി FM ഗോൾഡ് പരിപാടികൾ.